പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്പനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഇന്ന് ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ, കേൾക്കുന്നില്ലേ ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ? കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളിയൊച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് 19 ആഗസ്റ്റിന്റെ അന്തരംഗങ്ങളിലാണ്. 1905 ആഗസ്റ്റ് 19 ഡൂമ എന്നു പേരുള്ള റഷ്യൻ പാർലമെന്റിന്റെ 1ാം സഭ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം സാർ ചക്രവർത്തി നടത്തുന്നു. 1946 ആഗസ്റ്റ് 19 ബിൽ ക്ലിന്റൺ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 ആഗസ്റ്റ് 19 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, ട്രേഡ് യൂണിയൻ കർഷക പ്രസ്ഥാനങ്ങൾക്ക് മാർഗദർശിയായ സംഘാടകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനകീയ സംഘടനയാക്കി മാറ്റുന്നതിൽ അദ്വിതീയമായ നേതൃത്വം വഹിച്ച ധീരദേശാഭിമാനി, ഈ നിലകളിലെല്ലാം ആധുനിക കേരളത്തിന്റെ സൃഷ്ടിയിൽ അനുപമമായ പങ്കുവഹിച്ച സഖാവ് പി കൃഷ്ണപിള്ളയുടെ 42 വർഷം മാത്രം നീണ്ട വിപ്ലവ ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഒളിവ് ജീവിതം നയിക്കുന്നതിനിടയിൽ ചേർത്തല മുഹമ്മയിൽ ഒരു കയർ തൊഴിലാളിയുടെ കുടിലിൽ വച്ച് സർപ്പദംശനമേറ്റാണ് ധീരനായ വിപ്ലവകാരി അന്തരിച്ചിരിക്കുന്നത്.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില.
1: അനന്തരവന്റെ സ്വഭാവം നന്നാക്കാൻ വേണ്ടി കൃഷ്ണാവതാര കഥ വായിച്ചു കേൾപ്പിച്ച അമ്മാവൻ അനന്തരവനോട്, ഇതിൽ നിന്നും നീ എന്തു മനസ്സിലാക്കുന്നു? നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അമ്മാവനെപ്പോലും കൊല്ലാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു. അനന്തരവൻ മറുപടി കൊടുത്തു, ഒരു കാര്യത്തെ എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ മറ്റൊരാൾ കാര്യങ്ങളെ കാണണമെന്നില്ല. മറ്റൊരാൾ കാര്യങ്ങളെ കാണുന്ന രീതിയിൽ വ്യക്തമായി അവതരിപ്പിക്കുക എന്നതും കാര്യമാണ്. അല്ലാത്ത പക്ഷം പല തെറ്റിദ്ധാരണകളും ഉണ്ടാവും. കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആളുകൾ എടുക്കില്ല. പലപ്പോഴും ആളുകൾ അവരവരുടെ മനോഭാവത്തിനനുസരിച്ചായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. നമ്മുടെ മനോഭാവമാണ് പ്രധാനമായും നമ്മുടെ വിധി തീരുമാനിക്കുന്നത്. സ്വർഗവും നരകവും പരാജയവും വിജയവും കണ്ണീരും പുഞ്ചിരിയുമൊക്കെ ഉണ്ടാക്കി തീർക്കുന്നത് നമ്മുടെ മനോഭാവമാണ്. നിരന്തരവും തീവ്രവുമായി നാം എന്ത് ചിന്തിക്കുന്നുവോ വിശ്വസിക്കുന്നുവോ അതിന്റെ ആകെത്തുകയാണ് നമ്മൾ. ചിന്തകനായ ലൂസി ലബാൾ പറയുന്നത് ഇങ്ങനെയാണ്, ഭാഗ്യം എന്നത് എന്തെന്നെനിക്കറിയില്ല. ഞാൻ അതിൽ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല. അതിൽ വിശ്വസിക്കുന്നവരെ ഞാൻ ഭയപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യം എന്നത് മറ്റൊന്നാണ്. അവസരങ്ങൾ ഏതാണ് ഏതല്ല എന്ന് തിരിച്ചറിയണം. പിന്നെ കഠിനാധ്വാനവും. ഒരാളുടെ മനോഭാവം സ്ട്രെയിറ്റ് ആവുമ്പോൾ അത് അയാളുടെ നേട്ടങ്ങൾക്ക് കാരണമാകും. മറിച്ചാണെങ്കിൽ അയാൾക്ക് ജീവിതം സമ്മാനിക്കുന്നത് പരാജയമായിരിക്കും. പോസിറ്റീവായ ആൾ പ്രതികൂല സാഹചര്യങ്ങളിലും അവസരങ്ങൾ കണ്ടെത്തുന്നു. അയാൾ വളരുന്നതിനോടൊപ്പം മറ്റുള്ളവരെയും വളർത്തുന്നു. ജീവിത വിജയം നേടിയവരെല്ലാം കൂടുതൽ ആളുകൾക്ക് കൂടുതൽ വേഗത്തിൽ മികച്ച സേവനം നിസ്വാർത്ഥമായി നൽകുന്നവരായിരിക്കും. നേരെ മറിച്ച് മനോഭാവം നെഗറ്റീവായവർ മറ്റുള്ളവരെ നിരുത്സാഹപ്പെടുത്തി കളയും. മികച്ച സേവനം ലഭ്യമാക്കി കൊടുക്കാൻ അവർക്ക് കഴിയാതെ പോകും. അങ്ങനെയുള്ളവരാണ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ അമ്മാവനെപ്പോലും കൊല്ലാൻ കഴിയുമെന്ന് മനസ്സിലാക്കുന്നു എന്ന് പറയുന്നത്. പഴമക്കാർ ഇവരെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയും, അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നവരാണിവർ. എന്തു ചെയ്യാൻ, സഹിക്കുക തന്നെ.
0: പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ഒരു ലളിതഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: മോട്ടിവേഷൻ എന്നതിന്റെ മലയാള പദമാണ് പ്രചോദനം. അതിജീവനത്തിന്റെ അതിശക്തമായ ആവശ്യമുണ്ടാകുമ്പോഴാണ് ആത്മപ്രേരകം ഏറ്റവും ഉയർന്ന നിലയിലെത്തുന്നത്. അതായത് ഒരു ജീവൻ മരണ പോരാട്ടം. രക്ഷപ്പെടാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ബോധ്യമായാൽ പിന്മാറും. അപ്പോൾ മോട്ടിവേഷൻ ലെവൽ ഏറ്റവും താഴെയാകും. മോട്ടിവേഷൻ ക്ലാസുകളുടെയും പരിശീലനങ്ങളുടെയും എല്ലാം ലക്ഷ്യം മോട്ടിവേഷൻ ലെവൽ ഉച്ചസ്ഥായിലെത്തിക്കുക എന്നതാണ്. എനിക്ക് ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യാൻ കഴിയുമായിരിക്കും, എനിക്ക് ചെയ്യാം, ഞാൻ പരിശ്രമിച്ചു നോക്കാം, ഞാൻ പരിശ്രമിക്കാം, ഞാൻ ചെയ്യും മുതലായവ ആത്മപ്രചോദനത്തിന്റെ ആരോഹണ ക്രമമാണ്. മത്സരാധിഷ്ഠിത ലോകത്ത് എന്തെങ്കിലും നേടിയെടുക്കണമെങ്കിൽ ആക്രമിച്ച് മുന്നേറിയാലേ സാധ്യമാകൂ എന്ന് പഠിച്ചുവെക്കുന്നു. മുന്നേറ്റത്തിന് തടസ്സമാകാൻ സാധ്യതയുള്ള കാര്യങ്ങളും വ്യക്തികളും നേരത്തെ തിരിച്ചറിഞ്ഞ് അതിനെ ഇല്ലാതാക്കുന്നതാണ് ആധുനിക മാനേജ്മെന്റ് സ്കിൽസ്. ഭാഗ്യം തുണയ്ക്കുമോ? വലിയൊരു തകർച്ചയിലായിരുന്നു ഞാൻ. ഭാഗ്യമുണ്ടായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരെ കേട്ടിട്ടുണ്ട്. ഭാഗ്യം തുണയ്ക്കുമോ? അതോ രക്ഷപ്പെടലുകളെ നാം ഭാഗ്യമായി ചിത്രീകരിക്കുകയാണോ? സമയദോഷം കൊണ്ടാണ് എന്റെ ബിസിനസ് തകർന്നത് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. സമയവും കാലവും അതിന്റെ ഗുണദോഷങ്ങളും നോക്കി ജീവിതത്തിലെല്ലാം ചെയ്യാൻ ശ്രമിച്ച് ജീവിതം തകർന്നുപോയ ഒരാളുടെ കഥ പറയുന്ന ചലച്ചിത്രമാണ് സദാനന്ദന്റെ സമയം. പലപ്പോഴും വീഴ്ചകൾക്ക് സമയത്തെയോ ഭാഗ്യത്തെയോ പഴിപറഞ്ഞ് നാം രക്ഷപ്പെടും. നന്മകൾക്കും നാം സമയത്തെ കൂട്ടുപിടിക്കും. 2020 സമൃദ്ധിയുടെയും അനുഗ്രഹത്തിന്റെയും വർഷമായിരിക്കുമെന്ന് പ്രവചിച്ച സിദ്ധന്മാരൊക്കെ കൊറോണ എന്ന മഹാമാരിയുടെ മുൻപിൽ ഓടിയൊളിച്ചു. ജീവിതത്തിലും ബിസിനസ്സിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഉയർച്ചയായിരിക്കില്ല. അതിന്റെ കാരണം ഭാഗ്യമോ സമയമോ അല്ല. പല കാര്യങ്ങളും മുൻകൂട്ടി കണ്ട് വിശകലനം ചെയ്ത് തീരുമാനങ്ങൾ എടുക്കുവാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുവാനും കഴിഞ്ഞില്ല എന്നതാണ്. അതിന് സമയത്തെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അതിന് കണക്കുകൂട്ടലുകളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മുടെ ചിന്തകൾക്കനുസൃതമായി ജീവിതം മുന്നോട്ട് പോകണമെന്നില്ല. പ്രതീക്ഷകൾ തകടം മറിയുകയും കണക്കുകൂട്ടലുകൾ പിഴച്ചു പോവുകയും ചെയ്യുന്ന കാലങ്ങളിലും ഭാഗ്യത്തിന്റെ പിൻബലത്തിൽ ആശ്രയിക്കാൻ നമുക്കാവില്ല. വിശ്വാസം രക്ഷിക്കുമോ? ഒരുവന്റെ വിശ്വാസബോധ്യങ്ങളാണ് ഒരുവനെ മുന്നോട്ട് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. ചിന്തകളിലാണ് വിശ്വാസവും അവിശ്വാസവും രൂപപ്പെടുന്നത്. ഏതു സ്ഥാപനവും ഏതു പ്രസ്ഥാനവും ആരംഭിക്കുമ്പോൾ അതിനൊരു വിശ്വാസ സംഹിത രൂപപ്പെടുത്തും. അവയ്ക്കനുസൃതമായി മാത്രമായിരിക്കും ആ സംഘടന പ്രവർത്തിക്കുന്നത്. എത്രമാത്രം ആ വിശ്വാസ സംഹിതയോട് അംഗങ്ങൾ കൂറു പുലർത്തുന്നുവോ അതിനനുസരിച്ച് അത് വളരുകയോ തളരുകയോ ചെയ്യാം. ഇതുപോലെ ഓരോ വ്യക്തിയും തങ്ങൾ രൂപപ്പെടുത്തുന്ന വിശ്വാസത്തിനനുസൃതമായി മാത്രമായിരിക്കും പ്രവർത്തിക്കുക. ഒരു കാര്യം തനിക്ക് ചെയ്തു പൂർത്തിയാക്കുവാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ അത് ആരംഭിക്കുവാൻ തയ്യാറാവില്ല. വിശ്വാസ പ്രമാണം ചിന്തകളെ ഉദ്ദീപിപ്പിച്ച് വ്യക്തിയെ പ്രവർത്തന സജ്ജനാക്കുന്നു. തന്റെ വാക്കുകൾ തനിക്ക് തന്നെ തിരിച്ചടിയാകും എന്ന് വിശ്വസിക്കുന്നയാൾ പരസ്യമായി ആശയപ്രകടനം നടത്തുവാൻ ഭയക്കും. സംശയം, ദേഷ്യം, ഭയം മുതലായ വികാരങ്ങൾ അതിൽ നിന്നും വ്യക്തിയെ പിന്തിരിപ്പിക്കും. ഏത് കാര്യം ചെയ്യണമെങ്കിലും പറയണമെങ്കിലും അതിനെക്കുറിച്ച് ശുഭചിന്തകളും ശുഭാപ്തി വിശ്വാസവും വേണം. ചില അവസരങ്ങളിൽ ഭയവും കോപവും ആത്മപ്രചോദനം വർദ്ധിപ്പിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഭയവും കോപവും വർദ്ധിക്കുമ്പോൾ അവയെ ഇല്ലാതാക്കുവാനായി അഥവാ കൈകാര്യം ചെയ്യുവാനായി മനുഷ്യൻ ക്രിയാത്മകനാവും. വിശ്വാസ പ്രമാണങ്ങൾക്കപ്പുറമായി സാഹചര്യങ്ങളുടെ സ്വാധീനവും പ്രവർത്തനങ്ങൾക്ക് പ്രേരകമാകാറുണ്ട് എന്നതും ഒരു വസ്തുതയാണ്. അഭിനന്ദനം ആത്മപ്രചോദനത്തിന് സഹായകരമോ? അഭിനന്ദനം ഇഷ്ടപ്പെടാത്തവരായി ആരുമില്ല. ഏതു പ്രായത്തിലുള്ളവരും അഭിനന്ദനം ഇഷ്ടപ്പെടുന്നു. ഏതു സ്ഥാപനത്തിലെയും മാനവശേഷി വിഭവ വിഭാഗം നേരിടുന്ന പ്രതിസന്ധിയാണിത്. ഏത് തരത്തിലുള്ള അഭിനന്ദനമാണ് ആത്മപ്രചോദിതമാകുന്നത്? ഒരു കമ്പനിയിലെ തൊഴിലാളികൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു അഭിനന്ദനം നൽകുവാൻ നേതൃത്വത്തിന് കഴിഞ്ഞെന്ന് വരില്ല. ഒരു ജോലി കൃത്യസമയത്തിനകം ഭംഗിയായി പൂർത്തിയാക്കിയ ജീവനക്കാർക്ക് ഒരു അഭിനന്ദന കത്ത് കൊടുക്കാൻ തയ്യാറായപ്പോൾ അതിനോടൊപ്പം ഒരാൾക്ക് 1000 രൂപയെങ്കിലും ലഭിക്കണം എങ്കിലേ അഭിനന്ദനമാവുകയുള്ളൂ എന്നായിരുന്നു തൊഴിലാളികളുടെ നിലപാട്. കോവിഡ് പ്രതിരോധത്തിന് നേതൃത്വം നൽകിയ നഴ്സിനെയും ആരോഗ്യ പ്രവർത്തകരെയും ആദരിച്ചുകൊണ്ട് പുഷ്പവൃഷ്ടി നടത്തിയപ്പോഴും പലരുടെയും പ്രതികരണം ഇത്തരത്തിലായിരുന്നു. അഭിനന്ദനങ്ങളെ അപ്പാടെ സ്വീകരിക്കാതിരിക്കുക എന്നത് ചിലരുടെ മാത്രം ആളത്തെ പ്രത്യേകതയാണ്. അത് പൊതു അഭിപ്രായമായി രൂപപ്പെടുത്തുവാൻ അവർ വിജയിക്കുമ്പോൾ അത് പൊതു താൽപര്യമായി മാറും. എല്ലാ അഭിനന്ദനങ്ങളെയും അശുഭചിന്തയോടെ കാണുന്നവർക്കാണ് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്. അഭിനന്ദനം സ്വീകരിക്കുന്ന ആളിന്റെ മാനസിക സന്തോഷം കണക്കിലെടുത്ത് അഭിനന്ദിക്കുവാൻ സാധിച്ചാൽ അത് ഒരു മോട്ടിവേഷനായിത്തീരും. ഇതിന് അഭിനന്ദിക്കേണ്ട വിധത്തെക്കുറിച്ചുള്ള തുറന്ന ചർച്ചയോ അഭിപ്രായം ആരായാലും ഒക്കെ ഉപയോഗിക്കാം. പൊതുവായ അഭിനന്ദനങ്ങളിൽ വ്യക്തിഗത താൽപര്യങ്ങൾ ഹനിക്കപ്പെട്ടേക്കാം. എങ്കിലും പൊതുനന്മ എന്ന ലക്ഷ്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അഭിനന്ദനം ഫലപ്രദമാകും. ഒരാൾ എത്ര നന്നായി ജോലി ചെയ്യുന്നു എന്നതിനനുസരിച്ച് അയാൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും സമ്മാനങ്ങളും മറ്റുള്ളവരെ ശക്തമായി പ്രചോദിപ്പിക്കും. ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത തൊഴിലാളി ഡീമോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നതും ചിലയിടങ്ങളിൽ കാണാം.
0: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

തൊടിയിലെ ഇലച്ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റുനിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ. പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്, ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

0: കൃത്യതയോടും സത്യസന്ധതയോടും ഒപ്പം യാഥാർത്ഥ്യങ്ങളെപ്പറ്റി വ്യക്തമായ ധാരണയോടും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം ട്രെയിനി ഓഫീസർമാരോട് ആഹ്വാനം ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് വൈകിട്ട് ദ്വിദിന സന്ദർശനത്തിനായി ചെന്നൈയിലെത്തും. നാളെ കോവളത്ത് ദക്ഷിണേന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. സമ്മേളനത്തിൽ തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിമാർ സമ്മേളനത്തിൽ പങ്കെടുക്കും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ ന്യൂഡൽഹിയിൽ ജാപ്പനീസ് പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ജപ്പാൻ നയതന്ത്ര ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ അദ്ദേഹം ഇന്ത്യയിലെ നിക്ഷേപത്തിന് ജാപ്പനീസ് ബിസിനസ് സംരംഭങ്ങളെ ക്ഷണിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ജപ്പാൻ ഉഭയകക്ഷി വ്യാപാരം 27.5 ബില്യൺ ഡോളറിലെത്തി. ജപ്പാൻ ഇന്ത്യയുടെ അഞ്ചാമത്തെ വലിയ സ്രോതസ്സായെന്ന് മന്ത്രി പറഞ്ഞു. പൈപ്പ്ലൈൻ വഴി പ്രകൃതിവാതകം വീടുകളിൽ എത്തിക്കുന്ന PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് അടുത്ത മാസം 1 തുടക്കമാകും. കുറഞ്ഞ വിലയ്ക്ക് ശുദ്ധവും സുരക്ഷിതവുമായ PNG വീടുകളിൽ എത്തിക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. നിലവിൽ രാജ്യത്ത് 1,74,00,000 ആഭ്യന്തര PNG കണക്ഷനാണ് ഉള്ളത്. പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ജനകേന്ദ്രീകൃതവും സുസ്ഥിരവും വികസന രാജ്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതുമായിരിക്കണമെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. ന്യൂഡൽഹിയിൽ 12-ാമത് ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള ദക്ഷിണ മേഖലയുടെ ആശങ്കകൾക്ക് മുൻഗണന നൽകുക, സഹകരണത്തിനും സുസ്ഥിരതയ്ക്കുമായി പ്രതിരോധശേഷിയും നൂതനാശയങ്ങളും കെട്ടിപ്പടുക്കുന്ന ഒരു കൂട്ടായ്മയായി ബ്രിക്സിനെ പുനർനിർവചിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടാണ് ബ്രിക്സ് അധ്യക്ഷ പദവി വഹിക്കുന്ന ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ നയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 2 ദിവസത്തെ ബ്രിക്സ് യുവജന കൌൺസിൽ യോഗവും ഉച്ചകോടിയും ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ ഇന്ന് ആരംഭിക്കും. ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമായി യുവനേതാക്കൾ, സംരംഭകർ, സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും. പ്രധാനമന്ത്രി മുദ്ര യോജന പ്രകാരം ചെറിയ തുക അടച്ചാൽ വായ്പ ലഭിക്കുമെന്ന രീതിയിൽ സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ മുദ്ര നേരിട്ട് വായ്പ നൽകുന്നില്ലെന്നും ഇതൊരു പുനർധന സഹായം നൽകുന്ന ഏജൻസിയാണെന്നും കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപ അനുവദിച്ചതായും മുഖ്യമന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഓഗസ്റ്റ് 24 മുതൽ 30 വരെ തലസ്ഥാന നഗരിയിലെ 35 വേദികളിൽ വിപുലമായി സംഘടിപ്പിക്കുമെന്ന് മന്ത്രി PC വിശ്വനാഥ് അറിയിച്ചു. ഓഗസ്റ്റ് 24 നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷം ഉദ്ഘാടനം ചെയ്യും. സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയാകും. ആരോഗ്യവകുപ്പിന് കീഴിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഔഷധിയിലെയും ഹോങ്കോവിലെയും ജീവനക്കാർക്ക് ബോണസ് ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചതായി മന്ത്രി K മുരളീധരൻ അറിയിച്ചു. ഇരു സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുമായും ജീവനക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായും പ്രത്യേകം നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത്. ഔഷധിയിൽ എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 2,500 രൂപയും ഹോംകോയിലെ സ്ഥിരം ജീവനക്കാർക്ക് കഴിഞ്ഞ വർഷം ലഭിച്ച ബോണസിനേക്കാൾ 6,000 രൂപയുടെയും താൽക്കാലിക ജീവനക്കാർക്ക് 5,000 രൂപയുടെയും വർദ്ധനവാണ് വരുത്തിയതെന്ന് മന്ത്രി അറിയിച്ചു. പൊതുമേഖലാ സ്ഥാപനമായ കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ പെർഫോമൻസ് കം ഇൻസെന്റീവ്സ്, ബോണസ് എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ബിന്ദുകൃഷ്ണയുടെ സാന്നിധ്യത്തിൽ കെപ്കോ മാനേജ്മെന്റ് വിവിധ തൊഴിലാളി യൂണിയൻ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ആനുകൂല്യങ്ങളുടെ കാര്യത്തിൽ ധാരണയായത്. എല്ലാ വിഭാഗം ജീവനക്കാർക്കും മുൻ വർഷത്തേക്കാൾ 600 രൂപയുടെ വർദ്ധനവ് നൽകാനാണ് ധാരണ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളെയും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ഡെസ്ക് റിപ്പോർട്ട്.
1: ബീച്ചുകൾ കേന്ദ്രീകരിച്ച് വിനോദസഞ്ചാരം ഉൾപ്പെടെ എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. മത്സ്യബന്ധന യാനങ്ങൾ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കാനും മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. ലക്ഷദ്വീപ്, മാഹി, കർണാടക, തമിഴ്നാട്ടിലെ കന്യാകുമാരി, തൂത്തുക്കുടി, തിരുനെൽവേലി തീരങ്ങളിലും ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്.
0: കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കൊച്ചി പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകരായി സംഘടിപ്പിക്കുന്ന മാധ്യമശില്പശാല ഇന്ന് എറണാകുളം മരടിൽ നടത്തും. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഉദ്ഘാടനം ചെയ്യും. PIB കേരള ലക്ഷദ്വീപ് മേഖല അഡീഷണൽ ഡയറക്ടർ ജനറൽ V പളനിസ്വാമി അധ്യക്ഷനാകും. കോഴിക്കോട് ജില്ലയിലെ ഓണം സ്പെഷ്യൽ അരി ഓണക്കിറ്റ് വിതരണത്തിലെ സാങ്കേതിക തടസ്സം പരിഹരിച്ചെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. ജില്ലയിലെ FCI ഗോഡൌണുകളിൽ അരി സ്റ്റോക്കില്ലാത്തതിനാലാണ് റേഷൻ കടകളിൽ ഓണം സ്പെഷ്യൽ അരി എത്താൻ വൈകിയത്. ഗോഡൌണുകളിൽ പുതിയ സ്റ്റോക്ക് എത്തിയതായും വിതരണം ആരംഭിച്ചതായും മന്ത്രി അറിയിച്ചു. വിലക്കയറ്റം

0: പറയാൻ അരിമില്ലുകളിൽ ഉൾപ്പെടെ സ്പെഷ്യൽ സ്ക്വാഡ് ആരംഭിച്ചിട്ടുണ്ടെന്നും പച്ചക്കറിക്കടകൾ, റീറ്റെയിൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഊർജിതമാക്കാൻ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. ജില്ലകളിലെ റേഷൻ കിറ്റ് വിതരണത്തിന്റെ തുടർ അവലോകനം രാവിലെ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അരി വിതരണത്തിന് ഇന്ന് തുടക്കമാകും. സംസ്ഥാനതല പരിപാടി തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും ഇത്തവണത്തെ ഓണാഘോഷം മാലിന്യമുക്തവും പരിസ്ഥിതി സൌഹൃദവുമായ രീതിയിൽ സംഘടിപ്പിക്കുന്നതിന് നടപടികൾ ആരംഭിച്ചു. ഇതിനായി 11 നിർദ്ദേശങ്ങൾ ജില്ലാ ശുചിത്വ മിഷൻ മുന്നോട്ട് വെച്ചു. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: നിലവിലുള്ള നിർദ്ദേശങ്ങളും മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ഉത്തരവുകളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കണം ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കേണ്ടതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. ബയോ പേപ്പർ കപ്പ് ഉൾപ്പെടെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഒഴിവാക്കണം. ആവശ്യത്തിന് മാത്രം ഭക്ഷണം തയ്യാറാക്കുകയും വിളമ്പുകയും ചെയ്യണമെന്നും ഭക്ഷണാവശിഷ്ടം പ്രത്യേകം ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. പ്രകൃതിദത്ത പൂക്കൾ ഉപയോഗിച്ച് പൂക്കളങ്ങൾ തീർക്കണം. പൂക്കളത്തിന്റെ അടിയിൽ പ്ലാസ്റ്റിക് ഷീറ്റ് ഉപയോഗിക്കരുത്. അലങ്കാരങ്ങൾ പരിസ്ഥിതി സൌഹൃദ വസ്തുക്കൾ കൊണ്ടായിരിക്കണം. മുൻവർഷങ്ങളിൽ ഉപയോഗിച്ച അലങ്കാര സാമഗ്രികൾ പരമാവധി പുനരുപയോഗിക്കണം. ഹരിതവും ശുചിത്വപൂർണവുമായ വികസനത്തിന് ഗവൺമെന്റ് ഓഫീസുകൾ മാതൃകയാവേണ്ടതുണ്ടെന്നും ഇത് പാലിക്കുന്നുണ്ടെന്ന് ഓഫീസ് മേധാവിമാർ ഉറപ്പാക്കണമെന്നും ജില്ലാ ശുചിത്വ മിഷൻ കോർഡിനേറ്റർ അറിയിച്ചു.
0: ന്യൂഡൽഹിയിൽ BW ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പുരുഷ സിംഗിൾസിൽ ആദ്യ റൌണ്ടിൽ ലക്ഷ്യ സെൻ ഓസ്ട്രിയയുടെ കോളിൻ ഫിലിമോനെ പരാജയപ്പെടുത്തി. ട്രീസ ജോളി, ഗായത്രി ഗോപിചന്ദ് സഖ്യവും പ്രീ ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചു. ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ത്യ ശ്രീലങ്ക പുരുഷ ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ മൂന്നാം ദിനം കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്ക ഇതുവരെ 4 വിക്കറ്റിന് 84 റൺസ് നേടി. പരമ്പരയിലെ രണ്ടാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മത്സരം ഈ മാസം 23 മുതൽ കൊളംബോയിൽ നടക്കും. FIH പുരുഷ ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. നെതർലാൻഡ്സിലെ ആസ്റ്റൺ വീനിലാണ് മത്സരം. വനിതാ ഹോക്കി ടീം ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി 4 പോയിന്റുകളോടെ പൂൾ ഡി വിഭാഗത്തിൽ ഒന്നാമതെത്തി. 135-ാമത് ഡ്യൂറൻസ് കപ്പ് ആദ്യ സെമിഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ FCയും SC ഡൽഹിയും ഇന്ന് വൈകിട്ട് 7 കൊൽക്കത്തയിൽ ഏറ്റുമുട്ടും. 4 നിന്ന് 21 ഗോളുകൾ നേടിയ SC ഡൽഹിയാണ് ടൂർണമെന്റിലെ ടോപ് സ്കോറർമാർ. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാകും. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പാലാ നഗരസഭാ അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ നടത്തും. കഴിഞ്ഞ മാസം 21 LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് നഗരസഭാ ഭരണം പ്രതിസന്ധിയിലായത്. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്ക് 4:15 കൊണ്ട് എത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിലാണ് അധിക സർവീസുകൾ നടത്തുക. പ്രധാന വാർത്തകൾ വീണ്ടും. കൃത്യമായ നയരൂപീകരണത്തിന്റെയും ഭരണ നിർവഹണത്തിന്റെയും അടിസ്ഥാനം വിശ്വസനീയമായ സ്ഥിതി വിവര കണക്കുകളാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ആഭ്യന്തര PNG കണക്ഷൻ പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. സംസ്ഥാനത്ത് ഓണത്തോടനുബന്ധിച്ച് സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എല്ലാ തീരദേശ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. ന്യൂഡൽഹിയിൽ BWF ബാഡ്മിന്റൺ ലോക ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ താരങ്ങൾക്ക് നേട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: കരുണാസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി അരിവിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. ക്രമക്കേടുകളെ തുടർന്ന് റദ്ദാക്കിയ ഈ പരീക്ഷകളുടെ പട്ടിക പുറത്തുവിട്ടു. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡേറ്റാ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. ഡൽഹിയിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെയുണ്ടായ പോലീസ് നടപടികളും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും പരിശോധിക്കാൻ ഉന്നതതല സമിതി രൂപീകരിക്കുമെന്ന് സുപ്രീംകോടതി. വിരമിച്ച ജഡ്ജിമാർ, മുൻ DGP, മുൻ CBI ഡയറക്ടർ എന്നിവരടങ്ങുന്ന സമിതിയുടെ ഉത്തരവ് ഉടൻ പുറപ്പെടുവിക്കും. July 20 CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങളും CCTV റെക്കോർഡിംഗുകളും സമിതിക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാളാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ പ്രശംസിച്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും US തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർ തിരിച്ചറിയൽ കാർഡിന്റെ അഭാവത്തെക്കുറിച്ചുള്ള ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന്റെ പരാമർശത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പ്രസ്താവന. ഭീകരമതത്തെ വളരെ ഗൌരവമായാണ് ഇന്ത്യ സമീപിക്കുന്നതെന്നും ഷഹ്സാദ് ഫട്ടി ഭീകര ശൃംഖലയെക്കുറിച്ചുള്ള പാകിസ്ഥാന്റെ പ്രതികരണത്തെക്കുറിച്ച് പറയവേ വിദേശകാര്യ വക്താവ് പറഞ്ഞു.
1: I have no specific comments to make on these remarks. I can say, however, that the credibility and robustness of India's election machinery is a well-established fact globally. Terrorism matters. These are very serious things. We take it very seriously. We want the global community to understand the gravity of such actions. India has been hit hard by terrorism. We have, over the last several years, taken a lot of effort to galvanize global action, strengthen global action to fight terrorism.
0: രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇൻഡോ പസഫിക് മേഖലയിലെ സമാധാനവും പുരോഗതിയും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ജപ്പാനും തമ്മിൽ അടുത്ത ബന്ധമാണ് പുലർത്തുന്നതെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം $27.5 ബില്യൺ ഇന്ത്യയിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപത്തിൽ 5 സ്ഥാനത്താണ് ജപ്പാനെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിനിധി സംഘത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീ ഗോയൽ.
2: This relationship has withstood the test of time and there is only one way for this relationship and that is going up, improving, strengthening, doing more, both for Japan and for India.
0: പരിസ്ഥിതി സംരക്ഷണത്തിലും സുസ്ഥിര വികസനത്തിലും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത ആവർത്തിച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന 12th ബ്രിക്സ് പരിസ്ഥിതി മന്ത്രിമാരുടെ യോഗത്തിന്റെ സമാപനത്തിലാണ് ഈ തീരുമാനം കൈക്കൊണ്ടതെന്ന് സംയുക്ത മന്ത്രിതല പ്രസ്താവനയിൽ അറിയിച്ചു. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി ഒന്നിച്ചു പ്രവർത്തിക്കാം എന്ന പ്രധാന പ്രമേയത്തിലാണ് ചർച്ചകൾ നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് HSSൽ ഇന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ ഇന്നു മുതൽ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഇതിനായി 1,105 കോടി രൂപയാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ വീടുകളിലേക്ക് സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ PNG പാചകവാതകം വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി പുതിയ പ്രോത്സാഹന പദ്ധതിക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. പദ്ധതി അടുത്ത മാസം 1-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. വിശദാംശങ്ങളിലേക്ക്.
4: രാജ്യത്തുടനീളം PNG ശൃംഖല വേഗത്തിലാക്കുകയും കൂടുതൽ വീടുകളിൽ പൈപ്പ് ലൈൻ ഗ്യാസ് ഉപയോഗം ഉറപ്പാക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രവർത്തനരഹിതമായി കിടക്കുന്ന കണക്ഷനുകൾ പ്രവർത്തനക്ഷമമാക്കുന്നതിനും PNG ശൃംഖല കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും സിറ്റി ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ കമ്പനികൾക്ക് പദ്ധതി നേരിട്ട് പ്രോത്സാഹനം നൽകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 6 മാസത്തിനിടയിൽ 2 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. നിലവിൽ രാജ്യത്ത് 1.74 കോടി ആഭ്യന്തര PNG കണക്ഷനുകളാണ് ഉള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ഹോർമൂസ് കടലിടുക്ക് പ്രവർത്തനക്ഷമമാണെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ പറഞ്ഞു. അതേസമയം അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട്. സിറിയയുടെ വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യയായ ഇദ്ലിബിലെ അബുദുഹൂർ എയർബേസിന് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. തുർക്കി സേനയെ എയർബേസിൽ വിന്യസിക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടിയെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഇസ്രയേലിന്റെ ആക്രമണം പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും സിറിയയും തുർക്കിയും പ്രതികരിച്ചു. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH പുരുഷ ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. പൂൾ ഡിയിലെ 2 മത്സരങ്ങളും ജയിച്ച ഇംഗ്ലണ്ട് ഇതിനകം അടുത്ത റൌണ്ടിലേക്ക് യോഗ്യത നേടി കഴിഞ്ഞു. നാളെ നടക്കുന്ന അവസാന പൂൾ ഡി മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് അവസാന ദിനത്തിൽ ശ്രീലങ്കയ്ക്ക് 372 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യയ്ക്ക് മത്സരം ജയിക്കാൻ ഇനി 6 വിക്കറ്റുകൾ കൂടി മതി. ഇന്ന് 4 വിക്കറ്റ് നഷ്ടത്തിൽ 84 റൺസ് എന്ന നിലയിൽ 2-ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കുന്ന ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ 288 റൺസ് കൂടി വേണം. 4-ാമത് ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ സമ്മേളനം നാളെ സിംഗപ്പൂരിൽ നടക്കും. കേന്ദ്രമന്ത്രിമാരായ നിർമ്മലാ സീതാരാമൻ, എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, വ്യവസായ സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുക്കും. സന്ദർശന വേളയിൽ കേന്ദ്രമന്ത്രിമാർ സിംഗപ്പൂർ നേതൃത്വത്തെ സന്ദർശിക്കുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. KSRTCയുടെ എക്സിക്യൂട്ടീവ് AC വോൾവോ ലക്ഷറി ബസ് നാളെ മുതൽ സർവീസ് ആരംഭിക്കും. തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തേക്ക് 4 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ടെത്തുന്ന വിധത്തിലാണ് പുതിയ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 5:30 തിരികെ വൈകിട്ട് 5:30 എറണാകുളത്ത് നിന്നുമാണ് സർവീസ്. ഓണത്തോടനുബന്ധിച്ച് യാത്രക്കാരുടെ തിരക്ക് വർദ്ധിക്കുന്നത് കണക്കിലെടുത്ത് കൊച്ചി മെട്രോ റെയിൽ അധിക ട്രെയിൻ സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 22, 24, 25 തീയതികളിൽ ഉച്ചകഴിഞ്ഞ 3 മുതൽ തിരക്കുള്ള സമയങ്ങളിൽ 6:45 ഇടവേളയിൽ 4 അധിക സർവീസുകൾ നടത്തും. ഓഗസ്റ്റ് 23 ഞായറാഴ്ച 2 ട്രെയിനുകൾ കൂടുതലായി സർവീസ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷാ സംഘത്തെ പുനഃസംഘടിപ്പിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയും കരുത്തും ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി ഇന്ത്യ. രണ്ട് ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി എൻ ഷംസുദ്ദീൻ നിർവഹിക്കും. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിൽ എത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവെക്കുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നെതർലൻഡ്സിൽ നടക്കുന്ന പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
1: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ഇന്ന് വിശാഖം നാളിൽ കരുണാസായി റേഡിയോയുടെ പ്രിയ ശ്രോതാവ് മിനി ആർ എസ് അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മിനി. ഞാൻ കരുണാസായി റേഡിയോയിലെ സ്ഥിരം ശ്രോതാവാണ്. കരുണാസായി റേഡിയോയിലെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ സംഗീതത്തെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. കുറേശ്ശെ പാടും. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്കിഷ്ടപ്പെട്ട 10 ഗാനങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. സംഗീതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംഗീതം ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. പ്രത്യേകിച്ച് അത് ചലച്ചിത്ര ഗാനങ്ങളുടെ ആകുമ്പോൾ നമുക്കേറെ ആസ്വദിക്കാനും കഴിയും. നമ്മുടെ രചയിതാക്കളെ കുറിച്ചാണെങ്കിലും സംഗീത സംവിധായകരെ കുറിച്ചാണെങ്കിലും ഗായകരെ കുറിച്ചാണെങ്കിലും ഒരു ഗാനത്തെ സംബന്ധിച്ച് ഇവരാരെയും നമുക്ക് മാറ്റി നിർത്താനാവില്ല. ഇപ്പോൾ സംഗീത സംവിധായകരെ കുറിച്ച് പറയുകയാണെങ്കിൽ

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രഹേളികയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അവളുടെ ചിന്തകൾ പിടികിട്ടുന്നില്ലെന്നും അവളുടെ വികാരങ്ങൾ പ്രവചിക്കാനാകില്ലെന്നും അവൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പുരുഷന് മനസ്സിലാകുന്നില്ലെന്നും പല തമാശകളിലും സാഹിത്യ രചനകളിലും സാമൂഹിക സംഭാഷണങ്ങളിലും ആവർത്തിച്ചു കേൾക്കാം. എന്നാൽ ഈ വാദത്തെ ഒന്ന് തലകീഴായി നോക്കിയാൽ മറ്റൊരു ചോദ്യമുയരും. സ്ത്രീ ശരിക്കും ഒരു പ്രഹേളികയാണോ? അതോ അവളെ ഒരു സ്വതന്ത്ര മനുഷ്യവ്യക്തിയായി കാണാൻ പുരുഷാധിപത്യ സമൂഹത്തിന് കഴിയാത്തതാണോ? ചരിത്രത്തിലുടനീളം സ്ത്രീയെ നിർവചിക്കാൻ സമൂഹം പല പേരുകളും കണ്ടെത്തിയിട്ടുണ്ട്. അവൾ അമ്മയാണ്, ഭാര്യയാണ്, ദേവിയാണ്, കുലസ്ത്രീയാണ്, ത്യാഗത്തിന്റെ പ്രതീകമാണ്. അതേസമയം ഈ നിർവചനങ്ങളിൽ ഒതുങ്ങാത്ത സ്ത്രീയെ മോശം സ്ത്രീയായും അനുസരണയില്ലാത്തവളായും കുടുംബത്തെ തകർക്കുന്നവളായും വിശേഷിപ്പിക്കാനും സമൂഹം മടിച്ചിട്ടില്ല. അതായത്, സ്ത്രീയെക്കുറിച്ച് സമൂഹം നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ പലപ്പോഴും അവൾ ആരാണ് എന്നതിനേക്കാൾ അവൾ എങ്ങനെയായിരിക്കണം എന്ന പുരുഷാധിപത്യ പ്രതീക്ഷകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒരു സ്ത്രീ സ്വതന്ത്രമായി ചിന്തിച്ചാൽ അവൾ ധിക്കാരിയാണ്. സ്വന്തം വരുമാനം കൈകാര്യം ചെയ്താൽ അവൾ അഹങ്കാരിയാണ്. വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചാൽ അവൾ സ്വാർത്ഥയാണ്. വിവാഹത്തിന് ശേഷം സ്വന്തം തൊഴിൽ തുടരാൻ ആഗ്രഹിച്ചാൽ കുടുംബത്തെക്കാൾ ജോലിയെ സ്നേഹിക്കുന്നവളാണ്. കുട്ടികളെ വളർത്തുന്നതിനൊപ്പം സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിച്ചാൽ അവൾ നല്ല അമ്മ അല്ലെന്ന് വരെ വിധിക്കപ്പെടാം. എന്നാൽ ഇതേ തീരുമാനങ്ങൾ ഒരു പുരുഷൻ എടുക്കുമ്പോൾ അതിന് പലപ്പോഴും സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം, കരിയർ ബോധം, വ്യക്തിത്വം തുടങ്ങിയ മനോഹരമായ പേരുകളാണ് ലഭിക്കുന്നത്. ഇവിടെയാണ് ലിംഗവിവേചനത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപം ഒളിഞ്ഞിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരേ മനുഷ്യാവകാശങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും ഉള്ളപ്പോൾ അവയുടെ വിലയിരുത്തൽ വ്യത്യസ്തമാകുന്നു. സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അദൃശ്യ അധ്വാനങ്ങളിലൊന്നാണ് വീട്ടുജോലി. പാചകം ചെയ്യുക, വീട് വൃത്തിയാക്കുക, കുട്ടികളുടെ പഠനം നോക്കുക, വയോധികരെ പരിചരിക്കുക, കുടുംബത്തിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഓർക്കുക, വീട്ടിലെ ആഘോഷങ്ങളും ചടങ്ങുകളും ആസൂത്രണം ചെയ്യുക. ഇതെല്ലാം പല കുടുംബങ്ങളിലും ഇന്ന് സ്ത്രീയുടെ സ്വാഭാവിക ഉത്തരവാദിത്വമായി കണക്കാക്കപ്പെടുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ത്രീ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗം മാത്രമാണ് സമൂഹത്തിന് ദൃശ്യമാകുന്നത്. അവൾ പാചകം ചെയ്യുന്നത് നാം കാണുന്നു, പക്ഷെ നാളെ എന്ത് പാചകം ചെയ്യണമെന്ന് അവൾ മുൻകൂട്ടി ചിന്തിക്കുന്നത് കാണുന്നില്ല. കുട്ടിയുടെ സ്കൂൾ ആവശ്യങ്ങൾ അവൾ ഒരുക്കുന്നത് കാണുന്നു, പക്ഷെ അതിന്റെ ഓർമ്മപ്പെടുത്തലും ആസൂത്രണവും അവളുടെ തലച്ചോറിൽ തുടർച്ചയായി നടക്കുന്നത് കാണുന്നില്ല. ഭർത്താവിന്റെ മരുന്ന് സമയത്ത് കൊടുക്കുന്നത് കാണുന്നു,

എന്നാൽ മരുന്ന് തീരാറായെന്ന് ആദ്യം ശ്രദ്ധിക്കുന്നത് അവളാണ് എന്ന കാര്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇതിനെയാണ് ഇന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ മെന്റൽ ലോഡ് അഥവാ കുടുംബത്തിന്റെ മാനസിക ഉത്തരവാദിത്വ ഭാരം എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നത്. സ്ത്രീകൾ ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു എന്നതിനെ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് കഴിവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നത് മാത്രം മതിയാകില്ല. ഒരു സമൂഹം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ ജോലികളുടെ ഇത്രയും വലിയ പങ്ക് ഒരേ ലിംഗത്തിന്റെ ചുമലിൽ മാത്രം വരുന്നത്? സ്ത്രീകൾ ത്യാഗികളാണ് എന്ന വാചകവും ചിലപ്പോൾ ഈ ചൂഷണത്തെ മറച്ചുവെക്കുന്ന മനോഹരമായ ഭാഷയായി മാറുന്നു.

ഒരു സ്ത്രീക്ക് വിശ്രമിക്കാൻ അവകാശമുണ്ട്, സ്വന്തം സമയം വേണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്, കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം വേണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്, സാമ്പത്തികമായി സ്വതന്ത്രയാകാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും അവൾക്ക് അവകാശമുണ്ട്. സ്ത്രീയുടെ അധ്വാനത്തെ സ്നേഹത്തിന്റെ പേരിൽ മാത്രം അളക്കുമ്പോൾ അതിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ മൂല്യം അദൃശ്യമാകുന്നു. സ്ത്രീയുടെ ശരീരത്തെയും ലൈംഗികതയെയും നിയന്ത്രിക്കാനുള്ള ശ്രമവും പുരുഷാധിപത്യത്തിന്റെ പ്രധാന ഘടകമാണ്. സ്ത്രീയുടെ വസ്ത്രം മുതൽ അവളുടെ സൗഹൃദങ്ങൾ വരെ, അവൾ എവിടെ പോകണം എന്നതു മുതൽ ആരോട് സംസാരിക്കണം എന്നതുവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക മനോഭാവം ഇന്നും പല രൂപങ്ങളിൽ നിലനിൽക്കുന്നു. ഇതിന് പിന്നിൽ പുരുഷന്റെ വ്യക്തിപരമായ ദുഷ്ടത മാത്രം അന്വേഷിച്ചാൽ ചിത്രം പൂർണ്ണമാകില്ല. പുരുഷന്മാരെയും ഒരു പ്രത്യേക രീതിയിൽ വളർത്തിയെടുക്കുന്ന സാമൂഹിക ഘടനയുണ്ട്. പുരുഷൻ കരുത്തനായിരിക്കണം, പുരുഷൻ നിയന്ത്രിക്കണം, പുരുഷനാണ് കുടുംബത്തിന്റെ തലവൻ, പുരുഷന് പരാജയപ്പെടാൻ പാടില്ല എന്നിങ്ങനെയുള്ള ആശയങ്ങൾ ബാല്യത്തിൽ തന്നെ ആൺകുട്ടികളുടെ മനസ്സിൽ നിക്ഷേപിക്കപ്പെടുന്നു. അതിനാൽ ചില പുരുഷന്മാർക്ക് സ്ത്രീയുടെ സ്വാതന്ത്ര്യം സ്വന്തം അധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായി തോന്നാം. ഭാര്യയ്ക്ക് തന്നേക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്ന പുരുഷനുണ്ടാകാം. ഭാര്യയ്ക്ക് സ്വന്തം സുഹൃത്തുക്കളും വ്യക്തിപരമായ സമയവും വേണമെന്ന് പറയുമ്പോൾ അത് അവഗണനയായി കാണുന്നവനും ഉണ്ടാകാം. അവൾ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ അഹങ്കാരം എന്ന് വിളിക്കുന്നവനും ഉണ്ടാകാം. ഇവിടെയാണ് അരക്ഷിതാവസ്ഥയും അധികാരവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്ന ഭയമുണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ ഭയം നിയന്ത്രണത്തിലൂടെയാണ് പ്രകടമാകുന്നത്. നീ എവിടെ പോകണം, ആരോട് സംസാരിക്കണം, എന്ത് ധരിക്കണം, എത്ര പണം ചെലവഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്നത് സ്നേഹത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെടാം. എന്നാൽ സ്നേഹവും നിയന്ത്രണവും ഒരേ കാര്യമല്ല. ഒരു ബന്ധത്തിൽ സുരക്ഷിതത്വം എന്നത് മറ്റൊരാളെ നിയന്ത്രിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതല്ല. മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടും ബന്ധം നിലനിർത്താൻ കഴിയുന്ന വിശ്വാസത്തിലാണ് യഥാർത്ഥ സുരക്ഷിതത്വം. ലൈംഗിക ബന്ധങ്ങളിലും ഇതേ അധികാര ചിന്തകൾ കടന്നു വരാറുണ്ട്. പുരുഷത്വത്തെ ലൈംഗിക ശേഷിയുമായി ബന്ധിപ്പിക്കുന്ന സാമൂഹിക ധാരണകൾ പുരുഷന്മാരിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതിനെ സ്വന്തം പുരുഷത്വത്തിന്റെ പരാജയമായി കാണുന്ന പുരുഷന്മാരുണ്ട്. മറ്റൊരാളുമായി താരതമ്യം ചെയ്യപ്പെടുമോ എന്ന ഭയവും പങ്കാളി തന്നേക്കാൾ സ്വതന്ത്രയോ കഴിവുള്ളവളോ ആകുമോ എന്ന ആശങ്കയും ചില ബന്ധങ്ങളിൽ നിയന്ത്രണപരമായ പെരുമാറ്റത്തിന് കാരണമാകാം. അതേസമയം സ്ത്രീയുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പും ഇപ്പോഴും ശക്തമാണ്. പുരുഷന്റെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ സമൂഹം പലപ്പോഴും സഹിഷ്ണുതയോടെ കാണുമ്പോൾ അതേ സ്വാതന്ത്ര്യം ഒരു സ്ത്രീ പ്രകടിപ്പിച്ചാൽ അവരുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം സ്ത്രീക്ക് തന്നെയായിരിക്കണം എന്ന അടിസ്ഥാന മനുഷ്യ അവകാശത്തെ പോലും ചില സാമൂഹിക ധാരണകൾ ചോദ്യം ചെയ്യുന്നു. ഇവിടെ സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള അവകാശം എന്ന ആശയം വളരെ പ്രധാനമാണ്. അവൾ എന്ത് ധരിക്കണം, ആരെ വിവാഹം കഴിക്കണം, എപ്പോൾ കുട്ടികൾ ഉണ്ടാകണം, ജോലി ചെയ്യണമോ വേണ്ടയോ, ബന്ധത്തിൽ തുടരണമോ വേണ്ടയോ തുടങ്ങിയ തീരുമാനങ്ങളിൽ അവളുടെ ശബ്ദം നിർണായകമായിരിക്കണം. കുടുംബവും സമൂഹവും അവളുടെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറയാം, എന്നാൽ അവളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം അവർക്കില്ല. സ്ത്രീയെ സംരക്ഷിക്കണം എന്ന പേരിലും പലപ്പോഴും അവളുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്നു. പെൺകുട്ടികൾക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കരുത്, അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട, രാത്രിയിൽ പുറത്തിറങ്ങേണ്ട, ആൺ സുഹൃത്തുക്കൾ വേണ്ട തുടങ്ങിയ നിർദ്ദേശങ്ങൾ സുരക്ഷയുടെ ഭാഷയിലാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം കൂടി കാണണം. സ്ത്രീയെ നിയന്ത്രിക്കുന്നതിന് പകരം സ്ത്രീയെ ഭയപ്പെടുത്തുന്ന സാമൂഹിക സാഹചര്യങ്ങളെയാണ് മാറ്റേണ്ടത്.

ഒരു പെൺകുട്ടിയോട് രാത്രി പുറത്തിറങ്ങരുതെന്ന് പറയുന്നതിനേക്കാൾ രാത്രി പോലും സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന ഒരു സമൂഹം നിർമ്മിക്കുകയാണ് പുരോഗമനപരമായ സമീപനം. അവളോട് വസ്ത്രം മാറ്റാൻ പറയുന്നതിനേക്കാൾ അവളുടെ ശരീരത്തെ ബഹുമാനിക്കാൻ ആൺകുട്ടികളെ പഠിപ്പിക്കുകയാണ് കൂടുതൽ ഫലപ്രദം. ഇത് സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, പുരുഷന്മാരെയും മോചിപ്പിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇത്. കരയാൻ പാടില്ലാത്ത പുരുഷൻ, സഹായം ചോദിക്കരുതാത്ത പുരുഷൻ, പരാജയപ്പെടാൻ പാടില്ലാത്ത പുരുഷൻ, കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഭാരവും വഹിക്കേണ്ട പുരുഷൻ, ഇതെല്ലാം പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ ലിംഗസമത്വം എന്നത് സ്ത്രീകൾക്ക് മാത്രം കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന പദ്ധതിയല്ല, പുരുഷന്മാരെയും സ്ത്രീകളെയും പരിമിതപ്പെടുത്തുന്ന പഴയ ലിംഗ ചട്ടക്കൂടുകളിൽ നിന്ന് രണ്ടുപേരെയും മോചിപ്പിക്കുന്ന സാമൂഹിക മാറ്റമാണ്. ഈ മാറ്റത്തിന്റെ തുടക്കം കുടുംബത്തിൽ നിന്ന് തന്നെ വേണം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വീട്ടുജോലി ഒരുപോലെ പഠിപ്പിക്കണം. ആൺകുട്ടിക്ക് കരയാം എന്ന് പറയണം, പെൺകുട്ടിക്ക് കോപിക്കാം എന്ന് അംഗീകരിക്കണം. ആൺകുട്ടിക്ക് പരിചരണത്തിന്റെ ഉത്തരവാദിത്വം നൽകണം. പെൺകുട്ടിക്ക് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ അവസരം നൽകണം. ഇത് ആൺകുട്ടിയുടെ ജോലി, ഇത് പെൺകുട്ടിയുടെ ജോലി എന്ന വിഭജനം ക്രമേണ ഇല്ലാതാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. പാഠപുസ്തകങ്ങളിൽ സ്ത്രീകളെ അമ്മമാരുടെയും അധ്യാപികമാരുടെയും പരിചാരകരുടെയും വേഷങ്ങളിൽ മാത്രം അവതരിപ്പിക്കുന്നതിന് പകരം ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ പ്രവർത്തകർ, കലാകാരികൾ, സംരംഭകർ, കായിക താരങ്ങൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ സ്ത്രീകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. അതുപോലെ പുരുഷന്മാരെയും കരുത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകങ്ങളായി മാത്രം അവതരിപ്പിക്കാതെ പരിചരിക്കുന്നവരായും സഹകരിക്കുന്നവരായും അവതരിപ്പിക്കണം. നിയമങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇതിൽ നിർണായക പങ്കുണ്ട്. ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമം, വേതന വിവേചനം, തൊഴിൽ സ്ഥലത്തെ പീഡനം, ബാലവിവാഹം തുടങ്ങിയ പ്രശ്നങ്ങളെ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങളായി മാത്രം കാണാനാവില്ല. അവ അധികാര ബന്ധങ്ങളുടെയും സാമൂഹിക അസമത്വങ്ങളുടെയും പ്രശ്നങ്ങളാണ്. അതിനാൽ നിയമപരമായ സംരക്ഷണത്തോടൊപ്പം സാമൂഹിക പിന്തുണയും സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷിതമായ പരാതി സംവിധാനങ്ങളും ആവശ്യമാണ്. സ്ത്രീയെ ദേവതയാക്കുന്നതും സ്ത്രീയെ അപമാനിക്കുന്നതും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. കാരണം രണ്ടിലും സ്ത്രീയെ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നില്ല. ദേവതയ്ക്ക് മനുഷ്യന്റെ ദൗർബല്യങ്ങൾ അനുവദിക്കില്ല. മോശം സ്ത്രീ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് മനുഷ്യന്റെ അവകാശങ്ങളും അനുവദിക്കില്ല. നമുക്ക് വേണ്ടത് ദേവതകളെയോ പാപിനികളെയോ അല്ല, മനുഷ്യ സ്ത്രീകളെയാണ്. തെറ്റുകൾ ചെയ്യാൻ അവകാശമുള്ള സ്ത്രീ, അഭിപ്രായം മാറ്റാൻ അവകാശമുള്ള സ്ത്രീ, പ്രണയിക്കാനും പ്രണയിക്കാതിരിക്കാനും അവകാശമുള്ള സ്ത്രീ, വിവാഹം കഴിക്കാനും കഴിക്കാതിരിക്കാനും അവകാശമുള്ള സ്ത്രീ, അമ്മയാകാനും അമ്മയാകാതിരിക്കാനും അവകാശമുള്ള സ്ത്രീ, വിജയിക്കാനും പരാജയപ്പെടാനും അവകാശമുള്ള സ്ത്രീ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സ്വന്തം ജീവിതം ജീവിക്കാനുള്ള അവകാശമുള്ള സ്ത്രീ. അതുപോലെ തന്നെ നാം പുരുഷനോടും പറയേണ്ടത് ഇതാണ്, അധികാരം ഉപേക്ഷിക്കുന്നത് ദൗർബല്യമല്ല, പങ്കാളിയുമായി തുല്യനായി നിൽക്കുന്നത് പുരുഷത്വത്തിന്റെ നഷ്ടമല്ല, വീട്ടുജോലി ചെയ്യുന്നത് അപമാനമല്ല, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ദൗർബല്യമല്ല, ഭാര്യയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നത് സ്വന്തം പരാജയമല്ല. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഒരു പുരുഷന്റെ പരാജയമല്ല, ഒരു പുരുഷന്റെ സമത്വബോധം ഒരു സ്ത്രീയുടെ വിജയം കവർന്നെടുക്കുന്നതുമല്ല. യഥാർത്ഥ പുരോഗതി എന്നത് ആരാണ് മുകളിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് ആരും താഴെ നിൽക്കേണ്ടി വരാത്ത ഒരു സമൂഹം എങ്ങനെ നിർമ്മിക്കാം എന്ന ചോദ്യത്തിലേക്കുള്ള യാത്രയാണ്. സ്ത്രീ പുരുഷനൊരു പ്രഹേളികയല്ല. അവൾക്ക് പരിഹരിക്കപ്പെടേണ്ട രഹസ്യമൊന്നുമില്ല. അവൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. സ്വന്തം സ്വപ്നങ്ങളോടും ഭയങ്ങളോടും ആഗ്രഹങ്ങളോടും പരാജയങ്ങളോടും അവകാശങ്ങളോടും കൂടിയ ഒരു മനുഷ്യൻ. പുരുഷനും അങ്ങനെ തന്നെയാണ്. ഇരുവരെയും നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം കീഴടക്കാനല്ല, തുല്യരായി ജീവിക്കാനാണ്. സ്ത്രീയെ നിയന്ത്രിക്കേണ്ട വസ്തുവായും പുരുഷനെ അധികാരത്തിന്റെ പ്രതീകമായും കാണുന്ന പഴയ സാമൂഹിക ധാരണകൾ അവസാനിക്കുമ്പോഴാണ് ഒരു പുതിയ ബന്ധ സംസ്കാരം രൂപപ്പെടുക. അവിടെ സ്നേഹം ഉടമസ്ഥതയാകില്ല, സംരക്ഷണം നിയന്ത്രണമാകില്ല, ത്യാഗം നിർബന്ധമാകില്ല, പുരുഷത്വം അധികാരമാകില്ല, സ്ത്രീത്വം അനുസരണയാകില്ല. അവിടെ ഒരു സ്ത്രീക്ക് സ്ത്രീയായും ഒരു പുരുഷന് പുരുഷനായും അതിനുമപ്പുറം ഒരു മനുഷ്യന് മനുഷ്യനായും ജീവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുണ്ടാകും.
അതാണ്

കഠിന ദുഃഖത്തിന്റെ കവിത എഴുതുവാൻ കഴിയും എനിക്ക് അഭിശപ്ത രാത്രിയിൽ, നീലതാരങ്ങൾ വിറയ്ക്കുന്ന രാത്രിയിൽ ഏകാന്ത സഞ്ചാരിയായി വന്ന വനഗായകൻ ഗന്ധർവഗാനങ്ങൾ ഏറ്റുപാടുന്നു സ്വച്ഛന്ദമായി തരുഛായകളിൽ മാരുതൻ. ഞാനൊരു അശാന്ത ഗവേഷകൻ, മൗനകാന്താരത്തിലെ കാന്ത ദർശനം, സകലതും മൂകഗ്രസ്തം, ഓർമ്മയിൽ കെട്ടുപോകുന്നു വീടിന്റെ ഛായാപടം, അച്ഛൻ അഗ്നിയിൽ അമ്മ ഹിമശയ്യയിൽ, അറിവിന്റെ കാളകൂടം തിന്നതെന്റെ സഹോദരൻ. കവിതകൾ ആത്മാവിനെ തൊടുന്നു, അത് ജീവിതത്തെ പരിപ്രേക്ഷ്യപ്പെടുത്തുന്നു. കവിതയില്ലാതെ ഈ ലോകം ധന്യമാകുന്നതെങ്ങനെ? വരിക ശ്യാമനാവികൻ, നിന്റെ പുതിയ കപ്പലിൽ എനിക്ക് കൂടി ഒരിടമൊരുക്കുക. കേൾക്കാം ഒരു ഓണക്കവിത.

0: വാക്ക് എന്തൊരത്ഭുത ശക്തിയാണ്! വാക്കുകൾ നമ്മെ ഉണർത്തുന്നു, താരാട്ടിലൂടെ അത് നമ്മെ പാടിയുറക്കുന്നു. വാക്കുകളുടെ പ്രകാശം, വർണ്ണങ്ങളുടെ സംഗീതം, ചിന്തകളുടെ നക്ഷത്രങ്ങൾ. ചിലപ്പോൾ അത് നിലാവ് പോലെ സൗമ്യം, മറ്റു ചിലപ്പോൾ അത് സൗരതേജസ്സിനേക്കാൾ തിളക്കം. ചിന്തകളുടെ നവരത്ന ശോഭ കേൾക്കാം. നമസ്തേ ഓണത്തിൽ ഇനി തളിരില.
1: പുരാതന സംസ്കാരത്തിന്റെ ഈറ്റില്ലമാണ് കിഴക്കൻ മെഡിറ്ററേനിയൻ പ്രദേശം. ഒരു കാലത്ത് അവിടെയുള്ളവർ കരുതിയിരുന്നത് ഈ പ്രദേശം മാത്രമാണ് പ്രപഞ്ചം എന്നായിരുന്നു. ദൈവമാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് എന്നും അവർ വിശ്വസിച്ചു. പർവ്വതനിരകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമായിരുന്നു കിഴക്കൻ മെഡിറ്ററേനിയൻ. അതുകൊണ്ടായിരുന്നിരിക്കണം പുറം ലോകത്തെക്കുറിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. ആകാശം ഒരു മേൽക്കെട്ടിയാണെന്ന് അവർ വിശ്വസിച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം ആ പർവ്വതനിരകൾക്കകത്തെ ചെറിയ ലോകമായിരുന്നു എല്ലാം. ആകാശമേൽക്കെട്ടിയിൽ തൂക്കിയിട്ടിരിക്കുന്ന രസഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നവർ വിശ്വസിച്ചു. ഭൂതലത്തിന്റെ അറ്റത്ത് ഒരു കൂടാരമുണ്ടെന്നും അവിടെ ദൈവം പാർക്കുന്നുണ്ടെന്നും അവർ കരുതി. ദൈവത്തിന്റെ കൂടാരത്തിൽ നിന്ന് ഒരു മണവാളനെപ്പോലെ രഥത്തിൽ സൂര്യൻ സഞ്ചരിച്ചെത്തുന്നു എന്ന് അവർ വിശ്വസിച്ചു. എന്നാൽ കാലക്രമേണ ആ സങ്കല്പങ്ങളെയെല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ശാസ്ത്രത്തിന്റെ സൌരവെളിച്ചം വരവായി. പർവ്വതനിരകൾക്കപ്പുറത്ത് വിശാലമായ വേറെ ലോകമുണ്ടെന്ന് അവർ മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചം എന്നത് വിശാലമാണെന്നും നിരീക്ഷണങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും അതിന്റെ വ്യാപ്തി മനസ്സിലാക്കാനാവുമെന്നും അവർ തിരിച്ചറിഞ്ഞു. ആകാശം ഒരു മേൽക്കട്ടിയല്ലെന്നും നിരവധിയായ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും നക്ഷത്രങ്ങളും കൊണ്ട് ആവൃതമാണ് ആകാശമെന്നും മനസ്സിലാക്കാൻ തുടങ്ങി. പ്രപഞ്ചത്തിന് ഒരു അധിനായകൻ ഇല്ല എന്ന തിരിച്ചറിവായിരുന്നു അതിന്റെ പ്രധാനം. പ്രപഞ്ചത്തെ ആരും സൃഷ്ടിച്ചതല്ല എന്നും അതിവിടെ തന്നെ ഉള്ളതാണെന്നുമുള്ള യാഥാർത്ഥ്യം മനസ്സിലായി. കാര്യങ്ങളെ വിശ്വസിക്കുകയല്ല വേണ്ടത്, പകരം യുക്തിപൂർവം വിശകലനം ചെയ്യുകയാണ് വേണ്ടതെന്ന് അവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും യുക്തിചിന്തകൾ ലോകത്തിന്റെ നാനാഭാഗത്തും പൊട്ടിമുളച്ചുകൊണ്ടേയിരുന്നു. അജ്ഞതയിൽ നിന്ന് ഉയർകൊണ്ടുവന്ന നിഗമനങ്ങളുടെയും ഊഹാപോഹങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആകെത്തുകയായ പൌരോഹിത്യത്തെ യുക്തിചിന്തകർ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഭൂമി നിശ്ചലമാണെന്നും സൂര്യനാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും സൂര്യനെ മേടയിൽ നിന്ന് അണിയിച്ചൊരുക്കി വിടുന്നത് ദൈവമാണ് എന്നുമുള്ള വിഡ്ഢിത്തങ്ങൾ ചോദ്യം ചെയ്യപ്പെട്ടു. എന്നാൽ പൌരോഹിത്യവും വെറുതെയിരുന്നില്ല. ഇങ്ങനെ നിഷേധിക്കുന്നവരെ കൂടി സംരക്ഷിക്കുന്നതും ഈശ്വരനാണെന്ന് അവർ പറഞ്ഞു പരത്താൻ തുടങ്ങി. അധികമൊന്നും അത് വിലപ്പോയില്ലെങ്കിലും അംഗബലം പൌരോഹിത്യത്തിന് കൂടുതലായിരുന്നതിനാൽ അവർ ബ്രൂണോയെ ചുട്ടുകൊല്ലുകയും ഗലീലിയോയെക്കൊണ്ട് മാപ്പ് പറയിക്കുകയും ചെയ്തു. സത്യത്തെയും ശാസ്ത്രത്തെയും ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാതെ തങ്ങൾക്ക് നിലനിൽപ്പില്ലെന്ന് പൌരോഹിത്യ സമൂഹത്തിന് മനസ്സിലായി. ശാസ്ത്രസത്യങ്ങൾ അവർക്കും ഇന്ന് നന്നായി അറിയാം. എന്നാൽ നിലനിൽപ്പിന്റെ ഭാഗമായി അതിനെ നിഷേധിക്കുന്നു എന്ന് മാത്രം. സത്യത്തെയും ശാസ്ത്രത്തെയും ഒരു കാർമേഘപടലം കൊണ്ടും മറച്ചുപിടിക്കാനാവില്ല തന്നെ. യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ്. അവ സങ്കല്പങ്ങളെ പൊളിച്ചെഴുതും, വിഗ്രഹങ്ങളെ ഭഞ്ജിക്കും.

വിടരുന്നത് കാണാനാകുമോ? ഓരോ ദളങ്ങളായി മെല്ലെ മെല്ലെ വിടരുന്നത് ഇല്ല തന്നെ. അത്രയേറെ അതിസൂക്ഷ്മവും അങ്ങേയറ്റം സമ്മോഹനവുമായ ഒരു ചലനമായിരിക്കുന്നു അത്. അതുപോലെ ഹൃദ്യമായ ചലനമായാണ് ഒരു പാട്ടിന്റെ പിറവിയും. വാക്ക് വരിയായി, വരികൾ പല്ലവികളായി, പിന്നെ അനുപല്ലവികളായി മെല്ലെ മെല്ലെ വിടർന്നു വരുന്ന പാട്ടിന്റെ പൂക്കൾ, വാക്കുകളുടെ രാസ സംവേദനങ്ങൾ, ഹൃദയത്തിന്റെ രാഗ തടാകങ്ങളിൽ പാട്ടിന്റെ പ്രണയഹംസങ്ങൾ, എത്രയെത്ര എഴുത്തുകാർ, എത്രയെത്ര വർണ്ണനകൾ! അഭയദേവും തിരുനയനാർ കുറിച്ചിയും പി ഭാസ്കരനും വയലാറും ശ്രീകുമാരൻ തമ്പിയും ഒ എൻ വിയും പൂവച്ചൽ ഖാദറും, അങ്ങനെ നീളുന്ന നിര. ഗിരീഷ് പുത്തഞ്ചേരിയും കൈതപ്രവും അൻവർ അലിയും റഫീഖ് അഹമ്മദും, ഇനിയുമുണ്ടാകും വാക്കുകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന ഗാനരചയിതാക്കൾ. അവരൊരുക്കിയ ഗാനത്തിന്റെ മഹാസമുദ്രങ്ങൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ബി കെ ഹരിനാരായണൻ രചിച്ച മൂന്ന് ഓണപ്പാട്ടുകൾ.

0: കൊട്ടകയിൽ ഏറ്റവും മുന്നിൽ നിലത്തിരുന്ന് കണ്ടു തുടങ്ങിയ കൗതുകമാണ്. തറട്ടിക്കറ്റ് എന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടും തീർന്നില്ല ആ കൗതുകം. പോക്കറ്റ് മണി ഒട്ടുമില്ലാതിരുന്ന കൗമാരം, കോളേജുകാലം, എന്നിട്ടും കണ്ടു തീർത്ത ചലച്ചിത്രങ്ങൾ, മനസ്സിലെന്നും മാഞ്ഞു പോകാതെ നിൽക്കുന്ന എത്രയെത്ര ചിത്രങ്ങൾ. പിറവി, രേവതിക്കൊരു പാവക്കുട്ടി, കബനി നദി ചുവന്നപ്പോൾ, കൊടിയേറ്റം, ഉത്സവ പിറ്റേന്ന്, വാസ്തുഹാര, കഥാവശേഷൻ, ഒരു ചെറു പുഞ്ചിരി, തൂവാനത്തുമ്പികൾ, ഇരകൾ, നിദ്ര, അമ്മയറിയാൻ, അങ്ങനെ മറക്കാനാകാത്ത എത്രയെത്ര ചലച്ചിത്രങ്ങൾ. അങ്ങനെ ഓർമ്മയുടെ തിരുവരങ്ങുകളിൽ നിന്ന് മാഞ്ഞുപോകാത്ത വിധം എഴുതിപ്പിടിപ്പിച്ച കഥകൾ, തിരക്കഥകൾ, ചിന്തിപ്പിച്ച്, ചിരിപ്പിച്ച്, കരയിപ്പിച്ച്, വിസ്മയിപ്പിച്ച്, ഹരം കൊള്ളിച്ച് എഴുതി തയ്യാറാക്കിയ തിരക്കഥകൾ. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: കണിയാരല്ലേ?
2: അതെ.
1: ഞങ്ങളൊന്ന് സമയം നോക്കാൻ വന്ന.
2: നോക്കിക്കോളൂ, രണ്ടര മണിയായി, പോയിക്കോളൂ.
3: ഓ, സന്തോഷമായി.
1: അതല്ല, ഒരു കല്യാണത്തിന് കുരുത്തം നോക്കി മുഹൂർത്തം മുറിക്കാൻ വന്ന. അല്ല, പൊരുത്തം നോക്കി മുഹൂർത്തം കുറിക്കാൻ വന്ന.
2: ഇതിനൊക്കെ പകല് വന്നുകൂടെ, സന്ധ്യ കഴിഞ്ഞാൽ ഇതൊന്നും നോക്കാൻ പാടില്ല.
3: ചെറുക്കനെയും മിഡ്നൈറ്റ് സെറ്റപ്പ് ആയത്, നാളെ ഏഴ് മോർണിംഗിൽ വെഡ്ഡിംഗ് നടത്തണം. എല്ലാം ചടപടെയെന്നായിരുന്നു.
1: എന്താന്ന്?
3: നമ്മള് ബ്രാഹ്മണന്മാരാണെന്ന് വിചാരിച്ചോട്ടെ.
1: എല്ലാം പെട്ടെന്നായിരുന്നേ.
2: എന്നാ പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാ പറയാ
3: മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു.
1: കണിയൻ സാറോ അങ്ങനെ പറയരുത്. വിവരങ്ങളൊക്കെ ഇത് പറയും.
2: മഹാലക്ഷ്മി പാതിരാക്കി വന്നാലും മടക്കി വിടാൻ പാടില്ലെന്നാ.
3: മഹാലക്ഷ്മി ആരാ മോള? ഭാര്യ ആയിരിക്കുമല്ലേ.
2: ജാതകങ്ങൾ തമ്മിൽ ചേർത്തുക്കുറവൊന്നും, പത്തിലേഴ് പൊരുത്തമുണ്ട്. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ, ഇന്നത്തെ കാലത്ത് അതൊക്കെ നോക്കുമെന്നറിയില്ല.
3: ആ കൈ ഇങ്ങനെ നീട്ടിയേ, ഇതങ്ങനെ പിടിക്കുക. ഇപ്പൊ എല്ലാം ശരിയായില്ലേ? ഉഷ്ണം ഉഷ്ണേന ശാന്തികൃഷ്ണ എന്നാണല്ലോ ചൊല്ലേ. പുതിയ പഴഞ്ചൊല്ല, കഴിഞ്ഞാഴ്ച റിലീസായുള്ളൂ.

0: സാമ്പാർ
1: സപ്ലയർ ഇത്തിരി സാമ്പാർ താങ്ങി.
0: നീ എന്തിനാ ഇപ്പൊ കേറിയിരുന്നത്?
1: ഞങ്ങൾ ചെക്കൻ്റെ ആൾക്കാരാ, ഞങ്ങളാ ഫസ്റ്റ് ഇരിക്കുന്നത്.
0: അപ്പൊ ആര് വിളമ്പും?
1: അല്ല, എറണാകുളം ജില്ലാ കളക്ടർ മിണ്ടാതെ കുത്തുകാട്ടോ.
2: രാമ
0: ഓ
2: ചെറുക്കന്റെ അനീന രാമൻകുട്ടി.
0: ഹലോ,
2: നീ എന്തേ കാണിക്കുന്നത്? ഞാൻ വിളമ്പാ.
0: വേണ്ട സാറേ, എന്നാ ഞാൻ വിളമ്പാ.
2: നീ അങ്ങോട്ട് പോയിരിക്കും, ഞാൻ വിളമ്പാ.
0: സാറേ,
2: ഞാൻ വിളമ്പാ.
1: നിങ്ങൾ വേറെ തല പിടിക്കല്ലേ, രണ്ടുപേരുടെ ഇങ്ങോട്ട് വിളമ്പിക്കോ. ആ പ്രശ്നം സോൾവ് ആവട്ടെ.
0: മോനെ കുറച്ച് ചോറിട്ടെ.
3: ആയിക്കോട്ടെ.
0: ഓ ചേട്ടാ, കുറച്ച് ചോറിട്ടെ.
4: വേണ്ട,
0: ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട്.
4: വേണ്ടെന്ന്.
0: ഒരു തൈര് ഒഴിച്ചു.
4: തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അല്ലേ, കുറച്ച് ചോറിട്ട് തൈര് കൂട്ടി കഴിക്കാം.
0: എടോ, തന്നോട് ഞാൻ 16 പ്രാവശ്യം ചോറിട്ടെ ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ. എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല. പഴയ ജിംനാസിയ താൻ. എന്താ വേഷം കെട്ടെടുക്ക?
3: എന്താ
0: എന്റെ രാമൻകുട്ടി, ഞാൻ 1000 പ്രാവശ്യം ചോദിച്ചതാ ചോറിട്ടെ ചോറിട്ടെ എന്ന്. അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ.
4: ചേട്ടാ കുറച്ച് ചോറ്.
0: തൊട്ടപ്പുറത്തെ അലയിനെടുത്ത് കഴിക്കടാ. ഓരോരുത്തമാര് വയറ് വാടകയ്ക്കെടുത്ത് വന്നിരിക്ക. എനിക്ക് ഭ്രാന്തായ ഞാൻ തുപ്പിട്ട് ചോറും കിട്ടോ. തന്നെ കല്യാണം
3: വിളിച്ചിട്ടുണ്ടാ.
0: ഇവനാര്? ഊണുമാഷ.
4: എനിക്ക് നീ ചോറ് വേണ്ട.
0: അതെന്താടാ നിനക്ക് ചോറ് വേണ്ടാത്തേ? നീ ഉണ്ടടാ. മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് നീ ഞാൻ വിടുള്ളൂ.

ഇതേക്കാൾ പരമാർത്ഥമായ ഒരു ജീവിതശാസ്ത്രം വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അത്രയേറെ പ്രധാനമാണ് അന്നം എന്നിരിക്കലും. അതൊന്നും നോക്കാതെ കണ്ടതും കേട്ടതുമൊക്കെ മനുഷ്യൻ വാരി തിന്നുന്നു. മറ്റെല്ലാ പക്ഷിമൃഗാദികളും ഇര തേടുമ്പോൾ മനുഷ്യൻ ആഹാരമുണ്ടാക്കി കഴിക്കുന്നു. അന്നമെന്ന മഹത്വത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുന്നു. അന്നവസ്ത്രാദികൾ മുട്ടാതെ ഞങ്ങളെ കാത്തുകൊള്ളുന്ന എന്ന് നാരായണഗുരു പറയുന്നിടത്ത് അന്നം എന്നത് ഒരു വെറും വാക്ക് മാത്രമല്ലാതാകുന്നു. മനുഷ്യന് രോഗപ്രതിരോധം ആവശ്യമാണ്, ആയുരാരോഗ്യ സൗഖ്യവും ആവശ്യമാണ്. ഇത് രണ്ടും മരുന്നുകൾ കൊണ്ട് നിലനിർത്താമെന്ന് കരുതുന്നത് അബദ്ധമാണ്. അന്നമാണ് ഈ രണ്ടു കാര്യത്തിന്റെയും അടിസ്ഥാനം. അന്നവിചാരം മുന്നവിചാരമെന്ന് പഴമക്കാർ പറഞ്ഞത് വെറുതെയല്ല. ശരിയായ ഒരു ഭക്ഷണ സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കുന്നത് രോഗപ്രതിരോധത്തിന് ഗുണപ്പെടും. അത് ആയുരാരോഗ്യ സൗഖ്യം പ്രദാനം ചെയ്യുകയും ചെയ്യും. എന്തു വാരി വലിച്ചു തിന്നുമ്പോഴും ഞാൻ ഫൂഡിയാണെന്ന് ഊറ്റം കൊള്ളുമ്പോഴും വയറെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ശരീരഭാഗമാണെന്ന് മറന്നുപോകരുത്. നിങ്ങൾ ഫൂഡിയായിക്കോളൂ, പക്ഷെ നിങ്ങളെ നിലനിർത്താൻ ആവശ്യമായ ചില പോഷകങ്ങൾ കൂടി ശരീരത്തിന് ആവശ്യാനുസരണം നൽകേണ്ടതുണ്ട്. പോഷകങ്ങളുടെ കലവറയാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ. പോത്തും ബീഫും ചിക്കനും നൂഡിൽസും യഥേഷ്ടം ലഭ്യമാകുമ്പോഴും ഈ മില്ലറ്റുകൾ ഏതോ കിട്ടാക്കനി പോലെയാണ് ചിലരെങ്കിലും കരുതി വച്ചിരിക്കുന്നത്. നമുക്ക് തന്നെ വേഗത്തിൽ വിളയിച്ചെടുക്കാവുന്നവയാണ് മില്ലറ്റുകൾ. ഇന്ന് മിക്കവാറും മില്ലറ്റുകൾ വിപണിയിൽ സുലഭവുമാണ്. എന്താണ് മില്ലറ്റുകൾ? അവയുടെ സവിശേഷതകൾ എന്താണ്? പോഷകമൂല്യങ്ങൾ എന്തൊക്കെയാണ്? ഔഷധ ഗുണങ്ങൾ, പാചകം, മില്ലറ്റ് കൃഷിരീതികൾ തുടങ്ങിയ കാര്യങ്ങൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കണം. ആധുനിക ജീവിതത്തിൽ അനിവാര്യമായിരിക്കുന്നത് ഒരു ദിവസം ഒരു നേരമെങ്കിലും ചെറുധാന്യം കൊണ്ട് പാകം ചെയ്ത ഭക്ഷണം. അത് ആയുസ്സിനെ അഭിമാനപ്പെടുത്തും. അവതരണം ഷാൽമ.

0: ഒരു കഥ അല്ലെങ്കിൽ ഒരു കവിത, അത് വായിക്കുമ്പോഴുണ്ടാകുന്ന മനോവിചാരങ്ങളെ എങ്ങനെയാണ് അളക്കാനാവുന്നത്? അനുഭൂതി അളക്കാൻ ആർക്കാണ് കഴിയുക? സ്നേഹത്തിന് മുഖങ്ങൾ വായിച്ചപ്പോൾ, മാപ്പ് വായിച്ചപ്പോൾ, നഷ്ടപ്പെട്ട നീലാംബരി വായിച്ചപ്പോൾ, ഷിനിലാലിന്റെ ഗരിസപ്പ വായിച്ചപ്പോൾ അനുഭവവേദ്യമായ അനുഭൂതി അളക്കാൻ ആവതില്ല തന്നെ. അതുണ്ടാക്കുന്ന അനുരണനങ്ങൾ പകർത്താൻ കഴിയുന്ന ഗ്രാഫുകൾ ഞാൻ എവിടെയാണ് തിരയേണ്ടത്? കാലമേ അത് നിന്റെ ഹൃത്തുടുപ്പിൽ നിത്യസ്പന്ദനങ്ങളായി നിലനിന്നുകൊള്ളട്ടെ. കേൾക്കാം കരുണാസായി റേഡിയോയിൽ ഇനി സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: കരിന്തണ്ടന്റെ കഥ. ചുരം കയറി കുറച്ചു ചെല്ലുമ്പോൾ ഇടതുവശത്ത് കാണാം ചങ്ങലമരം. കരിന്തണ്ടനെ പൂട്ടിയിട്ടിരിക്കുകയാണ് ആ വലിയ ചങ്ങലയിൽ, ആ മരത്തിൽ. കുഞ്ഞായിരിക്കുമ്പോൾ അമ്മച്ചു പറഞ്ഞ കഥയിൽ ഈ ചങ്ങലമരമുണ്ടായിരുന്നു. കരിന്തണ്ടൻ പണിയ വിഭാഗത്തിൽപ്പെട്ട ആദിവാസിയായിരുന്നു. കാലിയെ മേച്ചു നടന്ന കരിന്തണ്ടന് വഴിയെപ്പറ്റിയൊക്കെ നല്ല നിശ്ചയമുണ്ടായിരുന്നു. വയനാട്ടിൽ നിന്ന് ചുരം വഴി മലയിറങ്ങി കോഴിക്കോട്ടേക്ക് പോകാനുള്ള വഴിയും കരിന്തണ്ടന് നിശ്ചയമായിരുന്നു. വൻമലയിലൂടെ ഒരു വഴി കണ്ടുപിടിക്കാൻ പ്രയാസപ്പെട്ട ബ്രിട്ടീഷുകാർക്ക് അദ്ദേഹമാണത്രേ വഴി പറഞ്ഞുകൊടുത്തത്. വയനാട്ടിലേക്ക് ദുർഘടപാത കണ്ടുപിടിച്ചതിന്റെ ബഹുമതി തങ്ങൾക്ക് നഷ്ടമാകും എന്നതിനാൽ ബ്രിട്ടീഷുകാർ കരിന്തണ്ടനെ കൊലപ്പെടുത്തി പോലും. കരിന്തണ്ടനുണ്ടോ അടങ്ങുന്നു. കരിന്തണ്ടൻ പ്രേതമായി വന്ന് ആ വഴി പോയ സായിപ്പന്മാരുടെ വണ്ടിയൊക്കെ കൊക്കയിൽ തള്ളിയിട്ട് അവരെ കൊല്ലാൻ തുടങ്ങി. പിന്നെ ഒരുപാട് വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു, ഒരുപാട് പേർ മരിച്ചു. മരണത്തിനുത്തരവാദി കരിന്തണ്ടന്റെ പ്രേതമാണെന്ന് എല്ലാവരും പറഞ്ഞു. അങ്ങനെ കരിന്തണ്ടന്റെ പ്രേതത്തെ തളയ്ക്കാൻ തീരുമാനിച്ചു. കരിന്തണ്ടന്റെ പ്രേതത്തെ തളച്ചത് ആ ചങ്ങലയിൽ ആ മരത്തിലാണ്. അതിൽ പിന്നെയാണ് അപകടം കുറഞ്ഞതെന്ന് അമ്മച്ചി പറഞ്ഞു. അമ്മച്ചിക്കത് വയനാട്ടിലെ കുടിയേറ്റക്കാരിൽ നിന്ന് കിട്ടിയ കഥയായിരുന്നു. ഇന്നത്തെ കാലത്ത് അങ്ങനൊരു കഥ പറഞ്ഞാൽ ആരും വിശ്വസിക്കുമെന്ന് തോന്നുന്നില്ല. അന്നത് വിശ്വസിച്ചിരിക്കാം പലരും, അതുകൊണ്ടുകൂടിയാണല്ലോ ആ ചങ്ങലമരം. പക്ഷേ വിചാരിക്കുന്നത് പ്രകൃതിയായിരിക്കാം കരിന്തണ്ടന്റെ പ്രേതമെന്നാണ്. കരിമ്പാറക്കെട്ടുകൾ നിറഞ്ഞതും സസ്യനിബിഡവുമായിരുന്ന പശ്ചിമഘട്ടത്തിലെ ഒരു മലയെയാണ് കീറി മുറിച്ച് ആ റോഡുണ്ടാക്കിയിരിക്കുന്നത്. ചിലയിടത്തൊക്കെ പാറ പൊട്ടിച്ചു മാറ്റിയും മണ്ണിടിച്ചും നിർമ്മിച്ച വഴി. വികസനത്തിന്റെ വഴി മാത്രമേ സായിപ്പന്ന് കണ്ടിട്ടുള്ളൂ. പരിസ്ഥിതിയെ മറന്നിരിക്കണം. വളവും തിരിവുമായ ഇടുങ്ങിയ റോഡായിരുന്നു മുമ്പ്. ഇപ്പോൾ ദേശീയപാതയുടെ കൂടി ഭാഗമായതോടെ വീതി കൂട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായും ഇടുങ്ങിയ വഴിയെ വളഞ്ഞുപുളഞ്ഞ് യാത്ര ചെയ്യുമ്പോൾ അപകടമുണ്ടായേക്കാം. പിന്നെ മഴക്കാലമൊക്കെ ആയാൽ മണ്ണിടിഞ്ഞും മരം വീണുമൊക്കെ യാത്ര ദുർഘടമായേക്കാം. സ്വാഭാവികമായി നിലനിൽക്കേണ്ട പ്രകൃതിയെ കീറി മുറിച്ചതിനുള്ള പ്രത്യാഘാതമല്ലേ ഇതെന്ന് തോന്നിപ്പോകുന്നു. പ്രകൃതിയുടെ ഈ പാഠം പക്ഷേ അന്നത്തെ മനുഷ്യർക്ക് പിടികിട്ടിയില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ പ്രാകൃതമായ ആചാരത്തിലേക്ക് പോയി. അപകടങ്ങൾക്കും മരണങ്ങൾക്കും ഉത്തരവാദി കരിന്തണ്ടന്റെ പ്രേതമാണെന്നും അതുകൊണ്ട് അതിനെ തളയ്ക്കുകയാണ് പ്രതിവിധിയെന്നും തീരുമാനിച്ചു. പക്ഷേ ചങ്ങലമരം ഇന്നും അവിടെ തന്നെ ഉണ്ടായിട്ടും അപകടങ്ങളുണ്ട്. ദിവസവും ആ മലമ്പാതയെ കീറി മുറിച്ച് എത്രയോ വാഹനങ്ങൾ കടന്നുപോകുന്നു. അതിലെയുള്ള യാത്രയും കാഴ്ചകളും മനോഹരമാണ്. പച്ചക്കുന്നുകളും കരിമ്പാറക്കെട്ടുകളും വനവും മഞ്ഞും ഇടയിലൊഴുകുന്ന നീരുറവകളുമൊക്കെ. അപ്പോ സന്തോഷം തോന്നും. പക്ഷേ പരിസ്ഥിതി ദോഷത്തെ ഓർക്കുമ്പോൾ വിഷമവും. അന്നേരമാണ് ബിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ ആരണ്യകം എന്ന നോവലിലെ സത്യചരണുമായി താതാത്മ്യം പ്രാപിക്കാൻ തോന്നുന്നത്. ഒരു വനപ്രദേശം മുഴുവൻ കീറി മുറിച്ച് കൃഷിയിറക്കാൻ നിയോഗിക്കപ്പെട്ടവനായിരുന്നു സത്യചരൺ. അദ്ദേഹത്തിന് ഒരിക്കൽ വിചിത്രമായ ഒരു അനുഭവമുണ്ടാകുന്നു. അദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥരായ രണ്ടുപേർ കാടിനോട് ചേർന്നൊരിടത്ത് കാശിപ്പുല്ലുമേഞ്ഞ കുടിലിൽ താൽക്കാലികമായി താമസിക്കുകയായിരുന്നു. രാമചന്ദ്രസിംഹനും ആസരഭിഡിണ്ടലും. അവിടെ വച്ച് രാമചന്ദ്രന് ഭ്രാന്ത് പിടിക്കുകയാണ്. ഉറങ്ങിക്കഴിയുമ്പോൾ കാട്ടിൽ നിന്നും ഒരു പട്ടി വരുന്നുപോലും. പട്ടി ചിലപ്പോൾ രാമചന്ദ്രനെ നക്കുകയും മുട്ടുകയും ഒക്കെ ചെയ്യുന്നുപോലും. ആസരഭിഡിണ്ടൽ എണീറ്റു നോക്കുമ്പോൾ പട്ടിയല്ല, ഒരു പെൺകുട്ടിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇത് പതിവാവുകയാണ്. രാമചന്ദ്രന് പട്ടി അസ്വസ്ഥതയുണ്ടാക്കുകയാണ്. ഡെന്റൽ കാണുന്നതാകട്ടെ പെൺകുട്ടിയെയും. രണ്ടുപേരും തമ്മിൽ പട്ടിയുടെയും പെൺകുട്ടിയുടെയും പേര് പറഞ്ഞ് തർക്കമുണ്ടാകുന്നു. രാമചന്ദ്രസിംഹന്റെ സമനില തന്നെ തെറ്റുന്നു. പിന്നീട് പാട്ടക്കാരനായ ഒരു വൃദ്ധനും മകനുമാണ് ആ സ്ഥലം കൊടുക്കുന്നത്. വൃദ്ധൻ കുറച്ചു ദിവസം കഴിഞ്ഞ് വന്നു പറയുന്നു, മകൻ കിടക്കുന്നിടത്ത് ഒരു പെൺകുട്ടി വരുന്നുവെന്ന്. മകൻ പറയുന്നു, പകൽ മുഴുവൻ കാലികളെ മേയിച്ചു തളർന്നുറങ്ങുന്നതിനാൽ ഒന്നും അറിയാറില്ല എന്ന്. എന്നാൽ ഒരു ദിവസം അവൻ കാണുന്നതോ പട്ടിയെ. പട്ടിയെ പിന്തുടർന്ന് കാട്ടിൽ മരിച്ചു കിടക്കുന്ന അവനെയാണ് പിന്നീട് കാണുന്നത്. അപ്പോൾ സത്യചരൺ വിചാരിക്കുന്നുണ്ട്, പാണ്ഡവർക്ക് പോലും പ്രാപ്യമല്ലാത്ത കാടായിരുന്നു ഇത്. വെണ്ണിലാവ് പരന്ന ഈ സുന്ദര പ്രകൃതിയിൽ സഹസ്രാബ്ദങ്ങളായി മറ്റൊന്നിനും പ്രവേശനമില്ലായിരുന്നു. പ്രകൃതി യക്ഷിക്കഥകളിലെ രാക്ഷസറാണിയാവുകയാണിവിടെ. അവൾക്ക് മനുഷ്യന്റെ ഇടപെടലുകൾ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യന്റെ വാസസ്ഥലമേ അല്ല ഇത്. ഇവിടം അജ്ഞാതങ്ങളായ അശരീരികളുടെ രാജ്യമാണ്. പ്രകൃതി യക്ഷികളായി മാറുന്നു. വളരെ കാലമായി ഇവിടെ അധിവസിച്ചു വരുന്നത് അവരാണ്. അവരുടെ നിഗൂഢ രാജ്യത്ത് മനുഷ്യൻ അനധികൃതമായി പ്രവേശിച്ചത് അവർക്കിഷ്ടമായിരിക്കുകയില്ല. സൌകര്യം കിട്ടിയാൽ അവർ അതിന് പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യും. പ്രകൃതിക്കുമേൽ മനുഷ്യന്റെ കൈകടത്തൽ നടക്കുമ്പോൾ ചിലപ്പോൾ അവൾ സംഹാര രൂപിണിയാകുന്നു.
2: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം പെൺപാട്ട്. ചലച്ചിത്ര പിന്നണി ഗായികന്മാർ പാടിയ രണ്ട് ഓണപ്പാട്ടുകൾ.

0: നമസ്തേ ഓണത്തിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പെൺപാട്ട്.
1: നമസ്തേ മലയാളം.
0: റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

0: നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം തിരശീല. ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ.
1: നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ചിത്രമായിരുന്നു രണ്ടിടങ്ങഴി. തകഴി ശിവശങ്കരപിള്ള കഥയും സംഭാഷണവും നിർവഹിച്ച ചിത്രത്തിന്റെ ഛായാഗ്രഹണം എൻ എസ് മണി, ചിത്രസന്നിവേശം കെ ഡി ജോർജുമായിരുന്നു. ശബ്ദലേഖനം കൃഷ്ണ ഇളമൺ, എം വി കൊച്ചാപ്പുവിന്റെ കലാസംവിധാനം. പത്തു പാട്ടുകൾ രചിച്ചത് തിരുനയനാർ കുറിച്ചി മാധവൻ നായരായിരുന്നു. സംഗീത സംവിധാനം ബ്രദർ ലക്ഷ്മൺ. കമുകറ പുരുഷോത്തമൻ, മീന, കെ പി എസ് സി സുലോചന, സി എസ് രാധാദേവി എന്നിവരായിരുന്നു ഗായകർ. തിക്കുറിശി സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, മുത്തയ്യ, എസ് പി പിള്ള, പി ജെ ആന്റണി, ജോസ് പ്രകാശ്, ബഹദൂർ, വാണക്കുട്ടി, ജയറാനന്ദ്, മുട്ടത്തറ സോമൻ, മിസ് കുമാരി, അടൂർ പങ്കജം, തങ്കം, രഞ്ജിനി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. തകഴിയുടെ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു 1958 ഓഗസ്റ്റ് 24 പ്രദർശനത്തിനെത്തിയ രണ്ടിടങ്ങഴി എന്ന ചിത്രം. തിരുശീലയിൽ ഇപ്പോൾ കേൾക്കാം രണ്ടിടങ്ങഴി എന്ന ചിത്രത്തിൽ നിന്ന് ഒരു ഗാനം.

പാരമ്പര്യത്താൽ ബന്ധിതവും പാരമ്പര്യ വഴിക്ക് സംക്രമണം ചെയ്യപ്പെട്ടതുമായ പാരമ്പര്യ സംസ്കാരം, നാടൻ സംസ്കാരം, അവയിൽ നിന്ന് പിറവിയെടുത്ത വാമൊഴിക്കലകൾ, നിത്യജീവിതാനുഭവങ്ങൾ, സംഭവങ്ങൾ, അവയെല്ലാം ഇഴുകിച്ചേർന്ന സംസ്കാര പൈതൃക ഗീതികൾ, നാടൻ പാട്ടുകൾ, വാക്മയ സംസ്കാരത്തിന്റെ തനി പകർപ്പുകൾ, നിസർഗജമായ സൗന്ദര്യം അവയെ ശാശ്വതമാക്കുന്നു. കാലമെത്ര കഴിഞ്ഞാലും കടലാസിലേക്ക് പകരേണ്ടതില്ലാത്ത ജീവിതഗാഥകൾ, നാടൻ പാട്ടുകൾ, ജീവിതത്തിന്റെ സർവരംഗങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്ന പാട്ടുകൾ അതാതുകാലത്തെ ജീവിതത്തെ പ്രതിഫലിച്ചു കാട്ടുന്നു. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

നമസ്തേ ഓണത്തിൽ ഇനി ഒരു ഓണപ്രശ്നോത്തരിയാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: വാമനൻ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? ചോദ്യം ഒരിക്കൽ കൂടി: വാമനൻ വിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ്? ശരിയുത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി ഈ യാത്ര എനിക്കിഷ്ടം. ഈ യാത്ര എനിക്കിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള ചില യാത്രകളും സ്ഥലങ്ങളും.
1: ഈ യാത്ര എനിക്കിഷ്ടത്തിൽ ഇന്ന് വത്തിക്കാൻ സിറ്റിയിലെ വിശേഷങ്ങൾ കേൾക്കാം.
2: നൂറ്റിപ്പത്ത് ഏക്കർ മാത്രം വിസ്തൃതിയുള്ള ഒരു രാജ്യം, അതിൽ 57 ഏക്കറും പൂന്തോട്ടം. എന്താ രസകരമല്ലേ? ഒറ്റ നോട്ടത്തിൽ ഒന്നാകെ കാണുവാനാകുന്ന ഒരു രാജ്യം അഥവാ സാമാന്യം വലിയ ഒരു കൂട്ടുകുടുംബം, ഇതാണ് വത്തിക്കാൻ സിറ്റി. സ്വന്തമായി ഭാഷയോ വിമാനത്താവളമോ ജയിലുകളോ പട്ടാളമോ ഇല്ലാത്ത ഏക രാജ്യം. സ്റ്റാറ്റോ ഡെല്ല സിറ്റാഡൽ വത്തിക്കാനോ എന്നാണ് ഇറ്റാലിയൻ ഭാഷ്യം. വിസ്തീർണത്തിലും ജനസംഖ്യയിലും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം. ഇറ്റാലിയൻ ഭാഷയാണ് ഇവർ ഉപയോഗിക്കുന്നത്. 1929 ലാറ്ററൽ ഉടമ്പടി പ്രകാരമാണ് സ്വതന്ത്ര രാഷ്ട്രമായത്. മാർപ്പാപ്പയാണ് ഭരണാധികാരി. 2013 മുതൽ ഫ്രാൻസിസ് മാർപ്പാപ്പയായിരുന്നു ഭരണാധികാരി. 2025 ഏപ്രിൽ മാസം 21 ഇന്ത്യൻ സമയം രാവിലെ 11:05 അദ്ദേഹം കാലം ചെയ്തു. 1929 ഫെബ്രുവരി 11 മുതൽ സ്വന്തമായി ഒരു പോസ്റ്റ് ഓഫീസ് ഇവിടുണ്ട്. വത്തിക്കാൻ റേഡിയോ ലോക പ്രശസ്തമാണ്. ഇറ്റലിയുടെ തലസ്ഥാനമായ റോമിലാണ് ഇത് നിലനിൽക്കുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിര നിരീക്ഷണ പദവിയുമുണ്ട്. ലോകത്തിലെ തന്നെ അമൂല്യമായ ഒന്നാണ് വത്തിക്കാൻ സിറ്റി. 1984 മുതൽ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. സെന്റ് പീറ്റേഴ്സ് ബസലിക്ക, അപ്പോസ്തലിക് പാലസ്, സിസ്റ്റൈൻ ചാപ്പൽ, മ്യൂസിയങ്ങൾ എന്നിവ ഇതിനകത്തുണ്ട്. മൈക്കിളാഞ്ചലോ, നിയാക്കോമോ, ഡെല്ലോപോർട്ട്, ബെർണിനി എന്നീ പ്രശസ്ത വാസ്തുശില്പികളുടെ കലകൾ കൊണ്ട് നിറഞ്ഞതാണ് സെന്റ് പീറ്റേഴ്സ് ബസലിക്ക. പ്രധാനമായ വരുമാന സ്രോതസ് മ്യൂസിയങ്ങളിൽ നിന്നുള്ള പ്രവേശന ഫീസും പോസ്റ്റ് ഓഫീസുമാണ്. സ്റ്റാമ്പുകൾ, നാണയങ്ങൾ, മെഡലുകൾ, വിനോദസഞ്ചാര മെമെന്റോകൾ എന്നിവ വിൽക്കുന്നതിലൂടെ ലഭിക്കുന്ന തുകയും പ്രസിദ്ധീകരണങ്ങൾ വിൽക്കുന്ന തുകയുമാണ് വരുമാന മാർഗം. വത്തിക്കാൻ പ്രത്യേക നോട്ടുകൾ ഇറക്കുന്നില്ല. 1999 ജനുവരി 1 മുതൽ യൂറോയാണ് കറൻസി. മാർപ്പാപ്പയുടെ സുരക്ഷാ ഭടന്മാർ സ്വിസ് ഗാർഡുകളാണ്. ഇവർ ഉൾപ്പെടെ 825 പേരാണ് ആകെ ജനസംഖ്യ. ഇതിൽ തന്നെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പുരോഹിതന്മാരും മറ്റുമാണ്. വത്തിക്കാൻ സിറ്റിയിൽ പ്രത്യേക പൌരത്വം നൽകുന്നില്ല. അവിടെ താമസിക്കുന്നവർക്കൊക്കെ പൌരന്മാരുടെ അവകാശങ്ങൾ നൽകുകയാണ് ചെയ്യുന്നത്. സഞ്ചാരികളിൽ നിന്നും പൈസ തട്ടിയെടുക്കലും പോക്കറ്റടിയുമാണ് പ്രധാന കുറ്റകൃത്യങ്ങൾ. വിചാരണയ്ക്കുള്ള തടങ്കൽ സെല്ലേ ഇവിടെയുള്ളൂ. ജയിൽ സംവിധാനം ഇല്ല. അതിനാൽ ഇറ്റാലിയൻ അധികൃതർക്ക് കുറ്റവാളികളെ കൈമാറുകയാണ് ചെയ്യാറുള്ളത്. 1.5 കിലോമീറ്റർ നീളവും 930 യാർഡ് വീതിയും മാത്രമേ ഈ രാജ്യത്തിനുള്ളൂ എങ്കിലും സ്വന്തമായി ഒരു ഫുട്ബോൾ ടീം ഇവർക്കുണ്ട്. അതാണ് വത്തിക്കാന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ്.
0: ഈ യാത്ര എനിക്കിഷ്ടം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രസേനൻ മിത്രമല.

കണ്ണിന്റെ കലയാണ് നാടകം. ചാക്ഷുഷ യജ്ഞം, കണ്ണുകളെ ആവാഹിക്കുന്ന യജ്ഞമാണ് നാടകമെന്ന് ആചാര്യലക്ഷണം. ക്രിയാവൈചിത്രത്തിൽ നിന്ന് ക്രിയാ ഐക്യത്തിലേക്കും ഭാവവൈചിത്രത്തിൽ നിന്ന് ഭാവ ഐക്യത്തിലേക്കും ചെന്നെത്തി പ്രേക്ഷകന്റെ വികാരങ്ങളെ വിമലീകരിക്കുന്ന കലയുടെ ഔന്നിത്യം. അവനവൻ കടമ്പ, പുരാവൃത്തം, മതിലേരിക്കന്നി, അഗ്നിവർണൻ, പാലാട്ടുകോമൻ, മരപ്പാലം, സോവിയറ്റ് കടവ്, മാടൻ മോക്ഷം, ആത്മാവിന്റെ അകത്തളങ്ങളിൽ കൊളുത്തി വലിച്ച എത്രയെത്ര നാടകങ്ങൾ. ഉമ്മാച്ചു, വിശറയ്ക്ക് കാറ്റുവേണ്ട, അശ്വമേധം വിഷസർപ്പങ്ങൾക്ക് വിളക്ക് വയ്ക്കരുത്, ഉത്സവ പറമ്പുകളിലിരുന്ന് കണ്ട നാടകങ്ങൾ, അടുത്ത ബെല്ലിന് നാടകം തുടങ്ങുമെന്ന അറിയിപ്പ് തലച്ചോറിൽ ഇന്നും മുഴങ്ങുന്ന പോലെ, അവതരണ ഗാനത്തോടെ തിരശീല ഉയരുകയായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

മരങ്ങൾക്കിടയിലൂടെ ഊർന്നു വീഴുന്ന വെളിച്ചത്തിന്റെ നൂലുകൾ എട്ടുകാലുള്ള ഒരു ചിത്രശലഭമാകുമോന്നേ. എങ്കിൽ ഞാൻ നിറങ്ങൾ തുന്നിച്ചേർത്ത് ചിറകുകൾ വച്ച് ഒരു എട്ടുകാലിയാകാം. ശലഭകാലിയാകുന്ന പ്രണയം കാലത്തിന് എന്റെയും നിന്റെയും വക ഒരു സ്വർണവല. മാനം നിറയെ ചെമ്പരത്തി ഭൂമിയിൽ കള്ളിമുള്ളിന്റെ പൂവുകൾ. ഞാൻ നിനക്ക് രക്തത്തിൽ നിന്ന് വിടർന്ന വെളുത്ത പൂക്കൾ തരുന്നു. നീ ഗ്രീഷ്മത്തിന്റെ ചൂടുള്ള ഒരു താമരയിതൾ. ഞാനിപ്പോൾ ഒരവസാദശില. നീ സദാ പരിണമിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു കായാന്തരിതശില. പ്രണയം പെയ്തിറങ്ങുന്നു മഴയായി മഞ്ഞായി നിലാവായി വേൽപൂക്കളായി. നമസ്തേ ഓണത്തിൽ ഇനി കേൾക്കാം ഒരു പ്രണയഗാനം.

0: നമസ്തേ ഓണത്തിൽ ഇന്ന് ചോദിച്ച പ്രശ്നോത്തരയുടെ ഉത്തരം അഞ്ചാമത്തെ എന്നാണ്. പ്രിയ ശ്രോതാക്കളെ, ഒരു പകൽ പൂത്തിരിക്കുന്നു, ഹൃദ്യമായ ഒരു ദിനം. നവോന്മേഷത്തോടെ ഈ ദിനം കർമ്മപൂരിതമായിരിക്കട്ടെ. അധ്വാനത്തെക്കാൾ വലിയ മഹത്വം ഒന്നും വേറെയില്ല. ജീവിതത്തെക്കാൾ വലിയ യാഥാർത്ഥ്യവും വേറെയില്ല. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും വിശ്വാസത്തെക്കാൾ വലുതായി യുക്തിയെയും അന്ധവിശ്വാസങ്ങളെക്കാൾ അനാചാരങ്ങളെക്കാൾ വലുതായി ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. മനസ്സ് നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ ഓണത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ആതിര വീരവേന്ദ്രൻ.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
3: ഇന്ന് ചോദ്യദിനത്തിൽ യുവ സംവിധായകൻ SS ജിഷ്ണുദേവ് അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ.

നമസ്കാരം. ഞാൻ എസ് എസ് ജിഷ്ണുദേവ്, സിനിമാ സംവിധായകനാണ്. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾക്ക് പരിചയമുള്ള റോട്ടൻ സൊസൈറ്റി എന്ന സിനിമയുടെ സംവിധായകനാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ചില ഇഷ്ടഗാനങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ഗാനങ്ങൾ സമ്മാനിച്ച ഒരു ഫിലിം ഇൻഡസ്ട്രി തന്നെയാണ് നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഒരുപാട് നല്ല നല്ല ഗാനങ്ങൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. 70s, 80s, 90s എല്ലാ ഗാനങ്ങളും ഒന്നിനൊന്ന് മികച്ചത് തന്നെയാണ്. എന്നാൽ ഞാനിന്ന് നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് ഞാൻ വളർന്നു വന്ന ബാല്യകാലം, കൗമാര, യൗവനം എന്നീ അവസ്ഥകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപിടി നല്ല ഗാനങ്ങളാണ്. ഒരു സിനിമാ സംവിധായകൻ എന്നതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ മനോഹരമായിട്ടുള്ള പല ലൊക്കേഷൻസിലും എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് കേരളത്തിൻ്റെ തനത് സംസ്കൃതിയെ തന്നെ വിളിച്ചോതുന്ന രീതിയിലുള്ള ചില ഗാനങ്ങൾ എൻ്റെ മനസ്സിൽ വരാറുണ്ട്. അതിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഗാനമാണ് ആദ്യത്തേത്. ഒരു കാവ്യത്തിൻ്റെ എല്ലാ ഉത്തിണക്കവുമുള്ള ജലോത്സവം എന്ന സിനിമയിലെ കേരനിരകളാടും എന്ന ഗാനം, വയലേലകളും പുഞ്ചപ്പാടും കൃഷിയുമൊക്കെ ഒരു കുഞ്ഞു പാട്ടിൽ ഒതുക്കാൻ കഴിഞ്ഞ ബി ആർ പ്രസാദിൻ്റെ രചനാഭൈഭവത്തെ പ്രശംസിക്കാതെ വയ്യ. തൻ്റെ പതിവ് ശൈലിയിൽ നിന്നും വ്യത്യസ്തമായി അൽഫോൺസ് ജോസഫ് ആ ഗാനത്തെ ചിട്ടപ്പെടുത്തിയപ്പോൾ ഭാവഗായകൻ്റെ സ്വരമാതിരിയിൽ വിരിഞ്ഞത് കേരളീയർ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഈ മനോഹര ഗാനമാണ്. നമുക്ക് ആസ്വദിക്കാം.

എക്കാലത്തെയും മികച്ച പ്രണയഗാനമായി എനിക്ക് അനുഭവപ്പെട്ട ഒരു ഗാനമാണ് അടുത്തത്. പ്രണയത്തിൻ്റെ ആർദ്രഭാവങ്ങളെ പ്രകൃതി ബിംബങ്ങൾ കൊണ്ട് സമന്വയിപ്പിച്ച മറ്റൊരു ഗാനം. ഗ്രാമഫോൺ എന്ന സിനിമയിലെ ഗാനങ്ങൾ എല്ലാം നമുക്കേവർക്കും പ്രിയപ്പെട്ടതാണ്. അതിൽ നിനക്കെൻ്റെ മനസ്സിലെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം പ്രണയവും പ്രകൃതിയും രതിയുമൊക്കെ പുത്തഞ്ചേരി വളരെ കാല്പനികമായി തന്നെ അവതരിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥിരം ബിംബകൽപ്പനകളിൽ ഒന്നാണ് പ്രാവ്. ഇവിടെയും പ്രാണൻ്റെ വെൺപ്രാവായി മെല്ലെ പാറുന്നതായിട്ടാണ് കാമുകിയെ വർണ്ണിക്കുന്നത്. പിന്നെ വിദ്യാജിയുടെ കമ്പോസിഷനും ദാസേട്ടൻ്റെ സുജാത മേമിൻ്റെയും യുഗ്മ ഗാനവുമായും അത് മാറിയപ്പോൾ നല്ലൊരു റൊമാൻറ്റിക് ഗാനം നമുക്ക് ലഭിച്ചു. നമുക്ക് കേൾക്കാം.

മഴവില്ലെന്ന സിനിമയിലെ രാവിൻ നിലാക്കായൽ എന്ന ഗാനം ഒരു ഗസൽ പാട്ട് പോലെ മനസ്സിലൂടെ ഒഴുകുന്ന ഒന്നാണ്. കൈതപ്രം മോഹൻ സിത്താര ടീമിൻ്റെ ഈ ഗാനം ഗാനഗന്ധർവൻ്റെ ശബ്ദത്തിലൂടെ ആയപ്പോൾ മറ്റൊരു അനുഭൂതിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. രാത്രിയുടെ പശ്ചാത്തലത്തിൽ ചന്ദ്രൻ്റെ നിലാവ് ആമ്പലിനെ പ്രേമാർദ്രമാക്കുന്നുവെന്ന ഭാവന തീർത്തും കവിഭാവന തന്നെയാണ്. ഈ ആമ്പൽ ചന്ദ്രൻ്റെയും താമര സൂര്യൻ്റെയും കാമുകിമാരായി മാറുമ്പോൾ ഈ ഗാനം അത്രയും പ്രിയപ്പെട്ടതാവുന്നു. നല്ലൊരു ഫീൽ നൽകുന്ന മെലഡിയായി ഈ പാട്ട് നമുക്ക് എന്നും ആസ്വദിക്കാം.

ഗിരീഷ് പുത്തഞ്ചേരി വിദ്യാസാഗർ ടീമിൻ്റെ മറ്റൊരു ഗാനം കൂടി. കൃഷ്ണകുടിയിൽ ഒരു പ്രണയകാലം എന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും ഹിറ്റാണ്. അതിൽ ഞാൻ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പാട്ടാണ് വിണ്ണിലെ പൊയ്കൈ. ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഗാനചിത്രീകരണം എന്നെ ഏറ്റവും ആകർഷിച്ച ഒന്നാണ്. തീവണ്ടിയും മഞ്ഞും അങ്ങനെ മനസ്സിനെ വല്ലാതെ റൊമാൻറ്റിക്കാക്കുന്ന എല്ലാ ചേരുവകളും ചേർന്നൊരു ഗാനം.

ചില സമയങ്ങളിൽ ചില വ്യക്തികളെ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ളതുപോലെ തോന്നും. ഒരു ഡീജാവു എഫക്റ്റ്. ഈ പാട്ട് ഞാൻ കേട്ടപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. മുൻപ് കേട്ടിട്ടുള്ളതുപോലെ പിന്നീട് ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു ഗാനം. വടക്കുംനാഥൻ എന്ന ചിത്രം എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ചിത്രമാണ്. അതിൻ്റെ ഒപ്പം കിടപിടിക്കുന്ന പാട്ടുകൾ തന്നെയാണ് ആ സിനിമയിലുള്ളത്. ക്ലാസിക്കൽ സംഗീതത്തിൽ നിന്നും രവീന്ദ്രൻ മാഷിൻ്റെ മനോഹരമായ വേറിട്ടൊരു കമ്പോസിഷൻ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും കൂടിയാകുമ്പോൾ ഒന്നും പറയാനില്ല. എല്ലാ പാട്ടുകളും ഹിറ്റാണെങ്കിലും ദാസേട്ടൻ്റെയും ചിത്ര ചേച്ചിയുടെയും ഡുവറ്റായിട്ടുള്ള ഒരു കിളി പാട്ടുമുള്ളവേ എന്ന ഗാനം വളരെയേറെ പ്രിയം. നമുക്ക് ആ പാട്ട് കേട്ട് തിരിച്ചു വരാം.

എനിക്കേറെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ദേവദൂതൻ. ദേവദൂതനിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോറായാലും അതിലെ പാട്ടുകളായാലും മനസ്സിനെ എപ്പോഴും അട്രാക്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. ഒരു പൂവിടരുന്ന ഒരു വസന്തത്തിൻ്റെ അനുഭൂതിയാണ് ദേവദൂതനിലെ പൂവേ പൂവേ പാലപ്പൂവേ എന്ന ഗാനം. സംഗീത സംവിധാനത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയ വിദ്യാജിയുടെ മനോഹര കോമ്പോസിഷൻ. കൈതപ്രം സാറിൻ്റെയാണ് വരികൾ. ഭാവഗായകനും ചിത്രചേച്ചിയും കൂടി ചേർന്നപ്പോൾ എക്കാലത്തെയും സൂപ്പർ ഹിറ്റുകളിൽ ഒന്നായി ആ ഗാനവും മാറി. എങ്കിലും ലൈല മജ്നു പ്രണയത്തിൻ്റെ തീവ്രത ആ വരികളിൽ ബിംബങ്ങളാകുമ്പോൾ ഒരു കാൽപ്പനിക ഗാനമാകാതിരിക്കാൻ ഈ ഗാനത്തിന് തരമില്ലല്ലോ. നമുക്ക് ആസ്വദിക്കാം.

എനിക്കേറെ പ്രിയമുള്ള സംഗീത സംവിധായകരിൽ ഒരാളാണ് ജോൺസൺ മാഷ്. അദ്ദേഹത്തിൻ്റെ അസാധ്യ കമ്പോസിഷനാണ് ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ ഗാനങ്ങൾ. പതിവ് പോലെ തന്നെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എടുത്തു പറയേണ്ടതാണ്. പാതിര പുള്ളുണർന്നു എന്ന ഗാനം ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെ എല്ലാ വശങ്ങളും ആ പാട്ടിൽ ഉൾച്ചേർന്നിരിക്കുന്നു. നിശാസൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന പാതിര പുള്ള് അതൊരു തരം പക്ഷിയാണ്, രാത്രിയുടെ നിശബ്ദതയിൽ മാത്രം ശബ്ദിക്കുന്ന ഒന്ന്. എന്തായാലും പ്രണയഭാവം തുളുമ്പി നിൽക്കുന്ന ആ ഗാനം എനിക്കേറെ ഇഷ്ടമാണ്. എത്ര ആവർത്തിച്ച് കേട്ടാലും മടുക്കാത്തൊരു പാട്ട്. നമുക്ക് ആ ഗാനം കേൾക്കാം.

കുട്ടിക്കാലത്ത് എനിക്കേറെ പ്രിയങ്കരമായി തോന്നിയ മറ്റൊരു പാട്ട്, സൂര്യപുത്രനിലെ മനോഹരമായ ഒരു പാട്ടാണിത്. ഒരച്ഛൻ്റെയും മകൻ്റെയും ബന്ധം വരച്ചു കാണിക്കുന്ന മനോഹരമായ ഒരു മെലഡി. പഞ്ചവർണ കുളിരെ എന്നാണ് ഈ ഗാനത്തിൻ്റെ തുടക്കം. എസ് രമേശൻ സാറിൻ്റെ അസാധ്യ വരികൾ, ഹുസൈപ്പച്ചൻ സാറിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫീലാണ്. ദാസേട്ടൻ്റെ ശബ്ദം കൂടിയാകുമ്പോൾ പറയേണ്ടതില്ലല്ലോ. നമുക്ക് കേൾക്കാം ആ ഗാനം.

പാട്ടുകാരെ ഒരേ സമയം ബുദ്ധിമുട്ടിക്കുകയും കൊതിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാട്ട്. ഗാനഗന്ധർവൻ്റെ ശബ്ദത്തിൽ അത് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം മറ്റൊരാൾ പാടിക്കേൾക്കുമ്പോൾ കിട്ടുന്നില്ല എന്നതാണ് ആ പാട്ടിൻ്റെ പ്രത്യേകത. ഏറെ ആവർത്തിച്ച് കേൾക്കുന്ന നല്ലൊരു പ്രണയഗാനം നമുക്ക് കേൾക്കാം.

അങ്ങനെ വീണ്ടും ഒരു ഓണക്കാലം കൂടെ ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവച്ച 10 ഗാനങ്ങൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഒരിക്കൽ കൂടെ കരുണാസായി റേഡിയോയിലെ ശ്രോതാക്കൾക്ക് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണത്തിൻ്റെ തന്നെ സിഗ്നേച്ചർ സോങ്ങായി മലയാളികളുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്ന ഒരു മനോഹര ഗാനം, വിദ്യാജിയുടെ കോമ്പോസിഷനിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ തീർത്ത ഓണപ്പാട്ടിൻ്റെ മായാജാലം, ഒപ്പം ഗന്ധർവ ശബ്ദവും ഓണത്തിൻ്റെ ഓർമ്മകളിലൂടെ ഒരു സംഗീതയാത്ര ആസ്വദിക്കാം.

0: ദരുണസായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 11 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പിനാദം. ഒറ്റക്കമ്പിനാദത്തിൽ ഇന്ന് ഭരത് ഗോപിയുടെ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ബിരുദം നേടിയ ഒരു യുവാവ് ഒരു ജോലി കിട്ടാൻ ആഗ്രഹിക്കുക എന്ന സാധാരണമായ ചിന്തയിൽ അഭിരമിക്കുന്നു. ജോലി കിട്ടണം, കുടുംബം നോക്കണം, കുടുംബമാകണം എന്ന ആഗ്രഹങ്ങൾക്കപ്പുറം മറ്റു ചിന്തകൾ പോലും ഇല്ല എന്ന് തന്നെ പറയാം. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രമകരമായ പഠനങ്ങളിലൂടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലി സമ്പാദിക്കുന്നു. BSc ബിരുദം നേടി ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി ജോലി ലഭിച്ച ആ യുവാവിന്റെ പേര് ഗോപിനാഥൻ നായർ എന്നാണ്. ബിരുദം നേടി ഇലക്ട്രിസിറ്റി ബോർഡിൽ ക്ലർക്കായി പിന്നീട് ജനഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ഗോപിനാഥൻ എന്ന ഗോപി കേവലം ഒരു നടൻ മാത്രമായിരുന്നില്ല, പകരം പൂർണമായും ഒരു അഭിനേതാവായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു അഭിനേതാവായിരുന്നു.

ഗോപി കൊടിയേറ്റം ഗോപിയായി, പത്മശ്രീ ഗോപിയായി, എന്നാലും മലയാളിക്ക് ഗോപി ഭരത് ഗോപിയാണ്. കലയോട് വല്ലാത്ത പ്രതിപത്തിയുണ്ടായിരുന്ന ഒരാൾ, നാടകവും സിനിമയും മാത്രമായി ജീവിച്ച ഒരാൾ. അതുകൊണ്ടാണ് ആഗ്രഹിച്ചു നേടിയ ക്ലർക്ക് ജോലി ഉപേക്ഷിക്കാൻ നിർബന്ധിതനായത്. നാടകാചാര്യൻ ജി ശങ്കരപിള്ളയുടെ നാടക സങ്കേതത്തിൽ സജീവ സാന്നിധ്യമായത് നാടകത്തിന്റെ വ്യാകരണം നന്നായി അറിയാമായിരുന്നതുകൊണ്ട് തന്നെയാണ്. കാവാലം നാരായണ പണിക്കർ അദ്ദേഹത്തിന്റെ രചനകളായ തിരുമുടി, അപ്രയ്ക്കൻ എന്നീ നാടകങ്ങളുടെ സംവിധാനം ഗോപിയെ ഏൽപ്പിച്ചത്. നാടകത്തിലും അഭിനയത്തിലും അനാദൃശ്യമായ കമ്പം ഗോപിയിൽ ദർശിച്ചതുകൊണ്ടാവണം സ്വയംവരത്തിൽ ഒരു വേഷം ഗോപിക്കായി അടൂർ ഗോപാലകൃഷ്ണൻ കരുതിവെച്ചതും, ഒപ്പം കൊടിയേറ്റത്തിന്റെ പകർത്തി എഴുത്തുകാരനാക്കിയതും.

0: ഒറ്റക്കമ്പി നാദം.
1: കൊടിയേറ്റം എഴുതി കഴിഞ്ഞ ശേഷമാണ് ഗോപി അറിയുന്നത് ചിത്രത്തിലെ പ്രധാന കഥാപാത്രം താനാണെന്ന്. ഓരോ സീനും എഴുതിയതോടൊപ്പം അത് മസ്തിഷ്കത്തിൽ മാഞ്ഞു പോകാതെ സൂക്ഷിച്ചത് കൊണ്ടുകൂടിയാവണം ശങ്കരൻകുട്ടി എന്ന കഥാപാത്രത്തിലേക്കുള്ള സന്നിവേശം അത്രമേൽ സൂക്ഷ്മമായത്. അസാധാരണമായ ചലച്ചിത്രത്തിലെ അസാധാരണമായ കഥാപാത്രത്തെ സാധാരണമായി അവതരിപ്പിക്കാൻ ഗോപിക്ക് അനായാസേന കഴിഞ്ഞു. മനഃശാസ്ത്രപരമായി

ഡിസ്തൈമിക് എന്ന് വിശേഷിപ്പിക്കാവുന്ന മാനസികാവസ്ഥയുള്ള ശങ്കരൻകുട്ടി ജീവിതവീക്ഷണമുള്ള വ്യക്തിത്വത്തിലേക്ക് കൊടിയേറുന്ന ഭാവമാറ്റം ഗോപിയിൽ അത്രയേറെ ഭദ്രമായിരുന്നു. അലസമായി ആകാശത്ത് പറന്നിരുന്ന ഒരു പട്ടം മാത്രമായിരുന്നു ശങ്കരൻകുട്ടി. പിന്നീട് അയാൾ ലക്ഷ്യബോധമുള്ള കെട്ടുകളോടുകൂടിയ പ്രതിബദ്ധതകളോടുകൂടിയ ഒരു ഉത്സവ കൊടിയായി വ്യക്തമായ ബോധത്തോടെ പാറാൻ തുടങ്ങുന്ന പ്രതിഫലനമായിരുന്നു കൊടിയേറ്റം എന്ന ചിത്രം. കൊടിയേറ്റം കേവലം ഒരു അവാർഡ് ചിത്രമായിരുന്നില്ല, മലയാളിക്ക് അതിനപ്പുറം അത് ഭാവതലങ്ങളിലും സംവേദന തലങ്ങളിലും മനഃശാസ്ത്രപരമായ ഒരു ഉണർവ് സമ്മാനിച്ച ജനകീയ സിനിമ കൂടിയായിരുന്നു.

കൊടിയേറ്റം എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് ഗോപിക്ക് 1977 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു. അപ്പോൾ ഗോപി സിനിമയിലെത്തിയിട്ട് 5 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. കൊടിയേറ്റത്തിലെ അഭിനയത്തിന് ആ വർഷത്തെ സംസ്ഥാന പുരസ്കാരവും ഗോപിക്ക് ലഭിച്ചു. കൊടിയേറ്റത്തിന് ശേഷം ഗോപി അഭിനയിച്ച മികച്ച ചിത്രമായിരുന്നു തമ്പ്. അരവിന്ദന്റെ സംഭാഷണം, ജീവൻ പണയം വെച്ച് തമ്പിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുന്ന സർക്കസ് താരങ്ങളുടെ ദുരിതപൂർണമായ അവസ്ഥയെ പ്രേക്ഷക സമക്ഷം അവതരിപ്പിച്ച ചിത്രമായിരുന്നു തമ്പ്. 1978 മികച്ച 2 ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തമ്പിന് ലഭിച്ചു.

0: ഒറ്റക്കമ്പി നാദം.
1: പുരോഗമന കാഴ്ചപ്പാടുള്ള സംവിധായകരുടെ ചിത്രങ്ങളിൽ അഭിനയിച്ച് ദേശീയ ശ്രദ്ധ നേടിയ ഭരത് ഗോപി പിന്നീടെത്തിയത് പത്മരാജന്റെ ഭാവരസ തട്ടകത്തിലായിരുന്നു. പെരുവഴി അമ്പലത്തിലായിരുന്നു. കവലച്ചട്ടമ്പിയായ പ്രഭാകരപിള്ളയായി ഭരത് ഗോപി തിരശീലയിൽ നിറഞ്ഞ ചിത്രമായിരുന്നു പെരുവഴി അമ്പലം. ശരിക്കും നാട്ടിൻപുറങ്ങളിലെ കവലകളിൽ കണ്ടിരുന്ന ചട്ടമ്പിയുടെ തനി പകർപ്പായി മാറാൻ ഗോപിക്ക് കഴിഞ്ഞു. അടൂർ, അരവിന്ദൻ, പത്മരാജൻ തുടങ്ങി മൂന്ന് പ്രഗത്ഭ സംവിധായകർ, മൂന്ന് ചിത്രങ്ങൾക്കും ദേശീയ പുരസ്കാരം, മൂന്നിലും ഭരത് ഗോപിയുടെ സജീവ സാന്നിധ്യം, ചൊല്ലിയാട്ടത്തിനും അപ്പുറമുള്ള ഇളകിയാട്ടം, അതായിരുന്നു ആ പ്രതിഭ.

ഗ്രീഷ്മം കള്ളൻ പവിത്രൻ വിട പറയും മുൻപേ ഗാനം യവനിക പാളങ്ങൾ ഓർമ്മയ്ക്കായി സ്നേഹപൂർവം മീര മർമ്മരം രചന ഒരു സ്വകാര്യം ഈറ്റില്ലം ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്ക് നേൾമൂടിയ നിറങ്ങൾ കാറ്റത്തെ കിളിക്കൂട് അഷ്ടപതി അസ്ത്രം ഈണം അങ്ങനെ എത്രയെത്ര ഹൃദയ ആകർഷകങ്ങളായ ചിത്രങ്ങൾ. എല്ലാ ചിത്രങ്ങളിലും തന്റേതായ അഭിനയശൈലി മുദ്രിതപ്പെടുത്താൻ ഗോപിക്ക് കഴിഞ്ഞു. മെയ്വഴക്കവും ശബ്ദവിന്യാസവും ഒക്കെ എവിടെ എപ്പോൾ എങ്ങനെ വിനിയോഗിക്കണമെന്ന ഗോപിക്ക് നന്നായി അറിയാമായിരുന്നു.

മർമ്മരവും യവനികയും മാത്രം മതി കൊടിയേറ്റം കഴിഞ്ഞാൽ ഗോപിയെ അടയാളപ്പെടുത്താൻ. ഇതാണ് ശരി. അത്രയേറെ കഥാപാത്ര ആവിഷ്കാരം ഹൃത്തുക്കളിൽ അടയാളം ചെയ്ത് പ്രിയതര പുഷ്പാർച്ചിതമായി പ്രതിഷ്ഠ നേടാൻ ഗോപിക്ക് സാധിച്ച രണ്ടു ചിത്രങ്ങളായിരുന്നു മർമ്മരവും യവനികയും. ഭരതന്റെ ചിത്രമായിരുന്നു മർമ്മരം, യവനിക കെ ജി ജോർജിന്റേതും. തബലിസ്റ്റ് അയ്യപ്പൻ ചിത്രത്തെ അവിസ്മരണീയമാക്കി. ആരും ഗോപിയെ ചിത്രത്തിൽ എവിടെയും കണ്ടില്ല. പരകായ പ്രവേശത്തിന്റെ പരകോടി എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള അഭിനയ രസരാജ സങ്കീർത്തനമായിരുന്നു യവനികയിലും മർമ്മരത്തിലുമൊക്കെ ഗോപി കാഴ്ചവെച്ചത്.

0: ഒറ്റക്കമ്പി നാദം.
1: ഓർമ്മയ്ക്കായി എന്ന ചലച്ചിത്രത്തിലെ നന്ദു എന്ന കഥാപാത്രം ഒരു കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന സൂസന്ന 5 വർഷത്തിന് ശേഷം പുറത്തിറങ്ങുകയും അബദ്ധത്തിൽ സംഭവിച്ചു പോയ ഒരു കൊലപാതക കൃത്യത്തിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളുടെ ഒരു ഓർമ്മക്കുറിപ്പായി അനുഭവപ്പെടുന്ന ചിത്രം. ചിത്രത്തിലെ അന്ധനും ബധിരനും മൂകനുമായ നന്ദുവെന്ന കഥാപാത്രത്തെ ഇത്രമേൽ ഉജ്ജ്വലമാക്കാൻ ഗോപിക്ക് മാത്രമേ കഴിയൂ എന്ന് അദ്ദേഹത്തിന്റെ കഥാപാത്രം ഉറക്കെ വിളിച്ചു പറയുന്നത് പോലെ അനുഭവപ്പെടും ആ ചിത്രം കണ്ടാൽ. അത്ര കണ്ട് ആരെയും അതിശയിപ്പിക്കും വിധമുള്ള അഭിനയ ശൈലിയുടെ ഉടമ, പ്രേക്ഷക ഹൃദയങ്ങളുടെ ആസ്വാദനക്ഷമതയുടെ ഉടമ അതായിരുന്നു ഭരത് ഗോപി.
2: തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തലങ്കുതരികിട തത്തി തകിഞ്ഞതും തത്തി തകിഞ്ഞതും.

ആദാമിന്റെ വാരിയല്ല് സന്ധ്യമയങ്ങും നേരം പഞ്ചവടിപ്പാലം അപ്പുണ്ണി ആരോരുമറിയാതെ അക്ഷരങ്ങൾ ഏപ്രിൽ 18 ഒരു പൈങ്കിളി കഥ പുന്നാരം ചൊല്ലി ചൊല്ലി ചിദംബരം ഗായത്രി ദേവി എന്റെ അമ്മ തുടങ്ങി എത്രയോ ചിത്രങ്ങളിൽ ഭരത് ഗോപി തന്റെ അഭിനയ മുദ്ര പതിപ്പിച്ചു. ഏപ്രിൽ 18 ഹെഡ് കോൺസ്റ്റബിൾ ഗോപിപിള്ള, പഞ്ചവടിപ്പാലത്തിലെ പ്രസിഡന്റ് ദുശാസനക്കുറിപ്പ്, ചിദംബരത്തിലെ ശങ്കരൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ അനശ്വരമാണ്. 1985 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ചിദംബരത്തിലെ ശങ്കരൻ എന്ന കഥാപാത്രം ഭരത് ഗോപിയുടെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഈ ചിത്രത്തിലെ അഭിനയത്തിന് ഗോപിക്ക് സംസ്ഥാന പുരസ്കാരം ലഭിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 12 മണി.
1: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പ്രഹേളികയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. അവളുടെ ചിന്തകൾ പിടികിട്ടുന്നില്ലെന്നും അവളുടെ വികാരങ്ങൾ പ്രവചിക്കാനാകില്ലെന്നും അവൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പുരുഷന് മനസ്സിലാകുന്നില്ലെന്നും പല തമാശകളിലും സാഹിത്യ രചനകളിലും സാമൂഹിക സംഭാഷണങ്ങളിലും ആവർത്തിച്ച് കേൾക്കാം. എന്നാൽ ഈ വാദത്തെ ഒന്ന് തലകീഴായി നോക്കിയാൽ മറ്റൊരു ചോദ്യമുയരും. സ്ത്രീ ശരിക്കും ഒരു പ്രഹേളികയാണോ? അതോ അവളെ ഒരു സ്വതന്ത്ര മനുഷ്യവ്യക്തിയായി കാണാൻ പുരുഷാധിപത്യ സമൂഹത്തിന് കഴിയാത്തതാണോ? ചരിത്രത്തിലുടനീളം സ്ത്രീയെ നിർവചിക്കാൻ സമൂഹം പല പേരുകളും കണ്ടെത്തിയിട്ടുണ്ട്. അവൾ അമ്മയാണ്, ഭാര്യയാണ്, ദേവിയാണ്, കുലസ്ത്രീയാണ്, ത്യാഗത്തിന്റെ പ്രതീകമാണ്. അതേസമയം ഈ നിർവചനങ്ങളിൽ ഒതുങ്ങാത്ത സ്ത്രീയെ മോശം സ്ത്രീയായും അനുസരണയില്ലാത്തവളായും കുടുംബത്തെ തകർക്കുന്നവളായും വിശേഷിപ്പിക്കാനും സമൂഹം മടിച്ചിട്ടില്ല. അതായത്, സ്ത്രീയെക്കുറിച്ച് സമൂഹം നിർമ്മിച്ചിട്ടുള്ള ചിത്രങ്ങൾ പലപ്പോഴും അവൾ ആരാണ് എന്നതിനേക്കാൾ അവൾ എങ്ങനെയായിരിക്കണം എന്ന പുരുഷാധിപത്യ പ്രതീക്ഷകളെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഒരു സ്ത്രീ സ്വതന്ത്രമായി ചിന്തിച്ചാൽ അവൾ ധിക്കാരിയാണ്. സ്വന്തം വരുമാനം കൈകാര്യം ചെയ്താൽ അവൾ അഹങ്കാരിയാണ്. വിവാഹം വേണ്ടെന്ന് തീരുമാനിച്ചാൽ അവൾ സ്വാർത്ഥയാണ്. വിവാഹത്തിന് ശേഷം സ്വന്തം തൊഴിൽ തുടരാൻ ആഗ്രഹിച്ചാൽ കുടുംബത്തെക്കാൾ ജോലിയെ സ്നേഹിക്കുന്നവളാണ്. കുട്ടികളെ വളർത്തുന്നതിനൊപ്പം സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിച്ചാൽ അവൾ നല്ല അമ്മ അല്ലെന്നു വരെ വിധിക്കപ്പെടാം. എന്നാൽ ഇതേ തീരുമാനങ്ങൾ ഒരു പുരുഷൻ എടുക്കുമ്പോൾ അതിന് പലപ്പോഴും സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം, കരിയർ ബോധം, വ്യക്തിത്വം തുടങ്ങിയ മനോഹരമായ പേരുകളാണ് ലഭിക്കുന്നത്. ഇവിടെയാണ് ലിംഗവിവേചനത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപം ഒളിഞ്ഞിരിക്കുന്നത്. സ്ത്രീക്കും പുരുഷനും ഒരേ മനുഷ്യാവകാശങ്ങളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഭയങ്ങളും ഉള്ളപ്പോൾ അവയുടെ വിലയിരുത്തൽ വ്യത്യസ്തമാകുന്നു. സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അദൃശ്യ അധ്വാനങ്ങളിലൊന്നാണ് വീട്ടുജോലി. പാചകം ചെയ്യുക, വീട് വൃത്തിയാക്കുക, കുട്ടികളുടെ പഠനം നോക്കുക, വയോധികരെ പരിചരിക്കുക, കുടുംബത്തിലെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ ഓർക്കുക, വീട്ടിലെ ആഘോഷങ്ങളും ചടങ്ങുകളും ആസൂത്രണം ചെയ്യുക. ഇതെല്ലാം പല കുടുംബങ്ങളിലും ഇന്ന് സ്ത്രീയുടെ സ്വാഭാവിക ഉത്തരവാദിത്വമായി കണക്കാക്കപ്പെടുന്നു. ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. സ്ത്രീ ചെയ്യുന്ന ജോലിയുടെ ഒരു ഭാഗം മാത്രമാണ് സമൂഹത്തിന് ദൃശ്യമാകുന്നത്. അവൾ പാചകം ചെയ്യുന്നത് നാം കാണുന്നു. പക്ഷെ നാളെ എന്ത് പാചകം ചെയ്യണമെന്ന് അവൾ മുൻകൂട്ടി ചിന്തിക്കുന്നത് കാണുന്നില്ല. കുട്ടിയുടെ സ്കൂൾ ആവശ്യങ്ങൾ അവൾ ഒരുക്കുന്നത് കാണുന്നു. പക്ഷെ അതിന്റെ ഓർമ്മപ്പെടുത്തലും ആസൂത്രണവും അവളുടെ തലച്ചോറിൽ തുടർച്ചയായി നടക്കുന്നത് കാണുന്നില്ല. ഭർത്താവിന്റെ മരുന്ന് സമയത്ത് കൊടുക്കുന്നത് കാണുന്നു. എന്നാൽ മരുന്ന് തീരാറായെന്ന് ആദ്യം ശ്രദ്ധിക്കുന്നത് അവളാണ് എന്ന കാര്യം പലപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്നില്ല. ഇതിനെയാണ് ഇന്ന് സാമൂഹിക ശാസ്ത്രത്തിൽ മെന്റൽ ലോഡ് അഥവാ കുടുംബത്തിന്റെ മാനസിക ഉത്തരവാദിത്വ ഭാരം എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി ചർച്ച ചെയ്യുന്നത്. സ്ത്രീകൾ ഒരേ സമയം പല കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്നു എന്നതിനെ സ്ത്രീകൾക്ക് മൾട്ടി ടാസ്കിംഗ് കഴിവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് പ്രശംസിക്കുന്നത് മാത്രം മതിയാകില്ല. ഒരു സമൂഹം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഈ ജോലികളുടെ ഇത്രയും വലിയ പങ്ക് ഒരേ ലിംഗത്തിന്റെ ചുമലിൽ മാത്രം വരുന്നത്? സ്ത്രീകൾ ത്യാഗികളാണ് എന്ന വാചകവും ചിലപ്പോൾ ഈ ചൂഷണത്തെ മറച്ചുവെക്കുന്ന മനോഹരമായ ഭാഷയായി മാറുന്നു.

സ്ത്രീക്ക് വിശ്രമിക്കാൻ അവകാശമുണ്ട്. സ്വന്തം സമയം വേണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്. കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന ജോലിക്ക് അംഗീകാരം വേണമെന്ന് പറയാനുള്ള അവകാശമുണ്ട്. സാമ്പത്തികമായി സ്വതന്ത്രയാകാനും സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും അവൾക്ക് അവകാശമുണ്ട്. സ്ത്രീയുടെ അധ്വാനത്തെ സ്നേഹത്തിന്റെ പേരിൽ മാത്രം അളക്കുമ്പോൾ അതിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ മൂല്യം അദൃശ്യമാകുന്നു. സ്ത്രീയുടെ ശരീരത്തെയും ലൈംഗികതയെയും നിയന്ത്രിക്കാനുള്ള ശ്രമവും പുരുഷാധിപത്യത്തിന്റെ പ്രധാന ഘടകമാണ്. സ്ത്രീയുടെ വസ്ത്രം മുതൽ അവളുടെ സൗഹൃദങ്ങൾ വരെ, അവൾ എവിടെ പോകണം എന്നതു മുതൽ ആരോട് സംസാരിക്കണം എന്നതുവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സാമൂഹിക മനോഭാവം ഇന്നും പല രൂപങ്ങളിൽ നിലനിൽക്കുന്നു. ഇതിനു പിന്നിൽ പുരുഷന്റെ വ്യക്തിപരമായ ദുഷ്ടത മാത്രം അന്വേഷിച്ചാൽ ചിത്രം പൂർണ്ണമാകില്ല. പുരുഷന്മാരെയും ഒരു പ്രത്യേക രീതിയിൽ വളർത്തിയെടുക്കുന്ന സാമൂഹിക ഘടനയുണ്ട്. പുരുഷൻ കരുത്തനായിരിക്കണം, പുരുഷൻ നിയന്ത്രിക്കണം, പുരുഷനാണ് കുടുംബത്തിന്റെ തലവൻ, പുരുഷന് പരാജയപ്പെടാൻ പാടില്ല എന്നിങ്ങനെയുള്ള ആശയങ്ങൾ ബാല്യത്തിൽ തന്നെ ആൺകുട്ടികളുടെ മനസ്സിൽ നിക്ഷേപിക്കപ്പെടുന്നു. അതിനാൽ ചില പുരുഷന്മാർക്ക് സ്ത്രീയുടെ സ്വാതന്ത്ര്യം സ്വന്തം അധികാരത്തിന് നേരെയുള്ള വെല്ലുവിളിയായി തോന്നാം. ഭാര്യയ്ക്ക് തന്നെക്കാൾ കൂടുതൽ വരുമാനം ലഭിക്കുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്ന പുരുഷനുണ്ടാകാം. ഭാര്യയ്ക്ക് സ്വന്തം സുഹൃത്തുക്കളും വ്യക്തിപരമായ സമയവും വേണമെന്ന് പറയുമ്പോൾ അത് അവഗണനയായി കാണുന്നവനും ഉണ്ടാകാം. അവൾ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അതിനെ അഹങ്കാരം എന്ന് വിളിക്കുന്നവനും ഉണ്ടാകാം. ഇവിടെയാണ് അരക്ഷിതാവസ്ഥയും അധികാരവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കേണ്ടത്. ഒരാൾക്ക് തന്റെ സ്ഥാനം നഷ്ടപ്പെടും എന്ന ഭയം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ആ ഭയം നിയന്ത്രണത്തിലൂടെയാണ് പ്രകടമാകുന്നത്. നീ എവിടെ പോകണം, ആരോട് സംസാരിക്കണം, എന്ത് ധരിക്കണം, എത്ര പണം ചെലവഴിക്കണം തുടങ്ങിയ കാര്യങ്ങളിൽ നിയന്ത്രണം സ്ഥാപിക്കുന്നത് സ്നേഹത്തിന്റെ പേരിൽ അവതരിപ്പിക്കപ്പെടാം. എന്നാൽ സ്നേഹവും നിയന്ത്രണവും ഒരേ കാര്യമല്ല. ഒരു ബന്ധത്തിൽ സുരക്ഷിതത്വം എന്നത് മറ്റൊരാളെ നിയന്ത്രിക്കുന്നതിലൂടെ ഉണ്ടാകുന്നതല്ല. മറ്റൊരാൾക്ക് സ്വാതന്ത്ര്യം അനുവദിച്ചിട്ടും ബന്ധം നിലനിർത്താൻ കഴിയുന്ന വിശ്വാസത്തിലാണ് യഥാർത്ഥ സുരക്ഷിതത്വം. ലൈംഗിക ബന്ധങ്ങളിലും ഇതേ അധികാര ചിന്തകൾ കടന്നു വരാറുണ്ട്. പുരുഷത്വത്തെ ലൈംഗിക ശേഷിയുമായി ബന്ധിപ്പിക്കുന്ന സാമൂഹിക ധാരണകൾ പുരുഷന്മാരിൽ വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. പങ്കാളിയെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്തതിനെ സ്വന്തം പുരുഷത്വത്തിന്റെ പരാജയമായി കാണുന്ന പുരുഷന്മാരുണ്ട്. മറ്റൊരാളുമായി താരതമ്യം ചെയ്യപ്പെടുമോ എന്ന ഭയവും പങ്കാളി തന്നെക്കാൾ സ്വതന്ത്രയോ കഴിവുള്ളവളോ ആകുമോ എന്ന ആശങ്കയും ചില ബന്ധങ്ങളിൽ നിയന്ത്രണപരമായ പെരുമാറ്റത്തിന് കാരണമാകാം. അതേസമയം സ്ത്രീയുടെ ലൈംഗിക സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഇരട്ടത്താപ്പും ഇപ്പോഴും ശക്തമാണ്. പുരുഷന്റെ ലൈംഗിക സ്വാതന്ത്ര്യത്തെ സമൂഹം പലപ്പോഴും സഹിഷ്ണുതയോടെ കാണുമ്പോൾ അതേ സ്വാതന്ത്ര്യം ഒരു സ്ത്രീ പ്രകടിപ്പിച്ചാൽ അവളുടെ സ്വഭാവത്തെ ചോദ്യം ചെയ്യുന്നു. സ്ത്രീയുടെ ശരീരത്തെക്കുറിച്ചുള്ള അന്തിമ തീരുമാനം സ്ത്രീക്ക് തന്നെയായിരിക്കണം എന്ന അടിസ്ഥാന മനുഷ്യ അവകാശത്തെപ്പോലും ചില സാമൂഹിക ധാരണകൾ ചോദ്യം ചെയ്യുന്നു. ഇവിടെ സ്ത്രീയുടെ ശരീരത്തിന്മേലുള്ള അവകാശം എന്ന ആശയം വളരെ പ്രധാനമാണ്. അവൾ എന്ത് ധരിക്കണം, ആരെ വിവാഹം കഴിക്കണം, എപ്പോൾ കുട്ടികൾ ഉണ്ടാകണം, ജോലി ചെയ്യണമോ വേണ്ടയോ, ബന്ധത്തിൽ തുടരണമോ വേണ്ടയോ തുടങ്ങിയ തീരുമാനങ്ങളിൽ അവളുടെ ശബ്ദം നിർണായകമായിരിക്കണം. കുടുംബവും സമൂഹവും അവളുടെ ജീവിതത്തെക്കുറിച്ച് അഭിപ്രായം പറയാം, എന്നാൽ അവളുടെ ജീവിതത്തിന്റെ ഉടമസ്ഥാവകാശം അവർക്കില്ല. സ്ത്രീയെ സംരക്ഷിക്കണം എന്ന പേരിലും പലപ്പോഴും അവളുടെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കപ്പെടുന്നു. പെൺകുട്ടികൾക്ക് ഇത്ര സ്വാതന്ത്ര്യം കൊടുക്കരുത്, അവൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യണ്ട, രാത്രിയിൽ പുറത്തിറങ്ങേണ്ട, ആൺ സുഹൃത്തുക്കൾ വേണ്ട തുടങ്ങിയ നിർദ്ദേശങ്ങൾ സുരക്ഷയുടെ ഭാഷയിലാണ് പറയുന്നത്. എന്നാൽ ഇതിന്റെ മറ്റൊരു വശം കൂടി കാണണം. സ്ത്രീയെ നിയന്ത്രിക്കുന്നതിന് പകരം സ്ത്രീയെ ഭയപ്പെടുത്തുന്ന സാമൂഹിക സാഹചര്യങ്ങളെയാണ് മാറ്റേണ്ടത്.

ഒരു പെൺകുട്ടിയോട് രാത്രി പുറത്തിറങ്ങരുതെന്ന് പറയുന്നതിനേക്കാൾ രാത്രി പോലും സുരക്ഷിതമായി സഞ്ചരിക്കാവുന്ന ഒരു സമൂഹം നിർമ്മിക്കുകയാണ് പുരോഗമനപരമായ സമീപനം. അവളോട് വസ്ത്രം മാറ്റാൻ പറയുന്നതിനേക്കാൾ അവളുടെ ശരീരത്തെ ബഹുമാനിക്കാൻ ആൺകുട്ടികളെ പഠിപ്പിക്കുകയാണ് കൂടുതൽ ഫലപ്രദം. ഇത് സ്ത്രീയുടെ മാത്രം പ്രശ്നമല്ല, പുരുഷന്മാരെയും മോചിപ്പിക്കേണ്ട ഒരു പ്രശ്നമാണ് ഇത്. കരയാൻ പാടില്ലാത്ത പുരുഷൻ, സഹായം ചോദിക്കരുതാത്ത പുരുഷൻ, പരാജയപ്പെടാൻ പാടില്ലാത്ത പുരുഷൻ, കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഭാരവും വഹിക്കേണ്ട പുരുഷൻ, ഇതെല്ലാം പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെയും ബാധിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥ ലിംഗസമത്വം എന്നത് സ്ത്രീകൾക്ക് മാത്രം കൂടുതൽ അവകാശങ്ങൾ നൽകുന്ന പദ്ധതിയല്ല, പുരുഷന്മാരെയും സ്ത്രീകളെയും പരിമിതപ്പെടുത്തുന്ന പഴയ ലിംഗ ചട്ടക്കൂടുകളിൽ നിന്ന് രണ്ടുപേരെയും മോചിപ്പിക്കുന്ന സാമൂഹിക മാറ്റമാണ്. ഈ മാറ്റത്തിന്റെ തുടക്കം കുടുംബത്തിൽ നിന്ന് തന്നെ വേണം. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും വീട്ടുജോലി ഒരുപോലെ പഠിപ്പിക്കണം. ആൺകുട്ടിക്ക് കരയാം എന്ന് പറയണം, പെൺകുട്ടിക്ക് കോപിക്കാം എന്ന് അംഗീകരിക്കണം. ആൺകുട്ടിക്ക് പരിചരണത്തിന്റെ ഉത്തരവാദിത്വം നൽകണം. പെൺകുട്ടിക്ക് സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ അവസരം നൽകണം. ഇത് ആൺകുട്ടിയുടെ ജോലി, ഇത് പെൺകുട്ടിയുടെ ജോലി എന്ന വിഭജനം ക്രമേണ ഇല്ലാതാക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. പാഠപുസ്തകങ്ങളിൽ സ്ത്രീകളെ അമ്മമാരുടെയും അധ്യാപികമാരുടെയും പരിചാരകരുടെയും വേഷങ്ങളിൽ മാത്രം അവതരിപ്പിക്കുന്നതിന് പകരം ശാസ്ത്രജ്ഞർ, രാഷ്ട്രീയ പ്രവർത്തകർ, കലാകാരികൾ, സംരംഭകർ, കായിക താരങ്ങൾ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നിങ്ങനെ വിവിധ മേഖലകളിലെ സ്ത്രീകളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തണം. അതുപോലെ പുരുഷന്മാരെയും കരുത്തിന്റെയും അധികാരത്തിന്റെയും പ്രതീകങ്ങളായി മാത്രം അവതരിപ്പിക്കാതെ പരിചരിക്കുന്നവരായും സഹകരിക്കുന്നവരായും അവതരിപ്പിക്കണം. നിയമങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഇതിൽ നിർണായക പങ്കുണ്ട്. ഗാർഹിക പീഡനം, ലൈംഗിക അതിക്രമം, വേതന വിവേചനം, തൊഴിൽ സ്ഥലത്തെ പീഡനം, ബാലവിവാഹം തുടങ്ങിയ പ്രശ്നങ്ങളെ വ്യക്തിപരമായ കുടുംബ പ്രശ്നങ്ങളായി മാത്രം കാണാനാവില്ല. അവ അധികാര ബന്ധങ്ങളുടെയും സാമൂഹിക അസമത്വങ്ങളുടെയും പ്രശ്നങ്ങളാണ്. അതിനാൽ നിയമപരമായ സംരക്ഷണത്തോടൊപ്പം സാമൂഹിക പിന്തുണയും സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷിതമായ പരാതി സംവിധാനങ്ങളും ആവശ്യമാണ്. സ്ത്രീയെ ദേവതയാക്കുന്നതും സ്ത്രീയെ അപമാനിക്കുന്നതും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. കാരണം രണ്ടിലും സ്ത്രീയെ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നില്ല. ദേവതയ്ക്ക് മനുഷ്യന്റെ ദൗർബല്യങ്ങൾ അനുവദിക്കില്ല. മോശം സ്ത്രീ എന്ന് വിളിക്കപ്പെട്ടവൾക്ക് മനുഷ്യന്റെ അവകാശങ്ങളും അനുവദിക്കില്ല. നമുക്ക് വേണ്ടത് ദേവതകളെയോ പാപിനികളെയോ അല്ല, മനുഷ്യ സ്ത്രീകളെയാണ്. തെറ്റുകൾ ചെയ്യാൻ അവകാശമുള്ള സ്ത്രീ, അഭിപ്രായം മാറ്റാൻ അവകാശമുള്ള സ്ത്രീ, പ്രണയിക്കാനും പ്രണയിക്കാതിരിക്കാനും അവകാശമുള്ള സ്ത്രീ, വിവാഹം കഴിക്കാനും കഴിക്കാതിരിക്കാനും അവകാശമുള്ള സ്ത്രീ, അമ്മയാകാനും അമ്മയാകാതിരിക്കാനും അവകാശമുള്ള സ്ത്രീ, വിജയിക്കാനും പരാജയപ്പെടാനും അവകാശമുള്ള സ്ത്രീ, മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാത്ത തീരുമാനങ്ങൾ എടുക്കുമ്പോഴും സ്വന്തം ജീവിതം ജീവിക്കാനുള്ള അവകാശമുള്ള സ്ത്രീ. അതുപോലെ തന്നെ നാം പുരുഷനോടും പറയേണ്ടത് ഇതാണ്: അധികാരം ഉപേക്ഷിക്കുന്നത് ദൗർബല്യമല്ല, പങ്കാളിയുമായി തുല്യനായി നിൽക്കുന്നത് പുരുഷത്വത്തിന്റെ നഷ്ടമല്ല, വീട്ടുജോലി ചെയ്യുന്നത് അപമാനമല്ല, വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നത് ദൗർബല്യമല്ല, ഭാര്യയുടെ വിജയത്തിൽ സന്തോഷിക്കുന്നത് സ്വന്തം പരാജയമല്ല. ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യം ഒരു പുരുഷന്റെ പരാജയമല്ല, ഒരു പുരുഷന്റെ സമത്വബോധം ഒരു സ്ത്രീയുടെ വിജയം കവർന്നെടുക്കുന്നതുമല്ല. യഥാർത്ഥ പുരോഗതി എന്നത് ആരാണ് മുകളിൽ നിൽക്കുന്നത് എന്ന ചോദ്യത്തിൽ നിന്ന് ആരും താഴെ നിൽക്കേണ്ടി വരാത്ത ഒരു സമൂഹം എങ്ങനെ നിർമ്മിക്കാം എന്ന ചോദ്യത്തിലേക്കുള്ള യാത്രയാണ്. സ്ത്രീ പുരുഷനൊരു പ്രഹേളികയല്ല. അവൾക്ക് പരിഹരിക്കപ്പെടേണ്ട രഹസ്യമൊന്നുമില്ല. അവൾ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വ്യക്തിയാണ്. സ്വന്തം സ്വപ്നങ്ങളോടും ഭയങ്ങളോടും ആഗ്രഹങ്ങളോടും പരാജയങ്ങളോടും അവകാശങ്ങളോടും കൂടിയ ഒരു മനുഷ്യൻ. പുരുഷനും അങ്ങനെ തന്നെയാണ്. ഇരുവരെയും നിർമ്മിച്ചിരിക്കുന്നത് പരസ്പരം കീഴടക്കാനല്ല, തുല്യരായി ജീവിക്കാനാണ്. സ്ത്രീയെ നിയന്ത്രിക്കേണ്ട വസ്തുവായും പുരുഷനെ അധികാരത്തിന്റെ പ്രതീകമായും കാണുന്ന പഴയ സാമൂഹിക ധാരണകൾ അവസാനിക്കുമ്പോഴാണ് ഒരു പുതിയ ബന്ധ സംസ്കാരം രൂപപ്പെടുക. അവിടെ സ്നേഹം ഉടമസ്ഥതയാകില്ല, സംരക്ഷണം നിയന്ത്രണമാകില്ല, ത്യാഗം നിർബന്ധമാകില്ല, പുരുഷത്വം അധികാരമാകില്ല, സ്ത്രീത്വം അനുസരണയാകില്ല. അവിടെ ഒരു സ്ത്രീക്ക് സ്ത്രീയായും ഒരു പുരുഷന് പുരുഷനായും അതിനുമപ്പുറം ഒരു മനുഷ്യന് മനുഷ്യനായും ജീവിക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യമുണ്ടാകും. ആ
അതാണ് യഥാർത്ഥ സമത്വം, അതാണ് യഥാർത്ഥ പുരോഗതി. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമായി. മറ്റൊരു വിശേഷവുമായി നാളെ വീണ്ടും എത്താം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണ സായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

0: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും വരെ ഒരു കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കൂൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 1 മുതൽ 18 വരെ മിത്രനികേതനിൽ വച്ച് ഏവർക്കും സ്വാഗതം.
1: ടൈം ട്രാവലർ.
2: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് ആഗസ്റ്റ് 19 അന്തരംഗങ്ങളിലാണ്. 1905 ആഗസ്റ്റ് 19 ഡൂമ എന്നു പേരുള്ള റഷ്യൻ പാർലമെന്റിന്റെ 1st സഭ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം സാർ ചക്രവർത്തി നടത്തുന്നു. 1946 ആഗസ്റ്റ് 19 ബിൽ ക്ലിന്റൺ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 ആഗസ്റ്റ് 19 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, ട്രേഡ് യൂണിയൻ, കർഷക പ്രസ്ഥാനങ്ങൾക്ക് മാർഗദർശിയായ സംഘാടകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനകീയ സംഘടനയാക്കി മാറ്റുന്നതിൽ അദ്വിതീയമായ നേതൃത്വം വഹിച്ച ധീരദേശാഭിമാനി, ഈ നിലകളിലെല്ലാം ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അനുപമമായ പങ്കുവഹിച്ച സഖാവ് P കൃഷ്ണപിള്ളയുടെ 42 വർഷം മാത്രം നീണ്ട വിപ്ലവ ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഒളിവ് ജീവിതം നയിക്കുന്നതിനിടയിൽ ചേർത്തല മുഹമ്മയിൽ ഒരു കയർ തൊഴിലാളിയുടെ കുടിലിൽ വച്ച് സർപ്പദംശനമേറ്റാണ് ധീരനായ വിപ്ലവകാരി അന്തരിച്ചിരിക്കുന്നത്.

0: പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് UAE. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ വിശദമായി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. 600 വിദഗ്ധരെ പാനലിൽ നിന്ന് ഒഴിവാക്കി. 4 തലങ്ങളിലുള്ള ചോദ്യപേപ്പർ പരിശോധനാ സംവിധാനം ഏർപ്പെടുത്തുമെന്നും സുരക്ഷ ശക്തമാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചു. 4th ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം സിംഗപ്പൂരിലേക്ക് തിരിച്ചു. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള വേദിയായി 4th ISMR മാറുമെന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ന്യൂഡൽഹിയിൽ ഉത്തർപ്രദേശ് ജപ്പാൻ നിക്ഷേപക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യം 6 മുതൽ 8% വരെ വളർച്ചാ നിരക്കിലാണ് മുന്നേറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തിന്റെ വളർച്ചായാത്രയിൽ നിക്ഷേപം പ്രധാന പങ്കുവഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി.
1: We have been growing at a very sustained pace of 6 to 8% growth band with moderate under control inflation, with very good balance sheet and making sure that the entire country grows together. This is possible because of the 4 pillars of our growth story: investment in social, digital and physical infrastructure.
0: 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിന്റെ ഭാഗമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. നാളെ ചെന്നൈക്കടുത്തുള്ള കോവളത്ത് നടക്കുന്ന ദക്ഷിണേന്ത്യൻ മുഖ്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി മുഖ്യമന്ത്രിമാരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇതിനായി 1,105 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ആനുകൂല്യങ്ങളും ബോണസും നൽകുന്നതിനായി 630 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കായുള്ള അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എൻ ഷംസുദ്ദീൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ പ്രീ പ്രൈമറി മുതൽ 8ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓണത്തോടനുബന്ധിച്ച് 4 കിലോഗ്രാം വീതം അരി വിതരണം ചെയ്യുന്നത്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഉത്തര കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണിയും ഉണർന്നിട്ടുണ്ട്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഓണത്തിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഉത്തര കേരളത്തിലെ ഒരുക്കങ്ങൾ സജീവമായി. അത്തം മുതൽ പൂവിപണികളും സജീവമാണ്. കോഴിക്കോട് പാളയമാണ് പൂവിൽപ്പണിയുടെ പ്രധാന കേന്ദ്രം. കോഴിക്കോട്ടെ പ്രധാന വസ്ത്ര വിപണന കേന്ദ്രമായ മിഠായിത്തെരുവും ഓണവിപണിക്കായി ഒരുങ്ങി. ഓണക്കൈത്തറി മേളകളും സപ്ലൈകോ കൺസ്യൂമർ ഫെഡ് ഓണം മേളകളും നിത്യോപയോഗ വസ്തുക്കളും മിതമായ വിലക്കാണ് ലഭിക്കുന്നത്. വീടുകളിലെ ഓണസദ്യ പോലെ തന്നെ ഹോട്ടലുകളിലും വിഭവസമൃദ്ധമായ ഓണസദ്യകൾ ഒരുക്കുന്നുണ്ട്. ഓണാഘോഷ പരിപാടികളും വിവിധങ്ങൾ തുടങ്ങി. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പും ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലും ഒരുക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായുള്ള പൂക്കള മത്സരം ഈ മാസം 22 നടക്കും.
0: ആം ആദ്മി നേതാവും ഡൽഹി മുൻ മന്ത്രിയുമായ സത്യേന്ദ്ര ജെയിനെ ഡൽഹി ആന്റി കറപ്ഷൻ വിഭാഗം അറസ്റ്റ് ചെയ്തു. മലിനജല സംസ്കരണ പ്ലാന്റ് നവീകരണവുമായി ബന്ധപ്പെട്ട ടെൻഡർ നടപടികളിൽ ക്രമക്കേട് ആരോപിച്ചാണ് അറസ്റ്റ്. ഡൽഹി ജലബോർഡ് മുൻ CEOയും മറ്റ് 4 പേരും കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. ജാർഖണ്ഡിൽ വിദ്യാർത്ഥി പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ 44 നിയമന പരീക്ഷകൾ റദ്ദാക്കി സംസ്ഥാന സർക്കാർ. 2014 മുതൽ ജാർഖണ്ഡ് പബ്ലിക് സർവീസ് കമ്മീഷനും ഔട്ട്സോഴ്സ് ഏജൻസിയായ TSR ഡാറ്റ പ്രോസസിംഗ് പ്രൈവറ്റ് ലിമിറ്റഡും നടത്തിയ പരീക്ഷകളാണ് റദ്ദാക്കിയത്. വടക്കൻ ഒഡീഷയിൽ പ്രളയ സാഹചര്യം തുടരുന്നു. 6 ജില്ലകളിലാണ് വെള്ളപ്പൊക്കം രൂക്ഷം. 10 ലക്ഷത്തോളം ആളുകളെ പ്രളയം ബാധിച്ചതായാണ് റിപ്പോർട്ട്. വൈതരിണി നദിയിലെ ജലനിരപ്പ് അപകടരേഖയ്ക്ക് മുകളിലാണ്. ബ്രാഹ്മണി, സലാന്തി, സുബർണരേഖ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ നിരവധി ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. ഉത്തരാഖണ്ഡിൽ ശക്തമായ മഴയിൽ കൂറ്റൻ പാറക്കല്ലുകൾ പതിച്ച് ധാർചുല തവാഘട്ട് ദേശീയപാതയിലെ കുലാഘട്ട് ബെയ്ലി പാലം തകർന്നു. ഇതോടെ ആദി കൈലാഷ് മാനസ സരോവർ തീർത്ഥാടന പാതകളിലെ

0: റോഡ് ഗതാഗതവും ചൈന അതിർത്തിയിലേക്കുള്ള ബന്ധവും തടസ്സപ്പെട്ടു. അരുവിയിൽ നീരൊഴുക്ക് ശക്തമായതിനാൽ ബദൽപാത നിർമ്മിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണ്. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തീരദേശ ജില്ലകളിലും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിലും ഇന്നും നാളെയും കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നെതർലൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പ് പൂൾ ഡിയിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരം ഇന്ത്യൻ സമയം വൈകുന്നേരം 6:30 ആരംഭിക്കും. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു. 372 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന് അഞ്ചാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ 6 വിക്കറ്റിന് 175 റൺസ് എന്ന നിലയിലാണ്. 65 ഓവറിൽ നിന്നും 197 റൺസാണ് ശ്രീലങ്കയ്ക്ക് വിജയിക്കാൻ വേണ്ടത്. ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ചതായി UAE. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ഇറാൻ വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് തീരുമാനം. ഹോർമൂസ് കടലിടുക്ക് സംബന്ധിച്ച് കരാറിലെത്തുന്നതുവരെ ഇറാനുമായുള്ള ചർച്ചകൾ നിർത്തിവയ്ക്കാൻ നയതന്ത്ര സംഘത്തിന് നിർദ്ദേശം നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനുമായി നിലവിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിലൂടെ അറിയിച്ചു. അമേരിക്കയുമായി ഒപ്പുവച്ച ധാരണാപത്രത്തിലെ എല്ലാ വ്യവസ്ഥകളും പൂർണ്ണമായി പാലിക്കപ്പെടുന്നതുവരെ ഹോർമൂസ് കടലിടുക്ക് അടച്ചിടുമെന്ന് ഇറാനും വ്യക്തമാക്കിയിട്ടുണ്ട്. 20 ബില്യൺ US ഡോളർ മൂല്യമുള്ള കനേഡിയൻ ഇറക്കുമതികൾക്ക് 50% തീരുവ നടപ്പാക്കുന്നത് നീട്ടിവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും ധാരണയിലെത്തിയതിനെ തുടർന്നാണ് ഉപരോധം പ്രാബല്യത്തിൽ വരാൻ മണിക്കൂറുകൾക്ക് ബാക്കി നിൽക്കെ പ്രഖ്യാപനം. തീരുവ നടപ്പാക്കുന്നത് വെള്ളിയാഴ്ച വരെ നീട്ടിവച്ചതായി കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി അറിയിച്ചു. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായ തിരുവോണത്തോണി മുങ്ങി കേടുപാടുകൾ സംഭവിച്ചു. തിരുവോണ ദിനത്തിൽ സദ്യയ്ക്കുള്ള സാധനങ്ങളുമായി എത്തുന്ന തോണി മുങ്ങിയത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. തോണി കരയ്ക്കുകയറ്റി അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും അനുഭവങ്ങളും അറിവുകളും സാങ്കേതിക വിദ്യകളും ഒരേ വേദിയിൽ എത്തിക്കുക എന്ന ലക്ഷ്യവുമായി അടുത്ത ജനുവരിയിൽ തിരുവനന്തപുരത്ത് സക്ഷം ഉത്സവ് സംഘടിപ്പിക്കുമെന്ന് സി സദാനന്ദൻ മാസ്റ്റർ MP. ജനുവരി 20 മുതൽ 24 വരെ നടത്തുന്ന പരിപാടിയുടെ ഭാഗമായി പ്രദർശനം, സെമിനാറുകൾ, സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവ നടക്കും. കേരള കോളേജ് സ്പോർട്സ് ലീഗ് വോളിബോൾ മത്സരങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമായി. കായിക വകുപ്പും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ഖേലോ ഇന്ത്യ പദ്ധതിയുമായി ചേർന്ന് നടത്തുന്ന ലീഗ് മന്ത്രി റോജി എം ജോൺ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി OJ ജനീഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് ക്യാമ്പസുകളിലേക്ക് വോളിബോളിന്റെ പ്രതാപകാലം തിരികെ കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. കൊൽക്കത്തയിലെ ന്യൂ മാർക്കറ്റ് ഏരിയയിലുള്ള ഫ്രീ സ്കൂൾ സ്ട്രീറ്റിലെ ഹോട്ടലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 9 മരണം, 6 പേർക്ക് പരിക്കേറ്റു. പ്രാഥമിക അന്വേഷണത്തിൽ ഹോട്ടലിൽ അഗ്നിരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ മാർഗങ്ങളോ ഉണ്ടായിരുന്നില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുനഃസംഘടിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ഓണം പ്രമാണിച്ച് അടുത്ത മാസത്തേക്കുള്ള സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിച്ചു. ഇന്ത്യ സിംഗപ്പൂർ മിനിസ്റ്റീരിയൽ റൌണ്ട് ടേബിളിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിതല സംഘം ഇന്ന് സിംഗപ്പൂരിലെത്തും. ഇന്ത്യയുടെ വളർച്ചായാത്രയിൽ നിക്ഷേപത്തിന് പ്രധാന പങ്കുണ്ടെന്നും രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെട്ടതായും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറാനുമായുള്ള എല്ലാ വാണിജ്യ ഇടപാടുകളും നിർത്തിവച്ച് UAE. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് പാകിസ്ഥാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: കാത്തിരുന്ന് കേൾക്കൂ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1 മണി.
2: കാർഷിക സമൃദ്ധിയുടെയും അറിവിന്റെയും വാതിലുകൾ തുറക്കുന്നു. മിത്രനികേതനിൽ പ്രകൃതി കാർഷിക മേളയും പ്രദർശനവും. ആധുനിക ഡ്രോണുകളും കാർഷിക യന്ത്രങ്ങളും മുതൽ ജൈവ ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വിഭവങ്ങളും ഒരേ കുടക്കീഴിൽ. AI കൃഷിരീതികൾ, കോൺ വളർത്തൽ, ബേക്കറി, തേനീച്ച വളർത്തൽ എന്നിവയിൽ സൗജന്യ പരിശീലനങ്ങൾ. കൂടാതെ വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക സന്ധ്യയും ഗാനമേളയും നാടകവും. ഓഗസ്റ്റ് 18 മുതൽ 20 വരെ മിത്രനികേതനിൽ ഏവർക്കും സ്വാഗതം.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിക്കുന്ന അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കരുണാസായി റേഡിയോ.
1: വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം. എപ്പിസോഡ് 23, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസ് ഫോർ സീനിയർ സിറ്റിസൺസ്, IPSRC. നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പ്രത്യേക റേഡിയോ പരിപാടിയായ നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ അവതാരക ലക്ഷ്മി. എല്ലാ ആഴ്ചയും ഞങ്ങളുടെ ബഹുമാന്യരായ മുതിർന്ന പൗരന്മാർക്ക് മാത്രമായി സമർപ്പിക്കുന്ന ഒരു പ്രത്യേക പരിപാടിയുമായി ഞങ്ങൾ എത്തുന്നു. ഇന്നും എന്നത്തെയും പോലെ എന്റെ പ്രിയപ്പെട്ട ഭരത് മുത്തച്ഛനോടൊപ്പം നമ്മുടെ പരിപാടിയുടെ അഭിമാന താരത്തിനൊപ്പം നമുക്ക് ചേരാം. അദ്ദേഹം ജീവിതാനുഭവങ്ങളുടെ ഒരു സംഭരണിയാണ്, ജ്ഞാനത്തിന്റെ ഉറവയാണ്, ജീവിതത്തിന്റെ യഥാർത്ഥ പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു വഴികാട്ടിയാണ്. എന്റെ സ്വന്തം ഭരത് മുത്തച്ഛ, വരൂ, നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തെ സ്നേഹത്തോടെ അഭിവാദ്യം ചെയ്യാം.
2: ലക്ഷ്മി, നിങ്ങൾ എന്നെ വളരെയധികം പ്രശംസിച്ചു. എന്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു. ആദ്യം തന്നെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും എന്റെ ഊഷ്മളമായ ആശംസകൾ അറിയിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്കും യുവ സുഹൃത്തുക്കൾക്കും മറ്റ് മുതിർന്ന പൗരന്മാർക്കും എന്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഈ പരിപാടി ഒരു റേഡിയോ പരിപാടി മാത്രമല്ല, മുതിർന്ന പൗരന്മാരായിരിക്കുക എന്നുള്ളത് ഭാരമല്ല, മറിച്ച് അമൂല്യമായ നിധിയാണ് എന്ന് ഏവരെയും മനസ്സിലാക്കാനുള്ള ഒരു ബോധവൽക്കരണ പരിപാടി കൂടിയാണ്. നാം വഹിക്കുന്ന വർഷങ്ങളുടെ അറിവുകൾ, നമ്മുടെ കഥകൾ, നമ്മുടെ ഓർമ്മകൾ, ഇവയാണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്. ആ സമ്പത്തിനെ വിലമതിക്കാനും സംരക്ഷിക്കാനും കൈമാറാനും ഒക്കെയാണ് ഈ പരിപാടി നിലകൊള്ളുന്നത്.
1: തീർച്ചയായും മുത്തച്ഛ, ഈ മനോഹരമായ ചിന്തയോടെ ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു. നമ്മുടെ മുതിർന്ന പൗരന്മാരുടെ ജീവിതം കൂടുതൽ മികച്ചതാക്കാൻ ലക്ഷ്യമിടുന്ന ഒന്ന്, ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്, IPSRC എന്നാണ് ഇതിന്റെ പേര്. ഇപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെട്ടേക്കാം ഇത് കൃത്യമായി എന്താണ് എന്നതിനെ കുറിച്ച്.
2: ലക്ഷ്മി, ഈ പേര് കേട്ടാൽ അതൊരു പുതിയ വിഭവം എന്ന പോലെ തോന്നിപ്പിക്കുന്നു അല്ലേ? പക്ഷേ പ്രിയ സുഹൃത്തുക്കളെ, ഇതൊരു അത്യന്തം മനോഹരമായ പ്രസ്ഥാനമാണ്. നമ്മുടെ സമൂഹത്തിൽ മുതിർന്നവർക്ക് ആദരവും വേണ്ട സൗകര്യങ്ങളും കിട്ടുന്ന ഒന്ന്.
1: പൂർണ്ണമായും മുത്തച്ഛ, മുതിർന്നവരുടെ ആവശ്യങ്ങൾക്കും പരിചരണത്തിനും വേണ്ട പ്രധാനപ്പെട്ട ആശയങ്ങൾ അതിന്റെ ഫലപ്രാപ്തിക്കായി ഭരണാധികാരികൾ തുടങ്ങിവെച്ച പുതിയ പദ്ധതി. മുതിർന്നവരായ ആളുകൾക്ക് ലഭ്യമാക്കേണ്ട കാര്യങ്ങളെ ആരെയും ആശ്രയിക്കാതെ സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കാനും ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്താനും സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ഉല്ലാസത്തിനും അനുയോജ്യമായ പദ്ധതിയായിട്ടാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചിരിക്കുന്നത്.
2: ലക്ഷ്മി, അതുമാത്രമല്ല, ഈ സ്കീം മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കുകയും അതിലൂടെ അവർക്ക് ആരെയും ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായ ജീവിതം നയിക്കാനാകും. അത് സർക്കാർ തിരിച്ചറിഞ്ഞു. മുതിർന്ന പൗരന്മാർ ബഹുമാനം മാത്രമല്ല ശരിയായ സൗകര്യങ്ങളും അർഹിക്കുന്നു. അങ്ങനെയാണ് ഈ സംരംഭം സൃഷ്ടിക്കപ്പെട്ടത്.
1: മുത്തച്ഛ, അതിനാൽ സുഹൃത്തുക്കളെ, ഇന്ന് ഈ പദ്ധതിയെ കുറിച്ച് നാം വിശദമായി മനസ്സിലാക്കുകയും അതെങ്ങനെ നമ്മുടെ മുതിർന്നവരുടെ ജീവിതം എളുപ്പമാക്കുന്നു എന്ന് ചർച്ച ചെയ്യുകയും ചെയ്യാം. അതിനാൽ ഞങ്ങൾക്കൊപ്പം ആയിരിക്കുക. വളരെ വിശേഷമായ ഉള്ളടക്കം ദാ വരുന്നു.

0: ലക്ഷ്മി. ഇന്നാണ് ഞാൻ നിങ്ങൾക്കായി ഒരു ഹൃദയസ്പർശിയായ കഥ അവതരിപ്പിക്കുന്നത്. ഇത് ഒരു മുതിർന്ന പൗരന്റെ കഥയാണ്, രാംനാഥ്ജിയുടെ ജീവിതാനുഭവങ്ങളാണ് ഈ കഥയുടെ ഇതിവൃത്തം. ഒരു കാലത്ത് വളരെയധികം ഏകാന്തയും ദുഃഖവും അദ്ദേഹം ആഴത്തിൽ അനുഭവിച്ചിരുന്നു. എന്നാൽ ഒരു അത്ഭുതകരമായ വസ്തുത അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു. ആ ഗവൺമെന്റ് പദ്ധതിക്ക് നൽകിയ പേരാണ് ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാം ഫോർ സീനിയർ സിറ്റിസൺസ്, IPSRC.
1: മുത്തച്ഛ, ഈ പദ്ധതിയെ കുറിച്ച് കേൾക്കുന്നതിന് ഞാൻ അത്ഭുതത്തോടെ കാണുന്നു. ഈ പദ്ധതിയിലൂടെ രാംനാഥ് ജിയുടെ ജീവിതം എങ്ങനെ മാറി എന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദയവായി ഉടൻ തന്നെ പറഞ്ഞാലും.
0: രാംനാഥ് ജി 72 വയസ്സായ ഒരു മുതിർന്ന പൗരനാണ്. തന്റെ യൗവനത്തിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. തന്റെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകി. അവരെ വലിയ ഉയരങ്ങളിലെത്താൻ ആത്മാർത്ഥമായി പ്രയത്നിച്ചു. എന്നാൽ കാലം കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതം ആകെ താറുമാറായി. അദ്ദേഹത്തിന്റെ പ്രിയ ഭാര്യ, അദ്ദേഹത്തിന്റെ നിഴൽ, അദ്ദേഹത്തിന്റെ എല്ലാമെല്ലാമായവൾ മരണപ്പെട്ടു. അതോടെ തന്റെ ഒരു ഭാഗം തളർന്നു പോയതുപോലെയായി. ജീവിതം നിശ്ചലമായി. പ്രണയം, ചിരി, ചിരി നിറഞ്ഞ സംഭാഷണങ്ങൾ എല്ലാം ആ വീട്ടിലില്ലാതെയായി. എങ്ങും ശൂന്യത അനുഭവപ്പെട്ടു. തന്റെ ആയുസിന്റെ ഏറിയ ഭാഗവും മക്കൾക്കായി കഷ്ടപ്പെട്ടു. മക്കളാകട്ടെ വിദേശത്തെ ജോലിയുടെ ഭാഗമായി നിൽക്കുന്നു. വീഡിയോ കോളുകളിലൂടെയും വിശേഷാവസരങ്ങളിലെ സമ്മാനങ്ങളായും മാത്രമേ മക്കളിൽ നിന്നും ലഭിക്കേണ്ട യഥാർത്ഥ സ്നേഹം അനുഭവിക്കാനായിട്ട് അദ്ദേഹത്തിന് ആകുന്നുള്ളൂ. മക്കളുമായി ഒന്നിച്ചു നിന്ന് ലഭിക്കേണ്ട കരുതലും സ്നേഹവും അതിന്റെ ഊഷ്മളതയും ഒന്നും തന്നെ അദ്ദേഹത്തിന് അനുഭവിക്കാനാകാതെ പോയി. അതിരാവിലെ ചൂടോടെ കുടിച്ചിരുന്ന ചായ രുചിയില്ലാതെയായി. പ്രഭാത ഭക്ഷണത്തിന് സംസാരത്തിനുമായി അണിനിരന്നിരുന്ന മേശ മൂകമായി. ആകെ അവശേഷിക്കുന്നതാവട്ടെ പത്രത്താളുകൾ മറിക്കുമ്പോൾ ഉണ്ടാകുന്ന മുഴങ്ങുന്ന ശബ്ദം മാത്രം. അപ്പോഴേക്കും ഏകാന്തതയും ഒറ്റപ്പെട്ടവന്റെ വേദനയും കാഠിന്യവും അദ്ദേഹത്തിന്റെ ഹൃദയ കാഠിന്യം വർദ്ധിപ്പിച്ചു. അങ്ങനെയല്ലേ ലക്ഷ്മി?
1: മുത്തച്ഛ, മുതിർന്നവർ അനുഭവിക്കുന്ന ഏകാന്തതയുടെ കാഠിന്യം ഒറ്റപ്പെടലും മറ്റു മനുഷ്യർ തിരിച്ചറിയാതെ പോകുന്നു.
0: കാലാന്തരത്തിൽ ഒറ്റപ്പെടൽ അദ്ദേഹത്തിന്റെ ജീവിത ഭാഗമായി മാറിയിരിക്കുന്നു. ഒരേ ദിനചര്യ. രാവിലെ ഉണർന്ന് അമ്പല ദർശനം നടത്തി. ചെറിയൊരു നടത്തവും കഴിഞ്ഞ് TV കണ്ടുകൊണ്ടേയിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും വിരസതയുടെ അതിപ്രസരം അദ്ദേഹത്തെ വല്ലാതെ തളർത്തും. ഇടയ്ക്കെപ്പോഴോ ഉണ്ടായിരുന്ന സന്തോഷവും നഷ്ടപ്പെട്ടു പോയിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരത്ഭുതം സംഭവിച്ചു. രാംനാഥ്ജിയുടെ അയൽക്കാരനായ ശർമാജി അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ കാണാനായി അങ്ങനെ ശർമാജി ഒരു ദിവസം എത്തുകയായി. ശർമാജി മുഖാന്തരമാണ് ഗവൺമെന്റിന്റെ ഈ പദ്ധതി IPSRC, മുതിർന്ന പൗരന്മാർക്കുള്ള സംയോജിത പ്രോഗ്രാം. ഒറ്റപ്പെടലുകളാൽ, ഏകാന്ത സാഹചര്യങ്ങളാൽ ബുദ്ധിമുട്ടുന്ന വയോജനങ്ങളുടെ ഉത്തമ മാറ്റത്തിനായി രൂപകൽപ്പന ചെയ്ത പദ്ധതി. ഈ പദ്ധതിയിലൂടെ മുതിർന്ന പൗരന്മാർ ഇതേ സാഹചര്യത്തിൽ ജീവിക്കുകയും അവരുമായി ജീവിക്കുന്ന ആളുകളെ പരിചയപ്പെടാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സാധിക്കുന്നു. അതുവഴി നല്ല ഒരു സാഹചര്യം രൂപപ്പെടുന്നു. ആദ്യം രാംനാഥ് ജി അത് പൂർണ്ണമായി നിരസിച്ചു. അദ്ദേഹം പറഞ്ഞു, അയ്യോ, എനിക്ക് ഈ പ്രായത്തിൽ ഞാൻ എന്തു ചെയ്യാനാകും? ഇപ്പോൾ എനിക്ക് നാമജപത്തിന് മാത്രമുള്ള സമയമാണ്. എന്നാൽ ശർമാജി മറുപടി പറഞ്ഞു, തീർച്ചയായും ദൈവം എല്ലാവരെയും പരിപാലിക്കുന്നു. എന്നാൽ നമ്മുടെ സ്വന്തം ജീവിതം മെച്ചപ്പെടുത്താൻ നാം ശ്രമിക്കണം. കുറഞ്ഞത് ശ്രമിച്ചു നോക്കുകയെങ്കിലും. ഏറെ നേരത്തെ നിർബന്ധത്തിന് വഴങ്ങി രാംനാഥ് ജി സമ്മതിച്ചു. ശരി, ഒരിക്കൽ മാത്രം കണ്ടാൽ എന്തു ദോഷം, അവൻ ചിന്തിച്ചു. അടുത്ത ദിവസം അദ്ദേഹം ശർമാജിയുമായി സീനിയർ ഡേ കെയർ സെന്ററിലേക്ക് പോയി. ഇപ്പോൾ ലക്ഷ്മി, അവിടെ സംഭവിച്ചത് ഒരു സിനിമയിൽ നിന്ന് നേരിട്ട് കാണുന്ന ദൃശ്യം പോലെയുള്ള സുന്ദര നിമിഷങ്ങളാണ്.
1: ആശ്ചര്യം. മുത്തച്ഛ പറയൂ, എന്നിട്ട്?
0: രാംനാഥ് ജി നടുത്തളത്തിൽ കയറിയപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാൽപ്പാടുകൾ ഒന്ന് തരിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. വർഷങ്ങളായി അനുഭവിക്കാത്ത ഒരു അന്തരീക്ഷമായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും അവിടെ രൂപപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രായത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു അവിടെ. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ചിലർ ചീട്ട് കളിക്കുന്നു, മറ്റുള്ളവർ സംഗീതം കേൾപ്പിക്കുന്നു, ചിലർ യോഗ പരിശീലിക്കുന്നു. പ്രായമായവർക്ക് എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു വലിയ ഹാൾ ഉണ്ടായിരുന്നു അവിടെ. അവിടെ പുസ്തകങ്ങൾ വായിക്കാൻ കഴിയുന്ന ഒരു ലൈബ്രറി, ആളുകൾ പെയിന്റിംഗ് ചെയ്യുന്ന ഒരു കലാവിഭാഗം, ഒരാൾ ഹാർമോണിയം വായിക്കുമ്പോൾ മറ്റൊരാൾ പാട്ടുപാടുന്ന സംഗീതമുറി എന്നിവയൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന് രാംനാഥ് ജിക്ക് വിശ്വസിക്കാനായില്ല. പതിയെ പതിയെ അദ്ദേഹം പരിസ്ഥിതിയിൽ അലിഞ്ഞു ചേരാൻ തുടങ്ങി. ആദ്യമൊക്കെ അദ്ദേഹം നിശബ്ദമായിരുന്നു. മറ്റുള്ളവരെ നിരീക്ഷിക്കുകയും പിന്നീട് പതിവായി അവരോട് സംസാരിക്കാൻ തുടങ്ങി. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു. അദ്ദേഹം ദിവസവും കേന്ദ്രം സന്ദർശിക്കാൻ തുടങ്ങി. അദ്ദേഹം പതിയെ സുഹൃത്തുക്കളെ ഉണ്ടാക്കി ചിരിയും തമാശകളും പങ്കുവച്ചു. ജീവിതത്തിൽ ഒരു പുതിയ സന്തോഷം അനുഭവിച്ചു. രാംനാഥ്ജിക്ക് എപ്പോഴും പാടാൻ താല്പര്യമുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ ലക്ഷ്മി?
1: ആ മുത്തച്ഛ.
0: പക്ഷെ വർഷങ്ങളായി അദ്ദേഹം പാടുന്നത് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഒരു ദിവസം സെന്ററിലെ സംഘാടകർ അദ്ദേഹത്തോട് പാടാൻ അഭ്യർത്ഥിച്ചു. ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് പഴയ ശീലം പുനർജീവിപ്പിച്ചു. ഓ ലക്ഷ്മി, എന്തൊരു പ്രകടനമായിരുന്നു അത്! അദ്ദേഹം പാടി തുടങ്ങിയപ്പോൾ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രായമായവരെല്ലാം ആവേശത്തോടെ അദ്ദേഹത്തെ അഭിനന്ദിച്ചു. അന്നു മുതൽ രാംനാഥ്ജി കേന്ദ്രത്തിലെ സംഗീത ക്ലാസിന്റെ ഭാഗമായി പാടുകയും ചിലപ്പോൾ കവിത ചൊല്ലുകയും ചെയ്യുമായിരുന്നു. അവന്റെ ജീവിതം ഇപ്പോൾ ഒരു പുതിയ ഉന്മേഷം നിറഞ്ഞതായിരിക്കുന്നു.
1: അയ്യോ മുത്തച്ഛ, ഇത് ശരിക്കും ഹൃദയസ്പർശിയായ ഒരു കഥയാണ്. ഒരിക്കൽ ഏകാന്തതയിൽ കഴിയുകയായിരുന്ന രാംനാഥ്ജി പുതിയൊരു കുടുംബത്തെ കണ്ടെത്തി. IPSRC സ്കീം നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഒരു അനുഗ്രഹം തന്നെയാണ്.
0: തീർച്ചയായും ലക്ഷ്മി, ഈ പദ്ധതി രാംനാഥ്ജിയുടെ ജീവിതം മാറ്റിമറിക്കുക മാത്രമല്ല, ആയിരക്കണക്കിന് വയോജനങ്ങളുടെ ജീവിതത്തിൽ പരിവർത്തനം വരുത്തുകയും ചെയ്തു. അത് അവർക്ക് പുതിയ പ്രതീക്ഷയും പുത്തൻ ഉത്സാഹവും ജീവിക്കാനുള്ള ഒരു പുതിയ കാരണവും നൽകി.
1: അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാണ് IPSRC മാജിക്. ഇത് വെറും ഒരു സർക്കാർ പദ്ധതി മാത്രമല്ല, നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് ഒരു പുതിയ കുടുംബം, ഒരു പുതിയ ലോകം.

0: അത്തച്ച, അറിവ് വികസിക്കുന്നത് നമ്മെ ജ്ഞാനികളാക്കുമെന്ന് നിങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നിങ്ങളിൽ നിന്ന് IPSRC സ്കീമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ പദ്ധതി? നമ്മുടെ പ്രായമായവർക്ക് ഇത് എന്ത് സൗകര്യങ്ങളാണ് നൽകുന്നത്?
1: തീർച്ചയായും എന്റെ പ്രിയ ലക്ഷ്മി, നിങ്ങളുടെ ഈ ജിജ്ഞാസ കാണുമ്പോൾ എനിക്ക് ശരിക്കും സന്തോഷം തോന്നുന്നു. നമ്മുടെ മുതിർന്ന പൌരന്മാരെ സ്വയം പര്യാപ്തരും സന്തുഷ്ടരുമാക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെ സർക്കാർ ആരംഭിച്ച ഒരു പ്രത്യേക സംരംഭമാണ് IPSRC പദ്ധതി. സ്കൂളുകളും കളിസ്ഥലങ്ങളും കുട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ് എന്നതുപോലെ നമ്മുടെ മുതിർന്നവർക്കും സുരക്ഷിതത്വം അനുഭവിക്കാനും ആരോഗ്യത്തോടെ തുടരാനും സാമൂഹ്യമായി സജീവമായിരിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷവും ആവശ്യമാണ്. അതിനാണ് ഈ പദ്ധതി. ഇപ്പോൾ സങ്കല്പിക്കുക, മുത്തച്ഛന്മാർക്കും മുത്തശ്ശിമാർക്കും അവരുടെ ഇഷ്ടാനുസരണം സുഹൃത്തുക്കളെ കണ്ടെത്താനും സമയം ചെലവഴിക്കാനും ശരിയായ ആരോഗ്യ പരിചരണം സ്വീകരിക്കാനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനും കഴിയുന്നുണ്ടെങ്കിൽ അത് അതിശയകരമായ ഒരു കാര്യം തന്നെയല്ലേ?
0: അത് അത്ഭുതകരമായിരിക്കും. എന്നാൽ മുത്തശ്ശ, ഈ പദ്ധതി മുതിർന്ന പൗരന്മാർക്ക് എന്ത് തരത്തിലുള്ള സൗകര്യങ്ങളാണ് നൽകുന്നത്?
1: അതൊരു വലിയ ചോദ്യമാണ്. നോക്കൂ ലക്ഷ്മി, IPSRC സ്കീം നമ്മുടെ പ്രായമായവരുടെ പ്രത്യേക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള നിരവധി സുപ്രധാന സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവ ഓരോന്നായി ഞാൻ നിങ്ങൾക്ക് വിശദീകരിക്കാം. ഒന്ന്, സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്ററുകൾ. ഈ കേന്ദ്രങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് അവരുടെ ദിവസം സന്തോഷത്തോടെ ചെലവഴിക്കാൻ കഴിയുന്ന വിധത്തിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്കുള്ള ഒരു പ്ലേ സ്കൂൾ പോലെയാണ്. എന്നാൽ കളിക്കുന്നതിന് പകരം ചിരി, ധ്യാനം, യോഗ, പുസ്തകങ്ങൾ വായിക്കൽ എന്നിവ കൊണ്ട് മുതിർന്നവർക്ക് വിവിധ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാം. സംഗീത നൃത്ത പരിശീലന ശാലകൾ, കഥയും കവിതയും എഴുതാനുള്ള സെഷനുകൾ, ബോർഡ് ഗെയിമുകൾ കളിക്കാനുള്ള അവസരങ്ങൾ, പൂന്തോട്ട പരിപാലനവും പെയിന്റിങ്ങിനുമുള്ള അവസരങ്ങൾ, ഫിറ്റ്നസ് നിലനിർത്താൻ ലൈറ്റ് യോഗയും വ്യായാമ സെഷനുകളും, അങ്ങനെ പലതും. ഇപ്പോൾ പറയൂ, അത് രസകരമല്ലേ ലക്ഷ്മി?
0: തീർച്ചയായും, നിങ്ങൾക്കും അവിടെ പോകാൻ ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു മുത്തശ്ശ.
1: അതെ അതെ ലക്ഷ്മി, പക്ഷേ ഇപ്പോൾ ഞാൻ നിങ്ങളോടൊപ്പം കളിക്കുന്നു, ഉല്ലസിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ശരി, കൂടുതൽ ശ്രദ്ധിക്കൂ. രണ്ട്, ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ. പ്രായമായവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നത് വളരെ പ്രധാനമാണ്. ഈ സ്കീമിൽ നിരവധി ആരോഗ്യ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നു. പതിവ് ആരോഗ്യ നിരീക്ഷണം ഉറപ്പാക്കാൻ സൗജന്യ മെഡിക്കൽ പരിശോധനകളും ഇതിലുണ്ട്. ടെലിമെഡിസിൻ സേവനങ്ങൾ, വീഡിയോ കോളുകൾ വഴി ഡോക്ടർമാരെ സമീപിക്കാൻ മുതിർന്നവരെ അനുവദിക്കുകയും ചെയ്യുന്നു. ആശുപത്രികൾ സന്ദർശിക്കാൻ കഴിയാത്ത പ്രായമായ വ്യക്തികളിലേക്ക് എത്തുന്ന മൊബൈൽ ഹെൽത്ത് വാനുകളും ഇതിലുണ്ട്. സൗജന്യ മരുന്നുകളും അവശ്യ മെഡിക്കൽ ഉപകരണങ്ങളുമായി സഹായവും വേറെ.
0: ഈ സ്കീം പ്രായമായവരുടെ ആരോഗ്യ സംരക്ഷണ ആവശ്യങ്ങൾ പോലും പരിപാലിക്കുന്നു.
1: അതെ, അവരുടെ മാനസിക സുഖവും ഇതിൽ ഉൾപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഇനം, മാനസികവും സാമൂഹികവുമായ പിന്തുണ. ഇപ്പോൾ ഒന്ന് നോക്കാം. ശാരീരിക ആരോഗ്യം മാത്രമല്ല പ്രധാനം, മുതിർന്നവർക്ക് മാനസിക ക്ഷേമം ഒരുപോലെ പ്രധാനമാണ്. ഏകാന്തതയും വിഷാദ പ്രശ്നങ്ങളും പ്രധാന വെല്ലുവിളികളാണ്. ഇത് പരിഹരിക്കുന്നതിന് പദ്ധതിയിൽ പ്രത്യേക സംരംഭങ്ങൾ ഉൾപ്പെടുത്തുന്നു. അവരുടെ വൈകാരിക അവസ്ഥ മനസ്സിലാക്കുന്നതിനായി ശരിയായ മാർഗനിർദ്ദേശം നൽകുന്നതിനുമായുമുള്ള കൗൺസിലിംഗ് സേവനങ്ങളും ഇതിലുണ്ട്. സമപ്രായക്കാരെ കണ്ടുമുട്ടാനും പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കാനും കഴിയുന്ന ഗ്രൂപ്പ് പ്രവർത്തനങ്ങളും ഇതിലുണ്ട്. അവരുടെ ആശയങ്ങൾ തുറന്നു പറയാൻ അവരെ സഹായിക്കുന്നതിനുള്ള മാനസിക പിന്തുണയും ലഭിക്കുന്നു.
0: ഇത്രയും സൗകര്യങ്ങളോ? മുത്തച്ഛന് ഞങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ തുടരുന്നതിന് മുൻപ് നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം.

0: നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന പരിപാടിയിലൂടെ മുതിർന്ന പൗരന്മാർക്കായുള്ള സംയോജിത പ്രോഗ്രാമിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നു. സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്റർ, ഹെൽത്ത് കെയർ സൗകര്യങ്ങൾ, മാനസികവും സാമൂഹികവുമായ പിന്തുണ എന്നിവയെ കുറിച്ച് മുത്തച്ഛൻ ഇതിനോടകം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്.
1: ഇനി കൂടുതൽ നേട്ടങ്ങളെ കുറിച്ച് പറയാം. 4. സാമ്പത്തിക സഹായം. പ്രായമായ പലരും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ഈ സ്കീമിലൂടെ ഇവർക്ക് സാമ്പത്തിക സഹായവും ലഭിക്കുന്നു. കൂടാതെ സ്വയം പര്യാപ്തത നിലനിർത്താൻ അവരെ സഹായിക്കുന്നത് പെൻഷൻ പദ്ധതികൾ, അവരുടെ സ്വത്തും അവകാശങ്ങളും സുരക്ഷിതമാക്കുന്നതിനുള്ള നിയമോപദേശം, ആവശ്യമുള്ള മുതിർന്ന പൗരന്മാർക്ക് സാമ്പത്തിക സഹായം. 5. നൈപുണ്യ വികസന പരിപാടി. മുതിർന്ന പൗരന്മാർ എന്തുകൊണ്ട് പുതിയ കഴിവുകൾ പഠിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. എന്നാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഒരു മുതിർന്നയാൾ എപ്പോഴും കവിത എഴുതാനോ പുതിയ കരകൗശല വിദ്യ പഠിക്കാനോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇതൊരു മികച്ച അവസരമാണ്. ഇവിടെ കമ്പ്യൂട്ടറുകളും സ്റ്റിച്ചിങ്ങും എംബ്രോയിഡറിയും സംഗീതവും മറ്റ് പുതിയ കഴിവുകൾ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഓൺലൈനായി പഠിക്കാനും അവരുടെ കലയോ അറിവോ പുറം ലോകവുമായി പങ്കിടാനും കഴിയുന്നു. 6. എൽഡർ ഹെൽപ്പ് ലൈൻ 14567. ഇപ്പോൾ ഈ സൗകര്യം ഒരു സൂപ്പർ ഹീറോ പോലെയാണ്. മുതിർന്ന പൗരന്മാർക്ക് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും നിയമപരവും വൈകാരികവുമായ പിന്തുണ ലഭിക്കുന്ന ഒരു പ്രത്യേക ഹെൽപ്പ് ലൈനാണിത്. അവരുടെ കുടുംബത്തിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവർക്ക് പരിഹാരങ്ങൾ നൽകും. അവർ വഞ്ചനയോ മറ്റെന്തെങ്കിലും പ്രശ്നമോ നേരിടുകയെങ്കിൽ അവർക്ക് നിയമ സഹായവും നൽകും. ഈ ഹെൽപ്പ് ലൈൻ 24/7 ലഭ്യമാണ്. ഇത് പ്രായമായവർ ഒരിക്കലും തനിച്ചല്ല എന്ന് ഉറപ്പാക്കും.
0: മുത്തച്ഛ, ഇതൊരു അത്ഭുതകരമായ പദ്ധതിയാണ്. ഇത് നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് നല്ല ജീവിതം പ്രദാനം ചെയ്യുക മാത്രമല്ല, അവരെ മാനസികമായി ആരോഗ്യത്തോടെ നിലനിർത്തുകയും ചെയ്യും. പ്രായമാവുമ്പോ നമുക്കും ഇങ്ങനെ ഒരു പദ്ധതി വരുമോ?
1: തീർച്ചയായും ലക്ഷ്മി, നിങ്ങൾ വളരുമ്പോൾ ഇതിലും മികച്ച സ്കീമുകൾ അവതരിപ്പിച്ചേക്കാം. എന്നാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ മുതിർന്നവരെ പരിപാലിക്കുകയും ഈ പദ്ധതിയെ കുറിച്ച് കഴിയുന്നത്ര ആളുകളിലേക്ക് അവബോധം നൽകുകയും വേണം.
0: അതെ മുത്തച്ഛ, എന്റെ സുഹൃത്തുക്കളോടും ഞാൻ ഇതിനെ കുറിച്ച് പറയും. അതിനാൽ അവർക്കും അവരുടെ മുത്തശ്ശന്മാരെയും മുത്തശ്ശിമാരെയും പരിപാലിക്കാൻ കഴിയും.
1: നന്നായി ലക്ഷ്മി, ഇതാണ് മൂല്യങ്ങളുടെ യഥാർത്ഥ സത്ത. ഇപ്പോൾ വരൂ, നമുക്ക് ആദ്യം ഒരു ചായ കുടിക്കാം. എന്നിട്ട് കൂടുതൽ രസകരമായ കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ പറയാം.
0: മുത്തച്ഛ, ഇന്നെന്റെ മനസ്സില് ഞങ്ങളുടെ ശ്രോതാക്കളുടെ ജീവിതവുമായി ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്ന രണ്ട് കഥകളുണ്ട്. വ്യത്യസ്ത വെല്ലുവിളികളുമായി മല്ലിടുന്ന പ്രായമായവരുടെ കഥകളാണിത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ IPSRC സ്കീം സഹായിച്ചു. ഞാനെങ്കിൽ ആ കഥകൾ പറയട്ടെ?
1: തീർച്ചയായും ലക്ഷ്മി, അവ കേൾക്കാൻ ഞാൻ വളരെ ആകാംക്ഷയിലാണ്. എന്നോട് പറയൂ, ആദ്യത്തെ കഥ ഏതാണ്?
0: ആദ്യ കഥ സുനിത ദേവിജിയെ കുറിച്ചാണ്. 68 വയസ്സുള്ള അവർ ഡൽഹിയിലാണ് താമസിക്കുന്നത്. അവർ പൂർണമായും തനിച്ചായ ഒരു സമയം അവരുടെ ജീവിതത്തിൽ വന്നു. അവരുടെ ഭർത്താവ് മരിച്ചു. സ്വന്തം മക്കൾ അവരുടെ ജീവിതവുമായി തിരക്കിലായിരുന്നു. ചിലർ തങ്ങളുടെ ജോലികളിൽ മുഴുകി, മറ്റു ചിലർ മക്കളെ വളർത്തുന്നതിൽ മുഴുകി. തൽഫലമായി സുനിതാജി ഒരു ദിവസം മുഴുവൻ വീട്ടിൽ തനിച്ചായി. 4 ചുവരുകൾക്കുള്ളിൽ സമയം ചെലവഴിക്കാൻ അവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടായി. സംസാരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല, ചിരിയില്ല, ചിന്തകൾ പങ്കുവെക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പതിയെ പതിയെ അവർക്ക് തളർച്ച തോന്നി തുടങ്ങി. ഒരു കാലത്ത് ചടുലവും പ്രസന്നവതിയുമായ അവർ ഇപ്പോൾ നിശബ്ദമായി. ചെറിയ കാര്യങ്ങളിൽ അവർ സന്തോഷം കണ്ടെത്തുന്നിടത്ത് ഇപ്പോൾ ഒന്നും അവരെ സന്തോഷിപ്പിക്കുന്നതായി തോന്നുന്നില്ല. TV കാണുന്നത് പോലും വിരസത അനുഭവപ്പെട്ടു തുടങ്ങി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിൽ അവർക്ക് താല്പര്യം നഷ്ടപ്പെട്ടു. അവർക്ക് അഗാധമായ ഏകാന്തത അനുഭവപ്പെട്ടു. ഈ ഏകാന്തത അവരെ ഉള്ളിൽ നിന്ന് തിന്നു തുടങ്ങി. എന്നാൽ ഒരു ദിവസം അവരുടെ അയൽക്കാരൻ IPSRC സ്കീമിന് കീഴിൽ സ്ഥാപിച്ച സീനിയർ സിറ്റിസൺ ഡേ കെയർ സെന്ററിനെ കുറിച്ച് അവരോട് പറഞ്ഞു. ഇപ്പോൾ പ്രായമായ ഒരു സ്ത്രീക്ക് അവരുടെ പ്രായത്തിലുള്ള ആളുകൾ ഒത്തുകൂടാൻ കഴിയുന്ന ഒരു കേന്ദ്രമുണ്ടെന്നും അവിടെ അവർക്ക് ഏകാന്തത അനുഭവിക്കേണ്ടി വരില്ലെന്നും കേൾക്കുന്നത് എത്ര ആശ്ചര്യകരവും അവിശ്വസനീയവുമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാനാകും. ആദ്യം അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ചിന്തിച്ചു, പ്രായമായവരെ ഇത്രയും നന്നായി പരിപാലിക്കുന്ന അത്തരം ഒരു കേന്ദ്രം ഉണ്ടാകുമോ? ഇതെന്തെങ്കിലും സ്വപ്നമാണോ? പക്ഷേ അവരുടെ അയൽക്കാരി നിർബന്ധിച്ചു, അയ്യോ സുനിതാജി, ഒരിക്കൽ വന്ന് കണ്ടാൽ മതി, ഇഷ്ടമല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും തിരിച്ചു പോകാം.
1: അപ്പോൾ പിന്നെ എന്താണ് സംഭവിച്ചത്? അവർ പോകാൻ തീരുമാനിച്ചു ലക്ഷ്മി.
0: അതെ, സർവ്വധൈര്യവും സംഭരിച്ച് അവർ നടുവിലേക്ക് പോയി. അവർ അകത്തേക്ക് കയറിയ നിമിഷം അവരുടെ ലോകം ആകെ മാറി. ചുറ്റും അവരുടെ പ്രായത്തിലുള്ള ആളുകളായിരുന്നു. ചിലർ ചാറ്റ് ചെയ്യുകയും ചിരിക്കുകയും ചെയ്തു. മറ്റുള്ളവർ ലുഡോ കളിക്കുകയായിരുന്നു. ചിലർ ക്യാരംസ് കളിയിൽ പൊട്ടിച്ചിരിച്ചു. മറ്റുള്ളവർ യോഗ ക്ലാസ്സിൽ ആരോഗ്യം മെച്ചപ്പെടുത്തി. സംഗീത ക്ലാസ്സിൽ നിന്ന് ഹാർമോണിയത്തിന്റെ ശ്രുതിമധുരമായ ഈണങ്ങൾ പ്രതിധ്വനിച്ചു. ചായക്കപ്പിൽ പഴയ സിനിമാ ഗാനങ്ങൾ ആലപിച്ചു. അവർ എല്ലാ ദിവസവും അവിടെ പോകാൻ തുടങ്ങി. പതുക്കെ അവർ സുഹൃത്തുക്കളായി. ആ സുഹൃത്തുക്കൾ അവരുടെ കുടുംബമായി. ഇപ്പോൾ അവരുടെ ദിവസങ്ങൾക്കായി കാത്തിരിക്കുന്നു. കാരണം കേന്ദ്രത്തിലെ ഓരോ ദിവസവും ഒരു പുതിയ സന്തോഷം നൽകി. അവർ വീണ്ടും പുഞ്ചിരിച്ചു. ഒരു കാരണം കണ്ടെത്തി. ഏറ്റവും പ്രധാനമായി അവർ ഇനി തനിച്ചായിരുന്നില്ല എന്ന കാരണം.
1: കൊള്ളാം ലക്ഷ്മി, അത് ശരിക്കും ഒരു ഹൃദയസ്പർശിയായ കഥയായിരുന്നു. IPSRC എന്നത് നമ്മുടെ പ്രായമായവർക്ക് ഒരു അനുഗ്രഹത്തിൽ കുറവല്ല. ഇനി പറയൂ, എന്താണ് രണ്ടാമത്തെ കഥ?
0: രണ്ടാമത്തെ കഥ രാജേശ്വർ ബാബുവിനെ കുറിച്ചാണ്. നിങ്ങൾ നോക്കൂ, പ്രായമായവരുടെ പ്രശ്നങ്ങൾ ഏകാന്തതയിൽ മാത്രം ഒതുങ്ങുന്നില്ല. പലപ്പോഴും അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാൽ വിഷമിക്കുന്നു. അവർക്ക് ശരിയായ സമയത്ത് സഹായം ലഭിക്കുന്നില്ല. 75-കാരനായ രാജേശ്വർ ബാബു വിരമിച്ച സർക്കാർ ജീവനക്കാരനാണ്. ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത അദ്ദേഹം ഇപ്പോൾ പെൻഷൻ കൊണ്ടാണ് ജീവിക്കുന്നത്. പക്ഷേ പെൻഷൻ കൃത്യസമയത്ത് ലഭിച്ചില്ല എന്നതായിരുന്നു പ്രശ്നം. ഒരു നിശ്ചിത പ്രായത്തിൽ ഓരോ ചെറുകാര്യത്തിനും ഓഫീസുകളിൽ ഓടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. രാജേശ്വർ ബാബുവിന് എല്ലാ മാസവും ബാങ്ക് സന്ദർശിക്കേണ്ടി വന്നിരുന്നു. എന്നാൽ പല ബാങ്ക് ജീവനക്കാർ അദ്ദേഹത്തിന് വ്യക്തമായ ഉത്തരം നൽകിയില്ല. ചിലപ്പോൾ അവർ പറയും, സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നമുണ്ട്, കുറച്ച് ദിവസത്തിനുള്ളിൽ തിരികെ വരൂ. പാവം രാജേശ്വർ ബാബു ആകെ നിരാശനായി. ഈ പെൻഷനെ ആശ്രയിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവന മാർഗം. പണം കൃത്യസമയത്ത് ലഭിക്കാതെ വന്നപ്പോൾ ചിലവുകൾ കൈകാര്യം ചെയ്യുന്നതിന് അദ്ദേഹത്തിന് വളരെ ബുദ്ധിമുട്ടായി. അപ്പോൾ ആരോ അദ്ദേഹത്തോട് IPSRC ഹെൽപ്പ് ലൈൻ 1456 കുറിച്ച് പറഞ്ഞു. ഉടൻ തന്നെ അയാൾ അവിടെ വിളിച്ച് തന്റെ പ്രശ്നം വിശദീകരിച്ചു. ഹെൽപ്പ് ലൈൻ ജീവനക്കാർ അദ്ദേഹത്തിന് ശരിയായ വിവരങ്ങൾ നൽകുക മാത്രമല്ല, സർക്കാർ വകുപ്പിൽ പരാതി രേഖപ്പെടുത്തുകയും ചെയ്തു. ഇനി മുതൽ ബാങ്കിൽ പോകേണ്ടതില്ലെന്ന് അവർ രാജേശ്വർ ബാബുവിനെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ പെൻഷൻ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യുകയും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അയാൾക്ക് എല്ലാ മാസവും കൃത്യസമയത്ത് പെൻഷൻ ലഭിക്കുന്നു. കൂടാതെ IPSRC സ്കീമിന് പൂർണ്ണ ഹൃദയത്തോടെ നന്ദി പറയുന്നു.
1: ഇപ്പോൾ മനസ്സിലായില്ലേ ലക്ഷ്മി, IPSRC വെറും ഒരു പദ്ധതിയല്ല, അത് നമ്മുടെ മുതിർന്നവർക്ക് ഒരു സംരക്ഷണ കവചമാണ്. അത് ഏകാന്തതയോ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ മറ്റേതെങ്കിലും പ്രശ്നമോ ആകട്ടെ, ഈ സ്കീം എല്ലാ തരത്തിലും മുതിർന്ന പൗരന്മാരെ, വയോജനങ്ങളെ സഹായിക്കുന്നു.
0: തീർച്ചയായും, അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രായമായവരെയും ഈ പദ്ധതിയെ കുറിച്ച് അറിയിക്കേണ്ടത്. അതിലൂടെ അവർക്കും ഇതിൽ നിന്ന് പ്രയോജനം നേടാനും സന്തോഷകരമായ ജീവിതം നയിക്കാനും കഴിയും. IPSRC ലക്ഷ്യം പ്രശ്നങ്ങൾ പരിഹരിക്കുക മാത്രമല്ല, നമ്മുടെ മുതിർന്ന പൗരന്മാർക്ക് മാന്യവും സന്തോഷപ്രദവുമായ ജീവിതം പ്രദാനം ചെയ്യുക എന്നതാണ്. അതിനാൽ നമുക്ക് ചുറ്റുമുള്ള പ്രായമായവർക്ക് ഈ പദ്ധതിയെ കുറിച്ച് അവബോധം പകരുകയും അവരുടെ ജീവിതത്തിലേക്ക് ഈ പദ്ധതിയെ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് ഈ മഹത്തായ ലക്ഷ്യത്തിലേക്ക് സംഭാവന നൽകാം.
1: നന്നായി പറഞ്ഞു ലക്ഷ്മി. അതിനാൽ സുഹൃത്തുക്കളോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ അയൽപക്കത്തോ നിങ്ങളുടെ പരിചയക്കാർക്കിടയിലോ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ടെങ്കിൽ അവരോട് IPSRC ഹെൽപ്പ് ലൈൻ 1456 കുറിച്ച് പറയുക. അതെ, അവർ ഏകാന്തതയിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ IPSRC സീനിയർ സിറ്റിസൺ സെന്റർ സന്ദർശിക്കുവാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക.
0: നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഇന്നത്തെ പരിപാടി ശരിക്കും വളരെ സ്പെഷ്യൽ ആയിരുന്നു. സുനിതാ ദേവിജിയുടെയും രാജേശ്വർ ബാബുവിന്റെയും കഥകളിലൂടെ IPSRC സ്കീം അവരുടെ ജീവിതത്തിൽ എങ്ങനെ പുതിയ പ്രതീക്ഷകൾ കൊണ്ടുവന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഏകാന്തതയും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും സാമൂഹികമായ ഒറ്റപ്പെടലും നമ്മുടെ പ്രായമായവരെ വലയം ചെയ്യുമ്പോൾ IPSRC അവർക്ക് പ്രതീക്ഷയുടെ കിരണമായി ഉയർന്നു വരുന്നു. ശരിയായ മാർഗനിർദ്ദേശവും വിഭവങ്ങളും ഉപയോഗിച്ച് ഒരു വെല്ലുവിളിയും മറികടക്കാൻ കഴിയാത്തത്ര വലുതല്ലെന്ന് വയോജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു.
1: ശരിയാണ് ലക്ഷ്മി, നമ്മുടെ സമൂഹത്തിന്റെ യഥാർത്ഥ അടിത്തറ നമ്മുടെ മുതിർന്നവരാണ് എന്നുകൂടെ കൂട്ടിച്ചേർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ കുടുംബത്തിന്റെ ഒരു ഭാഗം മാത്രമല്ല, അവരാണ് അതിന്റെ വേരുകൾ. അവരുടെ കഠിനാധ്വാനവും അനുഭവ സമ്പത്തും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിന് സ്ഥിരത കൈവരുത്തുന്നു. അതുകൊണ്ട് അവരെ പരിപാലിക്കുന്നത് ഒരു ഉത്തരവാദിത്വം മാത്രമല്ല, നമ്മുടെ കടമയും പദവിയും കൂടിയാണെന്ന് നാം എപ്പോഴും ഓർക്കണം. നാം അവരെ എത്രയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, അത്രയധികം അത്രത്തോളം സ്വന്തം ജീവിതം അർത്ഥപൂർണമാകുകയും ചെയ്യുന്നു.
0: ശരി മുത്തച്ഛ, ഒറ്റയ്ക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ തങ്ങൾക്ക് ആരുമില്ലെന്ന് തോന്നുന്ന പ്രായമായവർ ദയവായി പ്രതീക്ഷ കൈവിടരുത്. IPSRC പോലുള്ള പദ്ധതികൾ സൗകര്യങ്ങൾ നൽകുന്നതിന് മാത്രമല്ല, നിങ്ങൾ തനിച്ചല്ലെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അവ നിലവിലുണ്ട്. ഈ സമൂഹം, ഈ രാഷ്ട്രം നിങ്ങളുടെ കുടുംബമാണ്. നമ്മുടെ മുതിർന്നവരെ നാം എത്രത്തോളം ആശ്ലേഷിക്കുന്നുവോ അത്രത്തോളം നമ്മുടെ സമൂഹം ശക്തവും മികച്ചതുമായി തീരും. പ്രിയമുള്ളവരെ, വയോമിത്ര, നമ്മുടെ വയോജനങ്ങൾ നമ്മുടെ അഭിമാനം എന്ന ഈ പരിപാടിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കേട്ടുമുട്ടാം. നന്ദി.
2: വയോമിത്ര, നമ്മുടെ വയോധികർ നമ്മുടെ അഭിമാനം.
3: നിങ്ങൾ ഇതുവരെ കേട്ടത് സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ കീഴിൽ കമ്മ്യൂണിറ്റി റേഡിയോ അസോസിയേഷൻ നിർമ്മിച്ച അടൽ വയോ അഭ്യോദയ യോജന അടിസ്ഥാനമാക്കിയിട്ടുള്ള പരിപാടി. നിങ്ങൾക്കായി സമർപ്പിച്ചത് കരുണാസായി റേഡിയോ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
2: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ 2-ാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
3: ഇതിന്റെ താറുമാറാക്കി ഇട്ടുന്നാ മതിയോ? കെട്ടിടം മുകളിലേക്ക് ഉയർന്നു വരണ്ടേ? എന്താണിത്?
4: തമ്പുരാട്ടതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചപ്പോൾ
3: ആ കുറ്റപ്പെടുത്തൽ തന്നെ ഒരു ചെറിയ സുഖമായിട്ട് കരുതിക്കൊണ്ടയാൽ പറഞ്ഞു, പൊന്നു തമ്പുരാട്ടി, 6 മാസമല്ലേ കഴിഞ്ഞുള്ളൂ, ഇനി 4 മാസം ഉണ്ടല്ലോ. ഒക്കെ

തച്ചുശാസ്ത്രം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്നു വച്ച വരുന്നു എന്നറിയാൻ പാടില്ലാത്ത തമ്പുരാട്ടി വിശ്വസിച്ചുകൊണ്ട് തിരിച്ചുപോയി. തിരികെ പോകുമ്പോൾ ശില്പി അവരെ തന്നെ നോക്കിയിരുന്നുകൊണ്ട് പാടി. ആ നാട്ടിലെ കൃഷിക്കാർ പാടാറുള്ള ഒരു പഴഞ്ചൽ പാട്ടിലെ ഈരടി പാടി.

പ്രേമിക്കാനില്ലാത്തവൻ കഴുത, അഭിവൃദ്ധിക്ക് ആഗ്രഹമില്ലാത്തവൻ കളിമണ്ണ്. ഈ അർത്ഥം വരുന്ന പാട്ട്. എടാ, പ്രേമിക്കാനില്ലാത്തവൻ കഴുതയോ കുതിരയോ എന്തോ ആയിക്കോട്ടെ, ഈ പാവപ്പെട്ട സ്ത്രീ എന്ത് വേണം? പ്രേമിക്കാനില്ലാത്തവൻ ഗന്ധർവം, അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ ശുദ്ധമാം കളിമണ്ണും. പാടി പാടി പിന്നെയും മാസങ്ങൾ വീണ്ടും രണ്ട് കഴിഞ്ഞു. 6-2-8 മസ്ജിദിന്റെ ഭാസുരകുംഭം താങ്ങും ഗോപുരം പൊങ്ങുന്നില്ല. തമ്പുരാട്ടി വീണ്ടും വന്നു. ഏ ശില്പി, ഇവിടെ വരൂ. 2 മാസം മുമ്പ് സംസാരിച്ചപ്പോ എന്താ പറഞ്ഞത്? ഒക്കെയും ശരിയാവും. 2 മാസം കഴിഞ്ഞു, എന്താ ഇവിടെ ശരിയായത്? ഒന്ന് ചൂണ്ടിക്കാണിക്കൂ. ഒരു കാര്യം പറഞ്ഞേക്കാം, നിങ്ങളുടെ ഈ അലസത എനിക്ക് ദുസ്സഹമാണ്. എന്റെ ഭർത്താവ് വരുന്നതിന് തലേ ദിവസമെങ്കിലും പള്ളിബന്ധത്തിന്റെ പണി പൂർത്തിയായില്ലെങ്കിൽ. പൊന്നു തമ്പുരാട്ടി, ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്.

0: ഖുർആൻ വാക്യം. അധികം എന്ന് തമ്മിലാട്ടി ജീവിതം നമ്മൾ എവിടുന്നോ വരുന്നു, എങ്ങോട്ടോ പോകുന്നു. ഇതിനിടയ്ക്ക് ഒരു നിമിഷം, അതാണ് ജീവിതം. അല്പം ക്ഷമിക്കൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ, ക്ഷമിക്കൂ. എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന്റെ തലേ ദിവസമെങ്കിലും ഇത് പൂർത്തിയായില്ലെങ്കിൽ തമ്പുരാട്ട് തിരികെ പോയി. അപ്പോഴും അവൻ പാടി, പ്രേമിക്കാനില്ലാത്തവൻ ആകാംക്ഷയില്ലാത്തവൻ സ്വതമം കളിമണ്ണു. നാലഞ്ച് ദിവസം കഴിഞ്ഞ് തമ്പുരാട്ടി കുറക്കമല്ലല്ലോ. അവർ വീണ്ടും വന്നു. ശില്പി, എനിക്കിന്ന് രണ്ടിലൊന്നറിയണം. ഒറ്റ വാക്കിൽ സമാധാനം പറയണം. നിങ്ങൾ സമ്മതിച്ച സമയത്തിനുള്ളിലല്ല എന്റെ ഭർത്താവ് തിരികെ വരുന്നതിന്റെ തലേ ദിവസം, രണ്ടു മാസം കൂടി ഞാൻ അനുവദിക്കുകയാണ്. അന്നെങ്കിലും ഇത് പൂർത്തിയാകുമോ ഇല്ലയോ, ഒറ്റ വാക്കിൽ സമാധാനം കേൾക്കണം. ഒരു നമ്പുരാട്ടി, അടിയിലൊരു കാര്യം ഉണർത്തിക്കാനുള്ളു. ആ കേൾക്കട്ടെ. മാസം എട്ട് കഴിഞ്ഞു, അപ്പോഴാണ് ഉണർത്തിക്കാനുള്ളത്. എന്താണ് നമ്പുരാട്ടി? ഈ പള്ളിമന്ദിരത്തിന്റെ പണി പണി ഇത് പൂർത്തിയാവില്ലേ നമ്പുരാട്ടി? എടാ ദ്രോഹി, നിനക്ക് നേരത്തെ പറയാമായിരുന്നത്. എല്ലാം താറുമാറൊക്കെ കൊടുക്കൊണ്ടിട്ടു മാസം വിട്ടു കഴിഞ്ഞ് നാട്ടുകാരൊക്കെ അറിഞ്ഞു. ഇപ്പൊ പൂർത്തിയാവില്ല. ആരവിടെ? എന്നെ കഴുത്ത് വെട്ടി കളഞ്ഞു. കൂലി പിടിച്ച വാളുമായി രാജകങ്കരന്മാർ ശില്പിയെ വളഞ്ഞു. ആ വാൾമുനകൾ അവരെ വലയിഞ്ചു നിൽക്കുന്നു. അയ്യോ അയ്യോ, നമ്പുരാട്ടി നമ്പുരാട്ടി, പൂർത്തിയാവും പൂർത്തിയാവും പൂർത്തിയാവും.
1: വാളെല്ലാം ഉറയിൽ പോയി വീണു. പൂർത്തിയാവും
0: സമ്പുരാട്ടി, പൂർത്തിയാവും. പക്ഷേ എന്തോന്ന്, പക്ഷേ അടിയന്റെ മനസ്സിൽ എന്താ? മനസ്സിൽ അടിയന്റെ പഴയ മനസ്സിൽ എന്താ? നിന്റെ പഴയ മനസ്സിൽ സമ്പുരാട്ടി, ഇവരൊക്കെ അങ്ങ് പോകാൻ പറഞ്ഞു. സമ്പുരാട്ടി, വടിയും തടിയായിട്ട് നിൽക്കുന്നവരൊക്കെ ദൂരെ പോയി. ശില്പിയും സമ്പുരാട്ടിയും മാത്രമായി രംഗത്ത്. അവൻ അടുത്തിയെന്ന് പറഞ്ഞു, പൊന്നു സമ്പുരാട്ടി, ഈ പള്ളിമന്ദിരത്തിന്റെ പണി ആരംഭിച്ച ദിവസം മുതൽ, അവിടുത്തെ കണ്ട നിമിഷം മുതൽ, അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം അങ്ങനെ പത്തി വിടർത്തി ആടുകയാണ്. ആ പത്തി താഴും വരയ്ക്കും ഈ പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവുന്നു. അമരാട്ടി പൂർത്തിയാവില്ല. ഓമർ, എനിക്ക് മനസ്സിലാവുന്നില്ല, തെളിച്ചു പറയൂ. പൊന്നു തമ്പുരാട്ടിയും

0: ദീപികന്റെ മുമ്പിനോടെ നിന്നില്ല. അസ്ത്രം തൊടുത്തുവിട്ട് വേഗത്തിൽ കൊട്ടാരക്കെട്ടിലെത്തി സപ്രപഞ്ചത്തിൽ വീണു. ഇങ്ങിപ്പൊട്ടി കരയുന്നു. അവളൊരു വല്ലാത്ത വെട്ടിൽ വീണിരിക്കുന്നു. ഒരു വലിയ ആപത്തിൽ ചാടിയിരിക്കുന്നു. ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പള്ളിമന്ത്രത്തിന് പണി തുടങ്ങി. ഇപ്പൊ കേൾക്കുന്നത് പൂർത്തിയാവണമെങ്കിൽ ഭർത്താവിനെ വഞ്ചിക്കണം അത്രേ. വേണ്ട, ഈ പള്ളി എനിക്ക് ആവശ്യമില്ല. അവനെ കഴുത്തുവട്ടി കളയൂ. വീണ്ടും രാജകിങ്കർമാർ പാഞ്ഞതോടെ പിടികൂടി ശില്പിയെ കൊണ്ടുപോയി വെലിക്കല്ലെ മുടി പൊളിച്ചിരുത്തി അവന്റെ കഴുത്തടി നിന്ന് മുടിയൊക്കെ ഒതുക്കെ നഗ്നമായ കഴുത്തിൽ വെട്ടിത്തിളങ്ങുന്ന വാൾ. അയ്യോ, അരുത് അരുത്, കൊല്ലരുത് കൊല്ലരുത്. അവൻ വിചാരിച്ചാൽ ഇത് പൂർത്തിയാവും. അവനെ കൊണ്ട് മാത്രമേ ഇത് പൂർത്തിയാക്കാൻ കഴിയൂ. പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പള്ളിമന്ദിരം ഈ രാജ്യത്ത് ആയിരത്താണ്ടുകൾ കഴിഞ്ഞാലും ഞങ്ങൾക്കൊരു സ്മാരകമായിരിക്കും. ഇത് പൂർത്തിയാക്കണം. അവൻ വിചാരിച്ചാൽ പൂർത്തിയാവും.
1: വിചാരിച്ചാൽ പൂർത്തിയാകും. അവൻ പറയുന്ന അവനെ കൊണ്ട് വിചാരിപ്പിക്കണമെന്നാണ്. അവനിപ്പോഴും ആ പാട്ടും പാടിയിരിക്കുകയാണ്.
2: പ്രേമിക്കാനില്ലാത്തവൻ ഗർഭം അഭിവൃദ്ധിക്ക് ആകാംക്ഷയില്ലാത്തവൻ.
0: പാടിപ്പാടി സമയം കളയുന്നു. തമ്പുരാട്ടിക്ക് ഉറക്കമില്ല.

വിളറി വെളുത്ത മുഖവുമായി വീണ്ടും തമ്പുരാട്ടി ശില്പിയുടെ മുമ്പിൽ വന്നു. ഓമറെ, നിങ്ങൾ ഏറ്റ ജോലി ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല.

ഇടപെടട്ടെ. ഈ പള്ളിമന്ദിരം പൂർത്തിയായാൽ ഞങ്ങളുടെ പേര് മാത്രമല്ല ഈ രാജ്യത്ത് അനശ്വരമാകാൻ പോകുന്നു. ഓമറേ, സമർഖണ്ഡിൽ നിൻ പുണ്യനാമമെന്നും പുകഴ്ത്തപ്പെടട്ടെ. ഒന്നു നീ കരിഞ്ഞിടണമെന്നിൽ പൊന്നും രത്നവും ഇനിയും നൽകാം. റാണിയുടെ കവിൾത്തട്ടിലൂടെ കണ്ണീരൊഴുകി. അവനെ കണ്ണുനീർ കാണാൻ നിൽക്കണോ? അവനെ കവിൾത്തട്ടി പിന്നെയും ഉറ്റുനോക്കി. ആ നോട്ടം കാണാൻ കരുത്തില്ലാതെ ബിബി തിരിയപ്പോയി ചെന്ന് സപ്രപഞ്ചത്തിൽ വീണു. ഭർത്താവ് വരാൻ ഇനി അധിക നാളില്ല. തമ്പുരാട്ടി ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കഴിഞ്ഞുകൊണ്ട് കാര്യമൊന്നും നടക്കില്ല. അന്തപുര സ്ത്രീകൾ ഉപദേശിക്കുന്നു, അവനെ കൊണ്ട് തന്നെ നമുക്കിത് പൂർത്തിയാക്കുന്നു. കാര്യങ്ങളൊക്കെ സമ്മാനമൊക്കെ പ്രതിഫലമൊക്കെ അദ്ദേഹം വന്നിട്ടല്ലേ. തമ്പുരാട്ടി, അവനെ പ്രലോഭിപ്പിച്ച് നമുക്ക് കാര്യം നേടണം. ഒന്ന് ആടിക്കുഴഞ്ഞൊക്കെ സംസാരിച്ചു നോക്ക്. സാധാരണ ഇന്ന് വിളിക്കുന്ന പോലെ ഓമർ എന്ന് ഗൗരവത്തിൽ വിളിക്കരുത്. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലേ? അങ്ങനെയൊക്കെ സംസാരിച്ചു നോക്ക്. നിശ്ചയമായിട്ടും അവരെ പണി പൂർത്തിയാക്കും. ചെല്ല തമ്പുരാട്ടി. ശരിയാണ്, അതൊരു ബുദ്ധിയാണ്. റാണി പിന്നെയും ശിൽപ്പിയുടെ മുമ്പിൽ വന്നു. ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലല്ലേ? പൊന്നു തമ്പുരാട്ടി, എങ്ങനെ പറയരുത്. അടിയന്റെ മനസ്സിൽ പരിശുദ്ധ പ്രേമം, പിന്നെ പരിശുദ്ധ പ്രേമം. നിങ്ങൾ കള്ളനാണ്. എനിക്ക് വേണ്ടി, മറ്റാർക്കും വേണ്ടിയല്ലോ, എനിക്ക് വേണ്ടി ഈ പള്ളി ഒന്ന് പൂർത്തിയാക്കി തരൂ. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പ്രേമ ചുംബന സ്വപ്നവും കണ്ട് പാവമോമർ പണി തുടങ്ങുന്നു. പൊന്നു തമ്പുരാട്ടി, എന്റെ കുറ്റമല്ല, കണ്ടില്ലേ? പത്തായിരുന്നൂറെണ്ണം വെറുതെ നിൽക്കുന്ന തൊഴിലാളികൾ. ഏയ്, കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കെട്ടുക വേഗം. കാപ്പിരികളെ നിങ്ങളെ കൂറ്റൻ കൽപ്പലകകൾ കെട്ടുക വേഗം. തമ്പുരാട്ടി പരിസരമെല്ലാം മറന്ന് ആ പണിയിൽ ലയിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ തമ്പുരാട്ടിയുടെ കവിൾത്തട്ടി നോക്കി പിന്നെയും പറഞ്ഞു.

0: നമ്പുരാട്ടി കാര്യമൊക്കെ കാര്യം തന്നെ. ആ കവിൾത്തട്ടിൽ എന്റെ പ്രേമത്തിന്റെ മുദ്ര ചാർത്തുന്ന മുഹൂർത്തം വരെ രംഗമൊക്കെ ഒരു റാണി ബീബി ഖാന്റെ പിന്നെ നിന്നില്ല. അവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഇത് പൂർത്തിയാക്കില്ല. അവർ പിന്നെയും സപ്രപഞ്ചത്തിൽ വീട് കരയുന്നു. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി ബീബി ഖാൻ ഉന്തമ്പുരാട്ടി കണ്ണുനീരുകൊണ്ട് നമ്മളൊന്നും നേടാൻ പോകുന്നില്ല. അദ്ദേഹം വരാൻ ഇനി വളരെ കുറച്ച് ആഴ്ചകളെ ഉള്ളൂ. അതിനു മുമ്പ് നമുക്കിത് പൂർത്തിയാക്കിക്കണം. അവനോട് സംസാരിച്ചു നോക്ക്.
1: സംസാരിച്ചല്ലോ, നിങ്ങൾ പറയുന്ന പോലെയല്ലേ ഞാൻ സംസാരിച്ചത്.
2: പോരാട്ടി
0: ഇത്തിരി അണിഞ്ഞൊരുക്കൊക്കെ ചെന്ന് ആടിക്കുഴഞ്ഞ് സംസാരിച്ചു നോക്ക്. ആ സ്ത്രീകൾ അവളെ അണിയിക്കുന്നു. ഒരു റാണിക്ക് അണിയാവുന്ന സൗഭാഗ്യങ്ങളെല്ലാം അണിയിച്ച് അവളെ മുമ്പോട്ട് നയിക്കുന്നു. ശില്പി ഓമർ, നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമല്ലല്ലേ? തമ്പുരാട്ടി അങ്ങനെ പറയരുത്. അടിയന്റെ മനസ്സിൽ നിങ്ങൾ വെറുതെ പറയല്ലേ മനസ്സിലെന്ന്. നിങ്ങൾ അത് തെളിയിച്ചിട്ടില്ല. എന്നോട് ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം തെളിയിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ഇതൊന്ന് പൂർത്തിയാക്കി തരൂ. എന്താ നിങ്ങൾക്ക് ആവശ്യം?

ഇല്ല. ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. വിശ്വാമിത്രന് തപസ്സടക്കാൻ മേലേക്ക് കഴിഞ്ഞു. ഇവൻ വിശ്വാമിത്രനേക്കാൾ ഭയങ്കരൻ. റാണി ബീബിക്കന്നു ആടിക്കൊഴിഞ്ഞ് അഭ്യർത്ഥിച്ചിട്ടും അവൻ ആദ്യം പറഞ്ഞെടുത്ത് അവിടെ തന്നെ നിൽക്കുന്നു, നെല്ലട മാറ്റമില്ല, വേണ്ട, എനിക്ക് പള്ളി മന്ദിരം ആവശ്യമില്ല. റാണി തീരുമാനിച്ചു അതങ്ങനെ വാറുമാറായി കിടക്കട്ടെ, അദ്ദേഹം ഒന്ന് കാണട്ടെ, അതിന് സമ്മാനം ഒന്നിനെ മേടിച്ചു കെട്ടട്ടെ, എനിക്ക് പള്ളി മന്ദിരം ആവശ്യമില്ല, ഇവിടെ കിടക്കട്ടെ.

0: ഈ പള്ളി പണിയുന്നത്? പത്ത് പന്ത്രണ്ട് മാസം കൊണ്ട് അങ്ങ് പണി തന്നെ പണി തന്നെ ഇത് പൂർത്തിയാവത്തില്ലടാ. ഏതവനാടാ ഇതിന്റെ ശില്പി?
1: ഏ, ഇത് ശില്പിയുടെ കുറ്റമല്ലെന്നേ. ഈ പള്ളി മന്ദിരത്തിനുള്ളില് ഒരു ഗുഹാമാർഗം പണിയുന്നുണ്ട്. അതെ, 200 മൈൽ ദൂരെ കിടക്കുന്ന താഷ്കന്ത് പട്ടണം വരെ പോകുന്ന ഒരു ഗുഹാമാർഗം പണിഞ്ഞോണ്ടിരിക്കുന്നു. അതിന്റെ പണി നടക്കുക, അതല്ലേ മുകളിലോട്ടുള്ള പണി കാണാത്തത്? കുഞ്ഞുങ്ങളെ, അതൊന്നും അല്ല കാര്യം. ഈ പള്ളി പൂർത്തിയായാല് ഒരു പള്ളി തന്നെ ആയിരിക്കും.
2: പിന്നെ പള്ളി പൂർത്തിയായ പള്ളി കൂടെ വായിക്കൂ.
1: അതല്ലടാ കൊച്ചുങ്ങളെ, ഇതിന്റെ മുകളിൽ കയറുന്ന് ഈ ചൊവ്വ് നോക്കിയാൽ തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, അതീരവും കാണാം. തെക്കു പശ്ചിമ ദിക്ക് നോക്കുമ്പോൾ പക്കം കാണാം, അതീരവും കാണാം. ജനങ്ങൾ അവരവരുടെ സരസ്വതി വിലാസം അനുസരിച്ച് പള്ളി പൂർത്തിയാവത്തിന്റെ കാരണം കണ്ടുപിടിക്കുകയാണ്. ബീബിക്കണ്ണും സപ്രപഞ്ചത്തിൽ എഴുന്നേറ്റ് നിന്ന് കണ്ണുനീർ തുടച്ചു. അവൾ ആലോചിച്ചു, ശില്പി എന്താണ് ആവശ്യപ്പെടുന്നത്? 1000 ആണ്ടുകൾ കഴിഞ്ഞാലും ഈ രാജ്യത്തിൽ അത്ഭുതമായി ശേഷിക്കാൻ പോകുന്ന ഈ ദേവാലയം പൂർത്തിയാക്കുന്നതിന് അവൻ ആവശ്യപ്പെടുന്ന പ്രതിഫലം എന്താണ്? പൊന്നും പണ്ടവും രത്നവും രാജഭണ്ഡാരവും ശില്പി മുഖ്യ പദവി പോലും അവന് വേണ്ട. അവൻ ആവശ്യപ്പെടുന്നത് ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം എന്റെ നശിച്ച ജീവിതത്തിൽ നിന്ന്, ഒരു നശിച്ച നിമിഷം. ആ നിമിഷം ഞാൻ അവന് വലിച്ചെറിഞ്ഞു കൊടുത്താൽ അടുത്ത നിമിഷം പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയാവും. ഇല്ലെങ്കിൽ എല്ലാം താറുമാറായി കിടക്കും. അയ്യോ, എനിക്ക് ഓർക്കാൻ പോലും വയ്യ. ഭർത്താവ് വന്നത് കണ്ടാൽ താറുമാറായി കിടക്കുന്ന പള്ളിമന്ദിരത്തിന്റെ ഓരോ കല്ലിനും 1000 കഥ പറയാനുണ്ടാവും. ഇല്ലാത്ത കഥകൾ. എന്റെ ജീവിതം അവസാനിക്കും, എന്റെ ദാമ്പത്യം അതോടെ തകരും. എനിക്ക് പള്ളിമന്ദിരം പൂർത്തിയാക്കണം. ഒരൊറ്റ നിമിഷം അവനെ ഞാൻ വലിച്ചെറിഞ്ഞു കൊടുക്കും. ആ നിമിഷം എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ കരുതും. അത്ര തന്നെ. ആരവിടെ? ഉത്തരവ്. നിങ്ങൾ ചെന്ന് ആ ശില്പിയോട് പറയൂ.
2: എന്താ തമ്പുരാട്ടി?
1: ആ ശില്പിയോട് പറയൂ, ഓമനോട് പറയൂ.
2: എന്താ തമ്പുരാട്ടി?
1: അയാൾ ഇവിടെ. വേണ്ട വേണ്ട, പോരൻ, നിങ്ങൾ പിശാചിക്കൾ.
2: ഏ, ഞങ്ങൾ പിശാചിക്കളുമായോ?
1: ആരവിടെ?
2: ഉത്തരവ്.
1: കിങ്കരന്മാരോടി വന്നു.
2: എന്താ തമ്പുരാട്ടി?
1: ചെന്ന് പറഞ്ഞില്ലേ?
2: തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല.
1: ചെന്ന് പറയൂ, ശില്പിയോട് പറയൂ, അയാൾ ഇവിടെ ഈ പള്ളിയറയിൽ. വേണ്ട വേണ്ട, പോലെ നിന്ന് പിശാചിക്കൾ.
3: തമ്പുരാട്ടി ഉന്മാദാവസ്ഥയിലാണ്.
1: ആരവിടെ?
2: കിങ്കരന്മാർ പിന്നെ ഓടിയെത്തി.
1: ഉത്തരവ്. പറഞ്ഞില്ലേ ശില്പിയോട്? ഇത് പറഞ്ഞില്ലേ?
2: തമ്പുരാട്ടി ഒന്നും കൽപ്പിച്ചില്ല.
1: ഓമർ ഇവിടെ ഈ പള്ളിയറയിൽ വന്നെത്തിക്കൊള്ളാൻ പറയൂ.
2: അവർ ചെന്ന് വാതിൽ മുട്ടി.

0: ശില്പി ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. റാണി ബീബിഖാൻ വന്ന് ചിത്രം വരച്ച് കണ്ടു സുഖിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് അയാൾ ചിത്രം എടുത്ത് തിരിച്ചു പിടിച്ചു. വന്ന് വാതിൽ തുറന്നു. എന്താ കൽപ്പന?
1: റാണി ബീബിഖാനും കൽപ്പന അയക്കുന്നു, ഓമർ ഉടനെ പള്ളിയറയിൽ എത്തിക്കൊള്ളാൻ.

0: പാഞ്ഞു ചെന്ന മനുഷ്യൻ രണ്ടാമത്തെ നിലയിലെത്തിയപ്പോൾ ഒന്നറച്ചു.
1: കഴുത്തിന് വല്ല കുഴപ്പം പറ്റുമോ?
0: വരുന്ന വരട്ടെ.

അകത്ത് കടക്കാൻ കഴിഞ്ഞില്ല. റാണി ബീബി ഖന്നുവും വാതിപ്പടി നിൽക്കുകയാണ്. കവിൾ തട്ടുമറയും പൊക്കി പുത്തൻ പ്രതിമാശില്പം പോലെ ആ ശില്പിക്ക് എങ്ങനെ തോന്നി? വെള്ളക്കല്ല് കടഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്ന പ്രതിമ പോലെ നിൽക്കുന്നു തമ്പുരാട്ടി. പ്രതിമാശില്പം പോലെ നിൽക്കുന്നു.

ഒരു നിമിഷം ആ നശിച്ച നിമിഷം കഴിഞ്ഞു.

0: ചുംബനം കഴിഞ്ഞ് നല്ല കവി പാടിയത്. ചുംബന ബലി കഴിഞ്ഞു ഓമനാൾ നടകൊണ്ടാൾ, ചിന്തയിൽ പതിക്കാനുള്ള പള്ളിയുമായി. അടുത്ത നിമിഷം അവിടെ ചിന്താമണ്ഡലത്തിൽ ഓടിയെത്തത് ആ പള്ളിമന്ദിരത്തിന്റെ പ്രതിരൂപമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിമിഷം അവൾ ജീവിച്ചിരുന്നില്ല എന്നർത്ഥം. ഒരു പുനർജന്മമാണ്. തിരികെ പോകുമ്പോ ആ കണ്ണാടിയിൽ അവളും നോക്കിപ്പോയി. കവിളിൽ എന്താ, എന്റെ കവിളിൽ എന്താ ഒരു അടയാളം? ശ്രമിക്കുന്നു. കനകാംഗുലികളാൽ കഠിനം മർദ്ദിച്ചിട്ടും പരിനീരിനാൽ അലം കഴുകി തുടച്ചിട്ടും കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന, കളങ്കമായും നീല കരഞ്ഞു രാജാങ്കന. തലചുറ്റി തലചുറ്റി അവൾ ചെന്ന് ആ കട്ടിലിൽ വീണുപോയി. അന്തപുര സ്ത്രീകൾ ചുറ്റും കൂടി. പൊന്നത പുരാട്ടി ചതിച്ചല്ലോ, എന്താ ഈ കവിളിക്കാണെന്ന് അടയാളം? ഇനി പള്ളി മതിരി വരെ സ്വർഗം തന്നെ കിട്ടിയാലതാ. ഭർത്താവ് വരുമ്പോൾ പൊന്നത പുരാട്ടി തമ്പുരാട്ടി അത് കേൾക്കുന്നില്ല, അവൾക്ക് ബോധമില്ല. എന്തൊരു ഉജ്വലവീര ചുംബനം, എന്തൊരാത്മേയ കുംഭനം, എന്തൊരു ഉൾക്കടരാഗ വൈദ്യുതി, എന്തു വൈകാരികാഹുതി.
1: പെട്ടെന്ന് ആ സ്ത്രീകൾ തമ്പുരാട്ടിയുടെ കവിൾത്തടം മറച്ചു.
0: അന്തപുരത്തിന്റെ വാതിലുകൾ ബന്ധിച്ചു. ഒരു വല്ലാത്ത നിശബ്ദത, ശ്വാസം മുട്ടിക്കുന്ന മൂകത അന്തപുരത്ത് വലയം ചെന്ന് നിൽക്കുന്നു. പൊട്ടിച്ചിരികളില്ല, വീണാവാദനമില്ല, സംഗീതമില്ല. നമുക്ക് അങ്ങോട്ട് പോയി കളയാം. ആ പള്ളിമന്ദിരം പണി നിർത്ത് ശില്പി വാക്കുപാലിച്ചെന്നറിയണമല്ലോ. ഓമർ ഓടി നടക്കുന്നു, ഉത്സാഹത്തോടെ ഓടി നടന്ന് എല്ലാറ്റും നിർദ്ദേശം കൊടുക്കുന്നു. ലോകത്തുള്ള ഉത്സാഹമെല്ലാം അവിടെ ഓടിയെത്തിയിരിക്കുന്നു. ഓമർ വിളിച്ചു പറയുന്നു,

ബ്രഷ് പിടിച്ചു മേടിച്ചു. അവസാനത്തെ മിനുക്കുമണിയിൽ ഏർപ്പെടുന്നു. ചന്ദ്രക്കലയും നക്ഷത്രവും അയാൾ തന്നെ പെയിന്റ് തോറും. പെയിന്റ് ചെയ്ത് തീർത്തു. ബ്രഷ് വലിച്ചെറിഞ്ഞിട്ട് അയാൾ പറയുന്നു, ഓമർ ആരംഭിച്ച പള്ളിമന്ദിരത്തിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. ചുറ്റു നിൽക്കുന്ന ഈ മറകളെല്ലാം അഴിച്ചു താഴ്ത്തിട്ടോളൂ. മറകളെല്ലാം അഴിഞ്ഞ് കാറ്റിൽ പാറിപ്പാറി പോകുന്നു. ഇതവരുടെ സ്വർഗീയ സൗധം. നീലാകാശത്തിൽ വെള്ളക്കല്ലിൽ കടഞ്ഞെടുത്ത മനോഹരമായ ഒരു കവിതയുടെ ഉദാത്തമായ പ്രതിരൂപം ഉയർന്നു വന്നിരിക്കുന്നു. ഈ അത്ഭുത സൗധം കാണാൻ ലോകത്തെമ്പാടുമുള്ള സൗന്ദര്യ ആരാധകന്മാർ സമർക്കണിലേക്ക് പ്രവഹിക്കുന്നു. പക്ഷേ ഒരാൾ മാത്രം പുറത്തു വന്നില്ല, ബീബിക്കന്നു മാത്രം പുറത്തു വന്നില്ല. ദിവസവും വന്ന് എന്തായി എന്തായി എന്ന് അന്വേഷിച്ചുകൊണ്ട് തമ്പുരാട്ടി പള്ളിമന്ദിരം പൂർത്തിയായിട്ട് പുറത്തേക്ക് വരുന്നില്ല. ആ പള്ളിമന്ദിരത്തിന്റെ നിഴലിൽ നിന്ന് കൊട്ടാരക്കെട്ടിന്റെ പടിക്കൽ പാടുകിടന്നിട്ടും റാണി ബീബിക്കന്നും പുറത്തേക്ക് വന്നില്ല. എന്ത് സംഭവിച്ചോ? മരിച്ചുപോയോ? ജീവിച്ചതെങ്കിൽ എഴഞ്ഞെങ്കിലും വരുമായിരുന്നു. എങ്ങനെ അറിയാനാണ്? അന്തപുരത്തിൽ രഹസ്യമല്ലേ? അങ്ങാടിയിൽ പാട്ടായി തുടങ്ങിയിരിക്കുന്നു.

ആ സപ്രപഞ്ചത്തിൽ കൊടുങ്ങൈ കുത്തി കിടക്കുന്ന പുരാട്ടി, കവിളി വീണുപോയ പാട്, കവിളിലല്ല തന്റെ ജീവിതത്തിൽ വീണുപോയ കറുത്ത പുള്ളി, കണ്ണുനീരുകൊണ്ട് പശ്ചാത്താപ ബോധത്തിന്റെ അശ്രുധാരയാൽ പവിത്രമാക്കിക്കൊണ്ട്.

ദിവസം അവൾ ആ കണ്ണാടി വലിച്ചെറിയാൻ ഓടും. അത് ഭിത്തിയിൽ അടിച്ച് പൊട്ടിച്ച് പളുങ്കുമണി പോലെ താഴെ വീണു. ഭീമകൻ എഴുന്നേറ്റ് ഓടുന്നു. അയ്യോ പെണ്ണു പുരാട്ടി, അന്തപുര സ്ത്രീകൾ പിന്നാലെ, അവിവേകം ഒന്നും കാണിക്കരുത്. അവൾ ചെന്ന് വാതിൽ തുറന്നു. തമ്പുരാട്ടി നിങ്ങൾ കേൾക്കുന്നില്ലേ? ദൂരെ ഒരാരവം കേൾക്കുന്നില്ലേ? എന്റെ ഭർത്താവിന്റെ തിരിച്ചു വരവാണ്. എന്റെ ഭർത്താവ് തിരിച്ചു വരുന്ന ദിവസം ഇന്നാണ്. ഒരു വർഷം നികേണ്ട ദിവസം ഇന്നാണ്. കണ്ടില്ലേ ആ കുന്നുകൾക്കപ്പുറത്ത് പൊടി വന്നത്? എന്റെ ഭർത്താവിന്റെ തിരിച്ചു വരവ്. തിമൂർ മന്നൻ അനുചരന്മാരുമായി പാഞ്ഞു വരുന്നു. കുന്നിന്റെ മുകളിൽ കുതിരപ്പെട്ടാളെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. വെള്ള കുതിരപ്പുറത്ത് തലയക്കെട്ട് കണ്ടിരിക്കുന്നു തിമൂർ മന്നൻ. അദ്ദേഹം പെട്ടെന്ന് കൈ ഉയർത്തി നിൽക്കൻ നിൽക്കൻ നിൽക്കൻ. സമർഖണ്ഡിന്റെ ഹൃദയഭാഗത്ത് ഒരു പള്ളിമന്ദിരം ഉയർന്നിരിക്കുന്നു. എന്നോട് ചോദിക്കാതെ ആരാണ് ഈ പള്ളിമന്ദിരം ഇവിടെ പടുത്തുയർത്തിയത്? മറ്റാർക്കും അതിനനുവാദമില്ല. അവളായിരിക്കും. റാണി ബീബിഖണ്ഡു എനിക്ക് വേണ്ടി പണിയിച്ചായിരിക്കാം, എന്നെ അറിയിക്കാതെ. ശരി, പിന്നെ അദ്ദേഹം ഇറങ്ങി നടന്നാണ് വന്നത്. വന്ന് പള്ളിമന്ദിരത്തിന്റെ ഭിത്തിയിൽ കൈവച്ചു. ഹായ്, ഇതൊരു യാഥാർത്ഥ്യമാണ്. ആദ്യം എനിക്ക് തോന്നി സ്വപ്നമോ മായയോ എന്തൊക്കെയാണെന്ന്. അകത്ത് അന്തപുരാങ്ങനകൾ റാണി ബീബിഖണ്ഡുവിനെ അണിയിക്കുന്നു. തമ്മുരാട്ടി ചെല്ല്. അർത്ഥവൃത്താകൃതിയിൽ ആ സ്ത്രീകൾ അവളെ അനുഗമിക്കുന്നു. മാരി

പ്രാട്ടി കവിൾത്തളം മറച്ചു പിടിച്ചോളൂ. സാരിത്തും കൊണ്ട് കവിൾത്തളം മറച്ചു പിടിച്ചു. അവൾ ഭർത്താവിന്റെ മുമ്പിലെത്തി. ഒരു വർഷത്തിന് ശേഷം ഭർത്താവിന്റെ കണ്ണിൽ വെച്ചു നോക്കി. ഒരു കയ്യെ പള്ളി മന്ദിരത്തെ ചൂണ്ടിക്ക് കട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു,

തിമൂറിന്റെ കണ്ണു നിറഞ്ഞു. ഈ വിധത്തിൽ ആദ്യമായി ആനന്ദ ബാഷ്പം തുളുമ്പി. ആ സ്വീകരണം അങ്ങനെ കഴിഞ്ഞു. അപകടമൊന്നും ഉണ്ടായില്ല. അന്ന് രാത്രി അവശേഷിക്കുന്ന മധുവിത്വ രാത്രി ആഘോഷിക്കുവാൻ, തന്റെ ജീവിതത്തിലെ എട്ടാമത്തെ രാത്രി ആഘോഷിക്കുവാൻ ആ പള്ളിക്ക് ഉള്ളിൽ തന്നെ, പള്ളിയറയ്ക്കുള്ളിൽ പച്ചപ്പട്ട് വിരിച്ച സ്വപ്രപഞ്ചത്തിൽ റാണി ബീബി ഖന്നുവും അണിഞ്ഞിറങ്ങി കാത്തിരിക്കുന്നു. അദ്ദേഹം വരുന്നുണ്ട്.

0: ഉടന്തനായ തിമൂർ ടൈമൂർ ദി ലൈം വരുന്നുണ്ട്. വന്നിടുന്നിതാ ചിത്തം. അദ്ദേഹം വന്ന് അകത്ത് കയറി വാതിലടച്ചു. ബീബി കിടക്കെ നെരുന്നേറ്റു. അദ്ദേഹം അടുത്തി വന്നു അവിടെ കരങ്ങി വെച്ചു. ബീബി, എന്തിനാ കരയുന്നത്? ഞാൻ തിരികെ വന്നല്ലോ. ദേഹത്തൊരു പോറൽ പോലും വെക്കാതെ ഞാൻ മടങ്ങിയെത്തിരിക്കുന്നു. നീ ഭാഗ്യവതിയാണ്. ആ, നിനക്കാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ലേ? എന്തിനാ കൊണ്ടുവരുന്നത്? നീ തന്നെ രത്നമല്ലേ? രത്നങ്ങളുടെ സമാഹാരമല്ലേ? നിന്റെ കണ്ണിൽ ഇന്ദ്രനീല കല്ലുകളുണ്ട്, നിന്റെ ചുണ്ടിൽ പവിഴങ്ങളാണ്, നിന്റെ കവിൾത്തട്ടിൽ പത്മരാഗമാണ്. എങ്കിലും ഒരു ചെറിയ മാല, ഒരു രത്നമാല നിനക്കുവേണ്ടി കരുതിയിട്ടുണ്ട്. അദ്ദേഹം ഒളിച്ചു പിടിച്ചെന്ന മാല എടുത്ത് നിവർത്തി. ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു പ്രഭാവലയോളം വെട്ടി. ആ മാല കഴുത്തിൽ വീണപ്പോൾ അവളൊരു അപ്സരസ്സായി മാറി. തന്റെ ഭാര്യയുടെ അലൗകികമായ ആകാര സൗകുമാര്യത്തിൽ അഭിമാന പുളകിലാ രാജാവ് അവളെ രണ്ടു കൈകൊണ്ടും വാരിത്തഴുകി സപ്രപഞ്ചത്തിൽ കൊണ്ടിരുത്തി. ഒരു വർഷത്തിന് ശേഷം തന്റെ ഭാര്യയുടെ കവിൾത്തിട്ട് കിടക്കുന്ന ആ സാരിത്തുമ്പ് പ്രേമതരളിതനായ ഭർത്താവ് തന്റെ കരാങ്കുലികളാൽ മെല്ലെ ഒന്ന് നീക്കി. എന്താണ് നിന്റെ കവിൾത്തട്ടിൽ ഈ അടയാളം? നിന്റെ കവിളിക്കാർ നീ പാട് പറയൂ. അവൾക്ക് ബോധമില്ലാതെയായി. തളർന്നവൾ ഭർത്താവിന്റെ കൈത്തണ്ടിൽ വീണുപോയി. തളർന്നു കിടക്കുന്ന താമര തണ്ടുപോലെ തന്റെ കൈത്തണ്ടി വീണുകിടക്കുന്ന ഭാര്യയുടെ ശരീരം ആ മനുഷ്യൻ ഉയർത്തിപ്പിടിച്ചു. സ്വപ്നത്തിൽ എന്ന പോലെ, ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സംഭവിച്ചതെല്ലാം എല്ലാം എല്ലാം അവൾ വിസ്തരിച്ചു പറയുന്നു. കഴിഞ്ഞൊരു വർഷത്തിനുള്ളിൽ സംഭവിച്ചതെല്ലാം വിസ്തരിച്ചു പറയുന്നു. എല്ലാം കേട്ടിരുന്ന തിമൂർ മന്നൻ അവളെ താങ്ങരുത്ത കേട്ടിൽ നിന്ന് കോളിലേക്ക് വരെ പള്ളിയുടെ മുറ്റത്ത് മലവെള്ളം പോലെ പട്ടാളം. വെട്ടിത്തിളങ്ങുന്ന വാളുമായി കെട്ടിടത്തിന്റെ മട്ടുപ്പാവിൽ തിമൂർ മന്നൻ ഒരു സംഹാരമൂർത്തിയെ പോലെ നിൽക്കുന്നു. ഈ പള്ളി മന്ദിരം പണിഞ്ഞവൻ ഓമർ ഇവിടെ വരാൻ പറയും. വന്ന് രാജസമ്മാനം വാങ്ങാൻ പറയും. ചെല്ലേ.
1: ഉത്തരവ്. അവർ ചെന്ന് വാതിൽ തട്ടി.
0: അപ്പോഴും ശില്പി ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയാണ്. ബീബിക്കന്നും ഒരു ചിത്രം വരച്ച് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വാതിൽ ആരോ പിന്നെയും തട്ടുന്നു. എഴുന്നേറ്റ് ഇന്ന് വാതിൽ തുറന്നു. എന്താ കൽപ്പന? നിങ്ങളല്ലേ ഓമർ? അതെ. ഈ പള്ളിമന്ദിരം പണിഞ്ഞത് ഞാൻ തന്നെ. വേഗം അങ്ങോട്ട് ഇരണം. രാജാവിന് കൽപ്പന, ചെന്ന് രാജസമ്മാനം വാങ്ങിക്കൊണ്ട് പോരും. ജീവിതത്തിൽ എനിക്കിനി അതുപോലൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആ തൃക്കൈ കൊണ്ട് എനിക്ക് ഒരു സമ്മാനം വാങ്ങണം. നിങ്ങൾ പൊയ്ക്കോളൂ, ഉടനെ വന്നേക്കാം. ഈ വേഷം ഒന്ന് മാറിക്കോട്ടെ. തമ്പുരാന്റെ മുമ്പിൽ വരുന്നല്ലേ. അകത്ത് കയറി മഞ്ഞപ്പട്ട് കുപ്പായം ഇട്ടു, കൊച്ചു തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു, ശിഷ്യന്റെ കൈക്ക് പിടിച്ചു, നേരെ രാജസന്നിധിയിലേക്ക്. വെട്ടിത്തിളങ്ങുന്ന വാളുമായി മട്ടുപ്പാവൻ ഇങ്ങനെ അലറിക്കൊണ്ട് ഉലാത്തുന്ന മനുഷ്യൻ തിമൂർ മന്നന്റെ മുമ്പിൽ ഒരു ശിഷ്യൻ പ്രത്യക്ഷപ്പെട്ടു. ആരണി? അടിയൻ ഓമറിന്റെ ശിഷ്യൻ. ശിഷ്യൻ എവിടെ നിന്റെ ഗുരുനാഥൻ? പുരാനെ ക്ഷമിക്കണം, അടിയനും ഗുരുനാഥനും ഒന്നിച്ചാണ് ഇങ്ങോട്ട് വന്നത്. ഇതേ നാലാമത്തെ പടി വരെ ഗുരുനാഥൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നു. നാലാമത്തെ പടി വന്നപ്പോ എന്റെ ഗുരുനാഥനെ കണ്ടില്ല. എങ്ങോട്ട് പോയെന്ന് മനസ്സിലായില്ല. ചിറക് വെച്ച് മറന്ന് ഉയർന്ന് പോയെന്നാണ് തോന്നുന്നു. ആ വാളൊന്ന് ചലിച്ചു, ഒരു തല ദൂരം പോയി വീണു. ഒരു കബന്ധം കിടന്ന് വിളയ്ക്കുന്നു. ഒരു കുടം ചോരി ഒഴുകി. ഓമർ രക്ഷപ്പെട്ടിരിക്കുന്നു, വിളിക്കൂ, പിടിച്ചുകൊണ്ട് വരൂ. രാജ്യമാസുകലും പട്ടാളം, എവിടെയും പട്ടാളം. ഇനി അന്വേഷിക്കാൻ ഇടമില്ല. എങ്ങു പോയി ദാ ശില്പി? കഥ പറഞ്ഞുകൊണ്ടിരുന്ന മൂപ്പല് എന്നോടൊരു ചോദ്യം. എങ്ങു പോയി ദാ ശില്പി? ഞാൻ അങ്ങോട്ട് ചോദിച്ചു, എങ്ങു പോയി ദാ ശില്പി? മൂപ്പല് പറഞ്ഞു, അല്ലാഹു അലം, എല്ലാം ഈശ്വരന് മാത്രം അറിയാം. ഇന്ന് ഭൂമിയിലാരും അവനെ കണ്ടോരി. രാജാവിന്റെ മുമ്പിലേക്ക് വന്നല്ലോ, ശിഷ്യൻ പറഞ്ഞല്ലോ നാലാമത്തെ പടിവരെ ഉണ്ടായിരുന്നു, എന്നിട്ട് എങ്ങോട്ട് പോയി? പറയാം, ആ കുംഭഗോപുരം കണ്ടോ, അതെന്തിനു വേണ്ടിയാണ് ആൾ പണിഞ്ഞത്?

കിട്ടാവുന്ന സമ്മാനം എന്താണെന്ന് അറിയാവുന്നവൻ അവന് വേണ്ടിയ പള്ളിക്ക് പള്ളിയുടെ ഹൃദയഭാഗത്ത് ഒരു ഖബർദത്ത് വെച്ചിരുന്നു. ആ മുറി പൂകാനൊരു ഗുഢമാർഗമുണ്ടേറെ ശിഷ്യനെയും വഞ്ചിച്ചിട്ടവൻ അകത്ത് കയറി അതിന്റെ വാതിലവൻ തന്നെ വലിച്ചു.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രേമശില്പി എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
1: ശ്രോതാക്കൾ ഇതുവരെ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 3 മണി.

0: പോക്കുവയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ഒരു ഓണ വിശേഷങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. അധികം വൈകാതെ തിരുവോണം മുന്നിൽ വന്നെത്തുന്നു. അതിൻ്റെയൊക്കെ തിരക്കിലാണ് എല്ലാവരും. ഓണക്കോടി എടുക്കുക, മറ്റൊരുപാട് കാര്യങ്ങൾ ഒരുക്കുക, അതിൻ്റെയൊക്കെ തിരക്കിലാണ് പ്രത്യേക പോക്കുവയിലുമായി ബുധനാഴ്ച സസ്നേഹം അതിഥിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, എന്നത്തെയും പോലെ ഇന്നും ആരാണ് അതിഥി എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശങ്ങളും ഒക്കെയുണ്ട്. എന്തു ചോദിച്ചാലും ഏറ്റവും ഒടുവിൽ മാത്രമേ അത് പറയൂ എന്ന എൻ്റെ നിർബന്ധ ബുദ്ധി. ഒരു വാശിയാണോ എന്ന് സന്ദേശമുണ്ട്. അതൊരു വാശിയല്ല, അതൊരു സ്നേഹമല്ലേ, അതൊരു സുഖമല്ലേ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്നും ഒരു അതിഥിയുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് എല്ലാവരും ഫോണൊക്കെ എടുത്ത് തയ്യാറായിരിക്കുക. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം 8891884912. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ ഏതാണ്ട് ഒരു വർഷത്തോളമാകുമ്പോൾ എത്രയോ അതിഥികളുമായിട്ട് ഇവിടെ ഒത്തുചേരാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഒക്കെ സാധിച്ചു. സാധാരണ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശ്രോതാക്കൾ, അതല്ലെങ്കിൽ എഴുത്തുകാർ, കവികൾ ഒക്കെ ആയിട്ടാണ് ഓരോ ബുധനാഴ്ചയും സാക്ഷാത്കൃതമാകുന്നത്, സമ്പന്നമാവുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്ത് ഡി ബ്രഹ്മദേവൻ നായർ ആണ്. തയ്യൽ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് സാമൂഹ്യ പ്രവർത്തകനാകി NSS കരയോഗത്തിൻ്റെ പ്രസിഡൻ്റായി വ്യാപാരി വ്യവസായി സമിതിയിൽ സജീവമായി അതിലെ ട്രഷററായി പ്രവർത്തിക്കുന്ന ബ്രഹ്മദേവൻ എന്ന പ്രിയ സുഹൃത്താണ്. ഒരുപക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മണ്ണൻ എന്ന് എന്നെപ്പോലുള്ളവർക്ക് സ്നേഹപൂർവ്വം വിളിക്കാൻ സാധിക്കുന്ന പ്രിയ സുഹൃത്താണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി, സ്നേഹിതനായി ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ഒരുപക്ഷെ ഒരു ഗ്രാമത്തിൻ്റെ പരിച്ഛേദമായിരിക്കാമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ തയ്യൽ പഠിക്കുകയും അതിൻ്റെ ഒരു ജീവിത ഉപജീവനമായി മാറുകയും അത് പിന്നെ ഏറ്റവും വെളനാടിൻ്റെ ഒരു ഗ്രാമത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം സാമൂഹിക പ്രവർത്തനത്തിലേക്കും ഇന്ന് വളരെ സജീവമായി വെളനാട് നിവാസികളുടെ ഒരു ഗ്രാമത്തിൻ്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. വളരെ ആദരവോടെ, സ്നേഹത്തോടെ ആ സൗഹൃദത്തെ പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാ ശ്രോതാക്കളുടെ പേരിലും എൻ്റെ പേരിലും കരുണാസായി റേഡിയോയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മേണ, നമസ്കാരം.
1: നമസ്കാരം.
0: നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് പഴയ കാലത്തെ, ഒരുപക്ഷെ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ എന്താണ് തയ്യൽ എന്ന് പറയുന്ന ഒരു കാര്യമായി തുന്നൽ ജോലിയിലേക്ക് വന്ന ഒരാളാണ്. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാവും. അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
1: അതെ, ഞാൻ വളരെ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്ന് അങ്ങനെ തയ്യൽ ജോലിയിൽ എൻ്റെ ഒരു മാമൻ ആണ് എന്നെ തയ്യൽ ജോലി പഠിക്കാൻ കൊണ്ടാക്കിയത്. കുമാരസ്വാമി എന്ന് പറയുന്ന ആളാണ് എനിക്ക് ആദ്യമായി തയ്യൽ പഠിക്കാൻ വേണ്ടി സൂചിയും നൂലും കയ്യിൽ തരുന്നത്. അവിടെ ഒരു രണ്ടര വർഷം വരെ ഞാൻ അവിടെ ജോലി ചെയ്തു, പഠിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ മാറി കമ്പനി മുക്കിൽ കൂട്ടായണിമൂട്ടിൽ ഏഷ്യൻ ടെയിലേഴ്സ് എന്ന് പറയുന്ന ഭാസ്കരൻ എന്ന് പറയുന്ന ആളിൻ്റെ പഠിക്കാൻ പോയി. അദ്ദേഹമാണ് എന്നെ തയ്യൽ പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിച്ച് നടത്തിയത്. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും ജോലിക്ക് കൂലിക്ക് പോയി, ഡൽഹി വരെ പോയി. ഡൽഹിയിൽ 2 വർഷം ജോലി ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നു വെള്ളനാട്. വെള്ളനാട് ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു കടയിട്ടു. അതിനുശേഷം ഞാൻ ആ കടയിൽ ഇരുന്നു കൊണ്ടാണ് വെള്ളനാട് ജംഗ്ഷനിൽ 2 സെൻറ്റ് വസ്തു വാങ്ങുന്നതും കട വയ്ക്കുന്നതും ഇവിടെ കട ഇങ്ങോട്ട് മുകളിലോട്ട് ആക്കിയതും. അങ്ങനെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം മൂന്നാല് ജോലിക്കാരൊക്കെ ഉണ്ട്. റെഡിമെയ്ഡിൻ്റെ അതിപ്രസരമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ജോലിക്ക് ഒരു കുറവും ഇന്ന് വരെ വന്നിട്ടില്ല. അത് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
0: ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ വീണ്ടും വീണ്ടും നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്കൊരു ചെറിയ പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏതെങ്കിലും ഒരു പാട്ട്, പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഒരു കാരണം കരണസായി റേഡിയോയുടെ ഒരു ശ്രോതാവാണ്, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, റേഡിയോ ശ്രോതാവാണ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാട്ടോ മനസ്സിൽ വരുന്നുവെങ്കിൽ.
1: എല്ലാ പാട്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കരണസായി റേഡിയോ പാട്ടിലേക്ക്, കരണസായി റേഡിയോ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു പഴയ പാട്ട് ഇട്ടാൽ മതി.
0: ഏതെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് ഒരുപാട് വിശേഷങ്ങൾ, ഈ ഡൽഹിയിൽ പോയ വിശേഷങ്ങളൊക്കെ ഒരുപാട് ആകാംക്ഷയോടെ കേൾക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ ഇതിലേക്ക് വരികയും പിന്നെ മെല്ലെ ഇതിങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പിന്നെ പെർമനൻ്റ് ആയിട്ട് വരുന്നു. ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെഡിമെയ്ഡിൻ്റെ അതിപ്രസരം ഉണ്ടായിരുന്നിട്ടും ഇപ്പോഴും എന്താണ് തയ്യൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രത്യേകിച്ച് ഭംഗമൊന്നും വന്നിട്ടില്ല. രണ്ട് മൂന്ന് സ്റ്റാഫൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ അതിലെ വിശേഷങ്ങളൊക്കെ നമുക്കൊരുപാട് അതിലേക്ക് പോകാനുണ്ട്. നമുക്കൊരു മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് ഒരുപാട് വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാനുണ്ട്. ഇപ്പോൾ നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
1: ശരി ശരി, നമസ്കാരം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്തുമ്പോൾ പ്രിയ സ്നേഹിതൻ ബ്രഹ്മദേവൻ നായരാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. ചെറിയൊരു ഫോൺ സാങ്കേതിക തകരാറ് കൊണ്ടാണ് ചില കോളുകൾ കിട്ടാതെ പോയത്. ശ്രോതാക്കൾ കൃത്യമായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തുമാണ് കിട്ടാത്തത് എന്ന്. പക്ഷേ ഇപ്പോൾ ആ സാങ്കേതിക തകരാറ് മാറിയിരിക്കുന്നു. നമുക്ക് തീർച്ചയായിട്ടും ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. സന്ദേശങ്ങൾ അയക്കാം 8891 7739912. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ സാമൂഹ്യ പ്രവർത്തകനും തയ്യൽ ഉപജീവനമായി, അല്ലെങ്കിൽ അതൊരു വലിയ മേഖലയായി തിരഞ്ഞെടുക്കുകയും വ്യാപാരി വ്യവസായി സമിതി ട്രഷററുമായി പ്രവർത്തിക്കുന്ന ശ്രീ ഡി ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം അതിഥിയായുള്ളത്, സ്നേഹിതനായുള്ളത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വളരെ പ്രധാനമായി നേരത്തെ പറഞ്ഞു ഡൽഹിയിലൊക്കെ പോയി എന്നുള്ളത്, വളരെ അടുത്ത സുഹൃത്തായിരുന്നിട്ടും അല്ലെങ്കിൽ വളരെ പരിചയമായിരുന്നിട്ടും ആ വിവരങ്ങൾ എനിക്ക് പോലും അജ്ഞാതമായ ഒരു സംഗതിയാണ്. ആ ഡൽഹി പോകേണ്ട സാഹചര്യവും അവിടുത്തെ ചില വിശേഷങ്ങളിലേക്ക് വന്നിട്ട് നമുക്ക് പാട്ടിലേക്കും വിശേഷങ്ങളിലേക്കും വരാം.
1: ഡൽഹിയിൽ പോയത് എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് 3 പേര് ഡൽഹിയിൽ പോയി. എൻ്റെ കൂടെ പോയതിൽ 2 ഒരാൾ അവിടെ ചെന്ന് CRPF കയറി. ഞങ്ങൾ 2 പേര് തിരിച്ചു പോന്നു. 2 വർഷം അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്ത് വലിയ മെച്ചമൊന്നുമില്ല. ഞങ്ങളൊരു റെഡിമെയ്ഡ് കമ്പനിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ കാര്യങ്ങൾ നടന്നു പോയി അത്രയേ ഉള്ളൂ, അല്ലാതെ സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നു. അങ്ങനെയാണ് കടയിടാൻ കാരണം.
0: അതായിരുന്നു ഡൽഹി വിശേഷങ്ങൾ.
1: ഞാൻ കടയിടുന്നതിന് മുമ്പാണ് ഡൽഹി
0: പോയത്. എന്നാലും ഡൽഹി പരിചയമാണ്.
1: ഇപ്പോഴും ഡൽഹിയിൽ എല്ലായിടവും ഒക്കെ ഒന്ന് പോയി കണ്ട് അതൊക്കെ 2 വർഷം അവിടെ ഉണ്ടായിരുന്നു.
0: ഇപ്പൊ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ അവിടെ?
1: ഇല്ല, ഇപ്പൊ അങ്ങനെ ആരുമില്ല, ആരും ബന്ധപ്പെടാറില്ല.
0: ശരിക്കും സാധാരണ രീതിയിൽ തയ്യലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കടയിലിരിക്കുക, തയ്യലിൻ്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകനായി മാറുന്ന തയ്യൽ തൊഴിലാളികളെ, അല്ലെങ്കിൽ തയ്യൽ അങ്ങനെ ആൾക്കാർ വളരെ, എന്താണ് ശരിക്കും ഒരു ഇത്തരത്തിലൊരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് പോകാനുള്ളൊരു ഒരു ഒരു ഒരു അവസരം എന്തായിരുന്നു? അങ്ങനെ ഒരു മനോഭാവം എന്തായിരുന്നു?
1: ഞാൻ വെള്ളനാട് കടയിട്ടിരുന്ന കാലം മുതൽ, ഞാൻ വെള്ളനാട് ദേവീക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ദേവിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ വന്ന് കട തുറക്കാറുള്ളൂ. അങ്ങനെ ആയി ഞാൻ ഒരു ദേവി ഭക്തനായി. എനിക്കെല്ലാം ഇതുവരെ നേടിത്തന്നതെല്ലാം ദേവിയുടെ കടാക്ഷം കൊണ്ടെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഇരുന്നാണ് ഞാൻ ഓരോ ഇതിലും വർക്ക് ചെയ്ത്. വ്യാപാരി വ്യവസായിലും കടയിട്ടതിന് ശേഷമാണ് വ്യാപാരി വ്യവസായിട്ട് ബന്ധപ്പെടുന്നതും NSS ബന്ധപ്പെടുന്നതും. അങ്ങനെ NSS ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ്, അവിടുത്തെ കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ വ്യാപാരി വ്യവസായിലെ ട്രഷറർ സ്ഥാനം ഉണ്ട്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വീണ്ടും പോകാനുണ്ട്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
1: ഹലോ
0: പറഞ്ഞോളൂ.
1: കേട്ടൂടെ?
2: ആ കേക്കാം സാർ, ഞാൻ കണ്ണമ്പള്ളിയിൽ നിന്ന് എഴുതുകയാണേ.
1: ആ പറയണം.

0: പറയണം പറയണം നല്ലത് പറയണം. എന്താണ് വിശേഷം?
1: ഞാനേ അവിടുത്തെ ഒരു പഴയ ഞാൻ അവിടെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാറിന് മാഡത്തിന് എല്ലാവർക്കും സുഖാണോ?
0: സുഖം തന്നെ സുഖം തന്നെ.
2: കരുണ സായിൽ ജോലിക്ക് വന്നിട്ടുണ്ടെന്നാണോ അതോ കൃഷ്ണ സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുണ്ടെന്നാണോ പറയുന്നേ? വന്നിട്ടുണ്ടായിരുന്നു. ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ജംഗ്ഷനിലെ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ നടത്തുകയും സാമൂഹിക പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കുന്ന ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം. അദ്ദേഹത്തോട് സംസാരിക്കാം.
0: ഹലോ, ആ പറയണം. ഓണമൊക്കെ എന്തായി? പറയണം.
1: പിന്നെ
0: ഓണമൊക്കെ എന്തായി?
1: ഓണം
0: തന്നെയാണ്.
1: ഒരു മനുഷ്യൻ അവൻ 15 വർഷം കൊണ്ട് മാറിയ താമസിക്കുന്നതിൽ നടന്നു പോയി. അവന് 2 മക്കളുണ്ട്. അവരെല്ലാരും അങ്ങനെ കുടുംബമായിട്ട് വേറെ വീട്ടിലെ താമസിക്കുന്നെ. ഞാനിപ്പോ
0: ഏത് പാട്ടാണ് ആവശ്യം?
1: അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നൊരു പാട്ടുണ്ടല്ലോ.
0: അതെ അതെ അതെ,
1: അത് ഞാൻ പറഞ്ഞായിരുന്നു.
2: ഏത് സിനിമയിലാണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞേ, രാപ്പകൽ എന്ന സിനിമയിലെ പാട്ടാണത്. ഈ വെള്ളനാട് ജംഗ്ഷനിലുള്ള കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ അറിയാവോ? സ്റ്റിച്ചിങ് സെന്റർ തയ്യൽ കടയാണ്. അവിടുത്തെ ആളാണ് ബ്രഹ്മേണ്ണൻ. ബ്രഹ്മേണ്ണനാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്.
0: അപ്പൊ
2: എന്നാലും ഒരിക്കൽ കൂടെ ബ്രഹ്മേണ്ണന് നന്ദിയും നമസ്കാരവും സ്നേഹവും ഒക്കെ അറിയിച്ചാൽ നമുക്ക് പാട്ടിലോട്ട്
0: പോവാം.
2: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: Thank you.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സ്നേഹിതനായിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകനും NSS കരയോഗം പ്രസിഡന്റും വ്യാപാര വ്യവസായ സമിതി ട്രഷററുമായ ശ്രീ ഡി ബ്രഹ്മദേവൻ നായർ ആണ്. പ്രിയ സുഹൃത്താണ്, വളരെ പരിചയമുള്ള സഹോദരതുല്യ, എന്നോട് വളരെ ഇഷ്ടവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് മുന്നിലിരിക്കുന്നത് എന്നത് എനിക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സൗഹൃദവും ഉണ്ടാവുന്നു. ശ്രോതാക്കൾക്ക് വിളിക്കാം, ബ്രഹ്മേണനുമായി സംസാരിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. പ്രിയ ശ്രോതാക്കളെ, ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ,
0: നല്ല നമസ്കാരം.
1: നല്ല നമസ്കാരം.
0: റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചാൽ
1: സന്തോഷം.
0: ശരി, എന്നാലും എന്തോ ഒരു എക്കോ പോലെ കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാമൂഹ്യ പ്രവർത്തകനും NSS കരയോഗം പ്രസിഡന്റ്, വെള്ളനാടിൻ്റെ വ്യാപാരി വ്യവസായി സമിതി ട്രഷററുമൊക്കെയായ ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആരാണ്, എന്താണെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞു തുടങ്ങാം.
1: ബ്രഹ്മദേവൻ സാർ, ഞാൻ അമ്പലത്തിൻകാല ഹരിഹരദാസാണ്.
2: അമ്പലത്തിൻകാല
1: അമ്പലത്തിൻകാല വന്നിട്ടുണ്ടോ?
2: അറിയാം, അമ്പലത്തിൻകാല അറിയാം.
1: ആ, അവിടെ നിന്നാണ് വിളിക്കുന്നത്.
2: ആ, പറയണം. എന്തൊക്കെയുണ്ട്
1: വിശേഷങ്ങൾ? വിശേഷങ്ങൾ വലുതായിട്ടൊന്നും ഇല്ല സാർ, ഓണം അടുക്കാറായി, അതുകൊണ്ട് അങ്ങനെ ഇപ്പോ ഓണത്തിനെ കാത്തിരിക്കുകയാണ്. അവിടെ ഇപ്പൊ കടയില് സാറിന് കഴുത്തുപറ്റം പാക്കറ്റ് അടിയൊക്കെ ഉണ്ടോ?
2: എല്ലാം ഉണ്ട്. അതുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
1: സാറ് നേരത്തെ പറഞ്ഞല്ലേ, റെഡിമെയ്ഡ് ഇറങ്ങിയ ശേഷം വളരെ പണി കുറവാണ്. പക്ഷെ റെഡിമെയ്ഡും നമ്മൾ തച്ചിടുന്നതിന് രണ്ടും
2: രണ്ടാം.
1: ഞാൻ ഇപ്പോഴും ഒരു ഷർട്ടിന്റെ തുണി കൊണ്ട് കൊടുത്ത് തച്ച്
2: വാങ്ങിച്ചു.
1: അല്ലെങ്കിൽ ഇവര് തരണത് ബട്ടൺ തിടുമ്പോ ശ്വാസം മുട്ടും. നമ്മൾ റെഡിമെയ്ഡ്
2: വാങ്ങിച്ചു.
1: ആ, വിശേഷമായിട്ട് ഒന്നും ഇല്ല സാർ.
2: ഏത് പാട്ടാണ് ആവശ്യം?
1: പാട്ട് ഈശ്വരൻ ഒരിക്കൽ ഇരുന്നിന് പോയി. സാർ, ഈ പാട്ട് ഞാൻ മൂന്നാമതാണ് ചോദിക്കുന്നത്.
0: ഞാൻ ചോദിക്കാൻ വന്നതാണ്,
1: എനിക്ക് എത്ര കേട്ടാലും അത് മതിയല്ല. എന്നിട്ട് റേഡിയോ നിലയം തന്നെ ഇത് സംപ്രേഷണം പാട്ടിടുന്നുണ്ട്. ഒരാഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം കേട്ടാം.
0: ഓ, നമ്മളൊരു ദേശീയ ഗാനം പോലെയാണ് ഇതിനെ വെച്ചിരിക്കുന്നത്.
1: അത് മാത്രമല്ല സാറിന്റെ ഈ 10 മണിക്കുള്ള ഇതുണ്ടല്ലോ സാർ രാത്രി, അത് ഉച്ചയ്ക്കും സംപ്രേഷണം ചെയ്യുന്നല്ലേ?
0: ഓ, റിപ്പീറ്റ് വേണ്ടേ?
1: ആ, വേണം, അത്യാവശ്യം. കാരണം ഈ 10 മണിക്ക് മഴയൊക്കെ പെയ്യാണെങ്കിലേ കേൾക്കാൻ വലിയ പാടും. ഞാൻ തോന്നുന്നിരുന്നൊക്കെയാണ് കേൾക്കുന്നത്.
0: ഓക്കെ,
1: അത് നല്ലൊരു കാര്യമാണ് സാർ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അത് ഉച്ചയ്ക്കിടണോ എന്ന്, അത് വേണം.
0: ശരി, ഇന്ന് ഇപ്പം നമ്മുടെ അതിഥി പിന്നെ സാമൂഹിക പ്രവർത്തകനാണ്. ഒരു ഒരു ദേശത്തിൽ ഇങ്ങനെ നിങ്ങളെ പോലെയൊക്കെ നിറഞ്ഞു, അപ്പം നിങ്ങളുടെ പ്രവർത്തന കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയണം.
1: ആ, പറയാം.
2: എന്ത് ചെയ്യുന്നു
1: സാറേ?
2: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഇപ്പം 70 വയസ്സായി. അതും വേറെ പെയിന്റിംഗ് പണിക്ക് പോയിക്കൊണ്ടിരുന്നു, അതും ഇപ്പം കഴിയില്ല. സ്വസ്ഥമാണ്. പിന്നെ വായനശാല പ്രവർത്തനം.
2: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
1: മക്കള് 3 പേരുണ്ട്, 3 3 അടുത്താണ്. ഒരാളും കോട്ടയത്ത്, അവന് സ്കൂളിൽ അധ്യാപകനാണ്. ആ മരുമോള് ഹോമിയോ ഡോക്ടറാണ്, അവർക്ക് അവിടെയാണ് ജോലി കിട്ടിയത്, അതുകൊണ്ട് അവര് താമസം ഇങ്ങോട്ട് വേണം. പിന്നെ മൂത്തയാള് ഗൾഫിലായിരുന്നു, ഇപ്പൊ വന്ന് ഇവിടെ ആട്ട ഓടിക്കൊണ്ടിരിക്കുന്നു. മോള് മലയങ്കിലാണ് താമസം. അങ്ങനെ പലയിടത്തായി.
2: ശരി ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ?
1: വീട്ടിലാരും ഇല്ല
2: സാർ. പിന്നെ
1: ഞാൻ
2: ഭാര്യ ഒറ്റയ്ക്ക്.
1: ഇന്ന് അതിനെപ്പറ്റി 1 മണിക്കുള്ള ഇതിൽ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ ഈ ഒറ്റപ്പെടുന്ന വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കരുണാസായി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം
2: കേട്ടോണ്ടിരുന്നു.
0: ആശ്വാസമായി തോന്നിയില്ലേ?
1: തീർച്ചയായിട്ടും. ഒരു പോയിന്റ് വിടാതെ ഞാൻ ശ്രദ്ധിച്ചു. ആ അമ്മ ഒരു ലക്ഷ്മിയും അപ്പൂപ്പനുമായിട്ട് സംസാരിക്കുന്നത്, ആ ലക്ഷ്മിയൊക്കെ നല്ല അവതരണമാണ് അവതരിപ്പിച്ചത്.
0: അപ്പൊ
1: അങ്ങനെ നല്ല പരിപാടികൾ തന്നെയാണ് പിന്നെ കരുണാസായിയിൽ സംപ്രേഷണം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ
2: ഏത് പാട്ട് വേണം
0: ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചന, എം എസ് വിശ്വനാഥന്റെ സംഗീതം അല്ലേ, ലങ്കാദഹനം എന്ന സിനിമ, ശിവരഞ്ജിനി രാഗം.
1: കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചത് ഇങ്ങേരുടെ നമ്മളെ ഏഴാഞ്ചേരി രാമചന്ദ്രൻ
0: അതായിരുന്നു.
1: അത് നല്ല പാട്ടാണ്.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം.
1: ഒരിക്കൽ
0: കൂടെ ബ്രഹ്മദേവൻ നായരനോട് സുഹൃത്തിനോട് സുഖാന്വേഷണങ്ങളും നമസ്കാരവും പറഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാം. പറയണം
1: വെള്ളനാട്
2: തന്നെ താമസം. അതെ അതെ,
1: വെള്ളനാട്
2: ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. അതെ അതെ, ജംഗ്ഷനിൽ കട. ശരി, എന്നാ പാട്ട് കേൾക്കാം.
0: ഇനി വെള്ളനാട് ജംഗ്ഷനിൽ വരുമ്പോ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്ററിൽ തൊട്ടടുത്താണ്, ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ റേഡിയോയിൽ വിളിച്ച ആളാണ് എന്ന് പറഞ്ഞങ്ങ് പരിചയപ്പെടണം. തൊട്ടടുത്ത ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നൊരു തുണി എടുത്ത് ഷർട്ട് തയ്ക്കാൻ കൊടുക്കുകയും ചെയ്യണം. ഒന്നര മണിക്കൂറിൽ തിരിച്ചു പോകുമ്പോ ഷർട്ട് റെഡി ആയിരിക്കും. അത് ഒരു ഉടുപ്പ് വയ്ക്കാം, ഒന്നര മണിക്കൂറൊക്കെ ധാരാളം. ഈ കഴുത്ത് വെട്ടൊക്കെ കളറ് ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാളിന്. അതെ, അപ്പൊ ഒരിക്കലും അദ്ദേഹത്തോട് സ്നേഹം അറിയിച്ചോളൂ, പാട്ടിലോട്ട് പോവാം.
2: ശരി ശരി, നമസ്കാരം.
1: നമസ്കാരം.
0: ശരി,
1: നമസ്കാരം.
0: നല്ല നമസ്കാരം. പാട്ട് കേൾക്കാം.
1: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, ഓണത്തിരക്കുകൾക്കിടയിലും നമുക്ക് വീണ്ടും പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഈ സമയം എത്ര എണ്ണ തിരക്കുണ്ടെങ്കിലും വീണ്ടും ഈ പ്രത്യേക പോക്കുവയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അതിൽ വിളിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക, സ്നേഹവും സന്തോഷവും ഓരോ ശ്രോതാവിനോടും അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേക പോക്കുവയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സുഹൃത്തായുള്ളത് പ്രിയപ്പെട്ട ബ്രഹ്മദേവൻ നായർ എന്ന പ്രിയപ്പെട്ട ബ്രഹ്മേണനാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്, NSS കരയോഗം പ്രസിഡൻ്റാണ്, വ്യാപാര വ്യവസായ സമിതിയുടെ ട്രഷററാണ്, വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്, ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ബ്രഹ്മേണൻ. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ബ്രഹ്മേണനെ വിളിക്കാം, സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: സാർ, ഞാൻ സുകുമാരൻ, വള്ളനാട് കരിങ്കിട്ടി കോളേജ്.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണ സ്റ്റിച്ചിങ് സെന്ററിലെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രഹ്മേണനാണ്. സംസാരിച്ചോളൂ.
2: ഹലോ
1: ഹലോ
2: ആ പറയണം.
1: ഞാൻ സുകുമാരൻ, വള്ളനാട് കരിങ്കിട്ടി
2: കോളേജ്. കേട്ടിട്ടുണ്ട്.
1: എനിക്കും അറിയാം ആളിനെ. എനിക്ക് ആളിന് നേരെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഞാൻ വള്ളനാട് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്.
2: വിശേഷം
1: ഞാൻ ഒരു ചെറിയ കടയായിട്ട് പോകുന്നത്, ചെറിയ തട്ടുകട ഉണ്ട് എനിക്ക്. കൈ കെടുക്കാൻ പോലും നമ്മുടെ കരിങ്കിട്ടിയിലോട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. 10-22 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്. വേറെ വിശേഷം ഒന്നുമില്ല. എനിക്ക് ഞാൻ കുടുംബമാണ്, മക്കളൊക്കെ ഉണ്ട്, എല്ലാം സുഖമായിട്ടൊക്കെ
2: ജീവിക്കുന്നുണ്ട്.
1: എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൾക്ക് തന്നെ 52 വയസ്സായി. ഞാൻ അത്ര പ്രായമുള്ള ആളാണ് ഞാൻ. എല്ലാവരും കുടുംബമൊക്കെ ആയി അങ്ങനെ ഓരോ
2: കാര്യങ്ങളുണ്ട്.
1: എന്തോ
2: കടയൊക്കെ എങ്ങനെ പോകുന്നു?
1: കട വലിയ കുഴപ്പമില്ല, എന്നാലും ഇത്ര അങ്ങനെ സാമാന്യ രീതിയിലൊക്കെ പോകുന്നുണ്ട്. അതേ ഉള്ളു, ഒരു അല്പ ഉൾപ്രദേശമല്ലേ.
2: ഓണക്കച്ചവടമൊക്കെ ഉണ്ടോ?
1: ആ ഉണ്ടുണ്ട്. അതൊക്കെ ഉണ്ട്. എന്നാലും എല്ലാവരും സഹകരണമൊക്കെ ഉണ്ട്
2: എല്ലാവരുടെയും. അല്ല, ഞാൻ കരുണാസായിയുടെ ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്.
1: ഞാൻ എന്റെ മകനെയൊക്കെ ചിലപ്പോ അറിയാൻ പറ്റും, തപലിസ്റ്റാണ് രവികുമാർ. അവിടെയൊക്കെ വായിക്കാനൊക്കെ പല ദിവസം വന്നിട്ടുണ്ട് പല രീതിയിൽ. അവിടെ ഇങ്ങനെ കലാകാരന്മാരുടെ ഒരു കുടുംബമാണ് എന്റെ വീട് തന്നെ. കൊച്ചുമക്കളൊക്കെ നല്ല കീബോർഡ് തവലയൊക്കെ വായിക്കുന്നവരാണ്, ചെറിയ പ്രായമാണെങ്കിലും. എല്ലാ കലാകാരന്മാർ തന്നെ. പിന്നെ അന്നും അറിയായിരിക്കും നമ്മള അപ്പുകുട്ടൻ കുഞ്ഞുഞ്ഞു സാറ്.
2: അറിയാം സാറാണ്.
1: എന്റെ ജേസനാണത്. എനിക്കറിയാം, എല്ലാരും അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് പഴയ ആളാണല്ലോ വള്ളനാട്ടിലേക്ക്. എനിക്ക് ഒരു പാട്ട്
2: വേണമായിരുന്നു.
1: എനിക്ക് ദീപ് എന്നുള്ള ചിത്രത്തിലാണ് തോന്നുന്നു, കടലേ നീലക്കടലേ എന്നുള്ള ഒരു പാട്ട് വേണം.
0: പാടണ
1: എന്തോ
0: രണ്ടുപേര് പാടുന്ന
1: ഞാൻ പാടാം, ഒരു വരിയെങ്കിലും പാടാം.
0: രണ്ടു
1: കടലേ നീലക്കടലേ, നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ കടലേ നീലക്കടലേ, നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകൾ.

0: ഹലോ.
1: ശരി ശരി, നല്ല പാട്ടാ, നല്ല പാട്ടാ. നല്ല രീതിയിൽ പാടുമല്ലോ, നല്ല രീതിയിൽ പാടുമല്ലോ. നിങ്ങൾ എല്ലാവരും കലാകാരന്മാരല്ലേ?
2: നേരത്തെ പറഞ്ഞതുപോലെ ദ്വീപ് എന്ന ചലച്ചിത്രത്തിലെ പാട്ടാണ്, എം എസ് ബാബുരാജ് ഈണം പകർന്ന പാട്ടാണ്. യൂസഫലി കേച്ചേരിയാണ് രചന നിർവഹിച്ചത്. ഈ പാട്ടിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ശബ്ദം എന്ന് പറയുന്നത് മുഹമ്മദ് റഫിയാണ്, പിന്നെ യേശുദാസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഏറ്റവും ശബ്ദ സൗകുമാര്യമുള്ള ആളാണ് തലത് മുഹമ്മദ് എന്ന് പറയുന്നത് അല്ലേ?
0: തലത് മുഹമ്മദ്,
2: ആ മഹമൂദ് പാടിയ, തലത് മഹമൂദ് പാടിയ പാട്ടാണ് കടലേ നീലക്കടലേ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ശരിയല്ലേ? പലരും വിചാരിക്കുന്നത് ഈ പാട്ട് യേശുദാസ് പാടിയതെന്നാണ്, പക്ഷേ തലത്
0: മുഹമ്മദ്,
2: തലത് മുഹമ്മദ് പാടിയതാണ്. ഇന്ത്യയുടെ ഏറ്റവും മികച്ച ശബ്ദം എന്ന് പറയുന്നത് മുഹമ്മദ് റാഫി, യേശുദാസ്, തലത് മുഹമ്മദ് എന്ന് പറയും. അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ പാട്ടാണ്, നമുക്കത് കേൾക്കാം. അപ്പൊ ഒരിക്കൽ കൂടെ ബ്രഹ്മേണനോട് സ്നേഹവും സന്തോഷവും അറിയിച്ചാൽ നമുക്ക് പാട്ടിലോട്ട് പോവാം.
0: സംസാരിക്കാൻ കണ്ടതിൽ വളരെ സ്നേഹമായ നന്ദി
2: അറിയിക്കുന്നു. നമസ്കാരം.
0: താങ്ക് യു.
2: പാട്ടേക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രഹ്മദേവൻ നായരാണ്. വളരെ സ്നേഹത്തോടെ ബ്രഹ്മേണൻ എന്ന് ഞാൻ വിളിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ്. സാമൂഹ്യ പ്രവർത്തകനാണ്, NSS കരയോഗം പ്രസിഡൻ്റാണ്, കൃഷ്ണ സ്റ്റിച്ചിങ് സെൻ്ററിൻ്റെ ഉടമയാണ്, വെള്ളനാട് വ്യാപാര വ്യവസായ സമിതി ട്രഷററാണ്, അതുപോലെ തന്നെ വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് അദ്ദേഹം. പ്രിയ ശ്രോതാക്കൾക്ക് അദ്ദേഹത്തോട് സംസാരിക്കാം, വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങൾ ചോദിക്കാം, സംസാരിക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, നല്ല നമസ്കാരം.
1: രണ്ട് സാറന്മാർക്ക് നമസ്കാരം.
2: നമസ്കാരം.
0: സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് കൂടെയുള്ളത് ബ്രഹ്മേണ്ണനാണ്, അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ഹലോ,
1: ഞാൻ കുറലിയോട്ടുന്ന ജോസഫ് ആണ്.
2: എന്ത് ചെയ്യുന്നു?
1: ഞാനിപ്പോ ഇവിടെ മിത്രയാണ് ഉള്ളത്. എന്റെ വീട് കുറലിയോട്ടാണ്, ചുട്ടിമാനൂർ. ഞാനിപ്പം ഇവിടെ മിത്രയില് ആണ് ഉള്ളത്. എന്റെ മോളെ ഇവിടെ വാങ്ങാൻ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ വീട്ടിൽ നിൽക്കുകയാണ്.
2: അത് ശരി. ഇപ്പൊ മിത്രയിലാണോ വിളിക്കുന്നത്?
1: ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യവും.
2: മിത്രാനിയിൽ നിന്നാണോ വിളിക്കുന്നത്?
1: മിത്രാനിയിൽ നിന്നാ വിളിക്കുന്നത്.
2: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സാറിന് പല പ്രാവശ്യം കണ്ടിട്ട് വിശേഷം സാറേ. വിശേഷം വേറെ സുഖം. അങ്ങനെ പോകുന്നു.
2: ഇവിടെ മകളാ താമസിക്കുന്നത്?
1: മകള് ഇവിടെ നമ്മളെ അരിയക്കാമൊഴി റേഷൻ കട ഉണ്ടല്ലോ സാറേ.
2: അറിയാം അറിയാം അറിയാം.
1: ആ റേഷൻ കട എവിടെയാണ്? മരിച്ചു അന്വേഷണം പറയും. പുള്ളിയുടെ മോളെയാണ്.
2: അത് ശരി.
1: ഞങ്ങള് ജോൺ പുനലാൽ എന്ന് പറയുന്ന പുള്ളിയുടെ ചേട്ടന്റെ മോൻ വിവാഹം കഴിച്ചിരുന്ന എന്റെ മോളെയാണ്.
2: അത് ശരി. അറിയാം അറിയാം
1: അറിയാല്ലേ.
2: പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വേറെ
1: വിശേഷങ്ങളൊന്നും ഇല്ല സാറേ. പണിക്ക് പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പണിക്ക്
2: ഞാൻ
1: ഒരു ഹോട്ടലിൽ വർക്ക്
2: ചെയ്ത.
1: ഞാൻ ശ്രീകാര്യ ചാവടി മുക്കിലായിരുന്നു.
2: ഇവിടെ വെറുതെ വന്നതാ മോളെ കാണാൻ?
1: ഞാൻ മോളെ കാണാൻ വന്നാണ്. ഞാൻ കേട്ടുണ്ട് വൈഫങ്ങൾ ഇവിടെയും ഇവിടെ കുറച്ചുകൂടെ നിൽക്കാതെ വീട്ടിൽ പോകും. വൈഫ് മരിച്ചു പോയതാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇവിടെ
2: നിൽക്കുകയാണ്. എത്ര മക്കളുണ്ട്?
1: രണ്ടുപേരാണ്. രണ്ടുപേരെയും കെട്ടിച്ചു കൊടുത്തതാണ്.
2: ഇത് മൂത്തയാണോ?
1: ഇത് മൂത്തയാണ്.
2: പാട്ട് കേൾക്കാൻ ഏത് പാട്ട് വേണം?
1: നമുക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന പാട്ട് ഞാൻ ഏകനാണ് എന്നുള്ള സിനിമയില് രചനീ പറയൂ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഞാൻ
2: ചോദിച്ചിരിക്കുന്നത്.
0: രണ്ടുപേര് പാടുന്ന
1: സാറേ?
0: രണ്ടുപേര് പാടുന്നു?
1: ഇല്ല സാറേ, പാടേ പാട്ട് പറ്റൂല. ആൾക്കാര് നല്ല പാട്ടൊക്കെ കേട്ടൊക്കെ ഇരിക്കുമ്പോ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു സ്വരം കേൾക്കണ്ട.
0: മിത്രയിൽ വന്നിട്ട് മിത്ര അല്ലെ അഗ്രികൾച്ചർ ഫെസ്റ്റ് കാണാൻ പോയോ?
1: സാറേ ഇന്ന് പോകുന്നേ ഉള്ളൂ ഞങ്ങള്. ഞാന് എനിക്കൊരു മരണമായിരുന്നു സാറേ, ഞാൻ വന്നതേ ഉള്ളൂ. കുറച്ച്
0: ശരി, ഇന്ന് എന്തായാലും പോണം. അവിടെ കരുണ സൈഡ് ഒരു സ്റ്റാൾ ഉണ്ട്, അവിടെയൊക്കെ കയറണം. പിന്നെ കരുണ സൈഡ് റേഡിയോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കരുണ സൈഡ് ഒരു സ്റ്റാൾ ഉണ്ട്.
1: ഓ അത് ശരി. എന്റെ ഒരു അനിയ മരിച്ചു സാറേ, എന്റെ കുഞ്ഞമ്മയുടെ മോനെ.
0: ഓ, അവിടെ പോയിട്ടാണ് വരുന്നത് അല്ലേ?
1: അവിടെ പോയിട്ട് ഞാനിപ്പോ വീട്ടിലെത്തിയത് ഉള്ളൂ. അപ്പോഴത്തേക്കാണ് മൂന്ന് അഞ്ചൊക്കെ ആയി ഇവിടെ എത്തിയപ്പോഴ്
0: ഓടി വന്ന് വിളിക്കുകയാണ് ചെയ്തത്.
1: സാറേ പിന്നെ മാഡത്തിനൊക്കെ ചോദിച്ചെന്ന് പറയണം.
0: എല്ലാവരും അന്വേഷിച്ചു പറയാം. പാട്ടിലോട്ട് പോട്ടെ. അപ്പൊ അതിനു മുമ്പ് വീണ്ടും നമ്മുടെ അതിഥിയോട് സ്നേഹവും സന്തോഷവും അറിയിച്ചിട്ട് പറഞ്ഞോളൂ.
2: നമസ്കാരം. നമസ്കാരം. നമസ്കാരം. ശരി ശരി ശരി, പാട്ട് കേൾക്കാം.
0: അപ്പൊ സത്യൻ എന്ത്? ഞാൻ ഏകനാണ് എന്ന ചിത്രത്തിലെ രജനീ പറയൂ, MG രാധാകൃഷ്ണൻ സംഗീതം ചെയ്ത പാട്ടിലേക്ക് നമുക്ക് മെല്ലെ പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഓണമിങ് അടുത്തെത്തി എന്നെല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തുണിയെടുക്കണം, കാര്യങ്ങൾ സാധന സാമഗ്രികൾ വാങ്ങണം, സദ്യ കൂട്ടണം, എന്തൊക്കെ നാടാടെ അത്തപ്പൂക്കളങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിൻ്റെ മത്സരങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ വടക്കെങ്ങോ മഴ പെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെയും മെല്ലെ മെല്ലെ മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഓണം മഴ കൊണ്ടുപോകാതിരിക്കട്ടെ എന്നു തന്നെ നമുക്ക് വിചാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രത്യേക പോക്കുവെയിലിൽ അതിഥിയായിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകനും NSS കരയോഗം വെള്ളനാട് യൂണിറ്റിൻ്റെ പ്രസിഡൻറ്റും വ്യാപാര വ്യവസായ സമിതി ട്രഷററും വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ പ്രിയപ്പെട്ട ബ്രഹ്മേണ്ണൻ ആയ ബ്രഹ്മദേവൻ നായരാണ് അതിഥിയായിട്ടുള്ളത്. അദ്ദേഹത്തെ ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, പാട്ടുകൾ ചോദിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: സാർ, നമസ്കാരം. കണ്ണമ്പള്ളി രവിയാണ്.
0: ഒറ്റയടിക്ക് കാര്യം പറഞ്ഞു തീർത്താ പിന്നെ അങ്ങോട്ട് ചോദിക്കൂലല്ലോ ആരെന്തെന്നും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ജംഗ്ഷനിലെ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന ബ്രഹ്മേണ്ണനാണ്.
1: അറിയാം, എന്റെ സുഹൃത്താണ്. ഞങ്ങൾ അതിലൊക്കെ തപ്പുറപ്പുറം കടയിട്ടിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ നിങ്ങളായി നിങ്ങളുടെ പാടായി സംസാരിച്ചു.
2: ഹലോ, എങ്ങനെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖം സുഖം.
2: കച്ചവടം ഒക്കെ എങ്ങനെ പോകുന്നു?
1: കച്ചവടം കുഴപ്പമില്ലാത്ത രീതി.

0: ഞാൻ അതുവഴി വരവ് കാണുന്നുണ്ട്.
1: പിന്നെ അവിടെ കടയിലൊന്നും വലുതായിട്ട് കാണുന്നില്ല.
0: കടയിൽ ഇരിക്കാനുള്ള സമയമില്ല, കുറവാണ്.
1: അതറിയാം.
2: നിങ്ങൾ രണ്ടുപേരും വലിയ മോലാളികളായിപ്പോയി, അതാണ് കടയിൽ ഇരിക്കുന്നത്.
1: ഇല്ല സാർ, ഞങ്ങള് അപ്പുറം ഇപ്പുറം കടകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് ഒരു സമയത്ത്
2: പറയൂ.
0: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമാണ്. ഓണക്കച്ചവടം ഇവിടെ വരില്ല. കാര്യം എന്തെന്നറിയാം, അത് ഈ നമ്മളത് ഗ്രാമപ്രദേശമാണ്. അത് ഈ ടൗണുകളിലൊക്കെ ആളുകള്, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം തിരുവനന്തപുരത്തും നെടുവങ്ങാടും കാട്ടാക്കടയും വെള്ളനാട്ടും ഒക്കെ തുണി, മൊബൈല് അല്ലെങ്കിൽ വലവഞ്ഞണം ഇങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ
0: ഇവിടെ ദൂര സ്ഥലങ്ങളിലാണ് പൈസ എടുക്കാത്തോണ്ടേ.
1: അതെ,
0: സിറ്റിയില് പോയി സാധനം എടുത്തോണ്ട് വരും. അതുപോലെ മലക്കറി വാങ്ങാനും പല മീൻ വാങ്ങിക്കാനും പല കാര്യങ്ങളും.
1: അതായത് ഗ്രാമപ്രദേശങ്ങളിൽ ഓണം വരെ കച്ചവടം കുറവാണ്. പക്ഷെ മൂന്നാം ഓണം കഴിഞ്ഞാൽ നല്ല കച്ചവടമായിരിക്കും. ഹലോ, മൂന്നാം ഓണം കഴിഞ്ഞാൽ നമുക്ക് നല്ല
0: കച്ചവടം.
1: ഞാന് ഈ ഓണത്തിനൊന്നും അടക്കിയില്ല. എവിടെ ഇരുന്നാലും വള്ളനാട് ഇരുന്നപ്പോഴത്തേക്കും ഓണത്തിനൊന്നും ഞാൻ അടക്കില്ല.
2: എവിടെയായിരുന്നു രവിച്ചേട്ടാ? ഈ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്ററിന്റെ അടുത്തെന്ന് പറയുമ്പോ നിങ്ങൾ?
1: എനിക്ക് പഴയ കൊട്ടാരത്തിന്റെ കട
0: മെടിപ്പുരയിലെപ്പുറത്ത്.
1: അല്ല, മോനസാറിന്റെ അല്ല, കൊട്ടാരത്തിന്റെ കടയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിത്രയിലെ പുരുഷോത്തമൻ നായരുടെ കട ഉണ്ടായിരുന്നു, അവിടെ കട നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ബസ് സ്റ്റാൻഡിന് അകത്തുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിന് വെളിയിൽ ആദ്യമായിട്ട് എസ് ടി ഡി ബൂത്ത് വന്നത് എന്റെ കടയിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞാണ് വള്ളനാട് ഈ പറഞ്ഞ നമ്മളുടെ മലയാളി ബ്രഹ്മദേവൻ അവിടെയും ഉണ്ടായിരുന്നു. ഫസ്റ്റില് ബൂത്ത് വന്നത് ഞാനാണ് വള്ളനാട്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു ആറ് ഏഴെണ്ണം ഒക്കെ വന്നല്ലേ.
0: അങ്ങനെ അതിപ്രസരം വന്നപ്പോ പിന്നെ പിന്നീട്
1: ബൂത്ത് ഇല്ലാതായി. പിന്നെ ഈ മൊബൈലൊക്കെ വന്നതുകൊണ്ട് പിന്നെ വേറെ ഒന്നും അവരോട് പോണ്ടല്ലോ.
0: പിന്നെ വിശേഷങ്ങളൊന്നും ആവശ്യം
1: എനിക്ക് മറവിൽ തിരി സൂക്ഷിക്കുക എന്നുള്ളതിൽ നെഞ്ചം എനിക്കൊരു മഞ്ചം എന്നുള്ളൊരു പാട്ടുണ്ട്.
0: സ്ഥിരം ശ്രോതാവാണല്ലോ.
1: കരുണാശായി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് അങ്ങ് അലിഞ്ഞ് നമ്മളെ നേരെ നിന്നാളൊരു ശ്രോതാവ് പറഞ്ഞതുപോലെ അതിലോട്ട് അങ്ങ് അലിഞ്ഞു നിൽക്കുകയാണ്.
2: രണ്ടാളും ശ്രോതാവാണ്.
1: അതെ,
2: ഇപ്പോ രവിചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ ബ്രഹ്മണൻ ഇവിടെ വന്നു.
1: അതെ,
0: പാട്ട് കേൾക്കാം.
1: ഓ, പിന്നെ എനിക്കൊരു കാര്യം, ഒരു ഒരു കഥാപ്രസംഗത്തിലെ രണ്ട് വാക്ക് ഞാൻ പറയാം. രണ്ടു കാലിൽ മല പോലെ മന്തുള്ള ഉണ്ടുണ്ണി മേനോൻ നടന്നു പതുക്കെ നീ, മൂത്താതിൽ പേരു കീടിച്ചോരു രോമവും ശാസ്ത്രക്കാരകനും ചെമ്പൻ കുടുമയും. ഇത് തറവാടിന്റെ മാനം എന്നുള്ള കഥാപ്രസംഗത്തിന്റെ ഒരു തൂവരം വാഹമാണ്.
2: സംഭശിവന്റെ കഥാപ്രസംഗം.
1: അതെ അതെ.
2: ഓ ശരി. ഇത്രയും കഥാപ്രസംഗത്തെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ സത്യം പറഞ്ഞ വേറെ കണ്ടിട്ടില്ല.
1: ഇതൊക്കെ പണ്ടൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതുകൊണ്ട് തലയില് ഒരു ഓർമ്മ.
2: എന്നാലും അത് ഓർത്തിരിക്കണല്ലേ.
1: അതെ.
2: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് ഒരിക്കലും കൂടെ ബ്രഹ്മേണനോട് സ്നേഹവും സന്തോഷവും അറിയിക്കാം.
1: ശരി, സന്തോഷം സാറേ, മോനാളി എല്ലാം, എന്റെ സ്നേഹിതൻ സുഹൃത്ത് എല്ലാം കൂടെ ആയ ആളോട് നന്ദി, നമസ്കാരം.
0: ശരി, നമസ്കാരം.
1: ശരി.
2: അപ്പോ പി ജയചന്ദ്രൻ ആലപിച്ച് എന്താണ് എന്താണ് ചോദിച്ചത്? മാരിവിൽ തിരിവ് എന്ന പാട്ടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ജി ദേവരാജൻ സംഗീതം നൽകി, വയലാർ രാമവർമ്മ രചന നിർവഹിച്ച പാട്ടാണെന്നാണ് ഒരു ഓർമ്മ. എന്തായാലും മറവിൽ തിരിവ് സൂക്ഷിക്കുക, അങ്ങനെ എന്തോ ആണ് ആ സിനിമയുടെ പേരെന്ന് പറഞ്ഞതുപോലെ തോന്നി. ആ പാട്ടിലേക്ക് നമുക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്തായ ബ്രഹ്മേണനാണ്. സാമൂഹ്യ പ്രവർത്തകനും വിളനാട് NSS കരയോഗത്തിൻ്റെ പ്രസിഡൻറ്റും വ്യാപാര വ്യവസായ സമിതി ട്രഷററും വിളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡൻറ്റുമായ ബ്രഹ്മദേവൻ നായരാണ് അതിഥിയായിട്ടുള്ളത്. പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം, സല്ലപിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, പാട്ടുകൾ ചോദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
0: ശങ്കരേട്ടാ, അങ്ങനെ ചിരിച്ചാ പോരാ. ശങ്കരേട്ടാ എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോ എന്തോ എന്ന്
1: വിളിക്കും.
0: ശങ്കരേട്ടാ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിള്ളനാട് ജംഗ്ഷനിലെ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന ബ്രഹ്മേണനാണ്. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: ബ്രഹ്മ നമസ്കാരം. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്,
2: സംസാരിച്ചിട്ടുണ്ട്.
1: ഞാൻ മുണ്ടല കാവോള.
2: കാവോള
1: മറ്റേ ട്രൈബൽ
2: സ്കൂളിലുണ്ടല്ലോ.
1: കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം, ഞാൻ കടയിലും വന്നിട്ടുണ്ട് മുമ്പ്, തൈ തയ്ക്കാനും വന്നിട്ടുണ്ട്. നമ്മുടെ സുഹൃത്ത് ബാബു ഇപ്പൊ ഉണ്ടോ അവിടെ?
2: പോയാഞ്ചു.
1: ഞങ്ങൾ ഒന്നിച്ച് പണിയിട്ടുണ്ട്, എന്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ട് തിരുമലയൊക്കെ. ഞാൻ പെയിന്റിംഗ് ആയിരുന്നു കുറച്ച് ദിവസം ഇടയ്ക്ക്, ആ പെയിന്റിങ്ങിനൊക്കെ വന്നല്ലോ. ആ അപ്പൊ എന്റെ കൂടെ പണിക്ക് വന്നിട്ട് അങ്ങനെ വീട്ടിന്റെ അടുത്തൊരു ആശാരി ഉണ്ടല്ലോ, കൃഷ്ണൻ അങ്ങനെ എന്തോ
2: അദ്ദേഹത്തിന്റെ കേറാപ്പിൽ,
1: ആ അദ്ദേഹത്തിന്റെ കേറാപ്പിൽ അവിടെ എന്റെ കൂടെ കുറെ നാള് പണിക്കൊക്കെ ഉണ്ടായിരുന്നു. എന്ത്, ഞാൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ വയസ്സായി, 75 വയസ്സായാലും ഇനിയിപ്പോ എന്ത് ചെയ്യാ, ഞാൻ പെയിന്റിംഗ് തൊഴിലാളി ആയിരുന്നു, ഇനിയിപ്പോ എന്തായാലും മോളിൽ കയറാനൊന്നും
2: പറ്റൂലല്ലോ.
1: ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഓണം ആയിട്ട് തയ്യൽ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കില്ല,
2: അത്
1: ചോദിക്കില്ല. അപ്പോ പിന്നെ മറ്റേ നമ്മള് കണ്ടിട്ടുണ്ടെങ്കിലും മറ്റേ വിശേഷങ്ങൾ ഒന്നും അറിഞ്ഞുകൂടാ. എവിടെ താമസിക്കുന്നത്? വിളനാട്.
2: വീട്ടില് ഞാനും എന്റെ വൈഫും മാത്രമേ
1: ഉള്ളൂ.
2: ഒരു മോനുണ്ടോ? കാനഡയിലാണ്.
1: കാനഡയിൽ. അപ്പം അങ്ങനെ സുഖജീവിതം.
2: അതെ അതെ.
1: കടയൊക്കെ നന്നായി പോകുന്നുണ്ട്.
2: കടയൊക്കെ നല്ലതായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നും.
1: പിന്നെ
2: ഓണം
1: നമുക്ക് മധുജൻ സാറ് ആവശ്യം പോലെ തന്നുകൊണ്ടിരിക്കുകയല്ലേ.
0: ഇനി അങ്ങോട്ട് സദ്യ വട്ടങ്ങളുടെ പൂരമാണ്.
1: അത് തന്നെ മധുജൻ സാറ് അത്തം മുതൽ മധുജൻ സാർ ഇങ്ങനെ ഓണം നമുക്ക് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ നമുക്കിപ്പോ ആ ഓണമൊക്കെ തന്നെയല്ല നമ്മൾ ഈ നമുക്ക് എന്താ ഓണം ഇപ്പൊ? അതൊക്കെ പണ്ട് പണ്ടത്തെ കാലമല്ലേ. ഇപ്പം ഓണം എന്ന് പറഞ്ഞാൽ ബെവറേജിലും തെറ്റിക്കകത്തും ഒക്കെ അല്ലേ ഉള്ളു ഓണം നമുക്ക്. അയ്യോ,
2: എന്താ
1: ഓണക്കോടി എഴുതില്ല, ഓണക്കോടിയൊന്നും അങ്ങനെ അധികമായിട്ട് എടുക്കാറില്ല. ഓ, പിന്നെ ഇതില് നമുക്കൊരു സുഹൃത്തുണ്ട്, നമ്മളൊരു ബന്ധു, ഒരു എല്ലാ വർഷവും എനിക്കൊരു ഓണക്കോടി എടുത്തോണ്ട് തരും.
2: വേണ്ട, കേൾക്കൂല.
1: എന്തോ വീട്ടിലെന്റെ ഭാര്യയുണ്ട്, മോളുണ്ട്, മോളുടെ കുട്ടികൾ, മരുമോൻ, മകനുണ്ടായിരുന്നു, മകൻ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നമ്മുടെ കുടുംബം. ഞാൻ തിരുമലയായിരുന്നു, ഞാൻ ഈ അടുത്ത കാലത്താണ്, അടുത്ത കാലത്തല്ല, ഒരു 10-15 വർഷമായി മുണ്ടാലായിലോട്ട് വന്നിട്ട്. ഓ, എന്റെ സ്ഥലം ഇവിടെ തന്നെ നമ്മളെ കാണിക്കപ്പെട്ടിയുടെ താഴെ. മറ്റേ മുണ്ടാല NSS-ലുള്ള പുരുഷോത്തമൻ നായരുണ്ടല്ലോ. ആ പുരുഷോത്തമൻ നായർ എന്റെ മാമിയുടെ മോനാണ്. ഓ, ഞാൻ മുണ്ടാല കുടുംബക്കാരൻ തന്നെ. അപ്പൊ പിന്നെ നമ്മളെ വിളനാട് പഞ്ചായത്തിലുള്ള ഒരാൾ വന്നിരുന്ന് കർണാടകയിൽ സംസാരിക്കുന്നെന്ന് പറയുമ്പോ നമുക്കൊന്ന്
2: വിളിക്കണ്ടേ?
1: അപ്പൊ ഒന്ന് വിളിച്ചു, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ നോക്കുകയാണ്, ഇത്രയാണ് കിട്ടിയത്.
2: അത് തന്നെ
1: നമ്മളെ അറിയാവുന്ന ഒരാളും കൂടെ ആവുമ്പോ പിന്നെ നമുക്ക് ഇത്തിരി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു
2: സുഖമായിട്ടുണ്ട്.
1: വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല.
2: മധുജൻ സാർ
1: എന്തോ പാട്ട് ഞാൻ മധുവൻ സാർ മിണ്ടാതിരിക്കുകയാണ്.
0: നിങ്ങളെ നിങ്ങളായി നിങ്ങളെ പാടായി എന്ന് പറയുമ്പോൾ നിങ്ങൾ സുഹൃത്തുക്കൾ സംസാരിക്കും, ഞാൻ അങ്ങ് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്.
1: എന്തോ ആയിക്കോട്ടെ, അപ്പൊ ഞാനിന്ന് ചോദിച്ച പാട്ട് ആറാട്ട് നാനകൾ എഴുന്നള്ളി എന്നുള്ള പാട്ടാണ്. അപ്പൊ നമ്മളെ ഈ ഹരിഹരദാസ് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം ഈശ്വരൻ ഒരിക്കൽ വിരുദ്ധന് വന്നു എന്നുള്ളത് വിടൂലാന്ന് തോന്നുന്നു.
0: ഇനി വിടൂല, വിടൂലെന്ന് ഉറപ്പിച്ചു പറഞ്ഞല്ലോ
1: അദ്ദേഹം മൂന്ന് പ്രാവശ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എനിക്കും അതിന് മൂന്നും അല്ല കൂടുതൽ ചോദിച്ചിട്ടുണ്ടെന്ന്.
0: ഒരാളുടെ തലയിൽ ഒരു പാട്ട് പിടിച്ചു പോയാണ്ടല്ലോ, അത് പിന്നെ വിടാൻ വലിയ പാടാണ്.
1: പിന്നെ അദ്ദേഹം ഒരു ഈ പെയിന്റിംഗ് തൊഴിലാളി കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ പാട്ട് ഞാൻ അദ്ദേഹത്തിന് ഡെലിഗേറ്റ് ചെയ്യാണ്.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇന്ന് ബ്രഹ്മേണൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ന് ബ്രഹ്മേണനാണ് നമ്മുടെ അതിഥിയായിട്ടിരിക്കുന്നത്. അതെ, ഒപ്പം ശങ്കരേട്ടൻ ഓർമ്മിപ്പിച്ചത് കൊണ്ടൊരു കാര്യം കൂടെ പറയുകയാണ്. ഈ സംസാരത്തിനിടയിൽ ശങ്കരേട്ടൻ ചോദിച്ചത് ബാബുവിനെയാണ്. ഞങ്ങളിവിടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ബ്രഹ്മേണനുമായിട്ട് സംസാരിക്കുമ്പോൾ ബാബു 25 ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ മരണപ്പെട്ടു പോയി എന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നമ്മൾ മൂന്ന് പേരും എന്താണ് ആശ്വാസം അറിയിക്കുന്നു, ആ ദുഃഖത്തിന് പങ്കുചേരുന്നു. ബാബുവിന് ഒരു ആദരാഞ്ജലികളും നമ്മൾ നേരുന്നു. കാരണം ശങ്കരേട്ട ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ് ബ്രഹ്മേണൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയായൊരു സംഗതിയല്ല.
1: അപ്പോ ബ്രഹ്മനും കുടുംബത്തിനും സാറിനും എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞവര് ഓണാശംസകൾ നേരുന്നു.
0: ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന യേശുദാസ് പാടി വി ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത് ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച മനോഹരമായ പാട്ട് ശങ്കരൻ ചേട്ടൻ പറഞ്ഞ പ്രകാരം നമ്മൾ ഹരിഹരദാസിന് സമർപ്പിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവെയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്തായ ബ്രഹ്മേണനാണ്. സാമൂഹിക പ്രവർത്തകനും NSS ഹരയോഗത്തിൻ്റെ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ട്രഷററും വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡന്റുമായ ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ശ്രോതാക്കൾക്ക് വിളിക്കാം, വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, പാട്ടുകൾ ചോദിക്കാം. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891 8849912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ,
1: ഹലോ, ഞാൻ കാച്ചാണി.
0: കാച്ചാണി, ഓ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, റേഡിയോയുടെ ശബ്ദം ഒരു അല്പം കുറയ്ക്കാൻ ശ്രമിച്ചു നോക്കണേ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രഹ്മദേവൻ നായരാണ്. അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം.
1: അപ്പൊ എല്ലാരും പറഞ്ഞ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാൻ ഇല്ലെന്നാണ് തോന്നുന്നത്.
0: ഇതുവരെ വിളിച്ചതെല്ലാം 60-70 വയസ്സിലുള്ള ആളുകളാണ്. ഒരു പയ്യൻ ഇതുവരെ വിളിച്ചില്ല. അപ്പൊ ഒരു പയ്യൻ ഇപ്പൊ വിളിച്ചെന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കാം. അപ്പൊ വിശേഷങ്ങൾ പറയാം.
2: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ
1: ഓ, എനിക്ക് രണ്ട് മക്കളാണ്.

0: ആള് മരിച്ചു. നമുക്ക് 28 വയസ്സിലാണ് എന്റെ മോൻ
1: മരിക്കണേ.
0: മോളെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ ഉള്ള ഭാര്യ മരിച്ചു 5-6 വർഷമായി.
1: ഇപ്പൊ മകളുടെ വീട്ടിലാണ്?
0: ഇപ്പൊ മോളെ
1: വീട്ടിലാണ്.
0: എന്റെ വീട് കാച്ചാണിതാണ്. ഞാൻ ഇപ്പൊ കല്ലേറ്റാണ് ഉള്ളത്. ഹലോ.
1: അപ്പൊ
0: അതുകൊണ്ട് ചായം 10-9 വയസ്സൊക്കെ ആയതുകൊണ്ട് ശരീരത്തിന് ഇടയ്ക്കിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പാട്ടുമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്.
1: വയസ്സുകാലത്ത് പാട്ടും കേട്ടിരിക്കാം.
0: ഓ, കാരണം പിന്നെ വേറെ പുള്ളേരൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല കൂടെ. പിന്നെ ഞാനൊരു പാട്ട് കേട്ടിട്ടുണ്ട്. ഞാന് ഈ പഴയ ഒരു പഴത്തുള്ള പാട്ടാണ്, ഇണപ്രാവുകൾ ഉണ്ടല്ലോ, ഇണപ്രാവുകള്. ഇണപ്രാവുകളില് ഞാന് തിരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോവും, ആ പാട്ടാണ് ചോദിച്ചേക്കുന്നത്.
2: പാട്ട് കേൾക്കാം, പക്ഷെ ഒരു കാര്യം പറഞ്ഞപ്പോ അത് വിഷമായി പോയി. പിള്ളേരൊന്നും അടുത്തില്ലാത്തോണ്ട് ഒറ്റയ്ക്കാണ്. നമ്മളൊന്നും പിന്നെ ഈ റേഡിയോയിലൂടെ സ്ഥിരം പറയുന്ന നമ്മളൊന്നും പിള്ളേരല്ലേ. പിന്നെ ആരും ഇല്ലാന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റുന്ന
0: ഒരുപാടൊക്കെ മനസ്സിലാക്കിയ ഒരാളാണ്. മനസ്സിലാക്കിയിട്ട് പറയുന്നത് ഇന്ന് നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്.
2: അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് പിള്ളേരെ പോലെ നിന്ന് ഇങ്ങനെ സുഹൃത്തായി പാട്ടായി കൂടെ നിൽക്കുന്നത്. അപ്പൊ ഒറ്റയ്ക്കാണ്, ആരും ഇല്ലാതെന്ന് പറയല്ലേ.
0: നമ്മൾ ഇന്നതാണ് ആരാണെന്നൊക്കെ പറയാനുള്ള ആഗ്രഹമല്ല. ഞാൻ പൊതുവിൽ പറഞ്ഞു പറഞ്ഞാൽ സാറിന്റെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പിടിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ വരാൻ വന്നിട്ടുണ്ട്, വരെയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
2: തീർച്ചയായും തീർച്ചയായും.
0: ഇല്ല, എനിക്ക് ശബ്ദം കുറവാണ്. ഞാനൊരു പതനപ്പാട്ട് രണ്ടുപേര് പാടാം. ശബ്ദമൊന്നും നേരെ വരില്ല, എന്നാലും പാടി നോക്കാം.
2: ബ്രഹ്മണന് വേണ്ടി പാടിക്കോ.
0: മലരുടെ ശരണം അയ്യപ്പ ചരി, മലമുകൾ തന്നിട്ട് ശരണം അയ്യപ്പ, ശിവനെ നിന്നു ചൊടി പാടിക്കോൾ മലമേ, ജീവമോക്ഷം വരുവ ആരറിവോ നിൻ മായാലീലകൾ അഖിലജഗവചനെ, ശിവന് അഖിലജഗ വചനെ, കാണുന്നതും കേൾപ്പതുമെല്ലാം മായാലീലകൾ അഖിലജകൾ വജനെ, ശിവനെ അഖിലജകൾ വജനെ. ഓക്കെ,
1: വജനക്കൊക്കെ പോവോ?
0: നേരത്തെ കൊണ്ടാണ്.
1: അടുത്ത ക്ഷേത്രം?
0: ഓ, ഞാനിപ്പോ ഇപ്പൊ കല്ലേറ്റ ക്ഷേത്രമുണ്ട്. പിന്നെ കാറ്റാണിയിലാണെങ്കിൽ കുന്നൂർ ചോല
1: ക്ഷേത്രം
0: ഉണ്ടായിരുന്നു.
1: ശിവക്ഷേത്രം?
0: ഓ, സുബ്രഹ്മണ്യ ക്ഷേത്രം. ഞാൻ കുറച്ചു നേരം സുബ്രഹ്മണ്യം വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. അതൊരു 10-20 വർഷം. അന്നാണെങ്കിൽ മീൻ ഇറക്കി ഇങ്ങനെ ഒന്നും കൂട്ടില്ല, രണ്ടുപേരുടെ കുളിയും പൂജയും കർമ്മങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു സുപ്രഭാതത്തിൽ അതങ്ങ് മാറി അവിടെ നിന്ന്. അല്ലെങ്കിൽ ഭയങ്കര സ്വാമിയായിട്ട് കഴിഞ്ഞിരുന്നേ. പക്ഷെ എന്റെ അച്ഛൻ അച്ഛൻ സ്വാമിയാണ്. കാരണം വൈദ്യനായിരുന്നു ഒടുവില് ഒരു സുപ്രഭാതത്തില് നമ്മളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു 10-25 വർഷം മറ്റുകാളിയിൽ ഒരു ആശ്രമത്തിൽ പോയിരുന്നു. പക്ഷെ അവരെ കീഴിൽ കുറച്ച് പരിതരമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവര് ഇരുന്ന് മരിക്കുന്നു പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ അവര് വണ്ടി കയറ്റി നേരെ കല്ലുകൊട്ടി ചെന്ന് ഒരു ക്ഷേത്രമുണ്ട് കല്ലിയോട്, അവിടെ അതിനടച്ചുകൂടെ ഒന്ന് പ്രവിശിപ്പിച്ചിരിക്കുകയാണ് അവിടെ. അവിടെ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ വായിച്ചാൽ ഇപ്പം ഒരു ലെവലിലൊക്കെ ഇങ്ങനെ ഒരിടത്ത് പാട്ടും കേട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്.
2: എന്നാലും ഭജനയ്ക്ക് പോവെന്ന് ചോദിച്ചത് ഒരു ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഓ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ബുക്കിംഗ് കിട്ടുമായിരുന്നു. ആ ബുക്കിംഗ് വെറുതെ പോയില്ലേ.
1: പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം?
0: വേറെ ഒന്നുമില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് നമസ്കാരം പറഞ്ഞ് ഞാൻ പാട്ട് ചോദിക്കരുത് കേട്ടോ.
2: അപ്പം പാട്ട് നേരത്തെ പറഞ്ഞെന്തോണ അല്ലേ, ഇണപ്രാവുകൾ എന്ന ചിത്രത്തിൽ
0: ഇണപ്രാവുകളുള്ള പാട്ടാണ്, പുരുത്തോലെ പെരുന്നാളിൽ
2: പള്ളി
0: പോകുന്നുള്ള പാട്ടാണ്.
2: അത് നമുക്ക് കേൾപ്പിക്കാം. അപ്പൊ പാട്ടിലോട്ട് പോവാം. ഒരിക്കൽ കൂടെ ബ്രഹ്മേണന് നന്ദി, നമസ്കാരവും സ്നേഹവും ഒക്കെ അറിയിക്കാം.
1: ശരി ശരി, നമസ്കാരം.
2: അപ്പൊ പാട്ടിലോട്ട് പോവാം. പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രഹ്മേണ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും എന്താണ് ഡൽഹിയിൽ പോയ കാര്യങ്ങൾ, അതുപോലെ ഇവിടെ കട തുടങ്ങിയ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ബ്രഹ്മേണനെ പരിചയപ്പെടുത്തുമ്പോൾ സാമൂഹിക പ്രവർത്തകനാണ്, തയ്യൽ ഒരു സ്റ്റിച്ചിങ് സെൻ്ററിൻ്റെ ഉടമയാണ്, വെള്ളനാട് NSS കരയോഗത്തിൻ്റെ പ്രസിഡൻ്റാണ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ട്രഷററാണ്, വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ്. ഏതാണ്ട് ഒരു ഗ്രാമത്തിൽ, ഒരു വില്ലേജിലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വം എന്ന് നമുക്ക് പറയാം. എല്ലാ മേഖലകളും ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ശരിക്കും നൽകുന്ന ഒരു ഒരു ഒരു ആത്മസംതൃപ്തി. ഇനിയും ഇതൊക്കെ തന്നെയായിട്ട് തുടരണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ മൊത്തത്തിലൊന്ന് സംസാരിക്കാം.
1: അതെ, ഞാനെനിക്ക് ഇത് ഈ രീതിയിൽ ഇപ്പോൾ പോകുന്ന രീതിയിൽ തുടരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ആ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്
2: ജനങ്ങളുമായിട്ട്.
1: അതെ, ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അത് കൂടുതൽ. പ്രത്യേകിച്ചും NSS പ്രസിഡൻ്റായതിനു ശേഷം ഉത്തരവാദിത്വങ്ങൾ കൂടുതലാണ്. അത് ഇവിടെ മരണം വന്നാലും അത് ഞങ്ങളവിടെ അപ്പോഴും അറിയിച്ചാൽ അപ്പോഴവിടെ ഓടിയെത്തും. ബാക്കി കാര്യങ്ങളെല്ലാം NSS ആണ് ചെയ്യുന്നത്. അതുപോലെ മറ്റു കർമ്മങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ ചെന്ന് ഒക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലും ഉത്സവത്തിന് അടുപ്പിച്ച് ഒരു മാസം ഫുൾ ജോലിയാണ്. അവിടുത്തെ ഒരുക്കങ്ങളെല്ലാം നടത്തണം. അപ്പോൾ അതിനു വേണ്ടി സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വ്യവസായിയും ഒക്കെ രീതിയിലും. പിന്നെ എനിക്ക് കടയിൽ ആളുള്ളത് കൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ഇപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കടയിലിരുന്ന ഒരാളാണ് ഇപ്പോൾ
2: മരണപ്പെട്ടത്.
1: അതിനുശേഷം ആളില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യം ഒത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിൽ ഞാൻ കട മതിയാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനം ചെയ്യേണ്ടി വരും. ഇത് ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. അത് ആലോചിച്ചോണ്ടിരിക്കുകയാണ്, വടങ്കയിട്ടെന്ന് ധരിച്ചിരിക്കുകയാണ്.
2: പുതിയ ആളുകൾ കടയിലേക്ക് വരും.
1: അതെ അതെ, പുതിയ ആൾക്കാർ തയ്യൽ ജോലി പഠിക്കുന്നവരൊക്കെ കുറവാണ്. പിന്നെ പഠിച്ചവരൊക്കെ ഓരോ കടകളൊക്കെ ഇട്ടിരിക്കുന്നവരേ ഉള്ളൂ. പിന്നെ കൂലിക്ക് പോണവരൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണാലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. മാക്സിമം ശ്രമിക്കാം എന്ന് മാത്രമേ.
2: ഒരു തയ്യൽ രംഗത്ത് നിന്ന് ആരംഭിച്ചിട്ട്, അതൊരു ഗ്രാമത്തിൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ തയ്യൽ രംഗത്ത് നിന്ന് ആരംഭിച്ചിട്ട് മൊത്തം ഒരുപക്ഷെ ഒരു സാമൂഹിക പ്രവർത്തനത്തിലേക്ക് എത്തിയ ഒരു സുഹൃത്തുമായിട്ടാണ് ഇന്നത്തെ പോക്കുവയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളു ചോദിക്കാനായിട്ട്. ഇത്രയും സമൂഹത്തിൻ്റെ പല പല മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. താല്പര്യമില്ലാഞ്ഞിട്ടാണോ അടുത്ത ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം?
1: ഞാൻ ആദ്യം സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു. അത് ഞാൻ മറ്റ് സംഘടനയിലോട്ടൊക്കെ മാറിയപ്പോൾ ഈ രാഷ്ട്രീയം വെച്ച് മതിയാക്കി.
2: ഇനി അങ്ങനെ ഒരു
1: രാഷ്ട്രീയത്തിലേക്ക് ഇല്ല. മറ്റ് ഈ ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ.
2: ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ ജനങ്ങളുമായിട്ട് എപ്പോഴെപ്പോഴും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിലേറ്റവും പ്രധാനമായി സന്തോഷം തോന്നുന്നു ഒരു ശരിക്കും പറഞ്ഞാൽ, ഇപ്പം നേരത്തെ രവിചേട്ടനൊക്കെ പറഞ്ഞ ഒരു തയ്യൽ മുതലാളിയൊക്കെ ആണെങ്കിലും തുടക്കം എന്ന് പറയുന്നത് ശരിക്കും ഒരു തയ്യൽ തൊഴിലാളിയാണ്.
1: ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യം
2: തുടങ്ങുന്നത്. എല്ലാം
1: ഒറ്റയ്ക്കായിരുന്നു. അതിനുശേഷം പിന്നെ ഓരോരുത്തരെ കൂലിക്ക് അങ്ങനെ ഇരുത്തി. ഇപ്പം മൂന്ന് നാല് പേരുണ്ട്.
2: അപ്പം ആ ഒരു അതിൽ നിന്ന് തുടങ്ങി ഒരു സ്വന്തം നാട്ടിൽ എല്ലാവർക്കും അറിയുന്ന, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവരുടെ അടുത്തും എത്തുന്ന ഒരാളായിട്ട് മാറുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു തൊഴിലാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ആദരവും സ്നേഹവും ബ്രഹ്മേണന്റെ അടുത്ത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കരുണാസായി റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ്. ആ അർത്ഥത്തിലൊക്കെയാണ് ഇന്നത്തെ പോക്കുവെയിലിൽ ബ്രഹ്മേണൻ പങ്കെടുക്കുന്നതും ശ്രോതാക്കളുമായിട്ട് സംസാരിക്കുന്നു. നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല, ഒന്നര മണിക്കൂർ എത്ര വേഗത്തിലാണ് നമ്മളോട് കടന്നുപോയത്. ഞാൻ പ്രത്യേകിച്ച് എല്ലാ ശ്രോതാക്കളുടെ പേരിലും കരുണാസായി റേഡിയോയുടെ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും എല്ലാം ബ്രഹ്മേണന് ഞാൻ അറിയിക്കുകയാണ്.
1: ശരി ശരി, കരുണാസായി റേഡിയോയോട് എന്നും എനിക്ക് നന്ദി ഉണ്ടായിരിക്കും. നമസ്കാരം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവെയിലിന് തിരശ്ശീല വീഴുകയാണ്. വളരെ സന്തോഷം, വിളിച്ചവർ, വിളിക്കാത്തവർ, വിളിച്ചിട്ട് കിട്ടാത്തവർ ഒക്കെയുണ്ട്. എന്തായാലും ഒരു ഓണത്തിൻ്റെ നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഇത് ഇത്രയും സമയം ശ്രോതാക്കൾ ഇത് കേട്ടു, വിളിച്ചു, ആസ്വദിച്ചു, സല്ലപിച്ചു. ഇനി അടുത്ത ബുധനാഴ്ച വീണ്ടും പ്രത്യേക പോക്കുവെയിലുമായി, വീണ്ടും ഒരു സുഹൃത്തുമായി ഞാൻ വീണ്ടും എത്തും. ഇന്നത്തെ പ്രത്യേക പോക്കുവെയിൽ ഇവിടെ അവസാനിക്കുമ്പോൾ, ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സാമൂഹ്യ പ്രവർത്തകനും NSS കരയോഗത്തിൻ്റെ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷററും വിളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെ വൈസ് പ്രസിഡന്റുമായ ബ്രഹ്മദേവൻ നായർ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രഹ്മേണനാണ്. ഒപ്പം ഞാൻ മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: പനിയുള്ളപ്പോൾ എന്തു കഴിക്കണം? പനി വന്നാൽ കഞ്ഞി കുടിക്കണം എന്നത് ഒരു നാട്ടുനടപ്പായി മാറിയിട്ടുണ്ട്. എന്നാൽ പനി വന്നാലും രോഗിക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന എന്തും കഴിക്കാമെന്നത് മനസ്സിലാക്കുക. അധികം വറുത്തതോ പൊരിച്ചതോ ഫാസ്റ്റ് ഫുഡോ കൊഴുപ്പ് കൂടുതലടങ്ങിയവയോ അല്ലാതെ എളുപ്പം ദഹിക്കാൻ സഹായിക്കുന്ന ഏതൊരു ഭക്ഷണവും പനിയുള്ള സമയത്ത് കഴിക്കാം. പനി വരുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നിർജ്ജലീകരണം തടയുക എന്നതും ശരീരത്തിന് ആവശ്യമായ ഊർജം നൽകുക എന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ധാരാളം ജലവും കാർബോഹൈഡ്രേറ്റും നൽകുന്ന എളുപ്പം ദഹിക്കുന്ന കഞ്ഞി പനിയുടെ ദിവസങ്ങളിൽ ഹീറോ ആയി മാറുന്നത്. ഇതേ കഞ്ഞിയിൽ ചെറുപയറോ ചെറുപയർ പരിപ്പോ ഇട്ടു വേവിക്കുകയും ഒരൽപ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുകയും ചെയ്താൽ പ്രോട്ടീനും രോഗപ്രതിരോധ ശേഷിയും പ്രദാനം ചെയ്യുന്ന ഒരു ഉത്തമ ഭക്ഷണമായി കഞ്ഞി മാറുന്നു. ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ ശുദ്ധമായ വെള്ളം ധാരാളം കുടിക്കുക. കഞ്ഞിവെള്ളം, പഴച്ചാറുകൾ എന്നിവ ഉപയോഗിക്കാം. ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയിട്ടുള്ളതിനാൽ ചായ, ഹെർബൽ ടീകൾ എന്നിവയും ഊർജം നൽകും. എങ്കിലും ഉത്തേജക വിഭാഗത്തിൽപ്പെടുന്ന ചായ, കോഫി, മദ്യം എന്നിവ ഒഴിവാക്കുന്നതാണ് ഉത്തമം. പ്രോട്ടീനും സിങ്കും ധാരാളമടങ്ങിയ ചിക്കൻ സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ്, ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ എന്നിവ കൂടുതലായി തിരഞ്ഞെടുക്കുക. മദ്യം, പിസ, ഫാസ്റ്റ് ഫുഡ് പോലെയുള്ള കൊഴുപ്പ് ഭക്ഷണങ്ങൾ, ഉയർന്ന അളവിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ളവ, അധികമായി സംസ്കരിച്ച ഭക്ഷണങ്ങൾ എന്നിവ ഒഴിവാക്കുക. കാരണം ദഹിക്കാൻ പ്രയാസമുള്ളതും രോഗപ്രതിരോധ ശേഷി കുറയ്ക്കുന്നതുമായ ഇത്തരം ഭക്ഷണങ്ങൾ പനിയുടെ ലക്ഷണങ്ങൾ നീണ്ടുനിൽക്കാൻ കാരണമായേക്കാം. പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമാണ്, പനി വരുന്ന സമയത്ത് രോഗത്തോട് സ്വാഭാവികമായി പ്രതികരിക്കാൻ ശരീരത്തിന് സാധാരണ ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ അളവിൽ ഊർജവും പ്രോട്ടീനും ആവശ്യമാണ് എന്നത്. ഇത്തരത്തിൽ അധിക അളവിൽ ആവശ്യമായി വരുന്ന പ്രോട്ടീനും ഊർജവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പനി പിടിപെടുന്ന അവസരങ്ങളിൽ അമിതമായ വിയർപ്പ്, വിശപ്പും ദാഹവും ഇല്ലായ്മ എന്നിവ സാധാരണമാണ്. ഈ ലക്ഷണങ്ങളൊക്കെയും നിർജ്ജലീകരണത്തിലേക്ക് ശരീരത്തെ കൊണ്ടെത്തിക്കും. ഇതൊഴിവാക്കാൻ ശുദ്ധമായ ജലം ധാരാളം കുടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായി ഓർക്കേണ്ടതും ചെയ്യേണ്ടതും. ജലം നിർജ്ജലീകരണം തടയുന്നതിനോടൊപ്പം സ്വാഭാവിക വിഷവിമുക്തമാക്കൽ ഏജന്റായും പ്രവർത്തിക്കുന്നു. ഊർജദായനികളായി പ്രവർത്തിക്കാൻ കഴിയുന്ന കഞ്ഞിവെള്ളം തേങ്ങാപ്പാൽ ചേർത്തോ അല്ലാതെയോ കുടിക്കാം. തേൻ, നാരങ്ങാനീര് എന്നിവ ചേർത്തുണ്ടാക്കുന്ന ഹെർബൽ ചായകൾ, പഞ്ചസാര ചേർക്കാത്ത ഫ്രൂട്ട് ജ്യൂസുകൾ, ചിക്കൻ സൂപ്പ് ഇവയും ഉൾപ്പെടുത്താം. പനിയോടൊപ്പം വയറിളക്കമോ ഛർദിയോ ഉണ്ടെങ്കിൽ ORS ലായനി, മറ്റ് ഇലക്ട്രോലൈറ്റ് ലായനികൾ എന്നിവ സമയോചിതമായി ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കുക. തൊണ്ടവേദന, ടോൺസിലൈറ്റിസ് എന്നിവയുണ്ടെങ്കിൽ ഫ്രൂട്ട് ജ്യൂസുകൾ മിതപ്പെടുത്തുക. അല്ലാത്ത പക്ഷം പഴങ്ങളുടെ തണുപ്പ് തൊണ്ടവേദന കൂട്ടാൻ കാരണമായേക്കും. ഇത്തരത്തിൽ പനി വരുമ്പോൾ ആഹാര തിരഞ്ഞെടുപ്പിൽ ബുദ്ധിപൂർവമായ മാറ്റം വരുത്തുകയും സമയോചിതമായി ഡോക്ടറുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്താൽ തീർച്ചയായും മറ്റ് ശാരീരിക പ്രത്യാഘാതങ്ങളില്ലാതെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പൂർണ്ണമായും ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് തിരികെ വരാൻ സാധിക്കും.
0: സ്വാസ്ഥ്യം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹോമിയോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഹരിപ്രിയ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

30,000 രൂപയുടെ വാച്ചും 300 രൂപയുടെ വാച്ചും കാണിക്കുന്നത് ഒരേ സമയം തന്നെയാണ്. 3,000 രൂപയുടെ പണസഞ്ചിയോ 30 രൂപയുടെ പണസഞ്ചിയോ കൊണ്ടു നടന്നാലും അതിലുള്ള പണത്തിന് മാറ്റം വരുന്നില്ല. 1,00,000 രൂപയുടെ വാഹനമോടിച്ചാലും 500,000 രൂപയുടെ വാഹനമോടിച്ചാലും വഴിയും അകലവും ഒന്നായിരിക്കും. രണ്ടും ഒരുപോലെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കുകയും ചെയ്യും. താമസിക്കുന്ന വീട് ചെറുതായാലും വലുതായാലും അനുഭവിക്കുന്ന ഏകാന്തത ഒരുപോലെയായിരിക്കും. ഫസ്റ്റ് ക്ലാസ്സിൽ സഞ്ചരിച്ചാലും സാധാരണ സീറ്റിൽ യാത്ര ചെയ്താലും വിമാനം തകർന്നാൽ വീഴുന്നത് ഒരേ താഴ്ചയിലായിരിക്കും. പൊതുജനശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

0: அழியா பற பறக்கும்.
1: സ്വന്തം അധ്വാനത്തിൽ നിന്ന് കണ്ടെത്തുന്ന പണം സാമൂഹിക സേവനത്തിന് വിനിയോഗിക്കുമ്പോഴുണ്ടാകുന്ന ആത്മാഭിമാനം വളരെ വലുതാണ്. വിയർപ്പൊഴുക്കാതെ കണ്ടെത്തുന്ന പണം ആത്മാഭിമാനം നൽകുകയില്ല. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
3: നീതിയും ന്യായവും.

0: ഓഫീസ് മുറിയിൽ വച്ച് ജീവനക്കാർ വെളിയിൽ നിന്ന് വരുന്നവരെ കാണുന്നത് നിരോധിച്ചിട്ടുള്ളതാണ്. അതായത് ഓഫീസ് മുറിയിൽ വച്ച് കാണാൻ പാടില്ലാത്തതാകുന്നു. ഓഫീസ് കാര്യവുമായി വരുന്ന ഏതെങ്കിലും സന്ദർശകനിൽ നിന്നോ കക്ഷിയിൽ നിന്നോ മറ്റാളുകളിൽ നിന്നോ യാതൊരുവിധ സമ്മാനങ്ങളോ പ്രതിഫലമോ പ്രതീക്ഷിക്കുകയോ അത്തരക്കാരുമായി യാതൊരു തരത്തിലും ബാധ്യതപ്പെടുകയോ ചെയ്തുകൂടാത്തതുമാണ്. ഓഫീസ് സമയത്ത് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയുണ്ട്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഓഫീസ് സമയത്തിനു ശേഷമാണെങ്കിൽ പോലും ഇതിലേക്ക്, അതായത് വകുപ്പ് തലവന്മാരുടെയോ ഓഫീസർമാരുടെയോ മുൻകൂർ അനുമതി നേടിയിരിക്കേണ്ടതാണ്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതു സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കേണ്ടതും പരിശോധിക്കേണ്ടതും പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസ് മുഖേനയാണ്. ഇതു സംബന്ധിച്ച് അനുമതി നൽകുന്ന ഓഫീസർ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ഓഫീസ് സമയത്തിനു ശേഷമാണെന്നും അത് ഓഫീസിൻ്റെ സാധാരണഗതിയിലുള്ള പ്രവർത്തനങ്ങളെ യാതൊരു തരത്തിലും ബാധിക്കുന്നില്ലെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതും ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും അനുമതി നൽകുന്ന ഓഫീസർക്കായിരിക്കുന്നതുമാണെന്ന് പൊതുഭരണ വകുപ്പ് ഉറപ്പു നൽകുന്നു.
1: നീതിയും ന്യായവും അവതരണം വിഷ്ണു മോഹൻ, തയ്യാറാക്കിയത് എൽ ആർ മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

മാനസിക ആരോഗ്യത്തിന് പിന്തുണയേക്കാൾ നല്ല ഇന്ധനം വേറെയില്ല. കുറ്റപ്പെടുത്തലും പരാതിപ്പെടലും മാനസികാരോഗ്യം ഇല്ലാതാക്കും. കുടുംബാംഗങ്ങൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുമില്ല. പരസ്പരം മനസ്സിലാക്കുകയാണെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാവുക തന്നെ ചെയ്യും. പൊതുജനബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണസായി റേഡിയോ.

0: ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ പലപ്പോഴും വലിയ ലഹരി മരുന്നുകളെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കഞ്ചാവ്, കൊക്കെയിൻ, ഹെറോയിൻ. എന്നാൽ ഇതിനെല്ലാം ഒരു തുടക്കമുണ്ട്. അതാണ് നിക്കോട്ടിൻ. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം, സിഗരറ്റ് വലിയൊരു ലഹരിയാണോ? എന്നാലോ, നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നതും എന്നാൽ അതിന്റെ ഭീകരത മനസ്സിലാക്കാത്തതുമായ ഒരു ലഹരിയാണ് നിക്കോട്ടിൻ. എന്താണ് നിക്കോട്ടിൻ? പുകയിലയിൽ അടങ്ങിയിട്ടുള്ള ഒരു രാസവസ്തുവാണ് നിക്കോട്ടിൻ. ഇത് സിഗരറ്റ്, ബീഡി, സിഗാർ, വെറ്റില, മൂക്കിൽ വലിക്കുന്ന പൊടി എന്നിവയിലെല്ലാം കാണപ്പെടുന്നു. നിക്കോട്ടിൻ ഉപയോഗിക്കുമ്പോൾ തലച്ചോറിലെ ഡോപ്പമിൻ എന്ന രാസവസ്തുവിന്റെ അളവ് കൂടുന്നു. ഡോപ്പമിൻ നമുക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്ന ഒരു ഹോർമോണാണ്. അതുകൊണ്ടാണ് നിക്കോട്ടിൻ ഉപയോഗിക്കുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം ലഭിക്കുന്നതായി തോന്നുന്നത്. നിക്കോട്ടിനും മറ്റ് ലഹരികളും തമ്മിലുള്ള ബന്ധം. നിക്കോട്ടിൻ വലിയ ലഹരികളിലേക്കുള്ള ഒരു വാതിലാണ്. പല ലഹരി ഉപയോഗിക്കുന്നവരുടെയും തുടക്കം നിക്കോട്ടിനിൽ നിന്നാണ്. ഇത് പലപ്പോഴും ഗേറ്റ്വേ സബ്സ്റ്റൻസ് എന്നറിയപ്പെടുന്നു. ലഹരികൾ ഉപയോഗിക്കുന്നവരിൽ നിക്കോട്ടിനോടുള്ള ആസക്തി കൂടുതൽ ശക്തമായിരിക്കും. തലച്ചോറിലെ മാറ്റങ്ങൾ. നിക്കോട്ടിൻ തലച്ചോറിനെ കൂടുതൽ ലഹരിക്ക് അടിമപ്പെടാൻ പ്രേരിപ്പിക്കുന്നു. മാനസികമായ അടിമത്തം. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് ഒരു ശീലമായി മാറുമ്പോൾ മാനസികമായി അതിനടിമപ്പെടുന്നു. സാമൂഹികമായ കാരണങ്ങൾ. പുകവലിക്കുന്ന കൂട്ടുകാർ പലപ്പോഴും വലിയ ലഹരികളിലേക്ക് കടന്നുപോകാൻ പ്രേരിപ്പിക്കാറുണ്ട്. നിക്കോട്ടിന്റെ ദൂഷ്യഫലങ്ങൾ. നിക്കോട്ടിൻ ശാരീരികവും മാനസികവുമായി നിരവധി പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഹൃദ്രോഗങ്ങൾ. രക്തസമ്മർദ്ദം കൂട്ടാനും ഹൃദയാഘാതത്തിനും സാധ്യത വർദ്ധിപ്പിക്കുന്നു. ശ്വാസകോശ രോഗങ്ങൾ. ശ്വാസകോശ ക്യാൻസർ, ബ്രോങ്കൈറ്റിസ്, എംഫിസിമ തുടങ്ങിയ രോഗങ്ങൾക്ക് നിക്കോട്ടിൻ ഒരു പ്രധാന കാരണമാണ്. മാനസിക പ്രശ്നങ്ങൾ. ഉത്കണ്ഠ, വിഷാദം, ഉറക്കമില്ലായ്മ എന്നിവയ്ക്ക് കാരണമാകും. ചെലവ്. സാമ്പത്തികമായി വലിയ ബാധ്യതയുണ്ടാക്കുന്നു. നിക്കോട്ടിൻ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ. നിക്കോട്ടിൻ ആസക്തിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. സഹായം തേടുക. ഡോക്ടറുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും സഹായം തേടുക. ശീലം മാറ്റുക. പുകവലിക്കാൻ തോന്നുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. വ്യായാമം ചെയ്യുക. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ വ്യായാമം സഹായിക്കും. കൂട്ടുകാരെ മാറ്റുക. പുകവലിക്കാത്ത കൂട്ടുകാരുമായി കൂടുതൽ സമയം ചെലവഴിക്കുക. നമ്മുടെ സമൂഹം ലഹരി വിമുക്തമാകണമെങ്കിൽ നിക്കോട്ടിനടക്കമുള്ള എല്ലാത്തരം ലഹരികളെയും നമ്മൾ ഗൗരവത്തോടെ കാണണം. നിങ്ങൾക്കോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കോ ലഹരിയുടെ ഉപയോഗത്തിൽ നിന്ന് പുറത്തുവരാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സഹായം തേടാൻ ഒരു മടിയും വിചാരിക്കരുത്.
1: ലഹരിക്കെതിരെ

നമ്മെ മനസ്സിലാക്കുന്നവരോട് അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവും. നമ്മെ മനസ്സിലാക്കാത്തവരോടും അധികമൊന്നും പറയേണ്ടതില്ല, കാരണം അവർക്കത് മനസ്സിലാവില്ല. പൊതുജന ശ്രവണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ

0: പ്രബോധന ചിന്ത.
1: ഉപകാരം ചെയ്യുക തന്നാൽ കഴിയുന്ന വിധം. ഒരു സമൂഹ ജീവിതത്തിൽ അത് അത്യാവശ്യമാണ്. അതുപോലെ മറ്റുള്ളവരിൽ നിന്നുള്ള ഉപകാരങ്ങൾ സ്വീകരിക്കേണ്ടതായും വരും. എടുത്തു പറയേണ്ട ഒരു സദ്ഗുണമാണ് ഈ മനോഭാവം. അന്യരിൽ നിന്ന് പല പ്രകാരണയും ഉണ്ടായ നന്മയും ഉപകാരവും എന്നും ഓർക്കണം. അവരോട് കൃതജ്ഞരായിരിക്കുകയും വേണം. ഒരാൾ നമുക്ക് ഇങ്ങോട്ട് ഉപകാരം ചെയ്താൽ അവസരം വരുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഉപകാരം ചെയ്യുന്നു. അതാണ് പ്രത്യുപകാരം. പകരം ഇങ്ങോട്ട് എന്തെങ്കിലും കിട്ടണം എന്ന പ്രതിഫല ചിന്ത തീണ്ടാതെ തികച്ചും നിസ്വാർത്ഥമായിട്ടാണ് അന്യനൊരു ഉപകാരം ചെയ്യുന്നതെങ്കിൽ അതിന്റെ നന്മ സമുദ്രത്തേക്കാൾ വലുതാണ്. ചെയ്യപ്പെട്ട ഉപകാരത്തിന്റെ അളവല്ല മഹത്തുക്കൾ ഗണിക്കുക. തിനയോളം ചെറിയ ഉപകാരമായാണ് ചെയ്തതെങ്കിലും പനയോളം വലിയ ഒന്നായി അവർ അതിനെ അംഗീകരിക്കുന്നു. നമുക്കൊരു പ്രത്യുപകാരം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അതിനുള്ള അവസരം വരുമ്പോൾ അങ്ങനെ ചെയ്യാം. പണ്ടിങ്ങോട്ട് ചെയ്തതിന്റെ അളവിലും തൂക്കത്തിലും തരത്തിലും മാത്രമാവരുത്. അത് എങ്കിലതൊരു തിരിച്ചുകൊടുക്കൽ മാത്രമാകും. ആർക്കാണോ പ്രത്യുപകാരം ചെയ്യേണ്ടത് അയാളുടെ ഇപ്പോഴത്തെ ആവശ്യം, സന്ദർഭം, യോഗ്യത എല്ലാം അറിഞ്ഞു വേണം പ്രവർത്തിക്കാൻ.
2: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇപ്പോഴുള്ളത് 19 അന്തരംഗങ്ങളിലാണ്. 1905 19 ഡൂമ എന്നു പേരുള്ള റഷ്യൻ പാർലമെന്റിന്റെ 1st സഭ രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം സാർ ചക്രവർത്തി നടത്തുന്നു. 1946 19 ബിൽ ക്ലിന്റൺ ജന്മം കൊണ്ടിരിക്കുന്നു. 1948 19 കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ, സ്വാതന്ത്ര്യ സമര സേനാനി, ട്രേഡ് യൂണിയൻ, കർഷക പ്രസ്ഥാനങ്ങൾക്ക് മാർഗദർശിയായ സംഘാടകൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജനകീയ സംഘടനയാക്കി മാറ്റുന്നതിൽ അദ്വിതീയമായ നേതൃത്വം വഹിച്ച ധീരദേശാഭിമാനി, ഈ നിലകളിലെല്ലാം ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടിയിൽ അനുപമമായ പങ്കുവഹിച്ച സഖാവ് പി കൃഷ്ണപിള്ളയുടെ 42 വർഷം മാത്രം നീണ്ട വിപ്ലവ ജീവിതത്തിന് അന്ത്യം കുറിച്ചിരിക്കുന്നു. ഒളിവ് ജീവിതം നയിക്കുന്നതിനിടയിൽ ചേർത്തല മുഹമ്മയിൽ ഒരു കയർ തൊഴിലാളിയുടെ കുടിലിൽ വച്ച് സർപ്പദംശനമേറ്റാണ് ധീരനായ വിപ്ലവകാരി അന്തരിച്ചിരിക്കുന്നത്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സാന്ദ്യരാഗങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, സാന്ധ്യരാഗം കേൾക്കാം. സാന്ധ്യരാഗത്തിൽ ഇന്നാദ്യം ഗുരു എന്ന ചിത്രത്തിലെ പാട്ട് കേൾക്കാം. ആലപിച്ചത് ജി വേണുഗോപാൽ.

0: ദൂരദർശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ നാളെ മഹാബലിപുരത്ത് ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. 4 റെയിൽവേ പദ്ധതികളും ഒരു ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ ചേരും. കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, കർണാടക, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് സതേൺ സോണൽ കൌൺസിൽ. ഇവിടെ നിന്നുള്ള മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ലഫ്റ്റനന്റ് ഗവർണർമാരും അഡ്മിനിസ്ട്രേറ്റർമാരും ഉൾപ്പെടെ യോഗത്തിൽ പങ്കെടുക്കും. നിലവിൽ 8 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് നടപ്പാക്കിയിട്ടുള്ള സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്രാവിഷ്കൃത PM പോഷൺ പദ്ധതിയുടെ ഭാഗമായി 9 മുതൽ 12 ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം നൽകുന്നത് സംബന്ധിച്ച് കേന്ദ്രം സംസ്ഥാനത്തിന്റെ അഭിപ്രായം തേടിയിരുന്നു. കഴിഞ്ഞ മാസം കേരളം ഇതിന് സമ്മതം അറിയിച്ചിട്ടുണ്ട്. ഓണത്തിന് ഹോർട്ടികോർപ്പിന്റെയും VFPCK യുടെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം 2,000 ഓണച്ചന്തകൾ ആരംഭിക്കുമെന്ന് കൃഷിമന്ത്രി ടി സിദ്ദിഖ്. ഓണവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ 20 കോടി രൂപ നീക്കിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷിമന്ത്രി. AAY വിഭാഗത്തിന് നൽകുന്ന 6,00,000 സൗജന്യ ഓണക്കിറ്റുകളിൽ 4,32,000 കിറ്റുകൾ റേഷൻ കടകളിൽ എത്തിച്ചതായി സപ്ലൈകോ. നാളെയോടെ മുഴുവൻ കിറ്റുകളും റേഷൻ കടകളിൽ ലഭ്യമാക്കും. ഓണവിപണിയുടെ ഭാഗമായി കഴിഞ്ഞ 19 ദിവസത്തിനിടെ സപ്ലൈകോ 207 കോടി രൂപയുടെ വിറ്റുവരവ് നേടിയിട്ടുണ്ട്. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീ കണ്ണൂർ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ നടത്തിയ പൂക്കൃഷിയിലും പച്ചക്കറി കൃഷിയിലും മികച്ച വിളവ്. ഓണക്കനി, നിറപ്പൊലിമ എന്നീ പേരുകളിലാണ് പദ്ധതി നടപ്പാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: ജില്ലയിലെ വിവിധ CDSകളിൽ 1,697 JLG ഗ്രൂപ്പുകൾ മുഖേന 1,169 ഏക്കർ സ്ഥലത്ത് പച്ചക്കറി കൃഷിയും 1,009 JLG കൾ 450 ഏക്കർ സ്ഥലത്ത് പൂക്കൃഷിയുമാണ് ചെയ്തത്. ഓണക്കനിയുടെ ഭാഗമായി പയർ, വെണ്ട, കക്കിരി, പച്ചമുളക്, വഴുതന, മത്തൻ, പച്ചക്കായ തുടങ്ങിയവയും നിറപ്പൊലിമയുടെ ഭാഗമായി ചെണ്ടുമല്ലി, ആഫ്രിക്കൻ മാരിഗോൾഡ് എന്നിവയുമാണ് നട്ടുവളർത്തിയത്. കുടുംബശ്രീ JLG കൾക്ക് ആവശ്യമായ ബാങ്ക് വായ്പ, പലിശ സബ്സിഡി എന്നിവ കുടുംബശ്രീയിലൂടെ ലഭ്യമാക്കി. കുടുംബശ്രീ ഓണം വിപണന മേളകളിലൂടെ ഈ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്.
0: വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഓണാഘോഷത്തിന്റെ ഭാഗമായ ട്രേഡ് ഫെയറിന്റെയും എക്സിബിഷന്റെയും ഉദ്ഘാടനം തിരുവനന്തപുരം കനകക്കുന്നിൽ മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഓഗസ്റ്റ് 21 മുതൽ 30 വരെ നടക്കുന്ന ട്രേഡ് ഫെയറിൽ 100 സ്റ്റാളുകളാണുള്ളത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം സൌജന്യമാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ബ്ലീച്ചിംഗ് പൌഡർ വാങ്ങിയതിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം വിജിലൻസ് അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2026 മാർച്ച് 11 മെയ് 6 ഇടയിൽ നടന്ന ബ്ലീച്ചിംഗ് പൌഡർ പർച്ചേസിലൂടെ 7.32 കോടി രൂപയുടെ അനാവശ്യ ചെലവുണ്ടായെന്ന വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണം ആവശ്യപ്പെട്ട് ആഭ്യന്തരവകുപ്പ് മന്ത്രിക്ക് കത്ത് കൈമാറിയത്. ഇത് സംബന്ധിച്ച ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അന്വേഷണ റിപ്പോർട്ടിന് പിന്നാലെ കൂടുതൽ തെളിവുകൾ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന സാഹചര്യത്തിലാണ് തീരുമാനം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരായ കിടപ്പ് രോഗികളെ പരിചരിക്കുന്നവർക്കുള്ള ആശ്വാസ കിരണം പദ്ധതിക്ക് 50 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂർ. പദ്ധതിയുടെ പ്രതിമാസ ധനസഹായം 600 നിന്നും 1000 രൂപയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ദിവസം സർക്കാർ ഉത്തരവിറക്കിയിരുന്നു. കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളം, ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ ഇന്നും നാളെയും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി കളത്തിലിറങ്ങിയ ശ്രീലങ്ക രണ്ടാം ഇന്നിംഗ്സിൽ 206 പുറത്താവുകയായിരുന്നു. ഇന്ത്യൻ സ്പിന്നർ മാനവ് സുതാർ 6 നേടി ടീമിനെ മിന്നും ജയത്തിലേക്കെത്തിച്ചു. ഇതോടെ 2 മത്സരങ്ങളുള്ള പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. ഈ മാസം 23 പരമ്പരയിലെ രണ്ടാം ടെസ്റ്റ്. കേരള ക്രിക്കറ്റ് ലീഗിന് വ്യാഴാഴ്ച തിരുവനന്തപുരത്ത് തുടക്കം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: കേരളത്തിന്റെ സ്വന്തം ക്രിക്കറ്റ് ടൂർണമെന്റായ കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3 സീസൺ നാളെ ആരംഭിക്കുകയാണ്. നാളെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ആലപ്പി റിപ്പിൾസിനെയും കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസിനെയും നേരിടും. 17 നീളുന്ന ഈ 2020 ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. മുൻവർഷങ്ങളിലെ പോലെ ബാറ്റിംഗിന് അനുകൂലമായ റൺ ഒഴുക്കിന് വഴി തുറക്കുന്നതായിരിക്കും ഇത്തവണത്തെയും പിച്ചിന്റെ സ്വഭാവം എന്നാണ് വിലയിരുത്തുന്നത്.
0: നെതർലൻഡ്സിൽ നടക്കുന്ന FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിലാണ് മത്സരം. പൂൾ ഡിയിൽ നാളെ ഇന്ത്യൻ വനിതാ ടീം ഇംഗ്ലണ്ടിനെ നേരിടും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 325 പോയിന്റ് നഷ്ടത്തിൽ 76,909. നിഫ്റ്റി 76 പോയിന്റ് ഇടിഞ്ഞ് 24,078 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 113,640 രൂപയും ഗ്രാമിന് 14,205 രൂപയുമാണ് ഇന്നത്തെ വില. റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ജീവനക്കാർക്ക് 20% ബോണസും 10,000 രൂപ ഓണം അഡ്വാൻസും അനുവദിക്കാൻ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. ഇതിനായി RPL 15,00,000 രൂപ കടമെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് അംഗീകാരം നൽകി കേന്ദ്രമന്ത്രിസഭായോഗം. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ മഹാബലിപുരത്ത് നാളെ ചേരും. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി 2 തലം വരെ വ്യാപിപ്പിക്കാൻ സംസ്ഥാന

0: സർക്കാർ സന്നദ്ധമാണെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ബ്ലീച്ചിംഗ് പൌഡർ ക്രമക്കേടിൽ വിജിലൻസ് അന്വേഷണത്തിന് നിർദ്ദേശം നൽകി മന്ത്രി കെ മുരളീധരൻ. കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശ്രീലങ്കയ്ക്കെതിരായ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് വിജയം. FIH ലോകകപ്പ് പുരുഷ ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ചിത്രം ചാർലി, ആലാപനം രാജലക്ഷ്മി.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാന്ധ്യരാഗങ്ങൾ. സാന്ധ്യരാഗങ്ങളിൽ ഇനി മെറിൻ ഗ്രിഗറി ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം തിലോത്തമ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണ സൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണ സൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒരു ഓണ വിശേഷങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു. അധികം വൈകാതെ തിരുവോണം മുന്നിൽ വന്നെത്തുന്നു. അതിന്റെ ഒക്കെ തിരക്കിലാണ് എല്ലാവരും. ഓണക്കോടി എടുക്കുക, മറ്റൊരുപാട് കാര്യങ്ങൾ ഒരുക്കുക, അതിന്റെയൊക്കെ തിരക്കിലാണ് പ്രത്യേക പോക്കുവയിലുമായി ബുധനാഴ്ച സസ്നേഹം അതിഥിയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പ്രിയ ശ്രോതാക്കളെ, എന്നത്തെയും പോലെ ഇന്നും ആരാണ് അതിഥി എന്ന് ചോദിച്ചുകൊണ്ട് സന്ദേശങ്ങളും ഒക്കെയുണ്ട്. എന്തു ചോദിച്ചാലും ഏറ്റവും ഒടുവിൽ മാത്രമേ അത് പറയൂ എന്ന എന്റെ നിർബന്ധ ബുദ്ധി. ഒരു വാശിയാണോ എന്ന് സന്ദേശമുണ്ട്. അതൊരു വാശിയല്ല, അതൊരു സ്നേഹമല്ലേ, അതൊരു സുഖമല്ലേ എന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്നും ഒരു അതിഥിയുണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ ഏതാണ്ട് ഒരു വർഷത്തോളമാകുമ്പോൾ എത്രയോ അതിഥികളുമായിട്ട് ഇവിടെ ഒത്തുചേരാനും വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെ സാധിച്ചു. സാധാരണ ജീവിതത്തിന്റെ അല്ലെങ്കിൽ ശ്രോതാക്കൾ, അതല്ലെങ്കിൽ എഴുത്തുകാർ, കവികൾ ഒക്കെ ആയിട്ടാണ് ഓരോ ബുധനാഴ്ചയും സാക്ഷാത്കൃതമാകുന്നത്, സമ്പന്നമാവുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത് പ്രിയ സുഹൃത്ത് ഡി ബ്രഹ്മദേവൻ നായർ ആണ്. തയ്യൽ തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് സാമൂഹ്യ പ്രവർത്തകനാകി NSS കരയോഗത്തിന്റെ പ്രസിഡന്റായി, വ്യാപാരി വ്യവസായി സമിതിയിൽ സജീവമായി അതിലെ ട്രഷററായി പ്രവർത്തിക്കുന്ന ബ്രഹ്മദേവൻ എന്ന പ്രിയ സുഹൃത്താണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രഹ്മണ്ണൻ എന്ന് എന്നെപ്പോലുള്ളവർക്ക് സ്നേഹപൂർവ്വം വിളിക്കാൻ സാധിക്കുന്ന പ്രിയ സുഹൃത്താണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി, സ്നേഹിതനായി ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ഒരുപക്ഷെ ഒരു ഗ്രാമത്തിന്റെ പരിച്ഛേദമായിരിക്കാമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വളരെ ചെറിയ പ്രായത്തിലെ തന്നെ തയ്യൽ പഠിക്കുകയും അതിന്റെ ഒരു ജീവിത ഉപജീവനമായി മാറുകയും അത് പിന്നെ ഏറ്റവും വെളനാടിന്റെ ഒരു ഗ്രാമത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറുകയും ചെയ്തു. എന്നിട്ടാണ് അദ്ദേഹം സാമൂഹിക പ്രവർത്തനത്തിലേക്കും ഇന്ന് വളരെ സജീവമായി വെളനാട് നിവാസികളുടെ ഒരു ഗ്രാമത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമാണ്. വളരെ ആദരവോടെ, സ്നേഹത്തോടെ ആ സൗഹൃദത്തെ പ്രത്യേക പോക്കുവയിലേക്ക് എല്ലാ ശ്രോതാക്കളുടെ പേരിലും എന്റെ പേരിലും കരുണാസായി റേഡിയോയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മേണ, നമസ്കാരം.
2: നമസ്കാരം.
1: നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങുന്നത് പഴയ കാലത്തെ, ഒരുപക്ഷെ വളരെ ചെറിയ പ്രായത്തിലെ തന്നെ എന്താണ് തയ്യൽ എന്ന് പറയുന്ന ഒരു കാര്യമായി തുന്നൽ ജോലിയിലേക്ക് വന്ന ഒരാളാണ്. അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞ് പറയുമ്പോൾ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും നല്ല പരിചയമാവും. അതിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
2: അതെ, ഞാൻ വളരെ പഠിത്തം കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു തൊഴിൽ അന്വേഷിച്ച് നടന്ന് അങ്ങനെ തയ്യൽ ജോലിയിൽ എൻ്റെ ഒരു മാമൻ ആണ് എന്നെ തയ്യൽ ജോലി പഠിക്കാൻ കൊണ്ടാക്കിയത്. കുമാരസ്വാമി എന്ന് പറയുന്ന ആളാണ് എനിക്ക് ആദ്യമായി തയ്യൽ പഠിക്കാൻ വേണ്ടി സൂചിയും നൂലും കയ്യിൽ തരുന്നത്. അവിടെ ഒരു രണ്ടര വർഷം വരെ ഞാൻ അവിടെ ജോലി ചെയ്തു, പഠിക്കാനിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ഞാൻ മാറി കമ്പനി മുക്കിൽ കൂട്ടായണിമൂട്ടിൽ ഏഷ്യൻ ടെയിലേഴ്സ് എന്ന് പറയുന്ന ഭാസ്കരൻ എന്ന് പറയുന്ന ആളിൻ്റെ പഠിക്കാൻ പോയി. അദ്ദേഹമാണ് എന്നെ തയ്യൽ പഠിപ്പിച്ച് അരങ്ങേറ്റം കഴിച്ച് നടത്തിയത്. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും ജോലിക്ക് കൂലിക്ക് പോയി, ഡൽഹി വരെ പോയി. ഡൽഹിയിൽ 2 വർഷം ജോലി ചെയ്തു. അതിനുശേഷം തിരിച്ചു വന്നു വെള്ളനാട് ബസ് സ്റ്റാൻഡ് അടുത്ത് ഒരു കടയിട്ടു. അതിനുശേഷം ഞാൻ ആ കടയിൽ ഇരുന്നു കൊണ്ടാണ് വെള്ളനാട് ജംഗ്ഷനിൽ 2 സെന്റ് വസ്തു വാങ്ങുന്നതും കട വയ്ക്കുന്നതും ഇവിടെ കട ഇങ്ങോട്ട് മുകളിലോട്ട് ആക്കിയതും. അങ്ങനെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇപ്പം മൂന്നാല് ജോലിക്കാരൊക്കെ ഉണ്ട്. റെഡിമെയ്ഡിൻ്റെ അതിപ്രസരമുണ്ടെങ്കിലും ഞങ്ങൾക്ക് ജോലിക്ക് ഒരു കുറവും ഇന്നുവരെ വന്നിട്ടില്ല. അത് വളരെ നല്ല രീതിയിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്.
1: ഒരുപാട് കാര്യങ്ങൾ ഇതിനിടയിൽ വീണ്ടും വീണ്ടും നമുക്ക് സംസാരിക്കാനുണ്ട്. നമുക്കൊരു ചെറിയ പാട്ടിലേക്ക് പോയിട്ട് നമുക്ക് തിരിച്ചു വരാം. ഏതെങ്കിലും ഒരു പാട്ട് പ്രത്യേകിച്ച് ഇഷ്ടമുള്ള ഒരു പാട്ട്, ഒരു കാരണം കരുണാസായി റേഡിയോയുടെ ഒരു ശ്രോതാവാണ്, പാട്ടുകളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, റേഡിയോ ശ്രോതാവാണ്. പെട്ടെന്ന് ഏതെങ്കിലും ഒരു പാട്ടോ മനസ്സിൽ വരുന്നുവെങ്കിൽ.
2: എല്ലാ പാട്ടും എനിക്ക് വളരെ ഇഷ്ടമാണ്. ഞാൻ കരുണാസായി റേഡിയോ പാട്ടിലേക്ക്, കരുണാസായി റേഡിയോ ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെയും കേൾക്കുന്ന ഒരു വ്യക്തിയാണ്. ഏതെങ്കിലും ഒരു പഴയ പാട്ട് ഇട്ടാൽ മതി.
1: ഏതെങ്കിലും ഒരു പാട്ട് കേട്ടിട്ട് ഒരുപാട് വിശേഷങ്ങൾ, ഈ ഡൽഹിയിൽ പോയ വിശേഷങ്ങളൊക്കെ ഒരുപാട് ആകാംക്ഷയോടെ കേൾക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് പോകണം. കാരണം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വളരെ ചെറിയ പ്രായത്തിൽ ഇതിലേക്ക് വരികയും പിന്നെ മെല്ലെ ഇതിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പിന്നെ പെർമനന്റ് ആയിട്ട് വരുന്നു. ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് റെഡിമെയ്ഡിന്റെ അതിപ്രസരം ഉണ്ടായിരുന്നിട്ടും ഇപ്പോഴും എന്താണ് തയ്യൽ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് പ്രത്യേകിച്ച് ഭംഗമൊന്നും വന്നിട്ടില്ല. രണ്ട് മൂന്ന് സ്റ്റാഫൊക്കെ അതിനകത്തുണ്ട്. അപ്പൊ അതിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഒരുപാട് അതിലേക്ക് പോവാനുണ്ട്. നമുക്കൊരു മനോഹരമായ ഒരു പാട്ട് കേട്ടിട്ട് ഒരുപാട് വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാനുണ്ട്. ഇപ്പൊ നമുക്കൊരു പാട്ടിലേക്ക് പോവാം.
2: ശരി ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്തുമ്പോൾ പ്രിയ സ്നേഹിതൻ ബ്രഹ്മദേവൻ നായരാണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ സാമൂഹ്യ പ്രവർത്തകനും തയ്യൽ ഉപജീവനമായി അല്ലെങ്കിൽ അതൊരു വലിയ മേഖലയായി തെരഞ്ഞെടുക്കുകയും വ്യാപാരി വ്യവസായി സമിതി ട്രഷററുമായി പ്രവർത്തിക്കുന്ന ശ്രീ ഡി ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം അതിഥിയായുള്ളത്, സ്നേഹിതനായുള്ളത്. നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വളരെ പ്രധാനമായി നേരത്തെ പറഞ്ഞു ഡൽഹിയിലൊക്കെ പോയി എന്നുള്ളത്, വളരെ അടുത്ത സുഹൃത്തായിരുന്നിട്ടും അല്ലെങ്കിൽ വളരെ പരിചയമായിരുന്നിട്ടും ആ വിവരങ്ങൾ എനിക്ക് പോലും അജ്ഞാതമായ ഒരു സംഗതിയാണ്. ആ ഡൽഹി പോകേണ്ട സാഹചര്യവും അവിടുത്തെ ചില വിശേഷങ്ങളിലേക്ക് വന്നിട്ട് നമുക്ക് പാട്ടിലേക്കും വിശേഷങ്ങളിലേക്കും വരാം.
1: ഡൽഹിയിൽ പോയത് എൻ്റെ ഒരു സുഹൃത്ത് ഡൽഹിയിലുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് 3 പേര് ഡൽഹിയിൽ പോയി. എൻ്റെ കൂടെ പോയതിൽ 2 ഒരാൾ അവിടെ ചെന്ന് CRPF കയറി. ഞങ്ങൾ 2 പേര് തിരിച്ചു പോന്നു. 2 വർഷം അവിടെ ജോലി ചെയ്തു. ജോലി ചെയ്ത് വലിയ മെച്ചമൊന്നുമില്ല. ഞങ്ങൾ ഒരു റെഡിമെയ്ഡ് കമ്പനിയിലാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരുന്നത്. പിന്നെ കാര്യങ്ങൾ നടന്നുപോയി, അത്രയേ ഉള്ളൂ. അല്ലാതെ സമ്പാദിക്കാനൊന്നും പറ്റിയിട്ടില്ല. എന്നെ തിരിച്ച് ഞങ്ങൾ ഇവിടെ നമ്മുടെ നാട്ടിൽ വന്നു. അങ്ങനെയാണ് കടയിടാൻ കാരണം.
0: അതായിരുന്നു ഡൽഹി
1: വിശേഷം. അതെ അതെ, കടയിടുന്നതിന് മുമ്പാണ് ഡൽഹി പോയത്.
0: എന്നാലും ഡൽഹി പരിചയമാണ്. ഇപ്പോഴും
1: 2 വർഷം ഡൽഹിയിൽ എല്ലായിടം ഒക്കെ ഒന്ന് പോയി കണ്ട് അതൊക്കെ 2 വർഷം അവിടെ ഉണ്ടായിരുന്നു.
0: ഇപ്പൊ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടോ അവിടെ?
1: ഇല്ല, ഇപ്പൊ അങ്ങനെ ആരുമില്ല, ആരും ബന്ധപ്പെടാറില്ല.
0: ശരിക്കും സാധാരണ രീതിയിൽ തയ്യലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കടയിലിരിക്കുക, തയ്യലിന്റെ കാര്യങ്ങൾ നോക്കുക, അങ്ങനെയാണ്. ഒരു സാംസ്കാരിക പ്രവർത്തകനായി മാറുന്ന തയ്യൽ തൊഴിലാളികളെ അല്ലെങ്കിൽ തയ്യൽ അങ്ങനെ ആൾക്കാർ വളരെ എന്താണ് ശരിക്കും ഒരു ഇത്തരത്തിലൊരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിലേക്ക് പോകാനുള്ള ഒരു ഒരു അവസരം എന്തായിരുന്നു? അങ്ങനെ ഒരു മനോഭാവം എന്തായിരുന്നു?
1: ഞാൻ വെള്ളനാട് കടയിട്ടിരുന്ന കാലം മുതൽ ഞാൻ വെള്ളനാട് ദേവീക്ഷേത്രത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്, ദേവിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ദിവസവും രാവിലെ ക്ഷേത്രത്തിൽ പോയതിന് ശേഷം മാത്രമേ ഞാൻ വന്ന് കട തുറക്കാറുള്ളൂ. അങ്ങനെ ആയി ഞാൻ ഒരു ദേവി ഭക്തനായി. എനിക്ക് എല്ലാം ഇതുവരെ നേടിത്തന്നതെല്ലാം ദേവിയുടെ കടാക്ഷം കൊണ്ടെന്നാണ് എൻ്റെ വിചാരം. അങ്ങനെ ഇരുന്നാൽ ഞാൻ ഓരോ ഇതിലും വർക്ക് ചെയ്ത് വ്യാപാരി വ്യവസായിലും കടയിട്ടതിന് ശേഷമാണ് വ്യാപാരി വ്യവസായിട്ട് ബന്ധപ്പെടുന്നതും NSS ബന്ധപ്പെടുന്നതും. അങ്ങനെ NSS ഇപ്പോഴത്തെ പ്രസിഡന്റാണ്, അവിടുത്തെ കരയോഗത്തിന്റെ പ്രസിഡന്റാണ്. ഇപ്പൊ വ്യാപാരി വ്യവസായിലെ ട്രഷറർ സ്ഥാനം ഉണ്ട്. അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: നമുക്ക് ആ വിശേഷങ്ങളിലേക്ക് വീണ്ടും പോകാനുണ്ട്. ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
2: ഹലോ
1: ഹലോ,
0: പറഞ്ഞോളൂ.
2: ഞാനേ അവിടെ ജോലിക്ക് വന്നിട്ടുണ്ടായിരുന്നു.
0: കരുണാസായിലെ ജോലിക്ക് വന്നിട്ടുണ്ടെന്നാണോ അതോ കൃഷ്ണ സ്റ്റിച്ചിങ്ങിൽ വന്നിട്ടുണ്ടെന്നാണോ പറയുന്നേ? വന്നിട്ടുണ്ടായിരുന്നു. ശരി, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ജംഗ്ഷനില് കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ നടത്തുകയും സാമൂഹിക പ്രവർത്തനത്തിൽ വ്യാപൃതനായിരിക്കുന്ന ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം. അദ്ദേഹത്തോട് സംസാരിക്കാം.
1: ഹലോ, പറയണം. ഓണമൊക്കെ എന്തായി?
2: എല്ലാവർക്കും
1: വേണ്ടിയിട്ട് ഞാൻ എന്റെ പാട്ട് പ്രവർത്തിക്കുന്നു.
2: ഒരു മനുഷ്യനെ അവന് 15 വർഷം കൊണ്ട് മാറിയ താമസിക്കുന്നതിനെ നടന്നുപോയി. അവന് 2 മക്കളുണ്ട്. അവരെല്ലാവരും അങ്ങനെ കുടുംബമായിട്ട് വേറെ വീട്ടിലെ താമസിക്കുന്നത്. ഞാനിപ്പോ
1: ശരി ശരി ഏത് പാട്ടാണ് ആവശ്യം?
2: അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നൊരു പാട്ടുണ്ടല്ലോ.
1: അതെ അതെ അതെ
0: ഏത് സിനിമയിലാണെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞേ, രാപ്പകൽ എന്ന സിനിമയിലെ പാട്ടാണത്. അതന്നെയാണ്. ഈ വെള്ളനാട് ജംഗ്ഷനിലുള്ള കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ അറിയാവോ? സ്റ്റിച്ചിങ് സെന്റർ തയ്യൽ കടയാണ്. അവിടുത്തെ ആളാണ് ബ്രഹ്മേണ്ണൻ. ബ്രഹ്മേണ്ണനാണ് നമ്മളോടൊപ്പം ഇരിക്കുന്നത്.
1: അപ്പൊ
0: എന്നാലും ഒരിക്കൽ കൂടെ ബ്രഹ്മേണ്ണന് നന്ദി, നമസ്കാരവും സ്നേഹവും ഒക്കെ അറിയിച്ചാ നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: ശരി ശരി ഓക്കെ ഓക്കെ ശരി നന്ദി.
0: അപ്പൊ നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: Thank you.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ വിശദമായി. സാങ്കേതിക വിദ്യ, മാധ്യമം, സാമ്പത്തിക ശാസ്ത്രം, പൊതുനയം എന്നീ മേഖലകളിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാഷ്ട്രപതി ഭവനിൽ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു രാഷ്ട്രപതി. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തേണ്ടത് ഉദ്യോഗസ്ഥരുടെ ഉത്തരവാദിത്വമാണെന്നും രാഷ്ട്രപതി ഓർമ്മപ്പെടുത്തി. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൂടുതൽ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി മാറ്റണമെന്ന് സുപ്രീംകോടതി. ഇതിനായി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കുമെന്ന് വിശദീകരിച്ചുകൊണ്ട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിയോട് കോടതി നിർദ്ദേശിച്ചു. സുരക്ഷിതമായ അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രത്യേക പരീക്ഷാ കേന്ദ്രങ്ങൾ, സൈബർ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കണമെന്നും നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കവെ കോടതി അറിയിച്ചു. 4 റെയിൽവേ പദ്ധതികളും 1 ദേശീയപാതാ പദ്ധതിയും ഉൾപ്പെടെ 13,041 കോടി രൂപയുടെ പദ്ധതികൾക്ക് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമബംഗാൾ, ഒഡീഷ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി 8 ജില്ലകളെ ഉൾക്കൊള്ളുന്ന 4 റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇതുവഴി ഇന്ത്യൻ റെയിൽവേയുടെ പ്രവർത്തനക്ഷമത വർദ്ധിക്കുമെന്നും 6,448 ഗ്രാമങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യങ്ങൾ മെച്ചപ്പെടുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
1: 5 ബഹുത് ബഡേ ഫേസ്ലിയെ പെലെ 4 പ്രോജക്ട്സ് ജോക്കി റെയിൽവേക്ക് ഹെ പാഞ്ച്വാ പ്രോജക്ട് ഹൈവേക്ക് ആയ പെലെ 4 പ്രോജക്ട് മേ ജോ ഹാവഡ സെ ചെന്നൈ കി റൂട്ട് ഹെ മെയിൻ ലൈൻ ഹെ ഇസ് മെയിൻ ലൈൻ കെ ക്വാഡ്രൂപ്ലിംഗ് കെ ഡിസിഷൻസ് ഹെ ഓർ ഏക് ഹെ കട്ടക് സെ പാരാദീപ് റെയിൽവേ ലൈൻ കാ ക്വാഡ്രൂപ്ലിംഗ് കാ തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ ഓർ പാഞ്ച്വാ പ്രോജക്ട് ഹെ മുജഫർപുർ സെ സീതാമഡി ഹോത്തെ ഹെ സോൻബർഗ് സൈഡ് തക് യെ 4 ലൈൻ ഹൈവേ ബനാനെ കാ ടോട്ടൽ 13,041 കറോഡ് രൂപീസ് കെ പ്രോജക്ട്സ് ആജ് ക്യാബിനറ്റ് നെ അപ്രൂവ് കിയെ.
0: ബീഹാറിലെ NH-22 ഭാഗമായ മുസാഫർപൂർ സീതാമഹർഷി സോൺബാർസ പാതയെ 4 വരിയായി ഉയർത്തുന്നതിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 82.57 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത പൂർത്തിയാകുന്നതോടെ പ്രാദേശിക ഗതാഗത സൌകര്യം ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തൽ. സിംഗപ്പൂരിൽ നടക്കുന്ന 4th ഇന്ത്യ സിംഗപ്പൂർ മന്ത്രിതല വട്ടമേശ യോഗത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, പീയൂഷ് ഗോയൽ, ജിതിൻ പ്രസാദ എന്നിവരടങ്ങുന്നതാണ് സംഘം. ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഉന്നതതല സാമ്പത്തിക സഹകരണ സംവിധാനമാണ് 2022 ആരംഭിച്ച ISMR. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന യുവാക്കൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകാനുള്ള പദ്ധതി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി അവലോകനം ചെയ്തു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ഉന്നത നിലവാരമുള്ള വിദ്യാഭ്യാസം, വിദഗ്ധ മാർഗനിർദ്ദേശം, രാജ്യമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് ലളിതമായി സമീപിക്കാനാകുന്ന ഘടന എന്നിവ ഉറപ്പാക്കുന്ന ദേശീയ സംവിധാനം സജ്ജമാക്കാൻ ഓൺലൈൻ പരിശീലനത്തിലൂടെ സാധിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. 2 ദിവസത്തെ തമിഴ്നാട് സന്ദർശനത്തിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ചെന്നൈയിലെത്തും. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ തമിഴ്നാട്ടിലെ മഹാബലിപുരത്ത് നാളെ സതേൺ സോൺ കൌൺസിൽ യോഗം ചേരും. ആന്ധ്രാപ്രദേശ്, കർണാടക, കേരളം, തമിഴ്നാട്, തെലങ്കാന സംസ്ഥാനങ്ങളും പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ലക്ഷദ്വീപ് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുന്നതാണ് കൌൺസിൽ. ലഫ്റ്റനന്റ് ഗവർണർമാർ, മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്ന വിവിധ വിഷയങ്ങൾ സോണൽ കൌൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് നാളെ ന്യൂഡൽഹിയിൽ ജപ്പാൻ പ്രതിരോധ മന്ത്രി ഷിൻജിറോ കൊയ്സുമിയുമായി കൂടിക്കാഴ്ച നടത്തും. മേക്ക് ഇൻ ഇന്ത്യ ചട്ടക്കൂടിന് കീഴിലുള്ള സമുദ്ര സുരക്ഷാ സഹകരണത്തെക്കുറിച്ചും പ്രതിരോധ ഉൽപ്പാദനത്തിലെ സഹകരണത്തെക്കുറിച്ചും ചർച്ച നടക്കും. ഇന്ത്യ സന്ദർശനത്തിന്റെ ഭാഗമായി ഷിൻസിറോ കൊയ്സുമി ഇന്ന് മുംബൈയിലെ വെസ്റ്റേൺ നേവൽ കമാൻഡ് സന്ദർശിച്ചു. ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രം. കേരളത്തിൽ ഒരുക്കങ്ങൾ സജീവമായി. ഓണവിപണികളിൽ വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികളും ആരംഭിച്ചു. കേരളത്തിലെ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി പ്ലസ് ടു തലത്തിലേക്ക് വ്യാപിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ സന്നദ്ധമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഓണം സ്പെഷ്യൽ അരി വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ 8-ാം ക്ലാസ് വരെയാണ് ഉച്ചഭക്ഷണ പദ്ധതിയുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കള്ളക്കടൽ ജാഗ്രതാ നിർദ്ദേശത്തിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ തീരദേശ ജില്ലകളിലും ലക്ഷദ്വീപ്, പുതുച്ചേരി, തെക്കൻ തമിഴ്നാട് തീരങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ ഇന്നും നാളെയും കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോട്ടയം, എറണാകുളം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. പേർഷ്യൻ ഗൾഫിന്റെ തെക്കൻ തീരത്തുള്ള രാജ്യങ്ങൾ US സൈന്യത്തിന് സഹായം നൽകരുതെന്ന് ഇറാൻ സായുധ സേനയുടെ മുന്നറിയിപ്പ്. മേഖലയിലെ സൈനിക താവളങ്ങളിലെ നീക്കങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇറാൻ അറിയിച്ചു. US ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലെ സൈനിക സാന്നിധ്യം കുറയ്ക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകളുണ്ട്. രാജ്യത്ത് കുറഞ്ഞ ചെലവിൽ മികച്ച നിലവാരമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. ന്യൂഡൽഹിയിൽ ടണൽസ് ആൻഡ് ബ്രിഡ്ജസ് കോൺഫറൻസ് 2026 നാലാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗുണനിലവാരമില്ലാത്ത DPRകളും അപര്യാപ്തമായ ഭൌമശാസ്ത്രപരമായ വിവരങ്ങളും പദ്ധതി ചെലവ് വർദ്ധിക്കാനും കാലതാമസത്തിനും സുരക്ഷാ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: നാച്ചുറലി പഹലി ബാത് യേ കി അബ് ക്വാലിറ്റി കെ സാത്ത് ഹമേ കോയി കോംപ്രമൈസ് നഹീ കർനാ. ദൂസരെ ഹമാരെ യഹാ ജോ കൽപ്രിറ്റ് ഹൈ വോ ഹൈ DPR ബനാനെ. യേ ഘർ മേ ബൈഠ് കെ DPR ബനാതേ ഗൂഗിൾ പേ ദേഖ് കർ. ഇത്നേ ഘട്ടിയാ ക്വാലിറ്റി കെ DPR ബനാതേ ഹൈ കി ആജ് റോഡ് മേ 5 lakh accident ho rahe, 1,80,000 death ho rahi hai. 40% accident hamare road par hota hai aur sab road par problem defective DPR.
0: ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. 372 റൺസ് വിജയലക്ഷ്യവുമായി അഞ്ചാം ദിനം ബാറ്റിംഗ് പുനരാരംഭിച്ച ശ്രീലങ്ക 206 റൺസിന് പുറത്താവുകയായിരുന്നു. ഇന്ത്യയ്ക്കായി മാനവ് സുധർ 6 വിക്കറ്റ് നേടി. ആദ്യ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് കളിയിലെ താരം. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണ് നാളെ തിരുവനന്തപുരത്ത് തുടക്കമാകും. 17 ദിവസത്തെ ടൂർണമെന്റിന്റെ ഫൈനൽ സെപ്റ്റംബർ 5. ഹോം ഗ്രൌണ്ടിൽ മത്സരത്തിന് ഇറങ്ങുമ്പോൾ പ്രാദേശിക പിന്തുണ പ്രതീക്ഷിക്കുന്നതായി ട്രിവാൻഡ്രം റോയൽസ് ക്യാപ്റ്റൻ കൃഷ്ണപ്രസാദ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
4: നമ്മൾ പ്ലേയേഴ്സ് എല്ലാവരും റിയലി എക്സൈറ്റഡ് ആണ്. സോ എല്ലാവരും വന്ന് കാണും. നമ്മൾ മാക്സിമം സപ്പോർട്ട് ഈ വർഷം പ്രതീക്ഷിക്കുന്നു. മാക്സിമം വ്യൂവർഷിപ്പ് അല്ലെങ്കിൽ കേരളത്തിന്റെ എല്ലാ ഭാഗത്തും ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരത്ത് നമ്മൾ ഹോം ടീമിനെ റെപ്രസെന്റ് ആയിട്ട് ഇറങ്ങുന്നു. അപ്പോൾ നമുക്ക് ഇവിടുന്നുള്ള ലോക്കൽ സപ്പോർട്ട് നമ്മൾ തീർച്ചയായും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. നമ്മുടെ ഈ ലീഗ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലേയേഴ്സ് നമ്മുടെ ഈ ലീഗ് ഒന്നുകൂടെ വളരാനും എല്ലാത്തിനും സഹായിക്കുന്നുള്ളൂ. സോ എല്ലാവരുടെയും സപ്പോർട്ട്, എല്ലാവരുടെയും ഒരു ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നു.
0: കൊളംബിയയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 312 4611 പേർക്ക് പരിക്കേറ്റു. 7.4 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 290 പേരെ കാണാതായിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ തുടരുകയാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കൊളംബിയയിലെ ജനങ്ങളോട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്ത്യയുടെ ഐക്യദാർഢ്യം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ജനസേവനത്തിൽ നീതിയും വിനയവും പുലർത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലെയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസിലെയും ഉദ്യോഗസ്ഥരുമായി രാഷ്ട്രപതി സംവദിച്ചു. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ ശക്തവും സുസ്ഥിരവുമായ സ്ഥാപനമാക്കി നവീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സുപ്രീംകോടതി നിർദ്ദേശം. 13,041 കോടി രൂപയുടെ റെയിൽവേ ദേശീയപാതാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഗ്രാമങ്ങളിലേക്കുള്ള ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സോണൽ കൌൺസിൽ യോഗം നാളെ മഹാബലിപുരത്ത്. ശക്തമായ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഇന്നും നാളെയും ജാഗ്രതാ നിർദ്ദേശം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 165 റൺസ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സ്നേഹിതനായിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകനും NSS കരയോഗം പ്രസിഡന്റും വ്യാപാര വ്യവസായി സമിതി ട്രഷററുമായ ശ്രീ ഡി ബ്രഹ്മദേവൻ നായർ ആണ്. പ്രിയ സുഹൃത്താണ്, വളരെ പരിചയമുള്ള സഹോദരതുല്യ, എന്നോട് വളരെ ഇഷ്ടവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് മുന്നിലിരിക്കുന്നത് എന്നത് എനിക്ക് കൂടുതൽ സന്തോഷവും അതുപോലെ തന്നെ സൗഹൃദവും ഉണ്ടാവുന്നു. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
2: ഹലോ,
1: നല്ല നമസ്കാരം.
2: നല്ല നമസ്കാരം.
1: റേഡിയോയുടെ ശബ്ദം കുറച്ച് വെച്ചാൽ
2: സന്തോഷം.
1: ശരി, എന്നാലും എന്തോ ഒരൊക്കെ പോലെ കേൾക്കുന്നുണ്ട്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സാമൂഹ്യ പ്രവർത്തകനും NSS കരയോഗം പ്രസിഡന്റ് വെള്ളനാടിന്റെ വ്യാപാരി വ്യവസായി സമിതി ട്രഷററുമൊക്കെയായ ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആരാണ്, എന്താണെന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞു തുടങ്ങാം.
2: ബ്രഹ്മദേവൻ സാർ, അമ്പലത്തിൻകാല ഹരിഹരദാസാണ്.
3: അമ്പലത്തിൻകാല
2: അമ്പലത്തിൻകാല വന്നിട്ടുണ്ടോ?
3: അറിയാം, അമ്പലത്തിൻകാല അറിയാം.
2: ആ, അവിടെ നിന്നാണ് വിളിക്കുന്നത്.
3: ആ, പറയണം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: വിശേഷങ്ങൾ വലുതായിട്ടൊന്നും ഇല്ല സാർ, ഓണം അടുക്കാറായി, അതുകൊണ്ട് അങ്ങനെ ഇപ്പോ ഓണത്തിനെ കാത്തിരിക്കുകയാണ്. അവിടെ ഇപ്പൊ കടയില് സാറിന് കഴുത്തുപറ്റം പാക്കറ്റടിയൊക്കെ ഉണ്ടോ?
3: എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. അതുണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ.
2: സാറ് നേരത്തെ പറഞ്ഞല്ലേ, റെഡിമെയ്ഡ് ഇറങ്ങിയ ശേഷം വളരെ പണി കുറവാണ്. പക്ഷെ റെഡിമെയ്ഡും നമ്മൾ തച്ചിടുന്നതിന് രണ്ടും
3: രണ്ടാണ്.
2: ഞാൻ ഇപ്പോഴും ഒരു ഷർട്ടിന്റെ തുണി കൊണ്ട് കൊടുത്ത് തച്ച്
3: വാങ്ങിച്ചു.
2: അല്ലെങ്കിൽ ഇവര് തരണത് ബട്ടൺ തിടുമ്പോ ശ്വാസം മുട്ടും. നമ്മൾ റെഡിമെയ്ഡ്
3: വാങ്ങിച്ചു. വിശേഷങ്ങൾ?
2: ആ, വിശേഷമായിട്ട് ഒന്നും ഇല്ല സാർ.
3: ഏത് പാട്ടാണ് ആവശ്യം?
2: പാട്ട് ഈശ്വരൻ ഒരിക്കൽ ഇരുന്നിന് പോയി. സാർ, ഈ പാട്ട് ഞാൻ മൂന്നാമതാണ് ചോദിക്കുന്നത്.
1: ഞാൻ ചോദിക്കാൻ വന്നതാണ്.
2: എനിക്ക് എത്ര കേട്ടാലും അത് മതിയല്ലോ. എന്നിട്ട് റേഡിയോ നിലയം തന്നെ ഇത് സംപ്രേഷണം പാട്ടിടുന്നുണ്ട്. ഒരാഴ്ച രണ്ടു മൂന്ന് ദിവസം കേട്ടാം.
1: ഓ, നമ്മളൊരു ദേശീയ ഗാനം പോലെയാണ് ഇതിനെ വെച്ചിരിക്കുന്നത്.
2: ആ, അത് തന്നെ സാർ. അത് മാത്രമല്ല, സാറിന്റെ ഈ പത്ത് മണിക്കുള്ള ഇതുണ്ടല്ലോ സാർ രാത്രി, അത് ഉച്ചയ്ക്കും സംപ്രേഷണം ചെയ്യുന്നല്ലേ?
1: ഓ, റിപ്പീറ്റ് വേണ്ടേ?
2: ആ, വേണം, അത്യാവശ്യം. കാരണം ഈ പത്ത് മണിക്ക് മഴയൊക്കെ പെയ്യാണെങ്കിലേ കേൾക്കാൻ വലിയ പാട്. ഞാൻ കവന്നിരുന്നൊക്കെയാണ് കേൾക്കുന്നത്.
1: ഓക്കെ,
2: അത് നല്ലൊരു കാര്യമാണ് സാർ. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അത് ഉച്ചയ്ക്കിടണോ എന്ന്. അത് വേണം.
1: ശരി, ഇന്ന് ഇപ്പൊ നമ്മുടെ അതിഥി പിന്നെ സാമൂഹിക പ്രവർത്തകനാണ്. ഒരു ഒരു ദേശത്തിൽ ഇങ്ങനെ നിങ്ങളെ പോലെയൊക്കെ നിറഞ്ഞ, അപ്പൊ നിങ്ങളുടെ പ്രവർത്തന കാര്യങ്ങൾ അദ്ദേഹത്തോട് പറയണം.
2: ആ, പറയാം.
3: എന്ത് എന്ത് ചെയ്യുന്നു
2: സാറേ?
3: എന്ത് ചെയ്യുന്നു?
2: ഞാൻ ഇപ്പം 70 വയസ്സായി. അതും വേറെ പെയിന്റിംഗ് പണിക്ക് പോയിക്കൊണ്ടിരുന്നു. അതും ഇപ്പം കഴിയില്ല, സ്വസ്ഥമാണ്. പിന്നെ വായനശാല പ്രവർത്തനം.
3: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു?
2: മക്കള് മൂന്ന് പേരുണ്ട്, മൂന്നടത്താണ്. ഒരാളും കോട്ടയത്ത്, അവന് സ്കൂളിൽ അധ്യാപകനാണ്. ആ മരുമോള് ഹോമിയോ ഡോക്ടറാണ്, അവർക്ക് അവിടെയാണ് ജോലി കിട്ടിയത്. അതുകൊണ്ട് അവര് താമസം ഇങ്ങോട്ട് വേണം. പിന്നെ മൂത്തയാള് ഗൾഫിലായിരുന്നു, ഇപ്പൊ വന്ന് ഇവിടെ ആട്ട ഓടിക്കൊണ്ടിരിക്കുന്നു. മോള് മലയങ്കിലാണ് താമസം. അങ്ങനെ പലയിടത്തായി.
3: ശരി ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട് ഇപ്പൊ?
2: വീട്ടിലാരും ഇല്ല
3: സാർ.
2: ഞാൻ
3: ഭാര്യ ഒറ്റയ്ക്ക്.
2: ഇന്ന് അതിനെപ്പറ്റി ഒരു മണിക്കുള്ള ഇതുപോലെ ഉണ്ടായിരുന്നല്ലോ നമ്മളാ, ഈ ഒറ്റപ്പെടുന്ന വൃദ്ധന്മാരെ സംരക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കരുണാസായി തന്നെ ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം കേട്ടോണ്ടിരുന്നു.
3: ശരി ശരി ശരി,
1: അതൊരു ആശ്വാസമായി തോന്നിയില്ലേ?
2: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഒരു പോയിന്റ് ഇവിടാതെ ഞാൻ ശ്രദ്ധിച്ചു. ആ അമ്മ, ഒരു ലക്ഷ്മിയും അപ്പൂപ്പനുമായിട്ട് സംസാരിക്കുന്നത്, ആ ലക്ഷ്മിയൊക്കെ നല്ല അവതരണമാണ് അവതരിപ്പിച്ചത്.
1: അപ്പൊ
2: അങ്ങനെ നല്ല പരിപാടികൾ തന്നെയാണ് പിന്നെ കരുണാസായിയിൽ സംരക്ഷണം ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ ഞാൻ ഇപ്പൊ
3: ഏത് പാട്ട് വേണം
1: ശ്രീകുമാരൻ തമ്പി സാറിന്റെ രചന, എം എസ് വിശ്വനാഥന്റെ സംഗീതം അല്ലേ, ലങ്കാദഹനം എന്ന സിനിമ,
2: പാട്ട് കേട്ട
1: ശിവരഞ്ജിനി രാഗം.
2: ഓ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചോദിച്ചത് ഇങ്ങേരുടെ നമ്മളെ ഏഴാഞ്ചേരി രാമചന്ദ്രൻ
1: അതായിരുന്നു.
2: അത് നല്ല പാട്ടാണ്.
1: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം. ഒരിക്കൽ കൂടെ ബ്രഹ്മദേവൻ നായരനോട് സുഹൃത്തിനോട് സുഖാന്വേഷണങ്ങളും നമസ്കാരവും ഒക്കെ പറഞ്ഞാൽ നമുക്ക് പാട്ട് കേൾക്കാം. പറയണം
2: അതെ
3: അതെ വള്ളനാട് തന്നെ. വള്ളനാട് ബസ് സ്റ്റാൻഡിന്റെ അടുത്ത്. അതെ അതെ ജംഗ്ഷനിൽ കട. ശരി എന്നാ പാട്ട് കേൾക്കാം.
1: ഇനി വെള്ളനാട് ജംഗ്ഷനിൽ വരുമ്പോ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്ററിൽ തൊട്ടടുത്താണ്. ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് എന്നെ ഓർമ്മയുണ്ടോ, ഞാൻ റേഡിയോയിൽ വിളിച്ച ആളാണ് എന്ന് പറഞ്ഞങ്ങ് പരിചയപ്പെടണം. തൊട്ടടുത്ത ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നൊരു തുണി എടുത്ത് ഷർട്ട് തയ്ക്കാൻ കൊടുക്കുകയും ചെയ്യണം. ഒന്നര മണിക്കൂറിൽ തിരിച്ചു പോകുമ്പോ ഷർട്ട് റെഡി ആയിരിക്കും. അത് ഒരു ഉടുപ്പ് വയ്ക്കാം, ഒന്നര മണിക്കൂറൊക്കെ ധാരാളം. ഈ കഴുത്ത് വെട്ടൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്. അതെ. അപ്പൊ ഒരിക്കലൂടെ അദ്ദേഹത്തോട് സ്നേഹം അറിയിച്ചോളൂ, പാട്ടിലോട്ട് വാ.
3: ശരി ശരി നമസ്കാരം.
2: നമസ്കാരം.
1: ശരി
2: നമസ്കാരം.
1: നല്ല നമസ്കാരം. പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, ഓണത്തിരക്കുകൾക്കിടയിലും നമുക്ക് വീണ്ടും പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഈ സമയം എത്ര എണ്ണ തിരക്കുണ്ടെങ്കിലും വീണ്ടും ഈ പ്രത്യേക പോക്കുവയിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, അതിൽ വിളിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക, സ്നേഹവും സന്തോഷവും ഓരോ ശ്രോതാവിനോടും അറിയിക്കാതിരിക്കാൻ നിർവാഹമില്ല. പ്രത്യേക പോക്കുവയിലേക്ക് തിരിച്ചെത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പം പ്രിയ സുഹൃത്തായുള്ളത് പ്രിയപ്പെട്ട ബ്രഹ്മദേവൻ നായർ എന്ന പ്രിയപ്പെട്ട ബ്രഹ്മേണനാണ്. സാമൂഹ്യ പ്രവർത്തകനാണ്, NSS കരയോഗം പ്രസിഡന്റാണ്, വ്യാപാര വ്യവസായ സമിതിയുടെ ട്രഷററാണ്, വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റാണ്, ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റാണ് ബ്രഹ്മേണൻ. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ഞാൻ സുകുമാരൻ, വള്ളനാട് കരിങ്കിട്ടി കോളേജിൽ.
0: ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൃഷ്ണ സ്റ്റിച്ചിങ് സെന്ററിലെ പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രഹ്മേണനാണ്. സംസാരിച്ചോളൂ.
2: ഹലോ.
1: ഹലോ.
2: ആ പറയണം.
1: ഞാൻ സുകുമാരൻ, വള്ളനാട് കരിങ്കിട്ടി
2: കോളേജിൽ.
1: എനിക്കും അറിയാം ആളിനെ, എനിക്ക് ആളിനെ നേരെ നമ്മൾ സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് എല്ലാ ദിവസവും ഞാൻ വള്ളനാട് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്.
2: വിശേഷം
1: ഞാൻ ഒരു ചെറിയ കടയായിട്ട് പോകുന്നത്, ചെറിയ തട്ടുകട ഉണ്ട് എനിക്ക്. കൈ കടുക്കാമ്പോഴും നമ്മുടെ കരിങ്കിട്ടിയിലോട്ട് വരുന്ന ഒരു സ്ഥലമുണ്ട്. ആ അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. 10-22 വർഷം കൊണ്ട് ഇവിടെ ഉണ്ട്.
2: വേറെ
1: വിശേഷം ഒന്നുമില്ല. എനിക്ക് ഞാൻ കുടുംബമാണ്, മക്കളൊക്കെ ഉണ്ട്, എല്ലാം സുഖമായിട്ടൊക്കെ
2: ജീവിക്കുന്നുണ്ട്.
1: എനിക്ക് 3 മക്കളുണ്ട്. മൂത്ത മകൾക്ക് തന്നെ 52 വയസ്സായി. ഞാൻ അത്ര പ്രായമുള്ള ആളാണ് ഞാൻ. എല്ലാവരും കുടുംബമൊക്കെ ആയി അങ്ങനെ ഓരോ
2: കാര്യങ്ങളുണ്ട്.
1: എന്തോ
2: കടയൊക്കെ എങ്ങനെ പോകുന്നു?
1: കട വലിയ കുഴപ്പമില്ല, എന്നാലും ഇത്ര അങ്ങനെ സാമാന്യ രീതിയിലൊക്കെ പോകുന്നുണ്ട്. അതേ ഉള്ളു, ഒരു അല്പം ഉൾപ്രദേശം അല്ലേ.
2: ഓണക്കച്ചവടമൊക്കെ ഉണ്ടോ?
1: ആ ഉണ്ട്. അതൊക്കെ ഉണ്ട്. എന്നാലും എല്ലാരും സഹകരണമൊക്കെ ഉണ്ട്
2: എല്ലാവരുടെയും. അല്ല, ഞാൻ കർണാ സൈഡ് ഞാൻ സ്ഥിരം കേൾക്കാറുണ്ട്.
1: ആ ഞാൻ എന്റെ മകനെയൊക്കെ ചിലപ്പോ അറിയാൻ പറ്റാം, തപലിസ്റ്റാണ് രവികുമാർ. ആ അവിടെയൊക്കെ വായിക്കാനൊക്കെ പല ദിവസം വന്നിട്ടുണ്ട് പല രീതിയിൽ. ഇവിടെ ഇങ്ങനെ കലാകാരന്മാരുടെ ഒരു കുടുംബമാണ് എന്റെ വീട് തന്നെ. കൊച്ചുമക്കളൊക്കെ നല്ല കീബോർഡ് തവലയൊക്കെ വായിക്കുന്നവരാണ്, ചെറിയ പ്രായമാണെങ്കിലും.
2: എല്ലാവരും
1: കലാകാരന്മാർ തന്നെ. പിന്നെ അന്നും അറിയായിരിക്കും നമ്മളെ അപ്പുകുട്ടൻ കുഞ്ഞു സാറ്.
2: അറിയാം.
1: ജേസനാണത്. എനിക്കറിയാം, എല്ലാരും അറിയാന്ന് എനിക്ക് മനസ്സിലായി. കുറച്ച് പഴയ ആളാണല്ലോ വള്ളനാട്ടിലേക്ക്. എനിക്ക് ഒരു പാട്ട്
2: വേണമായിരുന്നു.
1: എനിക്ക് ദീപ് എന്നുള്ള ചിത്രത്തിലാണെന്ന് തോന്നുന്നു, ആണ് കടലെ നീലക്കടലെ എന്നുള്ള ഒരു പാട്ട് വേണം.
0: പാടണ
1: എന്തോ
0: ഒരു രണ്ടുപേര് പാടുന്ന
1: ഞാൻ പാടാം, ഒരു വരിയെങ്കിൽ പാടാം. രണ്ടു കടലേ നീലക്കടലേ, നിന്നാത്മാവിലും നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകളുണ്ടോ ിലും നീറുന്ന ചിന്തകളുണ്ടോ, നീറുന്ന ചിന്തകൾ.

0: ഹലോ
1: ശരി ശരി നല്ല പാട്ടാ നല്ല പാട്ടാ നല്ല രീതിയിൽ പാടുമല്ലോ നല്ല രീതിയിൽ പാടുമല്ലോ നിങ്ങൾ എല്ലാവരും കലാകാരന്മാരല്ലേ
2: നേരത്തെ പറഞ്ഞതല്ലേ ദ്വീപ് എന്ന ചലച്ചിത്രത്തിലെ പാട്ടാണ് MS ബാബുരാജ് ഈണം പകർന്ന പാട്ടാണ് യൂസഫലി കേച്ചേരിയാണ് രചന നിർവഹിച്ചത് ഈ പാട്ടിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ശബ്ദം എന്ന് പറയുന്നത് മുഹമ്മദ് റഫിയാണ് പിന്നെ യേശുദാസുണ്ട് അത് കഴിഞ്ഞാൽ ഏറ്റവും ശബ്ദ സൗകുമാര്യമുള്ള ആളാണ് തലത് മുഹമ്മദ് എന്ന് പറയുന്നത് അല്ലേ
0: തലത് മുഹമ്മദ്
2: ആ മഹമൂദ് പാടിയ തലത് മഹമൂദ് പാടിയ പാട്ടാണ് കടലെ നീലക്കടലെ എന്നാണ് എന്റെ ഒരു ഓർമ്മ ശരിയല്ലേ പലരും വിചാരിക്കുന്നത് ഈ പാട്ട് യേശുദാസ് പാടിയതെന്നാണ് പക്ഷേ തലത് അല്ല തലത് മുഹമ്മദ് പാടിയതാണ് ഇന്ത്യയുടെ ഏറ്റവും മികച്ച ശബ്ദം എന്ന് പറയുന്നത് മുഹമ്മദ് റാഫി യേശുദാസ് തലത് മുഹമ്മദ് എന്ന് പറയും അപ്പൊ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായ പാട്ടാണ് നമുക്കിത് കേൾക്കാം അപ്പൊ ഒരിക്കൽ കൂടെ ബ്രഹ്മാണനോട് സ്നേഹവും സന്തോഷവും അറിയിച്ചാൽ നമുക്ക് പാട്ടിലോട്ട് പോകാം
0: സംസാരിക്കാൻ കണ്ടെങ്കിൽ വളരെ സ്നേഹമായ നന്ദി
2: അറിയിക്കുന്നു.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവേലിലേക്ക് തിരികെ എത്താം. ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പം അതിഥിയായിട്ടുള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രഹ്മദേവൻ നായരാണ്. വളരെ സ്നേഹത്തോടെ ബ്രഹ്മേണൻ എന്ന് ഞാൻ വിളിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ്. സാമൂഹ്യ പ്രവർത്തകനാണ്, NSS കരയോഗം പ്രസിഡന്റാണ്, കൃഷ്ണ സ്റ്റിച്ചിംഗ് സെന്ററിന്റെ ഉടമയാണ്, വെള്ളനാട് വ്യാപാര വ്യവസായ സമിതി ട്രഷററാണ്, അതുപോലെ തന്നെ വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റാണ് അദ്ദേഹം. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ,
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, നല്ല നമസ്കാരം.
1: രണ്ട് സാറന്മാർക്ക് നമസ്കാരം.
2: നമസ്കാരം,
0: സ്വീകരിച്ചിരിക്കുന്നു. ഇന്ന് കൂടെയുള്ളത് ബ്രഹ്മേണനാണ്, അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ഹലോ,
1: ഞാൻ കൊറലിയോടുന്ന് ജോസഫ് ആണ്. ഞാനിപ്പോ ഇവിടെ മിത്രയാണ് ഉള്ളത്. എന്റെ വീട് കൊറലിയോട്ടാണ്, ചുള്ളിമാനൂര്. ഞാനിപ്പം ഇവിടെ മിത്രയില് ആണ് ഉള്ളത്. എന്റെ മോളെ ഇവിടെ പോകാൻ കഴിച്ചു, അപ്പൊ ഇവിടെ ഇപ്പൊ വീട്ടിൽ നിൽക്കുകയാണ്. ഞാൻ സാറിനെ കണ്ടിട്ടുണ്ട് പല പ്രാവശ്യം.
2: മിത്രാനീതിൽ നിന്നാണോ വിളിക്കുന്നത്?
1: മിത്രാനീതിൽ നിന്നാ
2: വിളിക്കുന്നത്.
1: സാറിന് പല പ്രാവശ്യം കണ്ടിട്ട് വിശേഷം സാറേ. വിശേഷം വേറെ
2: സുഖം.
1: അങ്ങനെ പോകുന്നു.
2: ഇവിടെ മകളാ താമസിക്കുന്നത്?
1: മകള് ഇവിടെ നമ്മളെ അരിയക്കാമൊഴി റേഷൻ കട ഉണ്ടല്ലോ സാറേ.
2: അറിയാം അറിയാം അറിയാം.
1: ആ റേഷൻ കട എവിടെയാണ്? ഇവിടെ മരിച്ചു അന്വേഷണം പറയും. പുള്ളിയുടെ മോളെയാണ്. ഞങ്ങള് ജോൺ പുനലാൽ എന്ന് പറയുന്ന പുള്ളിയുടെ ചേട്ടന്റെ മോൻ പോകാൻ കഴിച്ചിരുന്ന എന്റെ മോളെയാണ്.
2: അറിയാം അല്ലേ.
1: വിശേഷങ്ങളൊന്നുമില്ല സാറേ. പണിക്ക് പണിക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പണിക്ക്
2: ഞാൻ
1: ഒരു ഹോട്ടലിൽ വർക്ക്
2: ചെയ്ത
1: ഞാൻ
2: ചാവടി മുക്കിലായിരുന്നു.
1: ഞാൻ മോളെ കാണാൻ വന്നതാണ്. ഞാൻ ഉണ്ട് വൈഫങ്ങൾ ഇവിടെ ഇവിടെ കുറച്ചുകൂടെ നിൽക്കാതെ കഴിഞ്ഞ് വീട്ടിൽ പോകും. വൈഫ് മരിച്ചു പോയതാണ്, അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇവിടെ
2: നിൽക്കാണ്. എത്ര മക്കളുണ്ട്?
1: രണ്ടുപേരാണ്. രണ്ടുപേരെയും കെട്ടിച്ചു കൊടുത്തതാണ്.
2: ഇത് മൂത്തയാണോ?
1: ഇത് മൂത്തയാണ്. മൂത്തയാണ്.
2: പാട്ട് കേൾക്കാൻ ഏത് പാട്ട് വേണം?
1: നമുക്ക് ഇന്ന് പറഞ്ഞിരിക്കുന്ന പാട്ട് ഞാൻ ഏകനാണ് എന്നുള്ള സിനിമയില് രചനി പറയൂ എന്നൊരു പാട്ടുണ്ട്. ആ പാട്ടാണ് ഞാൻ
2: ചോദിച്ചിരിക്കുന്നത്.
0: രണ്ടുപേര് പാടണ?
1: എന്താ സാറേ,
0: രണ്ടുപേര് പാടുന്നു?
1: ഇല്ല സാറേ, പാടേ പാട്ട് വരില്ല. ആൾക്കാര് നല്ല പാട്ടൊക്കെ കേട്ടൊക്കെ ഇരിക്കുമ്പോ നമ്മൾ അതിന്റെ ഇടയിൽ കൂടെ ഒരു സ്വരം കേൾക്കണ്ട.
0: മിത്രയില് വന്നിട്ട് മിത്ര അല്ലെ അഗ്രികൾച്ചർ ഫെസ്റ്റ് കാണാൻ പോയോ?
1: സാറേ ഇന്ന് പോകുന്നേ ഉള്ളു ഞങ്ങള്. ഞാന് എനിക്കൊരു മരണമായിരുന്നു സാറേ, ഞാൻ ഇപ്പൊ വന്നതേ ഉള്ളൂ. കുറച്ച്
0: ശരി, ഇന്നെന്തായാലും പോണം. അവിടെ കരുണ സൈഡ് ഒരു സ്റ്റാൾ ഉണ്ട്, അവിടെയൊക്കെ കയറണം.
1: സ്റ്റാളുണ്ടല്ലേ.
0: പിന്നെ കരുണ സൈഡ് റേഡിയോ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കരുണ സൈഡ് ഒരു സ്റ്റാൾ ഉണ്ട്.
1: ഓ അത് ശരി. എന്റെ ഒരു അനിയ മരിച്ചു സാറേ, എന്റെ കുഞ്ഞമ്മയുടെ മോനെ.
0: ഓ, അവിടെ പോയിട്ടാണ് വരുന്നത് അല്ലേ?
1: അവിടെ പോയിട്ട് ഞാനിപ്പോ വീട്ടിലെത്തിയത് ഉള്ളപ്പോഴത്തേക്കാണ് മൂന്ന് അഞ്ചൊക്കെ ആയിട്ട് എത്തിയപ്പോഴ്
0: ഓടി വന്ന് വിളിക്കുകയാണ് ചെയ്തത്.
1: സാറേ പിന്നെ മാഡത്തിനെയൊക്കെ ചോദിച്ചെന്ന് പറയണം.
0: എല്ലാവരും അന്വേഷിച്ചു പറയാം. പാട്ടിലോട്ട് പോട്ടെ. അപ്പൊ അതിനു മുമ്പ് വീണ്ടും നമ്മുടെ അതിഥിയോട് സ്നേഹവും സന്തോഷവും അറിയിച്ചിട്ട്
1: പറഞ്ഞോളൂ.
2: നമസ്കാരം.
1: നമസ്കാരം.
2: ശരി ശരി ശരി, പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. ഓണം ഇങ്ങ് അടുത്തെത്തി എന്നെല്ലാവരുടെ മനസ്സിലുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തുണിയെടുക്കണം, കാര്യങ്ങൾ സാധന സാമഗ്രികൾ വാങ്ങണം, സദ്യ കൂട്ടണം, എന്തൊക്കെ എന്തൊക്കെ. നാടാടെ അത്തപ്പൂക്കളങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു, അതിൻ്റെ മത്സരങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. പക്ഷേ വടക്കെങ്ങോ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും. ഇവിടെയും മെല്ലെ മെല്ലെ മഴയൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഓണം മഴ കൊണ്ടുപോകാതിരിക്കട്ടെ എന്നു തന്നെ നമുക്ക് വിചാരിക്കാം. ഇന്ന് നമ്മളോടൊപ്പം ഈ പ്രത്യേക പോക്കുവെയിലിൽ അതിഥിയായിട്ടുള്ളത് സാമൂഹ്യ പ്രവർത്തകനും NSS കരയോഗം വെള്ളനാട് യൂണിറ്റിന്റെ പ്രസിഡന്റും വ്യാപാര വ്യവസായി സമിതി ട്രഷററും വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റുമായ പ്രിയപ്പെട്ട ബ്രഹ്മേണ്ണൻ ആയ ബ്രഹ്മദേവൻ നായരാണ് അതിഥിയായിട്ടുള്ളത്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: സാർ, നമസ്കാരം. കണ്ണമ്പള്ളി രവിയാണ്.
0: ഒറ്റയടിക്ക് കാര്യം പറഞ്ഞ് തീർത്ത പിന്നെ അങ്ങോട്ട് ചോദിക്കൂലല്ലോ ആരെന്തെന്നു. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ജംഗ്ഷനിലെ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന ബ്രഹ്മേണ്ണനാണ്.
1: അറിയാം, എന്റെ സുഹൃത്താണ്. ഞങ്ങൾ അതിലൊക്കെ തപ്പുറപ്പുറം കടയിട്ടിട്ടുണ്ടായിരുന്നു.
0: അപ്പൊ നിങ്ങളായി നിങ്ങളുടെ പാടായി
1: സംസാരിച്ചുണ്ട്.
2: എങ്ങനെ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഓ, സുഖം സുഖം.
2: കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു?
1: കച്ചവടം കുഴപ്പമില്ലാത്ത രീതിയിൽ പോണു.
2: ഞാൻ അതുവഴി വരവും കാണുന്നുണ്ട്.
1: പിന്നെ അവിടെ കടയിലൊന്നും വലുതായിട്ട് കാണുന്നില്ല.
2: കടയിൽ ഇരിക്കാനുള്ള സമയമില്ല, കുറവാണ്.
1: അതറിയാം.
0: നിങ്ങൾ രണ്ടുപേരും വലിയ മോലാളികളായി പോയി, അതാണ് കടയിൽ ഇരിക്കുന്നത്.
1: ഇല്ല സാർ, ഞങ്ങള് അപ്പുറപ്പുറം കടകളുണ്ടായിരുന്നു ഞങ്ങൾക്ക്. എനിക്ക് ഒരു സമയത്ത്
0: പറയൂ.
2: പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം?
1: സുഖമാണ്.
2: ഓണക്കച്ചവടമൊക്കെ തുടങ്ങി?
1: ഓണക്കച്ചവടം ഇവിടെ വരില്ല. കാര്യം എന്തെന്നറിയാം? അത് ഈ നമ്മളത് ഗ്രാമപ്രദേശമാണ്. അത് ഈ ടൗണുകളിലൊക്കെ ആളുകൾ, ഇവിടെ ഉള്ള ആൾക്കാരെല്ലാം ഇത് തിരുവനന്തപുരത്തും നെടുവങ്ങാടും കാട്ടാക്കടയും വെള്ളനാട്ടും ഒക്കെ തുണി, മൊബൈല് അല്ലെങ്കിൽ പലവ്യഞ്ജനം ഇങ്ങനെയൊക്കെ എടുക്കാനായിട്ട് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുമ്പോ നമ്മളെ
2: ഇവിടെ പോകുന്ന ദൂര സ്ഥലങ്ങളിലാണ് ഇവിടെ പൈസ കൊടുക്കാത്തോണ്ടേ.
1: അതെ,
2: സിറ്റിയിൽ പോയി സാധനം എടുത്തോണ്ടിവരും. അതുപോലെ മലക്കറി വാങ്ങാനും പല മീൻ വാങ്ങിക്കാനും പല കാര്യങ്ങളും.
1: അതെ, എനിക്ക്
2: കച്ചവടം കുറവാണ്.
1: അതുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ ഓണം വരെ കച്ചവടം കുറവാണ്. പക്ഷെ മൂന്നാം ഓണം കഴിഞ്ഞാൽ നല്ല കച്ചവടമായിരിക്കും. ഹലോ,
2: പറയണം.
1: മൂന്നാം ഓണം കഴിഞ്ഞാൽ നമുക്ക് നല്ല കച്ചവടം. ഞാന് ഈ ഓണത്തിനൊന്നും അടക്കിയില്ല. എവിടെ ഇരുന്നാലും വെള്ളനാട് ഇരുന്നപ്പോഴത്തേക്കും ഓണത്തിനൊന്നും ഞാൻ അടക്കില്ല.
0: എവിടെയായിരുന്നു രവിച്ചേട്ടാ? ഈ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്ററിന്റെ അടുത്തെന്ന് പറയുമ്പോ നിങ്ങൾ?
1: എനിക്ക് പഴയ കൊട്ടാരത്തിന്റെ കട. അല്ല, മോനസാറിന്റെ അല്ല, കൊട്ടാരത്തിന്റെ കടയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മിത്രയിലെ പുരുഷോത്തമൻ നായരുടെ കട ഉണ്ടായിരുന്നു, അവിടെ കട നടത്തിക്കൊണ്ടിരുന്നു. പിന്നീട് ബസ് സ്റ്റാൻഡിന് അകത്തുണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിന് വെളിയിൽ ആദ്യമായിട്ട് STD ബൂത്ത് വന്നത് എന്റെ കടയിലായിരുന്നു ആദ്യം. അത് കഴിഞ്ഞാണ് വെള്ളനാട് ഈ പറഞ്ഞ നമ്മളുടെ മലയാളി ബ്രഹ്മദേവൻ അവിടെയും ഉണ്ടായിരുന്നു.
2: അവിടെ
1: ഫസ്റ്റില് ബൂത്ത് വന്നത് ഞാനാണ് വെള്ളനാട്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 6-7 എണ്ണം ഒക്കെ വന്നല്ലേ.
2: പിന്നീട്
1: ബൂത്ത് ഇല്ലാതായി. പിന്നെ ഈ മൊബൈലൊക്കെ വന്നതുകൊണ്ട് പിന്നെ വേറെ ഒന്നും അവരോട് പോണ്ടല്ലോ.
2: പിന്നെ വിശേഷങ്ങളൊന്നും
1: എനിക്ക് മറവിൽ തിരു സൂക്ഷിക്കുക എന്നുള്ളതില് നെഞ്ചം എനിക്കൊരു മഞ്ചം എന്നുള്ളൊരു പാട്ടുണ്ട്.
2: സ്ഥിരം ശ്രോതാവാണല്ലോ.
1: കരുണാസായി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിലോട്ട് അങ്ങ് അലിഞ്ഞ് നമ്മളെ നേരത്തെ ഇന്നാളൊരു സ്വാദാവ് പറഞ്ഞതുപോലെ അതിലോട്ട് അങ്ങ് അലിഞ്ഞ് നിൽക്കുകയാണ്.
0: രണ്ടാളും ശ്രോതാവാണ്.
1: അതെ,
0: ഇപ്പോ രവിചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, ഇപ്പൊ ബ്രഹ്മണനും ഇവിടെ വന്നു.
1: അതെ,
2: പാട്ട് കേൾക്കാം.
1: അതോ പിന്നെ എനിക്കൊരു കാര്യം, ഒരു ഒരു കഥാപ്രസംഗത്തിലെ രണ്ട് വാക്ക് ഞാൻ പറയാം. രണ്ടു കാലിൽ മല പോലെ മന്തുള്ള ഉണ്ടുണ്ണി മേനോൻ നടന്നു പതുക്ക നീ, മൂത്താതിൽ പേരു കീടിച്ചോരു രോമവും ശാസ്ത്രക്കാരകനും ചെമ്പൻ കുടുമയും. ഇത് തറവാടിന്റെ മാനം എന്നുള്ള കഥാപ്രസംഗത്തിന്റെ ഒരു തൂരം ഭാഗമാണ്.
0: സംഭവിച്ചവന്റെ കഥാപ്രസംഗം
1: അതെ അതെ.
0: ഓ ശരി. ഇത്രയും കഥാപ്രസംഗത്തെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ സത്യം പറഞ്ഞ വേറെ കണ്ടിട്ടില്ല.
1: ഇതൊക്കെ പണ്ടൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുള്ളതുകൊണ്ട് തലയിൽ ഒരു ഓർമ്മ.
0: എന്നാലത് ഓർത്തിരിക്കണല്ലേ.
1: അതെ.
0: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിനും ഒരിക്കലും കൂടെ ബ്രഹ്മേണനോട് സ്നേഹവും സന്തോഷവും അറിയിക്കാം.
1: ശരി, സന്തോഷം.
2: നമസ്കാരം
1: സാറെ, മോനാളി എല്ലാം, എന്റെ സ്നേഹിതൻ സുഹൃത്ത് എല്ലാം കൂടെ ആയ ആളോട് നന്ദി, നമസ്കാരം.
2: ശരി, നമസ്കാരം.
1: ശരി.
0: അപ്പോ പി ജയചന്ദ്രൻ ആലപിച്ച് എന്താണ് എന്താണ് ചോദിച്ചത്? മാരിവിൽ തിരിവ് എന്ന പാട്ടാണ് ചോദിച്ചതെന്ന് തോന്നുന്നു. ജി ദേവരാജൻ സംഗീതം നൽകി, വയലാർ രാമവർമ്മ രചന നിർവഹിച്ച പാട്ടാണെന്നാണ് ഒരു ഓർമ്മ. എന്തായാലും മറവിൽ തിരിവ് സൂക്ഷിക്കുക, അങ്ങനെ എന്തോ ആണ് സിനിമയുടെ പേരെന്ന് പറഞ്ഞതുപോലെ തോന്നി. ആ പാട്ടിലേക്ക് നമുക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്തായ ബ്രഹ്മേണനാണ്. സാമൂഹ്യ പ്രവർത്തകനും വിളനാട് NSS കരയോഗത്തിന്റെ പ്രസിഡന്റും വ്യാപാര വ്യവസായ സമിതി ട്രഷററും വിളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റുമായ ബ്രഹ്മദേവൻ നായരാണ് അതിഥിയായിട്ടുള്ളത്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാർ, ഞാൻ ശങ്കരൻ നായർ.
0: ശങ്കരേട്ടാ, അങ്ങനെ ചിരിച്ചാ പോരാ. ശങ്കരേട്ടാ എന്ന് സ്നേഹത്തോടെ വിളിക്കുമ്പോ എന്തോ
1: സംശയം.
0: ശങ്കരേട്ടാ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വെള്ളനാട് ജംഗ്ഷനിലെ കൃഷ്ണ സ്റ്റിച്ചിങ് സെന്റർ നടത്തുന്ന ബ്രഹ്മേണനാണ്. നമസ്കാരം പറഞ്ഞ് സംസാരിച്ചോളൂ.
1: നമസ്കാരം. നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്,
2: സംസാരിച്ചിട്ടുണ്ട്.
1: ഞാൻ മുണ്ടല മുണ്ടല കാവോള
2: കാവോള
1: മറ്റേ ട്രൈബൽ സ്കൂളുണ്ടല്ലോ. കാരണം നമ്മൾ ഒരുപാട് പ്രാവശ്യം, ഞാൻ കടയിലും വന്നിട്ടുണ്ട് മുമ്പ്, തയ്ക്കാനും വന്നിട്ടുണ്ട്. നമ്മളെ സുഹൃത്ത് ബാബു ഇപ്പൊ ഉണ്ടോ അവിടെ?
2: എന്റെ
1: സുഖമില്ലാതെ കിടക്കായിരുന്നു.
2: അതെ അതെ, പെട്ടെന്ന് കുഴഞ്ഞുകൊണ്ട് മരിച്ചതാണ്.
1: അയ്യോ, ഞങ്ങൾ ഒന്നിച്ച് പണി ചെയ്തിട്ടുണ്ട്. എന്റെ കൂടെ പണിക്ക് വന്നിട്ടുണ്ട് ആൾ തിരുമലയൊക്കെ. ഞാൻ പെയിന്റിംഗ് ആയിരുന്നു കുറച്ച് ദിവസം ഇടയ്ക്ക് ആശാൻ പെയിന്റിങ്ങിനൊക്കെ വന്നല്ലോ. ആ, അപ്പൊ എന്റെ കൂടെ പണിക്ക് വരുന്നുണ്ട്. അങ്ങനെ വീടിന്റെ അടുത്തൊരു ആശാരി ഉണ്ടല്ലോ, ചോദിച്ച് കൃഷ്ണനെന്ന് അങ്ങനെ എന്തോ. അദ്ദേഹത്തിന്റെ കേറാപ്പില് അവിടെ എന്റെ കൂടെ കുറെ നാള് പണിക്കൊക്കെ ഉണ്ടായിരുന്നു. എന്ത്, ഞാൻ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ വയസ്സായി, 25 വയസ്സായാലും ഇനിയിപ്പോ എന്ത് ചെയ്യാ. ഞാൻ പെയിന്റിംഗ് തൊഴിലാളിയായിരുന്നു, ഇനിയിപ്പോ എന്തായാലും മോളിൽ കയറാനൊന്നും
2: പറ്റില്ലല്ലോ.
1: ഇപ്പൊ വീട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ ഓണം ആയിട്ട് തയ്യൽ ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കില്ല,
2: അത്
1: ചോദിക്കില്ല. അപ്പോ പിന്നെ മറ്റേ നമ്മള് കണ്ടിട്ടുണ്ടെങ്കിലും മറ്റേ വിശേഷങ്ങൾ അറിഞ്ഞുകൂടാ. എവിടെ താമസിക്കുന്നത്? വെള്ളനാട്.
2: വെള്ളനാട്.
1: ആ വീട്ടിലെ ആരൊക്കെയാ മക്കളൊക്കെ?
2: വീട്ടില് ഞാനും എന്റെ വൈഫും മാത്രമേ ഉള്ളൂ.
1: മക്കളെ
2: ഒരു മോനുണ്ട്, കാനഡയിലാണ്.
1: അപ്പം അങ്ങനെ സുഖജീവിതം.
2: അതെ അതെ.
1: കടയൊക്കെ നന്നായിട്ട്
2: നല്ലതായിട്ട് പോകുന്നുണ്ട്.
1: പിന്നെ ഓണം, ഓണം നമുക്ക് മധുജൻ സാറ് ആവശ്യം പോലെ തന്നോണ്ടിരിക്കുകയല്ലേ.
0: ഇനി അങ്ങോട്ട് സദ്യവട്ടങ്ങളുടെ പൂരമാണ്.
1: അത് തന്നെ മധുജൻ സാറെ, അത്തം മുതൽ മധുജൻ സാറ് ഇങ്ങനെ ഓണം നമുക്ക് വാരി വിതറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ നമുക്കിപ്പോ ആ ഓണമൊക്കെ തന്നെ അല്ലെ നമ്മൾ ഈ നമുക്ക് എന്താ ഓണം ഇപ്പൊ? അതൊക്കെ പണ്ട് പണ്ടത്തെ കാലമല്ലേ. ഇപ്പം ഓണം എന്ന് പറഞ്ഞാൽ ബെവറേജിലും തെറ്റിക്കകത്തും ഒക്കെ അല്ലേ ഉള്ളൂ ഓണം നമുക്ക്.
2: അയ്യോ,
1: എന്താ ഓണക്കോടി എഴുതില്ല, ഓണക്കോടിയൊന്നും അങ്ങനെ അധികമായിട്ട് എടുക്കാറില്ല. ഓ, പിന്നെ ഇതിന്റെ നമുക്കൊരു സുഹൃത്തുണ്ട്, നമ്മളൊരു ബന്ധു, ഒരു എല്ലാ വർഷവും എനിക്കൊരു ഓണക്കോടി എടുത്തോണ്ട് തരും.
2: വേണ്ട,
1: കേൾക്കൂല. എന്തോ വീട്ടിലെന്റെ ഭാര്യയുണ്ട്, മോളുണ്ട്, മോളുടെ കുട്ടികൾ, മരുമോൻ, മകനുണ്ടായിരുന്നു, മകൻ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ നമ്മുടെ കുടുംബം. ഞാൻ തിരുമലയായിരുന്നു, ഞാൻ ഈ അടുത്ത കാലത്താണ്, അടുത്ത കാലത്തല്ല, ഒരു 10-15 വർഷമായി മുണ്ടാലായിലോട്ട് വന്നിട്ട്. അപ്പൊ എന്റെ സ്ഥലം ഇവിടെ തന്നെ നമ്മളെ കാണിക്കപ്പെട്ടിയുടെ താഴെ. മറ്റേ മുണ്ടാല NSS-ലുള്ള പുരുഷോത്തമൻ നായരുണ്ടല്ലോ. ആ പുരുഷോത്തമൻ നായർ എന്റെ മാമിയുടെ മോനാണ്. ഓ, ഞാൻ മുണ്ടാല കുടുംബക്കാരൻ തന്നെ. അപ്പൊ പിന്നെ നമ്മളെ വെള്ളനാട് പഞ്ചായത്തിലുള്ള ഒരാൾ വന്നിരുന്ന് കർണാടകയിൽ സംസാരിക്കുന്നെന്ന് പറയുമ്പോ നമുക്കൊന്ന്
2: വിളിക്കില്ലേ?
1: അപ്പൊ ഒന്ന് വിളിച്ചു, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ നോക്കുകയാണ്, ഇത്ര ആള് കിട്ടിയത്.
2: അത് തന്നെ
1: നമ്മളെ അറിയാവുന്ന ഒരാളും കൂടെ ആവുമ്പോ പിന്നെ നമുക്ക് ഇത്തിരി സംസാരിച്ചില്ലെങ്കിൽ പിന്നെ അതൊരു
2: സുഖമല്ലോ.
1: വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മധുജൻ
2: സാർ
1: എന്തോ പാട്ട്, ഞാൻ മധുജൻ സാർ മിണ്ടാതിരിക്കുകയാണല്ലോ.
0: നിങ്ങള് നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറയും പോലെ നിങ്ങൾ സുഹൃത്തുക്കൾ സംസാരിക്കും, ഞാൻ അങ്ങ് മിണ്ടായിരിക്കുന്നതാണ് നല്ലത്.
1: എന്തോ ആയിക്കോട്ടെ. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ച പാട്ട് ആറാട്ട് നാനകൾ എഴുന്നള്ളി എന്നുള്ള പാട്ടാണ്. അപ്പൊ നമ്മളെ ഈ ഹരിഹരദാസ് അദ്ദേഹത്തിന്റെ ഈ അദ്ദേഹം ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് വന്നു എന്നുള്ള വിടൂലാന്ന് തോന്നുന്നു.
3: ഇനി വിടൂല, വിടില്ലെന്നൊന്നും ഉറപ്പിച്ചു പറഞ്ഞല്ലോ
1: അദ്ദേഹം. മൂന്ന് പ്രാവശ്യം എന്നാണ് അദ്ദേഹം പറഞ്ഞത്, എനിക്കും അതിന് മൂന്നും അല്ല കൂടുതൽ ചോദിച്ചിട്ടുണ്ടെന്ന്.
3: ഒരാളുടെ തലയിൽ ഒരു പാട്ട് പിടിച്ചു പോയാ ഉണ്ടല്ലോ, അത് പിന്നെ വിടാൻ വലിയ പാടാണ്.
1: പിന്നെ അദ്ദേഹം ഒരു ഈ പെയിന്റിംഗ് തൊഴിലാളി കൂടെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോ എനിക്ക് അദ്ദേഹത്തിനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹം കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ ഈ പാട്ട് ഞാൻ അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്യാണ്.
3: അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇന്ന് ബ്രഹ്മേണൻ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം, ഇന്ന് ബ്രഹ്മേണനാണ് നമ്മുടെ അതിഥിയായിട്ടിരിക്കുന്നത്. അതെ, ഒപ്പം ശങ്കരേട്ടൻ ഓർമ്മിപ്പിച്ചത് കൊണ്ടൊരു കാര്യം കൂടെ പറയുകയാണ്. ഈ സംസാരത്തിനിടയിൽ ശങ്കരേട്ടൻ ചോദിച്ചത് ബാബുവിനെയാണ്. ഞങ്ങളിവിടെ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ബ്രഹ്മേണനുമായിട്ട് സംസാരിക്കുമ്പോൾ ബാബു 25 ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ മരണപ്പെട്ടുപോയി എന്ന് പറയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നമ്മൾ മൂന്ന് പേരും എന്താണ് ആശ്വാസം അറിയിക്കുന്നു, ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബാബുവിന് ഒരു ആദരാഞ്ജലികളും നമ്മൾ നേരുന്നു. കാരണം ശങ്കരേട്ട ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ് ബ്രഹ്മേണൻ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് പറയാതെ പോകുന്നത് ഒരിക്കലും ശരിയായൊരു സംഗതിയല്ല.
1: അപ്പോ ബ്രഹ്മനും കുടുംബത്തിനും സാറിനും എല്ലാവർക്കും നല്ല ഹൃദയം നിറഞ്ഞവര് ഓണാശംസകൾ നേരുന്നു.
3: ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന യേശുദാസ് പാടി വി ദക്ഷിണാമൂർത്തി സംഗീതം ചെയ്ത് ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച മനോഹരമായ പാട്ട് ശങ്കരൻ ചേട്ടൻ പറഞ്ഞ പ്രകാരം നമ്മൾ ഹരിഹരദാസിന് സമർപ്പിച്ചുകൊണ്ട് പാട്ടിലേക്ക് പോകാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിൽ തുടരുന്നു. പ്രത്യേക പോക്കുവയിലേക്ക് വീണ്ടും തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് പ്രിയ സുഹൃത്തായ ബ്രഹ്മേണനാണ്. സാമൂഹിക പ്രവർത്തകനും NSS ഹരയോഗത്തിന്റെ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ട്രഷററും വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റുമായ ബ്രഹ്മദേവൻ നായരാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നു, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ, ഞാൻ കാച്ചാണ്.
0: കാച്ചാണി, ഓ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്, റേഡിയോയുടെ ശബ്ദം ഒരു അല്പം കുറയ്ക്കാൻ ശ്രമിച്ചു നോക്കണേ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രിയപ്പെട്ട സുഹൃത്ത് ബ്രഹ്മദേവൻ നായരാണ്. അദ്ദേഹത്തോട് നമസ്കാരം പറഞ്ഞ് അദ്ദേഹത്തോട് സംസാരിക്കാം.
2: ഹലോ, നമസ്കാരം.
1: അപ്പൊ എല്ലാരും പറഞ്ഞ നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇനി കൂടുതലായിട്ടൊന്നും പറയാൻ ഇല്ലെന്നാണ് തോന്നുന്നത്.
0: ഇതുവരെ വിളിച്ചതെല്ലാം 60-70 വയസ്സിലുള്ള ആളുകളാണ്. ഒരു പയ്യൻ ഇതുവരെ വിളിച്ചില്ല. അപ്പൊ ഒരു പയ്യൻ ഇപ്പൊ വിളിച്ചെന്ന രീതിയിൽ അങ്ങനെ സംസാരിക്കാം. അപ്പൊ വിശേഷങ്ങൾ പറയാം.
2: ഓണോ ഏതൊരുത്തി?
1: ഓണം അത് പറയാനില്ല, കാരണം ഇതിന് പ്രായം കുറവായതുകൊണ്ട് ഇനിയിപ്പോ വലിയ ഓണമൊന്നും വലുതായിട്ട് കാണില്ല.
2: മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ?
1: ഓ, എനിക്ക് രണ്ട് മക്കളാണ്. ഒരാൾ മരിച്ചു. പറഞ്ഞാൽ 28 വയസ്സിലാണ് എന്റെ മോൻ
2: മരിക്കണേ.
1: മോളെ വീട്ടിലാണ് ഇപ്പൊ ഞാൻ ഉള്ള ഭാര്യ മനസ്സിൽ 5-6 വർഷമായി.
2: ഇപ്പൊ മകളുടെ വീട്ടിലാണ്?
1: ഇപ്പൊ മോളെ
2: വീട്ടിലായിരുന്നു.
1: ഞാൻ കല്ലേറ്റാണ്. എന്റെ വീട് കാച്ചാണിതാണ്. ഞാൻ ഇപ്പൊ കല്ലേറ്റാണ് ഉള്ളത്. ഹലോ. അപ്പൊ അതുകൊണ്ട് ചായം 10-80 വയസ്സൊക്കെ ആയതുകൊണ്ട് ശരീരത്തിന് വെച്ചിട്ട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പാട്ടുമൊക്കെ കേട്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്.
2: പാട്ടും കേട്ടിരിക്കാം.
1: ഓ, കാരണം പിന്നെ വേറെ പുള്ളനൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല കൂടെ. ഓ, കാരണം പിന്നെ വേറെ പുള്ളനൊന്നും ഇപ്പൊ തൽക്കാലം ഇല്ല കൂടെ. പിന്നെ ഞാനൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഞാന് ഈ പഴയ ഒരു പഴത്തുള്ള പാട്ടാണ്, ഇണപ്രാവുകൾ ഉണ്ടല്ലോ, ഇണപ്രാവുകള്. ഇണപ്രാവുകളിൽ ഞാന് കുരുത്തോല പെരുന്നാളിന് പള്ളിയിൽ പോവും, ആ പാട്ടാണ് ചോദിച്ചേക്കുന്നത്.
0: പാട്ട് കേൾക്കാം, പക്ഷെ ഒരു കാര്യം പറഞ്ഞപ്പോ അത് വിഷമമായി പോയി. പിള്ളേരൊന്നും അടുത്തില്ലാത്തോണ്ട് ഒറ്റയ്ക്കാണ്. നമ്മളൊന്നും പിന്നെ ഈ റേഡിയോയിലൂടെ സ്ഥിരം പറയുന്ന നമ്മളൊന്നും പിള്ളേരല്ലേ. പിന്നെ ആരും ഇല്ലാന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്.
1: സാറ് പറയുന്ന ഓരോ കാര്യങ്ങളും ഭയങ്കര ഒരു

0: ഇതാണ് കാരണം വേറെ കുറച്ച് ഇതുപോലൊക്കെ മനസ്സിലാക്കി ഒരാളാണ് മനസ്സിലാക്കിയിട്ട് പറയുന്നത് ഇന്ന് നടക്കുന്നത് പോലെയുള്ള കാര്യങ്ങളാണ്.
1: അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ള ആളുകൾക്ക് നമ്മൾ എന്താണ് പിള്ളേരെ പോലെ നിന്ന് ഇങ്ങനെ സുഹൃത്തായി പാട്ടായി കൂടെ നിൽക്കുന്നത്. അപ്പൊ ഒറ്റയ്ക്കാണ് ആരും ഇല്ലാതെന്ന് പറയല്ലേ.
0: നമ്മൾ ഇന്നതാണ് ഏതാണെന്നൊക്കെ പറയാനുള്ള ആഗ്രഹം അല്ല. ഞാൻ പൊതുവിൽ പറഞ്ഞു പറഞ്ഞ സാറിന്റെ ഓരോ കാര്യങ്ങളും നല്ല രീതിയിൽ പിടിച്ചോണ്ടിരിക്കുന്നു. പക്ഷെ ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ നല്ല രീതിയിൽ വരാൻ വന്നിട്ടുണ്ട് വരുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
1: തീർച്ചയായും തീർച്ചയായും.
0: ഇല്ല എനിക്ക് ശബ്ദം കുറവാണ്. ഞാൻ അവര് പതനപ്പാട്ട് രണ്ടുപേരും പാടാം. ശബ്ദം ഒന്നും നേരെ വരില്ല. എന്നാലും പാടി നോക്കാം.
1: ബ്രഹ്മണന് വേണ്ടി പാടിക്കോ.
0: മലരുടെ ശരണം അയ്യപ്പരി മലമുകൾ തന്നിട്ട് ശരണമയ്യപ്പ ശിവനെ നന്ദി സ്തുതി പാടിക്കൊൾ മലമേ ജീവമോക്ഷം വരുവ ആരറിവോ നിൻ മായാലീലകൾ അഖിലജകേ ശിവന് അഖിലജകൾ വചനേ കാണുതും കേൾപ്പതുമെല്ലാം നിൻപദമല്ലാതില്ലാതെ വാ ആരറിവോ നിൻ മായാലീലകൾ അഖിലജകൾ വചനേ ശിവന് അഖിലജകൾ
2: നേരത്തെ
0: കൊണ്ടോ. ഞാനിപ്പോ ഇപ്പൊ കല്ലേച്ച ക്ഷേത്രമുണ്ട്. പിന്നെ കാറ്റാണിയിലാണെങ്കിൽ കുന്നൂർ ചാല
2: ക്ഷേത്രം
0: ഉണ്ടായിരുന്നു.
2: ശിവക്ഷേത്രം
0: ഓ സുബ്രഹ്മണ്യ ക്ഷേത്രം. ഞാൻ കുറച്ചുനേരം സുബ്രഹ്മണ്യം നോക്കി പൂർത്തിക്കൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ്. അതൊരു പത്ത് പത്തിരുപത് വർഷം അന്നാണെങ്കിൽ മീൻ വരത്തി ഇങ്ങനെ ഒന്നും കൂട്ടില്ല. രണ്ടുപേരുടെ കുളിയും പൂജയും കർമ്മങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ അതൊരു സുപ്രഭാതത്തിൽ അതങ്ങ് മാറി അവിടെ
2: നിന്ന്
0: അല്ലെങ്കിൽ ഭയങ്കര കാമിയായിട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ എന്റെ അച്ഛൻ അച്ഛൻ കാമിയാണ്. കാരണം വൈദ്യനായിരുന്നു ഒടുവിൽ ഒരു സുപ്രഭാതത്തില് നമ്മളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒരു പത്തിരുപത്തഞ്ച് വർഷം പത്ത് കാണിയിൽ ഒരു ആശ്രമത്തിൽ പോയിരുന്നു. പക്ഷെ അവരെ കീഴിൽ കുറച്ച് പരിചരമായിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അവര് ഇരുമ്പ് മരിച്ചെന്നും പറഞ്ഞ ഒരു സുപ്രഭാതത്തിൽ അവര് വണ്ടി കയറ്റി നേരെ കല്ല് കൊട്ടി ചെന്ന് ഒരു ക്ഷേത്രമുണ്ട് കല്ലിയോട്. അവിടെ അതിനടുത്തൂടെ ഒന്ന് പ്രവിശിച്ചിരിക്കുകയാണ് അവരെ അവിടെ. ഓ ഇങ്ങനെയൊക്കെയാണ് ഇപ്പം നമ്മൾ വായിച്ചാൽ ഇപ്പം ഒരു ലെവലിലൊക്കെ ഇങ്ങനെ ഒരിടത്ത് പാട്ടും കേട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ്.
1: എന്നാലും ഭജനയ്ക്ക് പോകുമെന്ന് ചോദിച്ചത് ഒരു ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. ഓന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ ഒരു ബുക്കിംഗ് കിട്ടുമായിരുന്നു. ആ ബുക്കിംഗ് വെറുതെ പോയില്ലേ.
2: പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട് വിശേഷം?
0: രണ്ടുപേർക്കും പ്രത്യേകിച്ച് നമസ്കാരം പറഞ്ഞ് ഞാൻ പാട്ട് ചോദിച്ചത്
1: കേട്ടോ. അപ്പം പാട്ട് നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലെ, ഇണപ്രാവുകൾ എന്ന ചിത്രത്തിൽ.
0: ഇണപ്രാവുകളുള്ള പാട്ടാണ് കുരുത്തോലെ പെരുന്നാളിൽ.
1: അതെ അതെ,
0: പള്ളി പോകുന്നുള്ള പാട്ടാണ്
1: അത്. നമുക്ക് കേൾപ്പിക്കാം. അപ്പൊ പാട്ടിലോട്ട് പോവാം. ഒരിക്കൽ കൂടെ ബ്രഹ്മേണന് നന്ദി, നമസ്കാരവും സ്നേഹവും ഒക്കെ അറിയിക്കാം.
0: നമസ്കാരം.
2: ശരി ശരി, നമസ്കാരം.
1: അപ്പൊ പാട്ടിലോട്ട് പോവാം. പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ബ്രഹ്മേണ, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ശരിക്കും എന്താണ് ഡൽഹിയിൽ പോയ കാര്യങ്ങൾ, അതുപോലെ ഇവിടെ കട തുടങ്ങിയ കാര്യങ്ങൾ. നമ്മളിപ്പോൾ ബ്രഹ്മേണനെ പരിചയപ്പെടുത്തുമ്പോൾ സാമൂഹിക പ്രവർത്തകനാണ്, തയ്യൽ ഒരു സ്റ്റിച്ചിങ് സെന്ററിന്റെ ഉടമയാണ്, വെള്ളനാട് NSS കരയോഗത്തിന്റെ പ്രസിഡന്റാണ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ട്രഷററാണ്, വെള്ളനാട് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന്റെ വൈസ് പ്രസിഡന്റ്. ഏതാണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു വില്ലേജിലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു വ്യക്തിത്വം എന്ന് നമുക്ക് പറയാം. എല്ലാ മേഖലകളും ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. ഇത് ശരിക്കും നൽകുന്ന ഒരു ഒരു ഒരു ആത്മസംതൃപ്തി. ഇനിയും ഇതൊക്കെ തന്നെയായിട്ട് തുടരണം എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചൊക്കെ മൊത്തത്തിലൊന്ന് സംസാരിക്കാം.
2: അതെ, ഞാൻ എനിക്ക് ഈ രീതിയിൽ ഇപ്പൊ പോകുന്ന രീതിയിൽ തുടരണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. ആ രീതിയിൽ തന്നെ ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്.
1: ജനങ്ങളുമായിട്ട്,
2: അതെ, ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് അത് കൂടുതൽ. പ്രത്യേകിച്ചും എൻ എസ് എസിന്റെ പ്രസിഡന്റായതിനു ശേഷം ഉത്തരവാദിത്വങ്ങൾ കൂടുതലാണ്. അത് ഇവിടെ മരണം വന്നാലും അത് ഞങ്ങളവിടെ അപ്പോഴ് അറിയിച്ചാൽ അപ്പോഴവിടെ ഓടിയെത്തും. ബാക്കി കാര്യങ്ങളെല്ലാം എൻ എസ് എസ് ആണ് ചെയ്യുന്നത്. അതുപോലെ മറ്റ് കർമ്മങ്ങളൊക്കെ നമ്മുടെ ആൾക്കാരെല്ലാം കൂടെ ചെന്ന് ഒക്കെ ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലും ഉത്സവത്തിന് അടുപ്പിച്ച് ഒരു മാസം ഫുൾ ജോലിയാണ്. അവിടുത്തെ ഒരു ഒരുക്കങ്ങളെല്ലാം നടത്തണം. അപ്പോൾ അതിനുവേണ്ടി സമയം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വ്യവസായിയും ഒക്കെ രീതിയിലും. പിന്നെ എനിക്ക് കടയിൽ ആളുള്ളത് കൊണ്ട് ഞാൻ ഈ വക കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി ഇറങ്ങി. പക്ഷെ ഇപ്പോൾ ചെറിയ ഒരു ബുദ്ധിമുട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ കടയിൽ ഇരുന്ന ഒരാളാണ് ഇപ്പോൾ
1: മരണപ്പെട്ടത്.
2: അതിനുശേഷം ആളില്ല. ഇനി അങ്ങോട്ടുള്ള കാര്യം ഒത്തിരി ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നിനും ഞാൻ കട മതിയാക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സാമൂഹിക പ്രവർത്തനം ചെയ്യേണ്ടി വരും. ഇത് ഏതെങ്കിലും ഒന്നേ നടക്കുള്ളൂ. ആലോചിച്ചോണ്ടിരിക്കുകയാണ്, വടം കൈയിട്ടാന്ന് ധരിച്ചിരിക്കുകയാണ്.
1: പുതിയ ആളുകൾ കടയിലേക്ക് വരും.
2: അതെ അതെ, പുതിയ ആൾക്കാർ തയ്യൽ ജോലി പഠിക്കുന്നവരൊക്കെ കുറവാണ്. പിന്നെ പഠിച്ചവരൊക്കെ ഓരോ കടകളൊക്കെ ഇട്ടിരിക്കുന്നവരേ ഉള്ളൂ. ഇങ്ങനെ കൂലിക്ക് പോണവരൊക്കെ വളരെ കുറവാണ്. പിന്നെ ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകണ ആരും ബുദ്ധിമുട്ടാണ്. മാക്സിമം ശ്രമിക്കാം എന്ന് മാത്രമേ.
1: ഒരു തയ്യൽ രംഗത്ത് നിന്ന് ആരംഭിച്ചിട്ട്, അതൊരു ഗ്രാമത്തിന്റെ വളരെ ചെറിയ പ്രായത്തിൽ തയ്യൽ രംഗത്ത് നിന്ന് ആരംഭിച്ചിട്ട് മൊത്തം ഒരുപക്ഷെ ഒരു സാമൂഹിക പ്രവർത്തനത്തിലേക്ക് എത്തിയ ഒരു സുഹൃത്തുമായിട്ടാണ് ഇന്നത്തെ പോക്കുവയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഒരു കാര്യം കൂടെ ഉള്ളു ചോദിക്കാനായിട്ട്, ഇത്രയും സമൂഹത്തിന്റെ പല പല മേഖലകളുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും സജീവ രാഷ്ട്രീയത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. താല്പര്യമില്ലാഞ്ഞിട്ടാണോ അടുത്ത ഭാവിയിൽ നമുക്ക് പ്രതീക്ഷിക്കാം?
2: ഞാൻ ആദ്യം സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു. അത് ഞാൻ മറ്റ് സംഘടനയിലോട്ടൊക്കെ മാറിയപ്പോൾ ഈ രാഷ്ട്രീയം വെച്ച് മതിയാക്കി.
1: ഇനി അങ്ങനെ ഒരു
2: രാഷ്ട്രീയത്തിലേക്ക് ഇല്ല. മറ്റ് ഈ ഇപ്പോ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ മാത്രമേ ഉള്ളൂ.
1: ഇത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇത് വളരെ ജനങ്ങളുമായിട്ട് എപ്പോഴെപ്പോഴും ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി സന്തോഷം തോന്നുന്നു ഒരു ശരിക്കും പറഞ്ഞാൽ, ഇപ്പം നേരത്തെ രവിചേട്ടനൊക്കെ പറഞ്ഞ ഒരു തയ്യൽ മുതലാളിയൊക്കെ ആണെങ്കിലും തുടക്കം എന്ന് പറയുന്നത് ശരിക്കും ഒരു തയ്യൽ തൊഴിലാളിയാണ്.
2: ഞാൻ ഒറ്റയ്ക്കാണ് ആദ്യം
1: തുടങ്ങുന്നത്.
2: എല്ലാവരും അതിനുശേഷം പിന്നെ ഓരോരുത്തരെ കൂലിക്ക് അങ്ങനെ ഇരുത്തി. ഇപ്പം മൂന്ന് നാല് പേരുണ്ട്.
1: അപ്പൊ ആ ഒരു അതിൽ നിന്ന് തുടങ്ങി ഒരു സ്വന്തം നാട്ടിലെ എല്ലാവർക്കും അറിയുന്ന, എല്ലാവരെയും സഹായിക്കുന്ന, എല്ലാവരുടെ അടുത്തും എത്തുന്ന ഒരാളായിട്ട് മാറുക എന്ന് പറയുമ്പോഴത്തേക്കും അതൊരു തൊഴിലാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു വിജയമായിട്ട് തന്നെയാണ് കാണുന്നത്. അത് തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു ആദരവും സ്നേഹവും ബ്രഹ്മേണന്റെ അടുത്ത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതും അതുകൊണ്ട് തന്നെയാണ്. പിന്നെ കരുണാസായി റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാവാണ്. ആ അർത്ഥത്തിലൊക്കെയാണ് ഇന്നത്തെ പോക്കുവയലിൽ ബ്രഹ്മേണൻ പങ്കെടുക്കുന്നതും ശ്രോതാക്കളുമായിട്ട് സംസാരിക്കുന്നു. നമ്മൾ സമയം പോയത് അറിഞ്ഞില്ല, ഒന്നര മണിക്കൂർ എത്ര വേഗത്തിലാണ് നമ്മളോട് കടന്നുപോയത്. ഞാൻ പ്രത്യേകിച്ച് എല്ലാ ശ്രോതാക്കളുടെ പേരിലും കരുണാസായി റേഡിയോയുടെ പേരിലുമുള്ള സ്നേഹവും സന്തോഷവും എല്ലാം ബ്രഹ്മേണന് ഞാൻ അറിയിക്കുകയാണ്.
2: ശരി ശരി, കരുണാസായി റേഡിയോയോട് എന്നും എനിക്ക് നന്ദി ഉണ്ടായിരിക്കും. നമസ്കാരം.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയലിന് തിരശ്ശീല വീഴുകയാണ്. വളരെ സന്തോഷം, വിളിച്ചവർ, വിളിക്കാത്തവർ, വിളിച്ചിട്ട് കിട്ടാത്തവർ ഒക്കെയുണ്ട്. എന്തായാലും ഒരു ഓണത്തിന്റെ നെട്ടോട്ടം ഓടുന്ന സമയത്ത് ഇത് ഇത്രയും സമയം ശ്രോതാക്കൾ ഇത് കേട്ടു, വിളിച്ചു, ആസ്വദിച്ചു, സല്ലപിച്ചു. ഇനി അടുത്ത ബുധനാഴ്ച വീണ്ടും പ്രത്യേക പോക്കുവയലുമായി, വീണ്ടും ഒരു സുഹൃത്തുമായി ഞാൻ വീണ്ടും എത്തും. ഇന്നത്തെ പ്രത്യേക പോക്കുവയൽ ഇവിടെ അവസാനിക്കുമ്പോൾ, ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് സാമൂഹ്യ പ്രവർത്തകനും എൻ എസ് എസ് കരയോഗത്തിന്റെ പ്രസിഡന്റും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ട്രഷററും വിളനാട് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിന്റെ വൈസ് പ്രസിഡന്റുമായ ബ്രഹ്മദേവൻ നായർ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ബ്രഹ്മേണനാണ്. ഒപ്പം ഞാൻ മധുജൻ. നന്ദി, നമസ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: ധരുണ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9:00. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കാറ്റിനും മക്കളുണ്ട് അമ്മൂമ്മ ചൊല്ലുന്നു, കൂറ്റൻ മലയും പിഴുതെടുക്കും. ഒ എൻ വിയുടെ വരികളാണ് കാറ്റെന്ന കവിതയിൽ. കാറ്റിനെ കാണാൻ കൊതിച്ചൊരു കുട്ടി അന്നാറ്റിറമ്പിൽ കാറ്റുകൊണ്ടിരുന്നു. അങ്ങനെയാണ് കവിത ആരംഭിക്കുന്നത്. കാറ്റിനെന്താകൃതി, കാറ്റൊരു ശരീരി എന്നൊക്കെയുള്ള സുന്ദരമായ വരികൾ. ഒരു ചെറു കവിത, അർത്ഥവത്തായ കവിത, ഗഹനമായ ഭാവതലങ്ങൾ. കാറ്റെന്ന കവിത പണ്ട് തൊട്ടേ ഇഷ്ടം, അത്രമേലിഷ്ടം.

ഹെർമോൻ പർവ്വതത്തിൻ്റെ മുകളിൽ ഉലുവുമരങ്ങൾക്ക് ചുവട്ടിൽ അവനിരുന്നു. സായന്തനത്തിൻ്റെ ഇളങ്കാറ്റ് ഉലുവുമരങ്ങളുടെ ചില്ലകളെ തഴുകി അവന് മുന്നിൽ സൗമ്യമായി നിന്നു. അവൻ്റെ സൗമ്യത കാറ്റിന് കൂടുതൽ ചന്തം നൽകി. ഇളകിക്കൊണ്ടിരുന്ന പുൽമേടുകളിൽ മേഞ്ഞു നടന്ന ആട്ടിൻപറ്റങ്ങളും അപ്പോൾ അവിടെ വന്നു. ആകാശത്ത് വെള്ളിമേഘങ്ങൾ നിരന്നു കിടന്നു. കാറ്റ് മെല്ലെ വീശിക്കൊണ്ടിരുന്നു. ഇളം കാറ്റിൽ ഇളകുന്ന ഒരു ചില്ല പോലെ അവനും. കാറ്റിനപ്പോൾ ഒരു കവിതയുടെ ഭാവമായിരുന്നു. അജ്ഞേയമായൊരു കവിത കാറ്റവനെക്കുറിച്ച് എഴുതുകയായിരുന്നു അപ്പോൾ. കാറ്റും കവിതയും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

പുലിപ്പാറയുടെ മുകളിൽ റബ്ബർ മരങ്ങൾക്ക് മീതെ വീശുന്ന കാറ്റിനേക്കാൾ മൊട്ടച്ചിക്കുന്നിന്റെ മുകൾ പരപ്പിൽ നിശൂന്യതയിൽ എവിടെ നിന്നോ ഒഴുകി വരുന്ന കാറ്റായിരുന്നു ബാല്യകൗമാരങ്ങളിൽ ഏറെ അനുഭവവേദ്യമായത്. മൊട്ടച്ചിക്കുന്ന് ഇന്നില്ല. എടുപ്പുള്ള കെട്ടിട സമുച്ചയങ്ങൾ കാറ്റിനെയും തടഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇഷ്ടം, ആ പഴയ കാറ്റിൻ്റെ ഓർമ്മകളുടെ തലോടൽ ഇഷ്ടം, അത്രമേലിഷ്ടം.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: ചിലപ്പോൾ ഈ കാറ്റ് ഒരു പുഴ പോലെയാണ്, നിശബ്ദം അങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഒരു നീരരുവി പോലെ ചിലച്ചുകൊണ്ട്, അരയാലിലകളെ ചിലപ്പിച്ചുകൊണ്ട്, ഇടയ്ക്കിടമെല്ലെ കടന്നു പോകുന്ന കാറ്റ്. രാത്രിയിൽ മട്ടുപ്പാവിലിരുന്നാൽ കാറ്റുകൊള്ളാം, ഗസലിൻ്റെ സൗന്ദര്യമുള്ള കാറ്റ്. ചിലപ്പോൾ മാത്രം കാറ്റിൻ്റെ കോള് മാറും, പേരറിയാത്ത പൂക്കളുടെ മണവുമായി അത് വരും. ഏത് മണമാണെന്ന് ഓർത്തെടുക്കാൻ പ്രയാസമാവും. പാലപ്പൂവിൻ്റെയാണോ, അതോ കല്യാണ സൗഗന്ധികമോ, അതോ പാരിജാതമോ? അറിയാതെ ഹൃദയം മുളിപ്പോകുന്നു. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റി നീ വരുമ്പോൾ. മണമുള്ള കാറ്റും ഈ പാട്ടും ഇഷ്ടം, അത്രമേലിഷ്ടം.

എവിടെ നിന്നാണ് കാറ്റ് വരുന്നത്? തെക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ, കടലിൽ നിന്നോ കരയിൽ നിന്നോ, കാട്ടിൽ നിന്നോ മേട്ടിൽ നിന്നോ? അറിഞ്ഞുകൂടാ. പ്രണയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കാറ്റ് വരുന്നത് വസന്തത്തിൻ്റെ കൂട്ടിൽ നിന്നാണെന്നാണ്. ഋതുക്കൾ മാറി വീശുന്ന കാറ്റിന് ഓരോ ഭാവം, ഓരോ രസം. വിന്ധ്യ ഹിമാലയങ്ങൾക്കിടയിൽ വീശുന്ന കാറ്റിന് ഇപ്പോഴുമുണ്ട് പാർവതീ പ്രണയ കഥകളുടെ സൗമ്യ സുഗന്ധം. അതിൻ്റെ പരിമളമേറ്റുകൊണ്ടാവണം കാളിദാസൻ കഥയുടെ കനകമയ സിംഹാസനത്തിലിരുന്ന് ആ പ്രണയ കഥ എഴുതിയത്. പാർവതീ പ്രണയ കഥ. കഥയും തഴുകിത്തലോടിക്കടന്നു പോയ കാറ്റും ഇഷ്ടം, അത്രമേലിഷ്ടം.

കരിമ്പനകളിൽ കാറ്റുപിടിക്കുന്നു. ഖസാക്കിന്റെ ഇതിഹാസം മനസ്സിൽ കാറ്റായി വീശുന്നു. അപ്പുക്കിളിയും അള്ളാപ്പിച്ചാമുല്ലാക്കയും കാറ്റിന്റെ പല്ലക്കിലേറി ഖസാക്കിന്റെ തീരഭൂമികളിൽ ഇപ്പോഴും കറങ്ങി നടക്കുന്നുണ്ടാവും. മൈമുന ഒരു കാട്ടുമേനയുടെ ചിറകിലേറി എങ്ങോട്ടെന്നില്ലാതെ പറന്നുപോകുന്നു. ഖസാക്കിലെ കാറ്റ് അവളെ കരിമ്പനയുടെ മുഖപ്പിൽ കൊണ്ടുചെന്ന് കുടിയിരുത്തുന്നു. നിർത്താതെ വീശുന്ന കാറ്റിൽ കൂമൻ കാവിളക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇഷ്ടം ഈ കാറ്റും ഈ കാവും ഇഷ്ടം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: അത്രമേലിഷ്ടം, അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
2: കാറ്റ് മുളന്തണ്ടിൽ മൂളുന്ന സംഗീതം ആരാവും അതാദ്യം കേട്ടത്? പുല്ലുമേഞ്ഞ് നടന്ന മാൻകിടാങ്ങളോ അതോ വെള്ളിക്കൊക്കുകളോ? എല്ലാം മറന്ന് അവ നിശബ്ദം കേട്ടു നിന്നിരിക്കണം. കാറ്റിന് പറയാനുള്ളതെല്ലാം അത് മുളന്തണ്ടിലൂടെ പറഞ്ഞു കാണും. കാടും കടമ്പും മാനും വെള്ളിക്കൊക്കുകളും അതെല്ലാം കേട്ട് സുഖമായി ഉറങ്ങിക്കാണും. സ്വരസ്ഥാനങ്ങൾ താഴ്ത്തി കാറ്റവരെയെല്ലാം തഴുകിത്തലോടി എങ്ങോ പോയിരിക്കണം. പിറ്റേന്ന് കാറ്റിനെ തേടി അവരെല്ലാം എവിടെയൊക്കെയോ അലഞ്ഞു. ഒടുവിലെല്ലാവരും യമുനയുടെ പുളിനങ്ങളിൽ വന്നു ചേർന്നു. കാറ്റ് അവിടെ ഒരു ചുണ്ടിൽ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഇഷ്ടം കാറ്റും ചുണ്ടിലൂറുന്ന മധുരമിറ്റും ഈണങ്ങളും ഇഷ്ടം, അത്രമേലിഷ്ടം.

കടലിൽ നിന്ന് കാറ്റ് വീശുന്നു. സന്ധ്യ കഴിഞ്ഞ് തീരം ഒഴിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അറബിക്കടലിൻ്റെ ഓരത്ത് ഒറ്റയ്ക്കിരിക്കുന്ന സുഖം. ദൂരെ കടൽ കറുത്തു, തണുത്ത കാറ്റ്. എവിടെയൊക്കെയോ ആരൊക്കെയോ ഒറ്റപ്പെട്ട് കാറ്റുകൊണ്ടിരിക്കുന്നു. തണുത്ത കാറ്റിൻ്റെ സുഖം. മണലിൽ പാദമുദ്രകൾ പതിപ്പിച്ച് നടന്നു പോകുന്ന നായ. ആരോ വരച്ച ചിത്രം പോലെ തീരം പരന്നുകിടക്കുന്നു. ഒറ്റപ്പെടലിൻ്റെ സുഖം. അഴലുകൾ അധികമില്ലാതെ കാറ്റേറ്റ് കിടന്ന സന്ധ്യകൾ. കാറ്റും സുഖദസുന്ദരമായ ആ സന്ധ്യകളും ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേലിഷ്ടമുള്ള പാട്ടുകളും അത്രമേലിഷ്ടമുള്ള കാര്യങ്ങളും.
1: കാറ്റ് എന്ന പേരിൽ ഒരു മലയാള ചലച്ചിത്രമുണ്ട്, മധുര നൊമ്പരക്കാറ്റ് മറ്റൊരു ചിത്രം. മധുര നൊമ്പരക്കാറ്റ് ശരിക്കും കാറ്റിൻ്റെ ചിത്രം തന്നെ. അങ്ങനെ കാറ്റ് വീശുന്ന ഒരു നാടുണ്ടോ? ഉണ്ടാകുമായിരിക്കും. ഉണ്ടെങ്കിൽ അത് കഠിനം തന്നെ. എല്ലാം പിഴുതെറിയുന്ന കാറ്റ്, അത് അതിജീവിച്ച് കടന്നു പോകുന്ന മനുഷ്യർ, ശാന്തരും സൗമ്യരുമായി ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ വന്നുചേരുന്ന ദുഷ്ടഭാവങ്ങളുടെ തകർച്ചയോടെ കാറ്റും ശാന്തമാകുന്നു. തിരശീലയിലൂടെ കാറ്റ് ഒരിളം നിലാവ് പോലെ സൗമ്യമാകുമ്പോൾ ഇഷ്ടം. മധുരനമ്പരമായ കാറ്റ് ഇഷ്ടം. അത്രമേൽ ഇഷ്ടം.

വേഗതയ്ക്കും ദിശയ്ക്കുമനുസരിച്ച് കാറ്റിന് പല പേരുകൾ. പടിഞ്ഞാറൻ കാറ്റ്, തെക്കൻ കാറ്റ്. പക്ഷെ പടിഞ്ഞാറൻ കാറ്റ് കിഴക്കോട്ടാണ് വീശുന്നത്, പടിഞ്ഞാറ് നിന്ന് വീശുന്ന കാറ്റാണത്. പിന്നെയുമുണ്ട് കാറ്റിന് വേറെയും പേരുകൾ, വേറെ ഭാവങ്ങൾ എന്ന് പറയുന്നതാവും ശരി. ഇളം കാറ്റ്, കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റ്, അങ്ങനെ ഓരോരോ ഭാവങ്ങൾ. അത്ഭുതപ്പെട്ടിരുന്നത് അതിലൊന്നുമല്ല. ആരാവും കാറ്റുകൾക്ക് കത്രീനയെന്നും മോഹിയെന്നും ഒക്കെ പേരിട്ടത്? ശാസ്ത്രജ്ഞന്മാരായിരിക്കും. അതിനൊക്കെ അതിൻ്റേതായ കാരണവുമുണ്ടാകും. അതെങ്ങനെയായാലും മാമ്പൂക്കൾ കുഴിച്ച് കടന്നു പോകുന്ന പടിഞ്ഞാറൻ കാറ്റ് ഇഷ്ടം, അത്രമേലി.

ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിക്കാൻ മകലിനു മുമ്പിൽ കാറ്റുണ്ടായിരുന്നു. കാറ്റിലാടിയാടിയാണ് കപ്പൽ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയത്. പാരച്യൂട്ടിലേറി നിലത്തിറക്കിയതും കാറ്റ്, വർണ്ണ ബലൂണുകൾക്ക് ചന്തം പകർന്നതും കാറ്റ്, കിളികൾ ചിറകാർന്ന് പറക്കുന്നതും കാറ്റിലൂടെ. വിമാനത്തിനും വായുസഞ്ചാരങ്ങൾ പഥ്യം. മർദ്ദമാണ് കാറ്റിന് കാരണമെന്ന് ചെറിയ ക്ലാസ്സിലെ പഠിച്ച ശാസ്ത്രം. ചലനത്തിൻ്റെ അന്തരീക്ഷ സമവാക്യങ്ങൾ ഇഷ്ടം, അത്രമേലിഷ്ടം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

സുഖദമിരാത്രിയിലേക്ക് സുസ്വാഗതം. എന്തെല്ലാം കളികളുണ്ടായിരുന്നു പണ്ട്! കിളിത്തട്ടും കബഡിയും വെള്ളത്തിൽ കളിയുമായി മുതിർന്ന കുട്ടികൾ കൂടുമ്പോൾ കഞ്ഞിയും കറിയും അച്ഛനും അമ്മയും പള്ളിക്കൂടം കളികളുമായി കുഞ്ഞുവാവകൾ അവരുടെ ലോകമുണ്ടാക്കുന്നു. ഓലമെടഞ്ഞുണ്ടാക്കുമായിരുന്ന എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ! ഓലപ്പന്തും ഓലപ്പീപ്പിയും ഓലപ്പാമ്പുമൊക്കെ ഗൃഹാതുരമായി. സാറ്റുകളി എന്ന ഒളിച്ചുകളി അത്ര കണ്ട് അങ്ങ് അന്യം നിന്നിട്ടില്ല എന്ന് വേണം പറയാൻ. പാണ്ടികളിയും കൊന്നിഗ്രാമ്പുകളിയും തൊട്ടുകളിയും കൊട്ടുകളിയും പല്ലാങ്കുഴിയും മുതിർന്നവരുടെ മനസ്സിൽ നിന്നുപോലും മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ടിവിയിലെ കളി കണ്ട് സ്കോർ നോക്കി ചാരുകസാരയിൽ ചടഞ്ഞിരുന്ന് മുതിർന്നവരും കള്ളക്കളി കളിക്കുന്നു. കൊളസ്ട്രോളും പ്രമേഹവും അവരെ പൊതിയുമ്പോൾ വിഷാദവും ഒറ്റപ്പെടലും ഭയവും ദേഷ്യവും വയലൻസുമൊക്കെയായി ബാല്യവും കൗമാരവും കൗൺസിലിങ്ങിനു വേണ്ടി കൺസൾട്ടേഷൻ്റെ പടി കയറുന്നു. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ വരാം.

കളികൾ മാനസികാരോഗ്യത്തിൻ്റെ കാതലായ സംഭവങ്ങളായിരുന്നു. ആർജിത ഗുണങ്ങളുടെ അടിസ്ഥാനവും മാനസികമായ കരുത്തിൻ്റെ കളരികളുമായിരുന്നു കളികൾ. മറ്റുള്ളവരെ അഭിമുഖീകരിക്കുന്നതിനും ഇടപഴകുന്നതിനും കളികൾ കുട്ടികളെ എത്രമാത്രം സഹായിച്ചിരുന്നു. വിജയത്തിൻ്റെയും പരാജയത്തിൻ്റെയും മാറ്റുരച്ച് ഒടുവിൽ രണ്ടായാലും സ്വീകരിക്കാനുള്ള മാനസിക സന്നദ്ധതയുടെ ഈറ്റില്ലങ്ങളായിരുന്നില്ലേ മിക്കവാറും എല്ലാ കളികളും?

ഓർത്തു നോക്കൂ, തോറ്റിട്ട് കരഞ്ഞില്ല, ജയിച്ചിട്ട് വലുതായി ആനന്ദിച്ചുമില്ല. അതെല്ലാം കളിയുടെ ഭാഗമായി കണ്ടു അല്ലേ? ചെറിയ കാലത്ത് കളിപ്പള്ളിക്കൂടങ്ങൾ, കളി ആശുപത്രികൾ, കളിപ്പത്രങ്ങൾ, കളിപ്പീടികകൾ, കളിവീടുകൾ, കളിക്കിണറുകൾ, കളിക്കുളങ്ങൾ, കളിവയലുകൾ എന്നിവേണ്ട, മുതിർന്നവർ ഗൗരവത്തോടെ ചെയ്യുന്നതെന്തും അനുകരിച്ച് കളിക്കാനുള്ള പ്രവണത നമുക്കിടയിലുണ്ടായിരുന്നു. രമേശൻ അമ്മ, ഉണ്ണിയച്ഛൻ, ഞാനും പ്രദീപും മായയും മോളിയും മക്കൾ. കളിവീട്ടിൽ അങ്ങനെയായിരുന്നെങ്കിൽ ലേഖയും പ്രീതിയുമായിരുന്നു പ്രസ്സിലെ ജോലിക്കാർ. അനിയേട്ടൻ പത്രാധിപർ, ഞാനും അശോകനും ബാബുവും ലത്തീഫും ലേഖകർ, ജിനുവും മായുമൊക്കെ ഏജന്റുമാർ. അങ്ങനെ എന്തെല്ലാം വേഷങ്ങൾ! കള്ളനും പോലീസും കളിക്കാത്ത ഒറ്റക്കുട്ടി പോലും അന്നുണ്ടായിരുന്നില്ല. അവധിക്കാലത്ത് ഏറ്റവും കൂടുതൽ ഓടിക്കളിച്ചിരുന്ന സെവൻ പീസ് എന്ന കളി ഞാനും മറന്നു തുടങ്ങിയിരിക്കുന്നു. മതിലിൽ കരിക്കട്ട കലക്കിയ പെയിന്റ് അടിച്ച് അപ്പൂപ്പന്റെ ചില്ലുപൊട്ടിയ കണ്ണട വച്ച് ഹെഡ്മാസ്റ്ററായി വിലസിയ സ്റ്റുവർട്ട് ഇന്ന് അശോകപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏറ്റവും മികച്ച അധ്യാപകനാണ്. തെസുഗോ കൊറയോനഗിയുടെ ടോട്ടോച്ചാൻ എന്ന കൃതിയിൽ ഇപ്രകാരം സ്വതന്ത്രമായി കളിച്ചും പഠിച്ചും വളർന്നവർ പിന്നീട് ജീവിതത്തിന്റെ ഉന്നത മേഖലകളിലെത്തിയതും ടോട്ടോച്ചാൻ യു എന്നിലെ കുട്ടികളുടെ അംബാസഡറായതും തെല്ലസുയോടെ അല്ലാതെ ഇന്നും വായിക്കാനാവില്ല. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരികെ എത്താം.

കളികൾ മനസ്സിലുണ്ടാക്കുന്ന വികാരങ്ങൾ ചെറുതല്ലെന്ന് പഴയ തലമുറക്കാർക്കൊക്കെ നന്നായി അറിയാം. എന്നിട്ടും കുട്ടികളെ കളിക്കാൻ വിടാതെ മതിൽക്കെട്ടിനകത്ത് അടച്ചിടുന്നതിൻ്റെ മനഃശാസ്ത്രം എന്തായിരിക്കും? ആണും പെണ്ണുമായി ഒന്നേയുള്ളൂ, അത് വീണും മുറിഞ്ഞും വരുന്നത് കാണാൻ വയ്യ. ഒരമ്മയുടെ പരിദേവനം അങ്ങനെയായിരുന്നു. ഇനി കളിക്കാനെങ്ങാനും പോയാലോ, തിരിച്ചു വരുന്നതുവരെ ടെൻഷനാ. അതിനേക്കാൾ ഇവിടെ ഇരുന്നാൽ കൺവെട്ടത്തുണ്ടല്ലോ. അമ്മമാരുടെ അരക്ഷിതബോധവും അതിയായ ഉത്കണ്ഠയും കുട്ടികളെ കളിയുടെ വലിയ ലോകത്തു നിന്നും എന്നേക്കുമായി മാറ്റി നിർത്തപ്പെടുന്നു. കളിക്കാനും പുറത്തു പോകാനുമൊന്നും അവന് വലിയ താല്പര്യമില്ല. അവന് വീട്ടിലിരുന്ന് മൊബൈലും നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് താല്പര്യം. അതൊരു വലിയ നുണയാണ്. കളിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുണ്ടാകുമോ? എങ്കിൽ അതിനർത്ഥം മാനസികമായി എന്തോ കുഴപ്പമുണ്ടോ എന്നല്ലേ. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

ലോകത്തിലെവിടെ നിന്നും കരുണാസായി റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായി റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിതപാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

എല്ലാ ജീവജാലങ്ങളുടെ കുട്ടികളും ചടുലമാണ്. പുഴുവും പൂമ്പാറ്റയും കഴുതക്കുട്ടിയും കുട്ടിക്കുരങ്ങനും എല്ലാം ചടുലമാണ്. മനുഷ്യക്കുട്ടികളും പ്രകൃതി അങ്ങനെ തന്നെയാണ്. ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളും ഉണർന്ന് ഊർജ്ജസ്വലമാകാൻ, മനസ്സിൻ്റെ സർവ പിരിമുറുക്കങ്ങളും അഴിഞ്ഞില്ലാതാകാൻ കളികൾ കൂടിയേ തീരൂ. കളികളിലൂടെ മാത്രമേ കുട്ടികളെ കാര്യത്തിലേക്ക് കൊണ്ടുപോകാനാകൂ. അധ്യാപനത്തിൻ്റെയും രക്ഷാകർത്തൃത്വത്തിൻ്റെയും പ്രാഥമിക ലക്ഷ്യം ഇതുതന്നെയായിരിക്കണം അല്ലേ? അങ്ങനെയല്ലേ വേണ്ടത്? ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

പണ്ടെങ്ങുമില്ലാത്ത വിധം ക്ലാസ് മുറികളിൽ ഭയവും പരിഭ്രാന്തിയും ആക്രമണ സ്വഭാവങ്ങളും റാഗിങ്ങുകളും ലൈംഗികതയും ആത്മഹത്യയുമൊക്കെ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികളിൽ അധികമായ ഊർജം ശരിയായ രീതിയിൽ വ്യാപരിക്കപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെ. ക്രിക്കറ്റിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു കായിക സംസ്കാരത്തിലേക്ക് ചുരുങ്ങി ചുരുങ്ങിപ്പോയൊരു കാലമുണ്ടായിരുന്നു നമുക്ക്. ഇപ്പോൾ അതും ഇല്ലാതായി. പല സ്കൂളുകളിലും ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടുകൾ അനാഥമായി. പരിശീലകരില്ലാതെയും മറ്റും ഫുട്ബോളും വോളിബോളും അന്യം നിന്നു. മഹത്തായൊരു കായിക സംസ്കാരത്തിൽ നിന്ന് എത്ര വേഗമാണ് നമ്മൾ ഒറ്റപ്പെട്ടു പോയത്! കായിക പ്രതിഭകൾക്ക് അർഹിക്കുന്ന പരിശീലനവും അംഗീകാരവും നൽകാൻ വരെ വാസ്തവത്തിൽ നമുക്ക് കഴിയാതെ പോകുന്നു. കായിക ലോകത്തോടുള്ള ക്രിയാത്മകമായ താൽപ്പര്യം കഴിഞ്ഞ 10 ആണ്ടിനുള്ളിൽ 20% കുറഞ്ഞുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ചെറിയ കാലത്തെ കളികളിലുണ്ടായ അപജയം തന്നെയാണ് വലിയ ലോകത്തെ താൽപ്പര്യക്കുറവിന്റെ അടിസ്ഥാനമെന്ന് പറയാതിരിക്കാനാവില്ല. ഒരു പാട്ട് കേട്ടാലോ, എന്നിട്ട് തിരിച്ചു വരാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

എൻട്രൻസിലൂടെയോ മറ്റോ തൊഴിലെന്ന ഏക ലക്ഷ്യത്തിലേക്ക് മാത്രം കുട്ടികളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകുമ്പോൾ നാം മനഃപൂർവ്വമായി അടച്ചിടുന്നത് അവരുടെ അനേകായിരം നിരീക്ഷണ പരീക്ഷണ വാസനകളെയാണ്. വാസനകളെല്ലാം റിയാലിറ്റി ഷോയിൽ മാത്രം മതിയെന്ന് വാശി പിടിക്കുന്നതും നമ്മൾ മുതിർന്നവർ തന്നെയാണ്. പഞ്ചേന്ദ്രിയങ്ങളുടെ കാര്യശേഷി വർദ്ധനവിന് കളികളാണ് ആദ്യം വേണ്ടത്. കുഞ്ഞുങ്ങൾ ഓടിയും വീണും തളർന്നും എണീറ്റു നിൽക്കട്ടെ. വീഴുന്നതിലല്ല, വീഴുമ്പോഴെല്ലാം എണീൽക്കാനാവുന്നതിലാണ് മഹത്വമെന്ന് അവർ തിരിച്ചറിയട്ടെ. ഓടിക്കളിച്ചു വിശന്നു ചെന്ന് അങ്ങ് അമ്മയെ പഴം പാൽ അവിലെന്നു കെഞ്ചി ചേരാണ്ട ചെന്താരെതിർപ്പിഞ്ചു കയ്യാൽ ചേലാഞ്ചലത്തിൽ കസവിട്ടിടുമ്പോൾ എന്ന വരികൾ ഗൃഹാതുരതയുടെ അല്ലാതെ ഇന്നും വായിക്കാനാവില്ല. ഉണക്കക്കമ്പുകളും മച്ചിങ്ങയും ചേർത്ത് കുട്ടി നീ കളിക്കുന്നതിൻ്റെ ഭാഷ ഞാൻ മറന്നുപോയിരിക്കുന്നല്ലോ എന്ന് ടാഗോർ പറയുന്ന പരാതിയിലെ അസൂയ കുട്ടിയുടെ ലളിതമായ ഭാവനയോടും അതിൻ്റെ സാക്ഷാത്കാരത്തോടുമാണ്. ഒരു പാട്ടുകൂടെ കേട്ടാലോ, എന്നിട്ട് തിരികെ വരാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പുതിയ ലോകത്തിൻ്റെ സവിശേഷതകൾ ആകേണ്ട കുട്ടികളെ തളച്ചിടുകയല്ല, സ്വതന്ത്രരാക്കുകയാണ് വേണ്ടത്. ഒരു നിമിഷം, ഒരു നിമിഷം അരുതെന്ന് പറയരുതേ എന്ന് ഒ എൻ വി പറയുന്നതുപോലെ, ഒരു മാസം, ഒരേ ഒരു മാസം അരുതെന്ന് പറയരുതേ. കുട്ടിക്കാലത്തെ കളികളിൽ നിന്ന് കുട്ടികളെ വിലക്കിയാൽ പിന്നീട് ദുഃഖിക്കേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് വൈലോപ്പിള്ളി മാമ്പഴത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത്. പൂങ്കുല തല്ലുന്നത് തല്ലുകൊള്ളാഞ്ഞിട്ടല്ലേ? ഒരു കുട്ടി എങ്ങനെ വിചാരിച്ചാലും എത്ര പൂങ്കുല തല്ലിയൊടിക്കും? എന്തിനാണ് ഇത്രയധികം വിലക്കുകൾ? അവരുടെ അവധിക്കാലം അതൊരു മാസമെങ്കിൽ ഒരു മാസം അവരത് ആഘോഷിക്കട്ടെ. അങ്ങോട്ട് പോണ്ട കേട്ടോ, ഇന്നിനി കളിക്കണ്ട, അടങ്ങിയിരിക്കെ, അവരോട് കൂട്ടുവേണ്ട, കിടന്നുറങ്ങാൻ നോക്ക്, എങ്ങും പോണ്ട, ഇവിടെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കെ, അതെടുക്കണ്ട, അവിടെ കയറി നിൽക്കണ്ട. അങ്ങനെ എന്തെല്ലാം വിലക്കുകൾ! ഓരോ വിലക്കുകളും മനസ്സിലേൽക്കുന്ന പ്രഹരങ്ങളാണെന്ന് മറന്നുപോകരുത്. നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ തയ്യാറായി നിൽക്കുമ്പോൾ പോണ്ട എന്ന് ആരെങ്കിലും പറഞ്ഞാലുണ്ടാകുന്ന മാനസികാവസ്ഥ എന്തായിരിക്കും? കുട്ടികൾക്കുമുണ്ട് അതുപോലുള്ള മാനസികാവസ്ഥകൾ. കളിപ്പാട്ടം നഷ്ടപ്പെട്ട കുട്ടിയും രാജ്യം നഷ്ടപ്പെട്ട രാജാവും അനുഭവിക്കുന്ന വേദന ഒന്നുതന്നെയാണ്. നമ്മുടെ മൂടിനും അഭിരുചിക്കുമനുസരിച്ച് അടിമകളെപ്പോലെ വളർത്താൻ ശ്രമിക്കുമ്പോഴാണ് കുട്ടികൾ പ്രശ്നക്കാരാകുന്നത്. അങ്ങനെ വളരുമ്പോഴാണ് അവർ കൈവിട്ടു പോകുന്നത്. അപ്പോഴാണ് അവർക്ക് കൗൺസിലിംഗ് ഒക്കെ വേണ്ടിവരുന്നത്. വീടായിരിക്കണം കുട്ടികളുടെ പ്രഥമവും പ്രധാനവുമായ ഗൈഡൻസ് സെന്റർ. സ്വതന്ത്രമായ ചിന്താഗതിയിലൂടെ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് മുതിർന്നവരുടെ ദൗത്യം. കുട്ടികൾ കളിക്കട്ടെ, കളിച്ചു വളരട്ടെ. ഒരു പാട്ടുകൂടെ കേട്ടാലോ?

ലോകത്തിലെവിടെ നിന്നും കരുണാസായി റേഡിയോ കേൾക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും കരുണാസായി റേഡിയോ 91.2 FM ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വിനോദവും വിജ്ഞാനവും നിറഞ്ഞ പരിപാടികളും നല്ല ഗാനങ്ങളുമായി കരുണാസായി റേഡിയോ നിങ്ങളോടൊപ്പം. കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

സുഖതമി രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. സുഖമായി ഉറങ്ങാം, ഉന്മേഷത്തോടെ ഉണരാം. അപ്പോൾ അടുത്ത പ്രഭാതം വരെ ശുഭരാത്രി. സ്നേഹപൂർവം, മധുജൻ.